ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹിറ്റ്സുകളിലും പ്രസാർ ഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്.
1: പുരുഷാഭരണം രൂപം രൂപാഭരണമാം ഗുണം, ഗുണാഭരണമാം ബോധം, ബോധാഭരണമാം ക്ഷമ. പുരുഷന് മനുഷ്യൻ എന്നർത്ഥമാണ് ഇവിടെ വിവക്ഷ. മനുഷ്യൻ്റെ യഥാർത്ഥ ആഭരണം സ്വാഭാവികമായ രൂപസൗഭാഗ്യം തന്നെ. വിദ്യാഭ്യാസ യോഗ്യത, ധനസ്ഥിതി, ഉദ്യോഗ പദവി തുടങ്ങിയവയൊക്കെ പിന്നീടാണ് ആകർഷകമാകുന്നത്. ഏത് പദവിയിലിരിക്കുന്ന ആളിനും രൂപം വിശേഷ പരിവേഷം തന്നെയാണ്. സൗന്ദര്യം കൊണ്ട് മാത്രമായില്ല, ആ സൗന്ദര്യത്തിനും വേണം ഒരാഭരണം. അത് ആ വ്യക്തിയുടെ ശീലഗുണങ്ങളാണ്. സത്യനിഷ്ഠ, ധർമ്മനിഷ്ഠ, ദയ, നീതിബോധം, കൃത്യനിർവഹണത്തിലുള്ള ജാഗ്രത, ഇതൊക്കെ ശീലഗുണത്തിൽപ്പെടും. ഒരേ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരിൽ ചിലരെ ഓർക്കുന്നതിൻ്റെ പ്രധാന കാരണം അവരിലെ ശീലഗുണമാണ്. ആ ശീലഗുണം കൊണ്ടാണ് അവർ പിൽക്കാലത്തും ആദരിക്കപ്പെടുന്നതും അനുസ്മരിക്കപ്പെടുന്നതും. ശീലഗുണത്തിനും ആഭരണമാണ് ആ ആളിലെ ബഹുമുഖമായ അറിവ്. ബഹുമുഖമായ അറിവ് ഏത് രംഗത്തിലിരിക്കുന്ന വ്യക്തിക്കും ഭൂഷണമാണ്. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളിനും ബഹുമുഖമായ അറിവ് ബഹുജനാരാധനം കാലാന്തരത്തിലും നേടിക്കൊടുക്കും. കാലാന്തരത്തിലും ഒരാൾ അനുസ്മരിക്കപ്പെടുക എന്നതാണ് ജീവിതത്തിൻ്റെ സാഫല്യം. പദവികളുടെ മഹത്വം കൊണ്ടുള്ള ആദരവും മാന്യതയും തുറമുഖത്തടുത്ത കപ്പലിൻ്റെ കാഴ്ച പോലെയാണ്. തുറമുഖം വിട്ടാൽ ആ കപ്പലിനെ ആരോർക്കാനാണ്? ബഹുമുഖമായ അറിവിനും ആഭരണമാണ് ക്ഷമ. പ്രതീകാര ബുദ്ധിയില്ലാത്ത സഹിഷ്ണുതയാണ് ക്ഷമ. ഭരണാധികാരികളും അല്ലാത്തവരും ക്ഷമ ശീലമാക്കുന്നത് പൊന്നുംകുടത്തിന് പൊട്ടുതൊടും പോലെയാണ്. ഒരിടത്ത് ഒരിക്കൽ നിർബന്ധബുദ്ധിയെടുത്ത് കരയുന്ന കുഞ്ഞിനെ ഉന്തുവണ്ടിയിലിരുത്തി ഒരപ്പൂപ്പൻ പാർക്കിലെ ഭംഗികൾ കാണിക്കാൻ പാടുപെടുകയായിരുന്നു. കുഞ്ഞ് അതൊന്നും കാണാൻ കൂട്ടാക്കുന്നില്ല, വാശിയെടുത്ത് കരയുകയാണ്. അടങ്ങ് കുഞ്ഞുണ്ണി, അടങ്ങ് കുഞ്ഞുണ്ണി എന്ന് കാരണവർ കൂടെ കൂടെ പറയുന്നുമുണ്ട്. ആര് കേൾക്കാൻ? കുഞ്ഞ് വാശിയിൽ തന്നെ ആവുന്നത്ര ഉച്ചത്തിൽ കരച്ചിലാണ്. കാരണവർ പല്ലവി ആവർത്തിക്കുകയാണ്, അടങ്ങ് കുഞ്ഞുണ്ണി, അടങ്ങ് കുഞ്ഞുണ്ണി എന്ന്. ഒരു വൃദ്ധയ്ക്ക് ആ കരച്ചിൽ തീരെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. അരിശപ്പെട്ട വൃദ്ധ കുഞ്ഞിനോട് കയർത്തു, എടാ കുഞ്ഞുണ്ണി, നിർത്തലാ കരച്ചിൽ. എത്ര നേരം കൊണ്ട് നിന്റെ മുത്തശ്ശൻ നിന്നോട് കരച്ചിലടക്കാൻ പറയുന്നു? അത് കേട്ട് കാരണവർ പറഞ്ഞു, അടങ്ങ് കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞത് എന്നോട് തന്നെയാണ്. കുഞ്ഞുണ്ണി എന്നത് എൻ്റെ പേരാണ്, കുഞ്ഞിൻ്റെ പേരല്ല. ആ വൃദ്ധയ്ക്ക് തോന്നിയ അരിശം പതിന്മടങ്ങ് കാരണവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹം സ്വയം നിയന്ത്രിക്കുകയാണ്, അടങ്ങ് കുഞ്ഞുണ്ണി, അടങ്ങ് കുഞ്ഞുണ്ണി എന്ന്. ഈ ക്ഷമയാണ് ക്ഷമ. മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് രണ്ട് പിടപെടയ്ക്കാൻ കാരണവർക്ക് കഴിയാത്തതല്ല. അങ്ങനെ സ്വയം അരിശം തീർക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. ഭർത്താവ് ശകാരം ആരംഭിക്കുമ്പോൾ വായിൽ വെള്ളം കൊള്ളുന്ന ഒരു ഭാര്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനു പകരം രണ്ടിന് നാലെന്ന മട്ടിൽ വക്കാണത്തിന് മുതിരുന്ന ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ കുടുംബജീവിതത്തെ കുട്ടിച്ചോറാക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അടങ്ങ് കുഞ്ഞുണ്ണി, അടങ്ങ് കുഞ്ഞുണ്ണി എന്ന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം എത്ര പ്രശംസനീയമായിരിക്കും. സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും ഭീഷണമായ ആപത്തെന്താണ്? ക്ഷമയില്ലായ്മ. സ്വയം നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാത്ത ക്ഷമയില്ലായ്മ. എന്തെല്ലാം മിഥ്യാധാരണകളുടെ പ്രേരണയാലാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വിധ്വംസനങ്ങൾ? ആ വിധ്വംസകന്മാർ ഓർക്കുന്നില്ല, അവർ പ്രയോഗിക്കുന്ന ആയുധങ്ങൾക്ക് സ്വജനപക്ഷപാതമില്ല.

0: ഇല്ല എന്ന്. വിധ്വംസന പ്രവണത ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. മഹാത്മാഗാന്ധി ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മഹത്തായ പാഠം അതാണ്, ക്ഷമയോളം ശക്തമായ ഒരായുധം മറ്റൊന്നില്ല എന്നത്. സമൂഹത്തിൽ ചൂരൽവള്ളി പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്കും ആർഭാട മനഃസ്ഥിതിക്കും ഹേതു എന്താണെന്ന് ചിന്തിച്ചാൽ ബോധ്യമാകും, ക്ഷമയില്ലായ്മയാണ്. സമ്പന്നർ തിങ്ങിപ്പാർക്കുന്ന നഗരജീവിതത്തെ ഹുതവഹപരീതം ഗൃഹമിവ, തീപിടിച്ച വീട് എന്ന പോലെ എന്നാണ് കാളിദാസൻ ഒരു കഥാപാത്രത്തെക്കൊണ്ട് പറയിക്കുന്നത്. കുടുംബം, സമൂഹം, രാഷ്ട്രം ഇവ തീപിടിച്ച വീടായി മാറാതിരിക്കണമെങ്കിൽ ക്ഷമാന്വിതമായ സ്വയം നിയന്ത്രണം ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ശീലമാക്കണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ കെ വി ദേവ്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് വിഷ്ണു പ്രദീപ്.

0: സുഖമോർമ്മകൾ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് വിഷ്ണു പ്രദീപ്.

0: rumours and rely only on official communication issued by NBEMS and the Ministry of Health and Family Welfare. US President Donald Trump has threatened to intensify military action against Iran, warning that American strikes will continue until Tehran halts attacks on shipping and returns to negotiations. The US State Department has issued a fresh security advisory urging Americans in West Asia to consider leaving the region or be prepared to depart if the conflict worsens. The renewed tensions also spilled into Gaza and Lebanon, with Israel carrying out fresh strikes despite Hamas announcing it was prepared to disarm under a US-backed ceasefire framework. Meanwhile, Iran has warned that it is ready to strike key Israeli infrastructure and American energy facilities across West Asia if it comes under attack. And India climbed to fourth place in the Commonwealth Games medal standings in Glasgow with a total of 39 medals, including 13 gold, 17 silver and 9 bronze. The latest came from 5,000-meter race where India's Gulveer Singh bagged the bronze. And that is the end of this news bulletin.
1: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 17-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റിയൽ ജൂലിയേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറുബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം, ഭൂഗർഭജല വിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അഡ്വക്കേറ്റ് എൽ പ്രിയങ്ക സംസാരിക്കുന്നു. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ബാലലോകം. കൊല്ലം പത്തനാപുരം മൌണ്ട് താബോർ ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. എന്തൊരു മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ ശ്രീപാദ പിനാക്കപാണി. 12:00 ഏകധാര, ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്. ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. രണ്ട് ഹരിതവാണി. കടുവ കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. 2:29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ബാലശങ്കർ അമ്പലപ്പുഴ. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 4:00 സായന്തരം ഡോക്ടർ സുഷമ അജയനുമായി അഭിമുഖം. 4:30 സൺഡേ സെലക്ഷൻസ്. 5:00 മൊഴിയുറവുകൾ. ഗായകൻ സി ഒ ആൻഡോയുമായി ജി വേണുഗോപാൽ നടത്തിയ അഭിമുഖം പുനഃപ്രക്ഷേപണം. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:35 അധ്യാത്മ രാമായണ പാരായണം. 17-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഭക്തിഗാനങ്ങൾ, ഫാത്തിമ മാതാ ചർച്ച് കൊയർ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കൊയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശം, ഡോക്ടർ ലൌലി ബിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. യുവവാണി. കാശിനാഥൻ എഴുതി അവതരിപ്പിച്ച കവിതകൾ, ഹരിഷ്മയസ് നായർ അവതരിപ്പിച്ച പുസ്തക നിരൂപണം, പ്രിയനാരായണൻ എഴുതി അവതരിപ്പിച്ച ഗദ്യ കവിതകൾ, ശ്രീതി സുജയ് രചിച്ച

0: കവിത. 8 മണിക്ക് നാട്ടുചിന്ത്, എം സുരേന്ദ്രൻ നായരും സംഘവും അവതരിപ്പിച്ച കമ്പടികളിപ്പാട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം, ഇമ്മിണി ബല്ലി ഒന്നിന്റെ ഇമ്മിണി ബല്ലി ലോകം, രചന എൻ ജെ ജോഷിലാൽ. 10:00 രവിവാസിരിയ അഖിൽ ഭാരതീയ സംഗീതസഭ, സുധാകർ ദേവ്ലയുടെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. 11:00 സുഭാഷിതം, പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്. 11:10 മുതൽ എഫ് എം ഗോൾഡ് ഡൽഹിയിലെ. കാലാവസ്ഥ അറിയിപ്പ്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ അടുത്ത 2 ദിവസം മത്സ്യബന്ധനത്തിന് കടലിൽ പോകാൻ പാടില്ല. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 8.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 5.5 മില്ലിമീറ്റർ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി, ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 17-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: ബാലസുഗ്രീവയുദ്ധം, ബാലിവധം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ചേർത്തിട്ടുള്ളത്. ശ്രീ കാവാലം ശ്രീകുമാർ പാരായണം.

കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസം

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി ഉദയഗീതം, കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. നളിനദള ലോചനൻ മാധവൻ തന്നെ എന്നാരംഭിക്കുന്നു.

കെ പി ബ്രഹ്മാനന്ദൻ പാടിയ സ്തുതിയാണ് ഉദയഗീതത്തിൽ കേട്ടത്. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാന വ്യാപകമായി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലായി വെള്ളപ്പൊക്കം രൂപപ്പെടുകയും മലയോര മേഖലകൾ ഉരുൾപൊട്ടൽ ഭീതിയിലുമായി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴ കൂടുതൽ നാശം വിതച്ചത്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ പദ്ധതി ഇന്ന് രാജ്യവ്യാപകമായി ആരംഭിക്കും. പദ്ധതിയുടെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവജനങ്ങളുമായി ഓൺലൈനിൽ സംവദിക്കും. മൂലധന വികസന ചെലവുകൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അധിക നികുതി വിഹിതം അനുവദിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിന് 2,597 കോടി രൂപ ലഭിക്കും. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഇന്നലെയുണ്ടായ കനത്ത റഷ്യൻ വ്യോമാക്രമണത്തിൽ 9 പേർ മരിച്ചു. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഗെയിംസ് ഇന്ന് സമാപിക്കും.

0: വാർത്താ അവലോകനം അവതരിപ്പിക്കുന്നത് ജനയുഗം ന്യൂസ് എഡിറ്റർ രമേശ് ബാബു.
1: കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനു ഹാട്രിക് സ്വർണം നേടി രാജ്യത്തിന് അഭിമാനമായി. ഗ്ലാസ്കോ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണ് മീരാബായ് ചാനു നേടിയത്. ജൂഡോയിലും ഇന്ത്യ ഇരട്ട സ്വർണം നേടി. വനിതകളുടെ 48 കിലോ വിഭാഗത്തിൽ അസ്മിത ഡേയും പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഹർഷ സിംഗുമാണ് സ്വർണം കരസ്ഥമാക്കിയത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂഡോയിൽ ഇന്ത്യ സ്വർണം നേടുന്നത്. ഹൈജമ്പിൽ ഇന്ത്യയുടെ സർവേഷ് കുശാരെ വെള്ളി നേടിയപ്പോൾ ലോങ് ജമ്പിൽ മലയാളി കായിക താരം എം ശ്രീശങ്കറും വെള്ളി നേടി. ഭാരോദഹനത്തിൽ അജയ് ബാബു വള്ളൂരിയാണ് രാജ്യത്തിന് മറ്റൊരു വെള്ളിത്തിളക്കം സമ്മാനിച്ചത്. അതേസമയം പാരാ അത്ലറ്റിക്സ് വനിതാ ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ ശർമിള ധൻഗർ റെക്കോർഡോടെ രാജ്യത്തിന് സ്വർണം സമ്മാനിച്ചു. പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹരിയാന സ്വദേശിയായ ശർമിള. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 29.02 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടും. 3 കമ്പനികളുടേതുൾപ്പെടെ 12 പ്രതികളുടെ സ്വത്താണ് കണ്ടുകെട്ടുന്നത്. നിലവിൽ മരവിപ്പിച്ചിരിക്കുന്ന ഈ സ്വത്തെല്ലാം ബാങ്ക് നിക്ഷേപങ്ങളാണ്. ഈ കണ്ടുകെട്ടലിന് ശേഷം പ്രതികളുടെ കെട്ടിടം, ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ED കടക്കും. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ ലോകത്തിനു മുന്നിൽ ശ്രദ്ധേയമാക്കിയ സഹകാരി രമേശൻ പാലാരി ഓർമ്മയായി. ലോകത്തിലെ മുൻനിര സഹകരണ സ്ഥാപനമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെ വളർത്തിയ ചെയർമാൻ രമേശൻ പാലാരി ചൊവ്വാഴ്ചയാണ് വിട പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർ മർദ്ദിച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ ADGP MR അജിത്

കുമാറിന്റെ സസ്പെൻഷന് സ്റ്റേ ഇല്ല. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ് സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചത്. ചീഫ് സെക്രട്ടറിക്ക് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമില്ലെന്നും മന്ത്രിക്കാണ് അധികാരമെന്നും സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്നുമായിരുന്നു അജിത് കുമാറിന്റെ വാദം. ജൂലൈ 30ന് ഉണ്ടാകുന്ന DGP ഒഴിവിൽ സ്ഥാനക്കയറ്റം ലഭിച്ചില്ലെങ്കിൽ പിന്നീട് കിട്ടുവാൻ സാധ്യത ഉണ്ടാകില്ലെന്ന് കാട്ടി അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അജിത് കുമാറിന്റെ ഹർജി. ഹർജി ഓഗസ്റ്റ് 20ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റിവെച്ചു. ഓപ്പൺ AI ആയ ChatGPT പരിശീലനത്തിന് ഡേറ്റ ഉപയോഗിക്കുന്നത് പകർപ്പവകാശ ലംഘനമാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. വാർത്താ ഏജൻസിയായ ANI ഹർജിയിലാണ് ജസ്റ്റിസ് ജെ അമിത് ബൻസാലിന്റെ വിധി. ചങ്ങനാശ്ശേരി സ്വദേശിയും ബംഗളൂരു നാഷണൽ ലോ സ്കൂൾ പ്രൊഫസറുമായ ഡോക്ടർ അരുൺ ജോർജ് സ്കറിയയുടെ വാദങ്ങളാണ് കോടതി ശരിവച്ചത്. ഓപ്പൺ AIക്കെതിരെ രാജ്യത്ത് ആദ്യമായി വന്ന പരാതിയാണിത്. കേരളത്തിൽ 10 വർഷത്തിനിടയിൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 158,386 സ്ത്രീ പീഡന കേസുകൾ. ഇതിൽ കോടതി നടപടികളിലൂടെ ശിക്ഷ കിട്ടിയത് 9,403 പ്രതികൾക്ക് മാത്രമാണ്. 20 പോലീസ് ജില്ലകളിലും റെയിൽവേ പോലീസുമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടവയാണ് ഈ കേസുകൾ. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ 2016 May 1 മുതൽ 2026 April 30 വരെയുള്ള കണക്കിലാണ് സ്ത്രീ പീഡന കേസുകൾ പരാമർശിച്ചിരിക്കുന്നത്. 10 വർഷ കാലയളവിലെ ഈ കേസുകളിൽ 918 സ്ത്രീകൾ കൊല്ലപ്പെട്ടിരുന്നു. 35,028 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് 10 രൂപയുടെയും 20 രൂപയുടെയും പ്ലാസ്റ്റിക് കറൻസി പരീക്ഷണാടിസ്ഥാനത്തിൽ അച്ചടിച്ചിറക്കാൻ റിസർവ് ബാങ്കിന് കേന്ദ്ര ധനമന്ത്രാലയം അനുമതി നൽകി. പോളിമർ നോട്ടുകൾ എന്നറിയപ്പെടുന്ന ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ സാധാരണ നോട്ടുകളേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുമെന്നും വെള്ളം, അഴുക്ക്, കീറൽ എന്നിവയെ പ്രതിരോധിക്കുമെന്നുമാണ് വിലയിരുത്തൽ. തലസ്ഥാനത്ത് വ്യാജ കാൾ സെന്റർ സജ്ജമാക്കി ലോൺ ആപ്പിലൂടെ അമേരിക്കൻ പൗരരിൽ നിന്ന് കോടികൾ കൊള്ളയടിച്ച ഉത്തരേന്ത്യൻ സംഘം പിടിയിൽ. പോലീസ് നടത്തിയ റെയ്ഡിൽ ഉത്തരേന്ത്യക്കാരായ 18 പേരാണ് കസ്റ്റഡിയിലായത്. 50 കമ്പ്യൂട്ടറുകളുമായാണ് തിരുവനന്തപുരത്ത് സംഘം വ്യാജ കാൾ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. അമേരിക്കക്കാർ വായ്പയ്ക്ക് സമീപിക്കുന്ന ലെൻഡ് ജെറ്റ് സ്ഥാപനത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇടപാടുകാരെ അങ്ങോട്ട് വിളിച്ചായിരുന്നു തട്ടിപ്പ്. തമിഴ്നാട്ടിൽ നിന്നുള്ള പാറ ഉത്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് കേരളത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. പാറ, പാറപ്പൊടി, എം സാൻഡ്, മെറ്റൽ, റോഡ് നിർമ്മാണത്തിനുള്ള പാറ കൊണ്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്നിവയ്ക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാറ ഉൽപ്പന്നങ്ങളുടെ വരവ് നിലച്ചാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തെ വളരെയധികം ബാധിക്കും. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനുള്ള വലിയ പാറകൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇനിയും 35 ലക്ഷം മെട്രിക് ടൺ പാറയാണ് തുറമുഖ നിർമ്മാണത്തിന് വേണ്ടിവരുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. തമിഴ്നാടിന്റെ പാറ വിലക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായുള്ള നിർമ്മാണത്തെയും ദേശീയപാത നിർമ്മാണ പുരോഗതിയെയും മന്ദഗതിയിലാക്കുമെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. MDMA ഇടപാടിൽ അറസ്റ്റിലായ അധ്യാപികമാർ കീർത്തന, കാവ്യ എന്നിവർക്ക് പുറമെ നീഷ്മ എന്ന മറ്റൊരു അധ്യാപികയും അറസ്റ്റിലായി. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് നീഷ്മ. ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി SSIK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കേസിൽ ജിജിൽ കുരിയാക്കോസ് എന്ന കൂട്ടാളിയും അറസ്റ്റിലായിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 3 അധ്യാപികമാർ അറസ്റ്റിലായത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ദയനീയവും ഞെട്ടിക്കുന്നതുമാണെന്നും ആധുനികത ഇവിടെങ്ങും എത്തിനോക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി. മനുഷ്യാവകാശ ലംഘനമാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്നതെന്നും അവസ്ഥ പൈശാചികമാണെന്നും കോടതി പറഞ്ഞു. മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉള്ളത്. രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന മുറികളെ സെൽ എന്നൊന്നും പറയാനാകില്ല. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടും പതറുന്നില്ലെങ്കിൽ അവർ മനുഷ്യരല്ല, കോടതി നിരീക്ഷിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി വേണമെന്നും പണമില്ലെന്ന് പറഞ്ഞ സർക്കാർ പിന്മാറരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ചോർന്നുവെന്ന കണ്ടെത്തൽ തള്ളി പ്രതിരോധ മന്ത്രാലയം. ഡാർക്ക് വെബ് വഴി പുറത്തുവന്നത് പ്രാധാന്യമില്ലാത്ത പഴയ രേഖകളാണെന്നും ഈ 31 GB ഡാറ്റ വിവരങ്ങൾ അതിരഹസ്യ സ്വഭാവമുള്ളതല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. 2020-22 കാലത്തെ പഴയതും പൊതുവായതുമായ രേഖകളിൽ ഹാക്കർമാർ കൃത്രിമം നടത്തി പുതിയതാണെന്ന തരത്തിൽ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ആസൂത്രണ ബോർഡ് ചീഫ് നിയമന പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടിൽ PSC ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു.
പരാതിക്കാരനായ

0: ആലപ്പുഴ സ്വദേശി ജയലാലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ പേരോ പദവിയോ FIR വ്യക്തമല്ല. പ്രതികളായി കണ്ടെത്തിയ രണ്ട് ഉദ്യോഗസ്ഥരുടെ പേര് ചേർത്ത് 2 ദിവസത്തിനകം കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് SIT 90 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്നിലാണ് FIR ഇട്ടിട്ടുള്ളത്. 2025-26 സാമ്പത്തിക വർഷം എത്തിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ ഇടിവന്ന് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിദേശ നിക്ഷേപത്തിൽ അയൽ സംസ്ഥാനങ്ങൾ ശക്തമായ വളർച്ച കൈവരിച്ചപ്പോഴാണ് കേരളത്തിന്റെ പ്രകടനം പിന്നിലേക്ക് പോയത്. സർക്കാർ ഓഫീസുകളിലേക്ക് ഏതു മഷി കൊണ്ടും അപേക്ഷ എഴുതാം. മഷിയുടെ നിറം ഏതായിരിക്കണമെന്നതിന് പ്രത്യേകിച്ച് നിയമമോ ചട്ടമോ നിലവിലില്ല. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപ്പീൽ അപേക്ഷയിലാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി മഷിയുടെ നിറം സംബന്ധിച്ച് മറുപടി നൽകിയത്. മുത്തങ്ങ ഭൂസമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്രസഭാ നേതാവ് M ഗീതാനന്ദനടക്കം മുഴുവൻ പ്രതികളെയും കൽപ്പറ്റ പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു. രണ്ടാം പ്രതി വേഡർ കോളനിയിൽ അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയതെന്ന് മാത്രമേ പ്രോസിക്യൂഷന് തെളിയിക്കാനായുള്ളൂ. അശോകൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ കോടതി ശിക്ഷ വിധിച്ചില്ല. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാം, വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ ശശിധരൻ എന്നിവരെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ M ഗീതാനന്ദൻ, ബിനു, രമേശൻ കൊയ്യാലിപ്പുര, അനിൽകുമാർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഇവർ 5 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 42,000 രൂപ വീതം പിഴയും അടയ്ക്കണം. തെരുവുനായകളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്വമാണെന്നും ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. 2007 റോഡിൽ വെച്ച് തെരുവുനായയുടെ കടിയേറ്റ 70-കാരന് 10,000 രൂപ നഷ്ടപരിഹാരം വിധിച്ചതിനെതിരെ കണ്ണൂർ എരിവശ്ശേരി ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ച അപ്പീൽ തള്ളിയാണ് ജസ്റ്റിസ് P കൃഷ്ണകുമാർ ഉൾപ്പെട്ട ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നായയുടെ കടിയേറ്റ 70-കാരൻ തങ്കപ്പന് 19 വർഷത്തിന് ശേഷം പലിശ സഹിതം 30,000 രൂപ നൽകാനാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിൽ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണിനെ അവഗണിച്ചത് ചർച്ചയായിരിക്കുകയാണ്. ടീമിൽ സ്ഥാനമില്ലാത്ത അവസ്ഥയിൽ സഞ്ജു സാംസൺ 2026 ക്രിക്കറ്റ് ലോകകപ്പിന് മുൻപ് തന്നെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാനും ടീമിലെ സ്ഥാനത്തിനായുള്ള മത്സര ഓട്ടത്തിൽ ഭാഗമാകാതിരിക്കാനും തീരുമാനിച്ചിരുന്നതായി അഭിമുഖത്തിൽ സഞ്ജു പറയുന്നു. എങ്ങനെ ബാറ്റ് ചെയ്യണമെന്നോ എന്ത് ചെയ്യണമെന്നോ ആരും പറയേണ്ടതില്ല. സഞ്ജുവിനു വേണ്ടി സഞ്ജു തന്നെ തീരുമാനിക്കും. എല്ലാ ബഹുമാനത്തോടും പറയുന്നു, കളി തുടരും, അത് ആസ്വദിക്കും, മികച്ച സഹതാരമാകും, പക്ഷേ എല്ലാം എന്റെ രീതിയിലായിരിക്കുമെന്ന് മാത്രം സഞ്ജു സാംസൺ വ്യക്തമാക്കുന്നു.
1: വാർത്താവലോകനം അവതരിപ്പിച്ചത് ജനയുഗം ന്യൂസ് എഡിറ്റർ രമേശ് ബാബു. വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
2: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: മുത്തശ്ശാ, ഇതേത് പ്ലാന്റ് ആണ്?
3: ടാഞ്ചറീൻ, നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ? ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഇപ്പോ ചെയ്യാം.
2: മുത്തശ്ശാ, നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
3: എന്തേ
2: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
3: ഓ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 6 പേരെ കാണാതായി. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രിയുമായും ജില്ലയുടെ ഏകോപന ചുമതല വഹിക്കുന്ന മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടങ്ങളുമായും സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 65 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1,465 പേർ എത്തിയതായും അറിയിച്ച മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും വ്യക്തമാക്കി. 17 വീടുകൾ പൂർണ്ണമായും തകർന്നു. 127 വീടുകൾ ഭാഗികമായും മഴക്കെടുതിയിൽ തകർന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളും കൃഷിയും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും ഗവൺമെന്റ് മതിയായ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും NHM ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും അടിയന്തര യോഗം വിളിച്ച് സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കോട്ടയം ജില്ലകളിലാണ് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. മദ്രസകൾ, മറ്റ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, ഓഫ്ലൈൻ കോച്ചിംഗ് ക്ലാസുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്താനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. വഞ്ചിപ്പാട്ട്, സോപാനം പരിപാടിയും വെള്ളപ്പൊക്കം മൂലം മാറ്റിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ തയ്യേനി, വായിക്കാനത്തും മാലോത്ത് കാറ്റാം കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
5: കാസർഗോഡ് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ഈസ്റ്റളരി പഞ്ചായത്തിലെ തയ്യേനി, വായിക്കാനത്തും മാലോത്ത് കാറ്റാങ്കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. വായിക്കാനത്തെ ഉരുൾപൊട്ടലിനെ തുടർന്ന് 6 കുടുംബങ്ങളെ തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചൈത്രവാഹിനി, കാര്യങ്കോട് തുടങ്ങിയ നദികളുടെ സമീപത്ത് താമസിക്കുന്നവരെയും വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്.

0: അതിർത്തി അച്ചാതുരുത്തി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കുമ്പള, കോഴിപ്പാടി, പള്ളിക്കര, ബേക്കൽ തീരങ്ങളിൽ കടൽക്ഷോഭമുണ്ടായി. കോഴിപ്പാടി കടപ്പുറത്തുണ്ടായ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ 22 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാര്യങ്കോട് പുഴയിൽ ഭീമനടി റിവർ ഗേജിൽ പയ്യന്നൂർ ഹൈഡ്രോളജി സെക്ഷൻ അപകട മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ ഉൾപ്പെടെ മതപഠന കേന്ദ്രങ്ങളും ട്യൂഷൻ സ്ഥാപനങ്ങളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
1: കണ്ണൂർ ജില്ലയിൽ ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
2: ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിലെ 4 ക്യാമ്പുകളിലും പയ്യന്നൂർ താലൂക്കിലെ 3 ക്യാമ്പുകളിലുമായാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇരിട്ടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പയ്യന്നൂർ മീന്തുള്ളിയിലെ തുരുത്തിൽ ഒറ്റപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശിയായ നീന്തൽ പരിശീലകൻ രാജേഷിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇരിട്ടി മണത്തണ കൊട്ടുംചുരത്തെ ഹനീഫയെ കാഞ്ഞിരപ്പുഴയിൽ വീണ് കാണാതായിട്ടുണ്ട്. രണ്ടുപേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ജില്ലയിലെ മിക്ക പുഴകളും നിറഞ്ഞൊഴുകുന്നു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മലയോരത്ത് പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷട്ടറുകളും പരമാവധി ഉയർത്തിയിരിക്കുകയാണ്.
1: കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 364 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ജില്ലയിൽ പ്രാഥമിക കണക്കനുസരിച്ച് 5 വീടുകൾ ഭാഗികമായി തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. വടകര താലൂക്കിലെ വില്യാപ്പള്ളി കീഴലിൽ വീടിന് മുൻവശത്തെ മതിൽ പൂർണ്ണമായും തകർന്നു. കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന് 755.50 മീറ്ററിൽ എത്തിയതിനാൽ ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നതിന് പ്രാരംഭ നടപടികളുടെ ഭാഗമായി ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലായി ആരംഭിച്ച 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 129 പേരെ മാറ്റി താമസിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങി. മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലാണ് ക്യാമ്പുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് നടത്താൻ നിശ്ചയിച്ച തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന 100 നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് തുടക്കം കുറിക്കുക. രാജ്യത്തെ 10,000-ത്തിലധികം സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ യുവജനങ്ങൾ ലഹരിക്കെതിരെ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാസ കൈമാറ്റത്തിന് പുറമെയാണിത്. മൂലധന വികസന ചെലവുകൾ വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധിക ഗഡു നൽകുന്നതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ബോക്സിംഗിൽ 7 സ്വർണവും 3 വെള്ളിയും എന്ന റെക്കോർഡ് നേട്ടത്തോടെ കോമൺവെൽത്ത് ഗെയിംസിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ ബോക്സിംഗ് മെഡൽ പട്ടികയിൽ 1 സ്ഥാനത്താണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: 5,000 മീറ്റർ ദീർഘദൂര ഓട്ടത്തിൽ വെങ്കലം നേടിയ ശേഷം 10,000 മീറ്ററിൽ വെള്ളിമെഡലും നേടി ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ് ചരിത്രം രചിച്ചു. ഗെയിംസിന്റെ ഒരു പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റും 5,000 മീറ്ററിൽ കോമൺവെൽത്ത് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് ഗുൽവീർ സിംഗ്. പാരാ അത്ലറ്റിക്സിലും ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടമാണ്. പുരുഷന്മാരുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ സോമൻ റാണ സ്വർണവും ശുഭം ജുയാൽ വെള്ളിയും നേടി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലും രാജ്യത്തിന്റെ ആദ്യത്തെ ഇരട്ട പോഡിയം ഫിനിഷും ഈ നേട്ടത്തിലൂടെയാണ്. പുരുഷ ട്രിപ്പിൾ ജമ്പ് ഇനത്തിൽ പ്രവീൺ ചിത്രവേൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ജൂഡോ മാറ്റിൽ വനിതകളുടെ 63 കിലോഗ്രാം വിഭാഗത്തിൽ ഉന്നതി ശർമ്മ വെങ്കല മെഡൽ നേടി. പുരുഷ വിഭാഗത്തിൽ 90 കിലോഗ്രാം വിഭാഗത്തിൽ കലൻജിത് സിംഗ് മാൻ ക്വാർട്ടർ ഫൈനലിലെത്തി.
1: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 51 കിലോഗ്രാം ബോക്സിംഗിൽ സ്വർണമെഡൽ നേടിയ സാക്ഷി ചൌധരിയെയും 60 കിലോ ബോക്സിംഗ് ഇനത്തിൽ സ്വർണമെഡൽ നേടിയ പ്രിയ ഖാംഗിംസിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയികളായ ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ ബോക്സിംഗിൽ സ്വർണമെഡൽ നേടിയ സച്ചിൻ സിവാച്ച്, വനിതകളുടെ ബോക്സിംഗ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ അരുന്ധതി ചൌധരി, പ്രിയ ഗംഗാസ്, സാക്ഷി, വെള്ളിമെഡൽ നേടിയ ലവ്ലിന ബോർഗോഹൈസൺ, ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ സോമൻ റാണ എന്നിവരെയാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലെ സ്മാരകമന്ദിരം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 17th ഓർമ്മദിനത്തിൽ ശിഹാബ് തങ്ങൾ പഠന

0: ചിന്തകൻ, സാമൂഹിക ചിന്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന പ്രൊഫസർ എം കെ സാനുവിൻ്റെ 1-ാം ചരമവാർഷികം ഇന്ന്. എം കെ സാനുവിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളും സാഹിത്യ പ്രവർത്തകരും ഇന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രവാചകഃ ജതിന ശർമ്മ.

0: पुरुषाणां शॉटपुट F57 इत्येतस्यां स्पर्धायां सोमन राणा स्वर्णपदकं, शुभम जुयालः च रजतपदकं प्राप्तवान्। भारतर्तुविज्ञानविभागेन अद्य कर्णाटक, केरल, माहे, नागालैंड, मणिपुर, मिजोरम, त्रिपुरा, राजस्थान, उपहिमालयीय पश्चिम बंगाल, सिक्किमेषु अतिवृष्ट्यै नारंगवर्णीया संचेतना प्रसारिता। तथैव दिल्ली, हरियाणा, पंजाब, चंडीगढ़, उत्तराखंड, हिमाचल प्रदेश, जम्मू कश्मीर, लद्दाख, अरुणाचल प्रदेश, गुजरात, कोंकण, गोवा, मध्य प्रदेश, ओडिशा, अंडमान निकोबार द्वीप समूहेषु अपि अतिवृष्टिः व्यक्तीकृता। इति वार्ताः।
1: आकाशवाणी
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
5: ഭരതനു രാജ്യവും രാമനു വനവാസവും, ഇവയാണ് കൈകേയി ദശരഥനോട് ചോദിച്ച രണ്ടു വരങ്ങൾ. എന്നാൽ ഭരതൻ ഇവയെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. ഭരതൻ അയോധ്യയിൽ ഇല്ലാതിരുന്നപ്പോഴാണ് കൈകേയി ദശരഥനിൽ നിന്നു വരം നേടിയത്. അച്ഛൻ്റെ മരണശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോഴേ ഭരതൻ അതറിയുന്നുള്ളൂ. ഉടൻ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. കൈകേയി ഗർഭത്തിൽ പിറന്നതിൽ അദ്ദേഹം പശ്ചാത്തപിച്ചു. തീയിൽ പതിച്ചോ, കാളകൂട വിഷം കുടിച്ചോ, വാൾ കൊണ്ട് കഴുത്തറത്തോ മരിക്കാൻ പോലും മുതിർന്നു. ഏറ്റവും ധാർമ്മികനായതുകൊണ്ടാണ് ഭരതനിൽ നിന്ന് ഈ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഭരതൻ അതിനുശേഷം കൗസല്യാദേവിയെ ചെന്നുകണ്ട് തൻ്റെ നിരപരാധിത്വം അറിയിച്ചു. പറയാതെ തന്നെ അത് തനിക്കറിയാം എന്നായിരുന്നു കൗസല്യയുടെ മറുപടി. കുലഗുരുവായ വസിഷ്ഠനും മന്ത്രി പ്രമുഖനായ സുമന്ത്രരും വന്ന് ഭരതനെ ആശ്വസിപ്പിച്ചു. തുടർന്ന് അവരുടെ കാർമ്മികത്വത്തിൽ ദശരഥന്റെ സംസ്കാരകർമ്മം വിധിയാമണ്ണം നടത്തി. ആരൊക്കെ നിർബന്ധിച്ചിട്ടും ഭരതൻ അയോധ്യയിലെ രാജാവാകാൻ കൂട്ടാക്കിയില്ല. പകരം രാമനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് പിറ്റേന്നാൾ കാട്ടിലേക്ക് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. തീരുമാനിച്ചതുപോലെ ഭരതനും സംഘവും പിറ്റേന്ന് വനത്തിലേക്ക് പുറപ്പെട്ടു. സീതാരാമന്മാർ നടന്ന വഴികളും തങ്ങിയ സങ്കേതങ്ങളും കാണിച്ചു കൊടുക്കാനുള്ള നിയോഗം ഗുഹനിൽ വന്നു ചേർന്നു. ഭരതന്റെ രാമഭക്തി കണ്ട് ഗുഹൻ അത്ഭുതപ്പെട്ടു. ശ്രീരാമന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ കിടന്നുരുണ്ടും കരഞ്ഞും ആ മണ്ണെടുത്ത് തലയിൽ അഭിഷേകം ചെയ്തുമാണ് ഭരതൻ ശ്രീരാമസന്നിധിയിലെത്തിയത്. കണ്ടപാടെ അദ്ദേഹം രാമപാദങ്ങളിൽ വീണു നമസ്കരിച്ചു. ശേഷം ഭരതൻ അച്ഛൻ്റെ മരണവാർത്ത രാമനെ അറിയിച്ചു. ശ്രീരാമൻ അതുകേട്ട് ഏറ്റവും ദുഃഖിച്ചു. സമനില വീണ്ടെടുത്ത് അച്ഛന് ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചു. എല്ലാം കഴിഞ്ഞ് ഏറ്റവും പറ്റിയ ഒരു സന്ദർഭത്തിൽ ക്ഷത്രിയാചാരവും ആശ്രമധർമ്മങ്ങളും ചൂണ്ടിക്കാട്ടി അയോധ്യയ്ക്ക് മടങ്ങണം എന്നും രാജ്യം ഭരിക്കണം എന്നും ഭരതൻ രാമനോട് അഭ്യർത്ഥിച്ചു. ശ്രീരാമൻ ഒന്നിനും വഴിപ്പെടുന്നില്ല എന്നു കണ്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. ആ സമയം ശ്രീരാമനിയോഗമനുസരിച്ച് വസിഷ്ഠൻ ഭരതന് രാമൻ മഹാവിഷ്ണുവാണ് എന്ന് വെളിവാക്കിക്കൊടുത്തു. അതോടെ ശ്രീരാമന്റെ പാദുകം സ്വീകരിച്ച് ജ്യേഷ്ഠന്റെ പ്രതിപുരുഷനായി രാജ്യം പരിപാലിക്കാൻ ഭരതൻ തയ്യാറായി. അയോധ്യയിലെ രാജസിംഹാസനത്തിൽ ഭരതൻ ഒരിക്കലും ഇരുന്നില്ല. അതിൽ രാമപാദുകം പ്രതിഷ്ഠിക്കുകയേ ചെയ്തുള്ളൂ. രാമൻ വനത്തിൽ വസിച്ചതുപോലെ നാട്ടിൽ കഴിഞ്ഞ ഭരതൻ ത്യാഗസമ്പത്തിൻ്റെ മഹിമ എന്ത് എന്ന് ലോകത്തിനു കാട്ടിക്കൊടുത്തു. ത്യാഗോജ്വലമായ വ്യക്തിജീവിതം കൊണ്ട് ഉന്നതവും സമ്പന്നവും മൂല്യവത്തുമായ ജീവിതം നയിക്കാം എന്നതിൻ്റെ മാതൃകയാണ് ഭരതൻ സൃഷ്ടിച്ചത്. ഭാരത സംസ്കൃതിയെ സമുജ്വലമാക്കുന്നതാണ് ഈ ത്യാഗമാർഗം. 14 വർഷം കഴിഞ്ഞു മടങ്ങി വന്ന രാമന് ഭരതൻ തിരിച്ചു കൊടുത്ത രാജ്യം പൂർവാധികം ക്ഷേമ ഐശ്വര്യങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നതും പ്രധാനമാണ്.

0: രാമരാജ്യം എന്ന ആദർശ രാഷ്ട്രത്തെ സൃഷ്ടിച്ചതിൽ ഭരതൻ്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണ സാമർഥ്യത്തെ ദീർഘദർശനം ചെയ്തിട്ടാണ് വസിഷ്ഠൻ അദ്ദേഹത്തിന് ഭരതൻ എന്ന് പേരിട്ടതു തന്നെ. ത്യാഗവും സേവനവും ധർമ്മത്തിന് പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന മഹിത സംസ്കാരം വിളയിച്ച ഭാരതം ഈ രാമസഹോദരൻ്റെ പേരിലാണോ അറിയപ്പെടുന്നത് എന്ന് വ്യക്തമല്ല.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ മുടക്കുഴ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. 12 വിവിധ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. അപേക്ഷകർ നേരിട്ടോ വാർഡ് അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ വഴിയോ കൃഷിഭവനിൽ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം നിലവിലെ കൃഷിരീതികൾ, വിളകൾ ഇവയെക്കുറിച്ചുള്ള വിശദീകരണം, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 5-നകം അപേക്ഷിക്കണം. വിദുര കൃഷിഭവനിൽ നിന്ന് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യും. 10 സെന്റ് സ്ഥലമെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ കരമടച്ച രസീതിന്റെ കോപ്പി സഹിതം കൃഷി ഓഫീസിൽ നേരിട്ടെത്തി വാങ്ങേണ്ടതാണെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383-470-167. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി വടകര നഗരസഭാ കൃഷിഭവൻ മികച്ച കർഷകരെ ആദരിക്കുന്നു. 13 വിഭാഗങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. അപേക്ഷകർ ഈ മാസം 5-നകം വടകര കൃഷിഭവൻ ഓഫീസിലോ അതാത് വാർഡ് കൌൺസിലറുടെ കയ്യിലോ അപേക്ഷ സമർപ്പിക്കണം. വെള്ളായനി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 4-ന് പരിശീലന പരിപാടി നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8089-076-698. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിളവിസ്തൃതി വ്യാപനം അഥവാ പുതിയ കൃഷിത്തോട്ടം സ്ഥാപിക്കലിന്റെ ഭാഗമായി വിവിധ ഹോർട്ടിക്കൾച്ചർ വിളകളുടെ വിസ്തൃതി വ്യാപനത്തിനായി ധനസഹായം നൽകുന്നു. ഈ ഘടകത്തിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിൽ കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഇതനുസരിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1-ന് പദ്ധതി ചെലവിന്റെ 40% 2.70 ലക്ഷം രൂപ 2 വർഷ കാലയളവിലായി ധനസഹായം നൽകുന്നു. സ്ട്രോബെറിയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1-ന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 80,000 രൂപ ധനസഹായം നൽകുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1-ന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 1,10,000 രൂപ ധനസഹായം 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകുന്നു. വാഴയുടെയും കൈതച്ചക്കയുടെയും പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1-ന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 44,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. ടിഷ്യൂ കൾച്ചർ വാഴയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1-ന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 70,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. പപ്പായയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1-ന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 30,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകുന്നു. അവക്കാഡോ, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 50,000 രൂപ 60:40 എന്ന അനുപാതത്തിലും പപ്പായ, പ്ലാവ്, കുടംപുളി എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 30,000 രൂപ 60:40 എന്ന അനുപാതത്തിലും മാവ്, പേര, നാരകം, മാതളം എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 50,000 രൂപ 60:40 എന്ന അനുപാതത്തിലും 2 വർഷങ്ങളിലായി.

0: നൽകുന്നു. ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതാത് ജില്ലകളിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കിളിമാനൂർ പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തും പഴയ കുന്നുമേൽ കൃഷിഭവനും സംയുക്തമായി മികച്ച കർഷകരെ ആദരിക്കുന്നു. മികച്ച നെൽകർഷകൻ, മികച്ച കേരകർഷകൻ, മികച്ച വാഴകർഷകൻ, യുവകർഷകൻ, മികച്ച പച്ചക്കറി കർഷകൻ, മികച്ച വിദ്യാർത്ഥി, മികച്ച പുഷ്പകൃഷി കർഷകൻ, സമ്മിശ്ര കർഷകൻ, ക്ഷീരകർഷകൻ, തേനീച്ച കർഷകൻ, വനിതാ കർഷക കർഷകൻ, മുതിർന്ന കർഷകൻ, മികച്ച SC/ST കർഷകൻ, കർഷക തൊഴിലാളി, കുരുമുളക് കൃഷി എന്നീ വിഭാഗങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 6-നകം പഴയ കുന്നുമേൽ കൃഷിഭവനിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470206. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: ഇന്ത്യയുടെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളിൽ നിർണായക പങ്കുവഹിച്ച പ്രമുഖ രസതന്ത്രജ്ഞനായ പ്രഫുല്ല ചന്ദ്ര റായ് ജനിച്ചത് 1861 August 2 ശാസ്ത്രജ്ഞൻ എന്നതിലുപരി മികച്ചൊരു മനുഷ്യസ്നേഹിയും സ്വാതന്ത്ര്യ സമര അനുകൂലിയുമായിരുന്നു അദ്ദേഹം. തന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാനും ശാസ്ത്ര ഗവേഷണങ്ങൾക്കുമായി അദ്ദേഹം മാറ്റിവെച്ചു. ഇന്ത്യയിൽ ആധുനിക രാസശാസ്ത്ര ഗവേഷണങ്ങൾക്ക് അടിത്തറയിട്ടത് ഇദ്ദേഹമാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ പ്രാഥമിക രൂപകൽപ്പന നിർവഹിച്ച പിംഗളി വെങ്കയ്യ ജനിച്ചത് 1876 August 2. 1921 വിജയവാഡയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം താൻ രൂപകൽപ്പന ചെയ്ത പതാക മഹാത്മാഗാന്ധിക്ക് സമർപ്പിച്ചത്. ചുവപ്പ്, പച്ച എന്നീ രണ്ട് നിറങ്ങളും നടുവിൽ ഒരു ചർക്കയും അടങ്ങിയതായിരുന്നു ആദ്യ രൂപം. പിന്നീട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വെള്ളനിറം കൂടി ഇതിൽ ചേർത്തു. ജിയോളജി, കൃഷി എന്നിവയിൽ താൽപര്യമുണ്ടായിരുന്ന അദ്ദേഹം ഉറുദു, സംസ്കൃതം, ജാപ്പനീസ് ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്നു. 1913 ബാപട്ലയിൽ വെച്ച് ജാപ്പനീസ് ഭാഷയിൽ പ്രസംഗിച്ചതിനെ തുടർന്ന് അദ്ദേഹം ജപ്പാൻ വെങ്കയ്യ എന്നും പരുത്തി കൃഷിയിലെ വിപുലമായ ഗവേഷണങ്ങൾ കാരണം പരുത്തി വെങ്കയ്യ എന്നും അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം 2009 ഭാരത സർക്കാർ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 1990 August 2 സദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഇറാഖ് സൈന്യം കുവൈത്തിനെ അപ്രതീക്ഷിതമായി ആക്രമിച്ചു കീഴടക്കിയത്. ഇറാൻ ഇറാഖ് യുദ്ധത്തെ തുടർന്ന് വലിയ സാമ്പത്തിക ബാധ്യതയിലായിരുന്ന ഇറാഖ് കുവൈത്ത് തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് എണ്ണ മോഷ്ടിക്കുന്നുവെന്നും ഒപെക് നിശ്ചയിച്ച പരിധിയിലധികം എണ്ണ ഉൽപ്പാദിപ്പിച്ച് വില കുറയ്ക്കുന്നുവെന്നും ആരോപിച്ചു. കുവൈത്ത് പണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ബസ്ര പ്രവിശ്യയുടെ ഭാഗമായിരുന്നതിനാൽ അത് ഇറാഖിന്റെ 19-ാമത്തെ പ്രവിശ്യയാണെന്ന വാദവും സദാം ഹുസൈൻ ഉന്നയിച്ചു. വെറും 2 ദിവസം കൊണ്ട് ഇറാഖ് സൈന്യം കുവൈത്ത് പൂർണ്ണമായും കൈക്കലാക്കി. UN സുരക്ഷാ സമിതിയുടെ അനുമതിയോടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള 35 രാജ്യങ്ങളുടെ സഖ്യസേന ജനുവരിയിൽ ഇറാഖിനെതിരെ സൈനിക നീക്കം ആരംഭിച്ചു. ഫെബ്രുവരി അവസാനത്തോടെ കുവൈത്തിനെ ഇറാഖ് അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിച്ചു. കുവൈത്തിൽ ഉണ്ടായിരുന്ന 170,000 വരുന്ന ഇന്ത്യൻ പ്രവാസികളെ എയർ ഇന്ത്യ വിമാനങ്ങൾ വഴി സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിവിലിയൻ വ്യോമ ഒഴിപ്പിക്കലായി ഇത് ഗിന്നസ് ബുക്കിൽ ഇടം നേടി. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഗവേഷണ കേന്ദ്രമായ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ദേശീയ സ്ഥാപനമായി ഏറ്റെടുക്കാൻ 2007 August 2 കേന്ദ്രമന്ത്രിസഭ തീരുമാനമെടുത്തത്. കേരള സർക്കാരിന് കീഴിലായിരുന്ന ഈ സ്ഥാപനത്തെ കേന്ദ്ര ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിലാക്കാൻ എടുത്ത തീരുമാനം 2007 April 1 മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കി. ഈ നീക്കം സ്ഥാപനത്തിലെ ബയോമെഡിക്കൽ മോളിക്യുലാർ ഗവേഷണങ്ങൾക്ക് വൻ തുക ഫണ്ട് ലഭ്യമാക്കാനും അന്താരാഷ്ട്ര നിലവാരം ശാസ്ത്ര മുന്നേറ്റങ്ങൾക്കും വഴിയൊരുക്കി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട സ്ഥാപനമാണിത്. അദ്ദേഹത്തിന്റെ ജനനം 1944 August 20 മരണം 1991 May 21 ആയിരുന്നു.

0: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടു പിന്നാലെ 1858 ഓഗസ്റ്റ് 2 ബ്രിട്ടീഷ് പാർലമെന്റ് ചരിത്രപ്രധാനമായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പാസാക്കിയത്. ഈ നിയമത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണാധികാരം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലേക്ക് മാറ്റപ്പെട്ടു. ജനറലിന്റെ പദവി മാറ്റി വൈസ്രോയി എന്ന പുതിയ ഭരണത്തലവനെ നിയമിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്തു. ടെലിഫോൺ കണ്ടുപിടിച്ച് ലോക വാർത്താവിനിമയ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാം ബെൽ 1922 ഓഗസ്റ്റ് 2 അന്തരിച്ചത്. സ്കോട്ട്ലൻഡിൽ ജനിച്ച അദ്ദേഹം പിന്നീട് കാനഡയിലും അമേരിക്കയിലുമായി ശബ്ദ തരംഗ പഠനങ്ങളിലും ബധിരരുടെ വിദ്യാഭ്യാസത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 1876 ആദ്യമായി സംസാരിക്കാൻ സാധിക്കുന്ന ടെലിഫോൺ പേറ്റന്റ് നേടിയ അദ്ദേഹം പിന്നീട് ലോക പ്രശസ്തമായ ബെൽ ടെലിഫോൺ കമ്പനിക്കും രൂപം നൽകി. 1847 മാർച്ച് 3 ജനിച്ച ഗ്രഹാം ബെൽ 1922 ഓഗസ്റ്റ് 2 അന്തരിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് പിത്താശയക്കല്ല് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
4: നമ്മുടെ കരളിന് താഴെയായി കാണപ്പെടുന്ന ചെറിയൊരു അവയവമാണ് പിത്തസഞ്ചി അഥവാ ഗോൾ ബ്ലാഡർ. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം അഥവാ ബൈൽ സംഭരിക്കുന്നതാണ് ഇതിന്റെ ജോലി. ഈ പിത്തരസം കട്ടിപിടിച്ച് ഖരരൂപത്തിലാകുന്നതിനെയാണ് പിത്തസഞ്ചിയിലെ കല്ലുകൾ അഥവാ പിത്താശയക്കല്ല് എന്ന് വിളിക്കുന്നത്. ഇവ മണൽത്തരിയോളം ചെറുതോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോളിനോളം വലുതോ ആകാം. മിക്കവരിലും പിത്തരസത്തിൽ കൊളസ്ട്രോൾ അമിതമാകുമ്പോൾ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ കല്ലുകളാണ് കാണപ്പെടുക. പിത്തരസത്തിൽ ബിലിറുബിൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇരുണ്ട നിറത്തിലുള്ള പിഗ്മെന്റ് കല്ലുകളാണ് മറ്റൊരു വകഭേദം. 40 വയസ്സിന് മുകളിലുള്ള അമിതവണ്ണമുള്ള സ്ത്രീകൾ, പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ, പ്രമേഹമുള്ളവർ, കൊഴുപ്പ് കൂടിയ ആഹാരം സ്ഥിരമായി കഴിക്കുന്നവർ എന്നിവരിൽ അസുഖം വരാൻ സാധ്യത കൂടുതലാണ്. വയറിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തോ നെഞ്ചിന് താഴെ മധ്യഭാഗത്തോ ആയി പെട്ടെന്ന് തുടങ്ങുന്ന വേദന, തുടർച്ചയായി തോന്നുന്ന ഈ വേദന ചിലപ്പോൾ മിനിറ്റുകളോ മണിക്കൂറുകളോ നീണ്ടു നിൽക്കാം. രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ കൊഴുപ്പുള്ള ആഹാരം കഴിച്ചതിനു ശേഷം വേദന കൂടാൻ സാധ്യതയുണ്ട്. വയറ്റിലെ വേദന വലതു തോളിലേക്കോ അല്ലെങ്കിൽ പുറകിലെ 2 തോളുകൾക്കിടയിലേക്കോ വ്യാപിക്കുന്നതായി അനുഭവപ്പെടാം. ഭക്ഷണം കഴിച്ച ഉടൻ വയർ വീർത്ത് വരിക, അമിതമായ ഗ്യാസ് ശല്യം, പുളിച്ചു തികട്ടൽ, അതുപോലെ വേദനയോടൊപ്പം മിക്കവരിലും ഓക്കാനവും ഛർദിയും ഉണ്ടായേക്കാം. കല്ല് പിത്തനാളിയിൽ അഥവാ കോമൺ ബൈൽ ഡക്റ്റിൽ തടസ്സമുണ്ടാക്കിയാൽ പിത്തരസം രക്തത്തിൽ കലരുകയും കണ്ണ്, നഖം, ചർമ്മം എന്നിവ മഞ്ഞ നിറമാകുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം മൂത്രത്തിന് കടുത്ത നിറവ്യത്യാസവും മലത്തിന് വെളുത്ത നിറവും ഉണ്ടായേക്കാം. പിത്തസഞ്ചിയിലോ പിത്തനാളിയിലോ അണുബാധയുണ്ടെങ്കിൽ കഠിനമായ പനിയും വിറയലും അനുഭവപ്പെടാം. ഇത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള അവസ്ഥയാണ്. പിത്തസഞ്ചിയിലെ കല്ലുകൾ, വീക്കം മുതലായവ കണ്ടെത്താനുള്ള ഏറ്റവും ലളിതമായ പരിശോധനയാണ് അൾട്രാസൗണ്ട് സ്കാനിംഗ്. CT സ്കാൻ, MRCP, ERCP മുതലായവയും ആവശ്യമെങ്കിൽ ചെയ്യാവുന്നതാണ്. രക്തപരിശോധനകളായ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, സെറം അമലേസ്, സെറം ലിപ്പേസ് മുതലായവയും ചെയ്യാറുണ്ട്. മിക്കവാറും സാഹചര്യങ്ങളിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും വഴി തന്നെ രോഗം ഉറപ്പിക്കാൻ സാധിക്കും. എന്നാൽ കല്ലുകൾ പിത്തനാളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ മാത്രമേ MRCP പോലെയുള്ള വലിയ പരിശോധനകൾ വേണ്ടി വരാറുള്ളൂ. ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. തവിട് കളയാത്ത അരി, ഓട്സ്, ഗോതമ്പ്, പച്ചക്കറികൾ, പ്രത്യേകിച്ച് ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക. പൂരിത കൊഴുപ്പുകൾ ഒഴിവാക്കി ഒലിവ് ഓയിൽ, നട്ട്സ്, മീനെണ്ണ എന്നിവയിലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ മിതമായ അളവിൽ ഉപയോഗിക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ചുവന്ന ഇറച്ചി, ബേക്കറി പലഹാരങ്ങൾ, ഐസ്ക്രീം തുടങ്ങിയവ പരിമിതപ്പെടുത്തുക. ഇവ പിത്തരസത്തിൽ കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും. ക്രാഷ് ഡയറ്റുകൾ വഴി ആഴ്ചയിൽ 1-2 കിലോയിൽ കൂടുതൽ ഭാരം കുറയ്ക്കുന്നത് കരളിനെ കൂടുതൽ കൊളസ്ട്രോൾ പുറത്തുവിടാൻ പ്രേരിപ്പിക്കും. ഇത് പിത്തസഞ്ചിയിൽ

0: കല്ലുകൾ ഉണ്ടാകാൻ ഇടയാകും. ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത് ദഹനപ്രക്രിയ സുഗമമാക്കാനും പിത്തരസത്തിന്റെ സാന്ദ്രത കൃത്യമായി നിലനിർത്താനും സഹായിക്കും. ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെയും ദഹനരസങ്ങളുടെയും ബാലൻസ് തെറ്റുമ്പോഴാണ് പിത്തസഞ്ചിയിൽ കല്ലുകൾ രൂപപ്പെടുന്നത്. എന്നാൽ കൃത്യസമയത്തുള്ള ആഹാരക്രമവും സജീവമായ ജീവിതശൈലിയും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ അവസ്ഥയെ തടയാനാകും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പിത്താശയക്കല്ല് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
2: തൊഴിൽ ദർശനം.
3: മുംബൈ ആസ്ഥാനമായുള്ള സെൻട്രൽ റെയിൽവേയിൽ സ്പോർട്സ് കോട്ടയിലും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കോട്ടയിലുമുള്ള നിയമനങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്പോർട്സ് കോട്ടയിൽ 59 ഒഴിവും സ്കൌട്ട് ആൻഡ് ഗൈഡ് കോട്ടയിൽ 12 ഒഴിവുമുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സ്പോർട്സ് കോട്ടയിലേക്ക് ഓഗസ്റ്റ് 14, സ്കൌട്ട് ആൻഡ് ഗൈഡ് കോട്ടയിലേക്ക് ഓഗസ്റ്റ് 12. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrccr.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrccr.com. ഹിമാചൽ പ്രദേശിലെ സിർമൌറിയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 1, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 1, ഫിനാൻസ് അഡ്വൈസർ ആൻഡ് ചീഫ് അക്കൌണ്ട്സ് ഓഫീസർ 1, സിസ്റ്റം മാനേജർ 1, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 2, ഹിന്ദി ഓഫീസർ 1, ഹിന്ദി ട്രാൻസ്ലേഷൻ കം ടൈപ്പിസ്റ്റ് 1. ഓൺലൈനായി അപേക്ഷിച്ച് ഹാർഡ് കോപ്പി തപാലിൽ അയക്കണം. അപേക്ഷാ ഫീസ് ഉണ്ട്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimsirmaur.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimsirmaur.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 14. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 31. കേന്ദ്ര ആണവോർജ വകുപ്പിന് കീഴിൽ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ IGCAR അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ട്രേഡുകളിലായി 200 ഒഴിവുണ്ട്. ട്രേഡുകളും ഒഴിവും ഫിറ്റർ 46, മെഷീനിസ്റ്റ് 10, ഇലക്ട്രീഷ്യൻ 22, മെക്കാനിക് മെഷീൻ ടൂൾ മെയിന്റനൻസ് 1, ഇലക്ട്രോണിക് മെക്കാനിക് 15, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 18, ഡ്രോട്സ്മാൻ മെക്കാനിക്കൽ 12, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് 9, പ്ലംബർ 2, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 14, ഹോർട്ടികൾച്ചർ അസിസ്റ്റന്റ് 3, വുഡ് വർക്ക് ടെക്നീഷ്യൻ കാർപ്പന്റർ 4, മേസൺ സിവിൽ മിസ്ട്രി 4, ബുക്ക് ബൈൻഡർ 1, പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് 19, ഫോട്ടോഗ്രഫി 1, പ്രോസസ് പ്ലാന്റ് ഓപ്പറേറ്റർ 12. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI. അപേക്ഷകർ അപ്രന്റിസ്ഷിപ്പ് പോർട്ടലായ www.apprenticeshipindia.gov.in എൻറോൾ ചെയ്തവരായിരിക്കണം. എൻറോൾ ചെയ്യേണ്ട അപ്രന്റിസ്ഷിപ്പ് പോർട്ടലിന്റെ മേൽവിലാസം ഒരിക്കൽ കൂടി www.apprenticeshipindia.gov.in. നിലവിൽ മറ്റെവിടെയെങ്കിലും അപ്രന്റിസ്ഷിപ്പ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായം 18-24 ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.igcar.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.igcar.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 19. കേന്ദ്ര ആണവോർജ വകുപ്പിന് കീഴിൽ മുംബൈയിലുള്ള ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. പാരാമെഡിക്കൽ വിഷയങ്ങളിലാണ് അവസരം. മുംബൈയിലെ റിസർച്ച് സെന്ററിലും കൊൽക്കത്തയിലെ റേഡിയേഷൻ മെഡിസിൻ റിസർച്ച് സെന്ററിലുമാണ് ഒഴിവ്. വിഷയങ്ങളും ഒഴിവും സൈക്കോളജിസ്റ്റ് 1, പതോളജി 1, റേഡിയോഗ്രഫി 2, ന്യൂക്ലിയർ

0: മെഡിസിൻ ടെക്നോളജിസ്റ്റ് 2. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 18. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.barc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.barc.gov.in.
1: തൊഴിൽ ദർശനം. പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിനു പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. മെഡൽ പട്ടികയിൽ 4th സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യമെമ്പാടുമുള്ള 10,000 കേന്ദ്രങ്ങളിൽ നിന്നായി വൻ യുവജന പങ്കാളിത്തം ചടങ്ങിലുണ്ടാകും. മൈ ഭാരത് വോളണ്ടിയർമാർ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125 ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് പിന്നിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ കഴിവുകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ പരിപാലനം, ജലസംരക്ഷണം, പ്രകൃതി വിഭവ സംരക്ഷണം എന്നിവയിൽ യുവജനങ്ങൾ സജീവമായി പങ്കാളികളാകണമെന്നും തദ്ദേശീയ നിർമ്മിതികൾ സമ്മാനമായി നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൈസൂരിൽ സ്വാമി വിവേകാനന്ദ കൾച്ചറൽ യൂത്ത് സെന്ററായ വിവേക സ്മാരക ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളെ വഴിനടത്തുകയും രാഷ്ട്രനിർമ്മാണത്തിന് അവരെ പ്രാപ്തരാക്കുകയുമായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
3: സ്വാമി വിവേകാനന്ദ യുവാവോ കി ശിക്ഷ കോ രാഷ്ട്ര നിർമ്മാണ കാ മജ്ബൂത് ആധാർ മാനത്തെ ഥേ. ആജ് യുവാ ദുനിയാ കേ വികാസ് കോ ഗതി ദേ രഹാ ഹൈ. ആജ് ഭാരത് കി അർത്ഥവ്യവസ്ഥ സബ്സേ തേജി സേ ആഗേ ബഡ് രഹി ഹൈ. ഭാരത് കേ യുവാവോ കേ സാമർത്ഥ്യ സേ.
2: 2026 നീറ്റ് PG പരീക്ഷയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്ത് കേന്ദ്രമന്ത്രി JP നദ്ദ. ഈ മാസം 30 നീറ്റ് PG പരീക്ഷ. പരീക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. 273,183 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ നീറ്റ് PG പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1,09,019 രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഓഗസ്റ്റ് 10 നൽകേണ്ട പതിവ് പ്രതിമാസ വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളിലെ വികസന മൂലധന ചെലവുകൾക്ക് വേഗം കൂട്ടാൻ ലക്ഷ്യമിട്ടാണ് തുക മുൻകൂട്ടി നൽകിയതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. 2,597 രൂപയാണ് കേരളത്തിന് അനുവദിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോവ് ബക്തിയോർ ഓദിലോവിഷ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഈ മാസം 5 വരെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന ബിസിനസ് ഫോറത്തിലും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും.

0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്താകെ 65 ക്യാമ്പുകൾ തുറന്നതായും 1465 പേർ ക്യാമ്പുകളിലുണ്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ KCB നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടറേറ്റുകളിലെ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 127 വീടുകൾ ഭാഗികമായും 17 പൂർണ്ണമായും തകർന്നു. വിവിധ ജില്ലകളിലായി 6 മരണം റിപ്പോർട്ട് ചെയ്തു. 4 പേരെ കാണാതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറെന്ന് മന്ത്രി M. ലിജു. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, അന്ധകാരനഴി എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. കേരളത്തിൽ തുടരുന്ന മഴയെ തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ AMS പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.ams.kerala.gov.in. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്തുവാനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. പെയ്ഡ് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്നത്തെ വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും മാറ്റിവച്ചിട്ടുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ അലോക് ആനന്ദ സ്ഥാനമേറ്റു. നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ്സിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി. ഗുസ്തി താരങ്ങളായ പ്രീതി പവാർ, ജയ്സ്മിൻ ലംബോറിയ, പ്രിയ ഖൻഗാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാച്ച്, അങ്കുഷ് പൻഖാൽ എന്നിവർ വ്യത്യസ്ത വിഭാഗങ്ങളിൽ സ്വർണം നേടി. ജാദുമണി സിംഗ്, ലവ്ലീന ബർഗോഹെയ്ൻ, നരേന്ദർ ബർവാൾ എന്നിവർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പുരുഷ വിഭാഗം 5000 മീറ്റർ ഫൈനലിൽ ദീർഘദൂര റണ്ണർ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. ഈ വർഷത്തെ ഗെയിംസിൽ ഗുൽവീർ സിംഗിന്റെ 2nd മെഡലാണിത്. ഇതോടെ ആകെ സ്വർണ്ണ നേട്ടം 13 ഉയർത്തിയ ഇന്ത്യ 39 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4th സ്ഥാനത്തേക്ക് ഉയർന്നു. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരായുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലുള്ള അമേരിക്കൻ പൌരന്മാർ പ്രദേശം വിടാൻ തയ്യാറായിരിക്കണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമാധാന നടപടികൾക്ക് തയ്യാറെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഗസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. സ്പെയിൻ നഗരമായ സെയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് EU രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പെറുവിൽ വിനോദസഞ്ചാരികളുമായി പോയ ചെറുവിമാനം തകർന്നുവീണ് 13 പേർ കൊല്ലപ്പെട്ടു. നാസ്ക നഗരത്തിന് സമീപമാണ് വിമാനം പതിച്ചത്. പെറുവിയൻ എയർലൈനായ എയറോഡിയാനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക്

0: സേവന നികുതിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 211,505 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു, മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ, മെഡൽ പട്ടികയിൽ 4th സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
2: ചലച്ചിത്ര സംഗീത ലോകത്തെ കുലപതികളിൽ ഒരാളായ V. ദക്ഷിണാമൂർത്തി 1919 December 9 ആലപ്പുഴയിൽ ജനിച്ചു. അച്ഛൻ D. വെങ്കടേശ്വരയ്യ, അമ്മ പാർവതിയമ്മാൾ. ചെറുപ്പത്തിലെ സംഗീതത്തോട് താല്പര്യമുണ്ടായിരുന്ന ദക്ഷിണാമൂർത്തിക്ക് ആദ്യ ഗുരു അമ്മ തന്നെയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കർണാടക സംഗീതം അഭ്യസിച്ചു. കുഞ്ചാക്കോ നിർമ്മിച്ച നല്ലതങ്ക എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചു. P. ഭാസ്കരൻ, വയലാർ, ONV, അഭയദേവ്, ശ്രീകുമാരൻ തമ്പി തുടങ്ങിയവരുടെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നു. 1971 സംഗീത സംവിധായകനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പുരസ്കാരം, 1998 JC ഡാനിയൽ പുരസ്കാരം, 2013 സ്വാതി തിരുനാൾ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2013 August 2 ആ സംഗീത ചക്രവർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു.
3: സംഗീതാഭ്യസനം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 7 വയസ്സിൽ എൻ്റെ അമ്മ ഒരു പാട്ടുകാരിയായിരുന്നു. അപ്പം പിന്നെ അമ്മയുടെയൊക്കെ തന്നെ ഞാനൊരു 7 വയസ്സിൽ ഒരു 10-20 കീർത്തനം വരെ ഞാൻ പാടും. അങ്ങനെ ഞാനിതിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ.
4: ആരായിരുന്നു ഗുരുനാഥൻ ആദ്യകാലത്തെ?
3: എൻ്റെ ഗുരുനാഥൻ മങ്കടാചലം പോറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ നിന്ന് ഞാനൊരു 10-50 കീർത്തനം പഠിച്ചു. അതിനുശേഷം പിന്നെ തന്നെത്താനുള്ള ശ്രമം തന്നെയാണ്. ഞാനും അനിയത്തിയുമായിട്ടാണ് കച്ചേരി ചെയ്തത് ആദ്യം 12-ാമത്തെ വയസ്സിൽ.
4: ശാസ്ത്രീയ സംഗീത രംഗത്തെ ആരുടെ കൃതികളിലാണ് കൂടുതൽ താല്പര്യം?
3: എല്ലാവരുടെ കൃതികളും ക്ലാസിക്കലിലെ ബെസ്റ്റ് തന്നെ. രാജസ്വാമിയുടെ കൃതികൾ നമ്മൾ ആദ്യം പാടി തുടങ്ങുമ്പോൾ തന്നെ സഭാഷ് എന്ന് പറഞ്ഞു തുടങ്ങും. ദീക്ഷിതരുടെ കൃതികൾ നമ്മൾ പാടി കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറെക്കുറെ അതിൻ്റെ ഒരു അനുപല്ലവി കഴിഞ്ഞിട്ട് ഒരു ചരണം വരുമ്പോഴത്തേക്കും തലയാട്ടി തുടങ്ങും. ശ്യാമശാസ്ത്രികളുടെ അങ്ങനെയല്ല. കീർത്തനം മുഴുവൻ തീർന്നു അമ്പോ എന്തൊരു കീർത്തനം ഉണ്ടാകുന്നു പറഞ്ഞു തോന്നും. ഇങ്ങനെയായി ഇവരുടെ 3 പേരുടെ ആ സെക്ഷനെ. അതുകൊണ്ട് ക്ലാസിക്കലിൽ വന്നിട്ട് ആര് വലിയ ആളാ ആര് ചെറിയ ആളാ അങ്ങനെയൊന്നും പറയാൻ ഒക്കുകയില്ല.
4: ഈ സിനിമാ രംഗത്തേക്ക് എങ്ങനെയാണ് കടന്നു വരാനിട വന്നത്?
3: ഞാൻ 48 ഞാൻ മദ്രാസിൽ പോണത്. നമ്മുടെ അഭയദേവും കോഷിയും കോഷ് സാറിൻ്റെ ഒരു ഡോക്ടർ ചേട്ടനുണ്ട്, അങ്ങനെയും കൂടെ വന്നു. വന്നിട്ട് ഇങ്ങനെ നല്ലതങ്കാന്നൊരു പടം പിടിക്കുന്നുണ്ട്, കഥവ് തുറക്കുന്ന ഒരു വിരുത്തം വേണം എന്നും പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ചു, ഞാൻ പോയി ട്യൂണിങ് ചെയ്തു, അവർക്ക് പിടിച്ചു. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ആനയെ പിടിക്കുന്ന ഒരു വിരുത്തം വേണം, അതും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ബാക്കി പാട്ടുകളെല്ലാം ഞാൻ ആലപ്പുഴ ചെന്നിട്ടാണ് ചെയ്തത്. അങ്ങനെയാണ് ആദ്യത്തെ തുടക്കം. ആദ്യത്തെ പാട്ട് ശംഭോ ഞാൻ കണ്മതന്താണിതം അടയുകയോ മൽക്കവാടങ്ങളയോ സന്താപത്തി കെടുത്താൽ ഒരു ചെറുകൊരണാബിന്ദു നീ വന്നിടായോ എന്നുള്ള പാട്ടാണ് വിരുദ്ധമാണ്. നല്ലോണം എൻ്റെ ആ കഥ അടയ്ക്കുമ്പോൾ ഉള്ള വിരുദ്ധമാണ്. അതിപ്പോൾ എഴുതിയത് അഭയദേവ. അപ്പോൾ ഈ ശംഭോ ഞാൻ കാണുമതെന്താണിതം അടയുകയോ മൽക്കവാടങ്ങളയോ എന്നങ്ങനെ എഴുതി ആ വിരുദ്ധം ഞാനിട്ടു. പക്ഷേ ഇതുവരെ കഥ അടഞ്ഞിട്ടില്ല. പിന്നെ വെക്കാതപ്പൻ്റെ കൃപുണ്ട്. ഇപ്പോൾ അഭയദേവ് ആണ് ആദ്യം പാട്ട് എഴുതിയത് എനിക്ക്. അപ്പോൾ ഞാൻ ട്യൂൺ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ആ സാഹിത്യത്തിൽ കൂടെ കുറേ കൂടുതലായിട്ടൊക്കെ നോക്കി കണ്ട് ഒക്കെയാണ് ട്യൂൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാസ്കർ മാസ്റ്റർ വന്നു, പിന്നെ വയലാർ വന്നു, പിന്നെ ONV വന്നു, പിന്നെ ശ്രീകുമാരൻ തമ്പി വന്നു. ഇങ്ങനെ പലരുമായിട്ട് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ദക്ഷിണാമൂർത്തിയുടെ ശബ്ദം.
1: പ്രിയ ശ്രോതാക്കളെ, അതുല്യ സംഗീതജ്ഞൻ

വി ദക്ഷിണാമൂർത്തിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. അദ്ദേഹം സംഗീതം ചെയ്ത ഗാനം നമുക്ക് കേൾക്കാം. പാടുന്ന പുഴ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി.

0: മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്? ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹെ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: കണ്ടതും കേട്ടതും.
4: എടാ എടാ രാജേഷ്, എടാ നില്ലടാ, എടാ എത്ര ദിവസമായി കണ്ടിട്ട്.
5: ഡേയ്, അത്യാവശ്യം വല്ലതാണോ? എനിക്ക് ഇത്തിരി തിരക്കുണ്ടേ.
4: എടാ, ഞാൻ കുറെ പ്രാവശ്യം നിന്നെ വിളിച്ച്, നീ എന്ത് ഫോൺ എടുക്കാത്തെ? നിനക്ക് കോൾ വന്നില്ലേ? നീ ഇന്ന് തിരിച്ചു വിളിച്ചു പോരടേയ്.
5: ഡേയ്, എന്റെ ഫോൺ കുറച്ച് നാളുകൊണ്ട് പ്രശ്നമായിരുന്നില്ലേ? 2 ദിവസം ആയതേ ഉള്ളൂ ഒന്ന് നന്നാക്കിയിട്ട്. അതെ, ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുക, സമയമില്ല. അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടാ?
4: എടാ, പൈസയുടെ കാര്യമാണ്. ഒരു 1000 എങ്കിലും നിന്റെ എടുക്കാൻ കാണുമോ?
5: എന്റെ പൊന്ന് സജി, ഞാൻ മൊത്തത്തിൽ കടത്തി നിൽക്കുക, അതിന്റെ ഇടയിൽ നീയും കൂടെ ഇങ്ങനെ. ഷേ,
4: എന്നാ നീ ഒരു 500 എങ്കിലും ഇതാ.
5: ഷടാ, കാര്യം പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ? ഡേ, ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാണ്? ഹൗസിംഗ് ലോൺ അടയ്ക്കണം, മോളുടെ പഠിപ്പിന്റെ കാര്യം നോക്കണം, വീട്ടു ചെലവ്, അതിന്റെ ഇടയിൽ കല്യാണം, പാല് കാച്ച്, അങ്ങനെ പ്രതീക്ഷിക്കാത്ത ചെലവുകൾ വേറെ. ഡേ, നീ എന്റെ അവസ്ഥ അറിഞ്ഞിട്ട് ചോദിക്ക് സജി. ഡേ, തരാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല. അപ്പൊ ശരി, പിന്നെ കാണാം കേട്ടോ. ഓ ഓ ഓ,
4: രാജേഷ് എടാ പോയാ.
6: എന്തടേ, കടം ചോദിച്ചിട്ട് പൈസ തന്നില്ലേ?
4: എടാ, നീ ഒരുമാതിരി കാര്യം അറിയാതെ കിണിക്കരുത്. നീ എന്തോ വിചാരിച്ച് ഞാൻ അവൻ്റെ അടുത്ത് കടം ചോദിക്കണം?
6: എടാ, നീ ഒരു 500 രൂപ കെഞ്ചിനൊക്കെ ഞാൻ കേട്ട്.
4: എടാ, കെഞ്ചി അതൊക്കെ നീ കേട്ട്, പക്ഷെ അതൊന്നുമല്ല കാര്യം.
6: പിന്നെന്തോ?
4: എടാ, ഈ രാജേഷേ, അവ 7 മാസമായി അവൻ്റെ ഒരു 5000 രൂപ വാങ്ങിച്ചിട്ട് പോയിട്ട്
6: തന്നാണില്ല.
4: അതിൽ 2000 ഞാൻ ഷഫീഖിന്റെ നിന്ന് പലിശക്കെടുത്താണ് കൊടുത്തത്. ഈ 5000 വേണ്ടി എവനെ കിടന്ന് തുരുതുരാ വിളിക്കുമായിരുന്നു. 1 പ്രാവശ്യം ഒരു 30-40 പ്രാവശ്യം വിളിക്കും. ഫോൺ എടുത്തില്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഇവന് പൈസ കൊടുത്ത് ഇത് വാങ്ങിച്ചോണ്ട് പോയവേ. പിന്നെ ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലെ അന്വേഷിച്ചില്ല.
6: എടാ, ഇതിവന്റെ സ്ഥിരം പരിപാടിയാണ്. എനിക്കുണ്ട് ഇതുപോലെ കുറെ കൂട്ടുകാർ, കാര്യം കാണാൻ വേണ്ടി ഇവന്മാര് പുറകെ നടന്നു വിളിക്കും, വാച ഒഴിച്ച് നമ്മളെ വീഴ്ത്തുകയും ചെയ്യും. ഒടുവില് നമ്മളെ വിലയിൽ വീഴുകയും ചെയ്യും, പൈസ കൊടുക്കുകയും ചെയ്യും. കാശ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടണമായിരുന്നു നോക്കണ്ട.
4: ഇതിനകത്തുള്ള കോമഡി എന്ന് വെച്ചാല് നമ്മളിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവര് നമ്മളെ കാണുന്നത് ഒരുമാതിരി നമ്മളെന്തൊരു വലിയ അപരാധം ചെയ്തോ. ഇവര് നമ്മളെ കണ്ടാൽ മൈൻഡ് ചെയ്യൂല, ഫോൺ വിളിച്ചാൽ എടുക്കൂല. ഇവര് ഒരുമാതിരി നമ്മളങ്ങ് പറ്റാവണ പോലെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളി.
6: ഇവിടെ കണ്ട കാണാത്ത പോലെ പോയി കളയുന്നേ. ചുരുക്കി പറഞ്ഞ പിന്നെ നമ്മൾ അവർക്ക് ഒരു ശല്യമാണ്.
4: ഇത് കൊറേ നിങ്ങള്, ഇനി വേറെ കുറെ ടീമുകളുണ്ട്. കാണുമ്പോ നല്ല ഡീലിങ്സ്, പക്ഷെ കടം വാങ്ങിച്ച പൈസ അത് നോക്കണ്ട. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോരോ പറ്റിപ്പ് ഡയലോഗുകൾ. എടേ സജി, നിന്റെ പൈസ തരാനായിരുന്നപ്പോഴാണ് ഭാര്യയുടെ അമ്മയ്ക്ക് BP കൂടി, ഓർമ്മ പോയി, സോഡി എന്താണ്, ആശുപത്രി, ICU, അങ്ങനെ പൈസ പോയി.
6: എടുമാരി സൂപ്പിക്കലൊന്നും നമുക്ക് മനസ്സിലാവില്ലെന്നാണ് അവന്മാരെ വിചാരം. ആ, നമ്മൾ കുറച്ച് മനസ്സാക്ഷി ഉള്ളത് കൊണ്ട് അവന്മാർ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൊടുക്കും. അമ്മായിക്ക് സുഖമില്ലെന്നും പറഞ്ഞത് എൻ്റെ 2000 രൂപയും വാങ്ങി ഇതാവൻ. അവൻ ഗോവയ്ക്ക് ടൂറിന് പോകാനാണ്. അവനെ കണ്ട നോക്ക് നോക്ക്, തിരിഞ്ഞു നോക്കൂല.
4: കടം വാങ്ങണതും കൊടുക്കണതും ഒന്നും തെറ്റല്ല, പക്ഷെ അത് തിരിച്ചു കൊടുക്കണം എന്നൊരു സാധനമുണ്ട്. നമ്മൾ ഇത്രയും തിരികത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ അതിനകത്ത് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ.
6: ഇതൊക്കെ പാലം കടക്കുന്നത് വരെയുള്ള കാര്യം. കടം വാങ്ങുന്നവരുടെ കാര്യം ആര് പറയാൻ, ആര് കേൾക്കാൻ.
7: പിന്നണിയിൽ ജെറോം ജയം, ദിലീപ് MK, ബിജു കല്ലുവാതുക്കൽ, രചന അജിത് കുമാർ.
3: നമുക്ക് ചുറ്റും സംസ്ഥാന വ്യാപകമായി മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനി പറയുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നിറപുതിരി ചടങ്ങുകൾക്ക് ശബരിമല തുറക്കുന്ന ഇന്നും നാളെയും ഭക്തർ കഴിയുന്നതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. പമ്പ സ്നാനവും നിയന്ത്രിക്കും. ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ രാത്രികാല യാത്രകളും നിരോധിച്ചു. തിരുവനന്തപുരം, പൊന്മുടി, പത്തനംതിട്ട, ഗവി, ഇക്കോ ടൂറിസം കേന്ദ്രം എന്നിവ അടച്ചു. പള്ളിവാസൽ, കുഞ്ചിത്തണ്ണി, വാഗമൺ വില്ലേജുകളിലേക്കുള്ള ടൂറിസ്റ്റ് വാഹനങ്ങളുടെ പ്രവേശനവും നിരോധിച്ചു. പാലക്കാട്, നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലകളിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മലമ്പുഴ കവയിലേക്കും പ്രവേശനമില്ല. കനത്ത മഴയെ തുടർന്ന് ഇനി പറയുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ശ്രദ്ധിക്കുക, ഇന്ന് നടത്താനിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷയും ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചു. വനം വന്യജീവി വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിന് ഈ മാസം 4-5 തീയതികളിൽ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും മാറ്റി. എം ജി സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഈ മാസം 4, 6 എന്നീ തീയതികളിൽ നടത്താനിരുന്ന 2ാം സെമസ്റ്റർ എം എ സി എസ് എസ് 2025 റെഗുലർ അഡ്മിഷൻ, 2024 അഡ്മിഷൻ ഇംപ്രൂവ്മെന്റ്

2019 അഡ്മിഷൻ മേഴ്സി ചാൻസ് മെയ് 2026 പ്രാക്ടിക്കൽ പരീക്ഷകളും മാറ്റിവെച്ചു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്നലെ 10-ാം തര പൊതുപ്രാഥമിക PSC പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് നടക്കുന്ന അവസാനഘട്ട പരീക്ഷയിൽ അവസരം നൽകുമെന്ന് PSC അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനാൽ നെയ്യാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ഇറിഗേഷൻ അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം ഒബ്സർവേറ്ററി ഹിൽസിലെ വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണികളിൽ ഈ മാസം 5-6 തീയതികളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഒബ്സർവേറ്ററി ഹിൽ ഏരിയ, വെള്ളയമ്പലം, തൈക്കാട്, വഴുതക്കാട്, പാളയം, സ്റ്റാച്യു പട്ടം, ഗൗരീശപട്ടം, വെൺപാലവട്ടം, കരിക്കകം, കൊച്ചുവേളി, വേളി, ശംഖുമുഖം എന്നീ പ്രദേശങ്ങളിൽ 5-ാം തീയതിയിലും നന്ദാവനം, പുളിമൂട്, ആയുർവേദ കോളേജ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, തൈക്കാട്, വഴുതക്കാട് എന്നിവിടങ്ങളിൽ 6-ാം തീയതിയും ജലവിതരണം രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ഇതിന്റെ ഭാഗമായി മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർവെട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്രപാടിയ ഗാനം, ചിത്രം ഇടനാഴിയിൽ ഒരു കാലച്ച, രചന വൈമ്പി കുറിപ്പ്, സംഗീതം ദക്ഷിണാമൂർത്തി.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവെട്ടം സമാപിക്കുന്നു. പുലർവെട്ടവുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

0: Pradesh, Odisha and Nagaland had earlier received the first installment of SDRF for the financial year 2026-27. Other states include Arunachal Pradesh, Assam, Gujarat and Maharashtra. The Home Ministry has underlined that this approval aims to strengthen the ongoing relief and response measures of the flood-affected states. United States President Donald Trump has threatened to intensify military action against Iran, warning that American strikes will continue until Tehran halts attacks on shipping and returns to negotiations. The U.S. State Department has issued a fresh security advisory urging Americans in the West Asia to consider leaving the region or be prepared to depart if the conflict worsens. Meanwhile, Iran has warned that it is ready to strike key Israeli infrastructure and American energy facilities across the West Asia if it comes under attack. Iranian state media quoted senior Iranian security officials saying Tehran has prepared plans to target critical installations in Israel and U.S. energy assets across the region if any military action is launched against the country. The official also said Iran's armed forces had demonstrated their capability during the recent 40-day conflict and subsequent military engagements. India climbed to fourth place in the Commonwealth Games 2026 medal standings in Glasgow following winning 16 medals across four disciplines on a memorable day 10th. This surge brought India's tally to 39 medals, comprising 13 gold, 17 silver and 9 bronze. The boxing team led the charge with 10 medals. India's athletes added 2 medals each in the men's para shot put and men's triple jump, while 1 each in judo and athletics. A report.
1: Indian boxers delivered a historic performance at the Commonwealth Games, securing unprecedented 7 gold medals, highest by any nation in single edition of the Games, along with 3 silver medals. This marks India's best ever boxing campaign at the Commonwealth Games. Boxers Priti Pawar, Jasmine Lamboria, Sakshi Chaudhary, Priya Ghangas, Arundhati Chaudhary, Sachin Sivaj and Ankush Pankhal clinched the gold medals, while Jadumani Singh, Lovlina Borgohain and Narinder Berwal won silver medals in their respective weight categories. India also enjoyed success in para-athletics, producing a memorable 1-2 finish in the men's 557 shot put event. Soman Rana claimed the gold medal, while Shubham Joyal secured silver. The athletics contingent added 3 more medals. In the men's triple jump, Praveen Chitravel won silver and Selva Prabhu Tirumaran took bronze, while long-distance runner Gulveer Singh earned his second medal of the games by clinching bronze in the men's 5000-meter final. Judoka Unnati Sharma also added to the glory by bagging bronze medal in the women's 63 kg event. Rupesh Rathor for Akashwani News.
0: Ahmedabad will officially receive the Commonwealth Games flag and the host button during the closing ceremony of the 2026 Commonwealth Games in Glasgow. President Draupadi Murmu and Prime Minister Narendra Modi have congratulated all the athletes for their outstanding performance in the Commonwealth Games. And now for a look at today's newspapers, it's over to Saira Mujtaba.
2: Thank you, Shagun. Modi credits youth with driving India's all-round progress, headlines Hindustan Times. The Pioneer quotes the Prime Minister saying, "Youth must power India's rise," also called on to support nation-building to service, education and discipline. The Times of India reports, monsoon hope as World Meteorological Organization sees an El Nino counter, adding the risk of overall monsoon rainfall being below normal continues to loom over India due to a strengthening El Nino. Manhunt in Valley as terror attack claims too. TRP link being probed leads the Indian Express. Railway line through Key Tiger Corridor gets in-principle approval with a rider informs the Indian Express. And finally, the Financial Express writes, Indian holidays taking the trail less travelled, trekking. Hiking fast turning into mainstream travel, what was once a niche pursuit for seasoned mountaineers, is fast becoming a mainstream travel segment. And with that, it's back to you, Shagun.
0: Thank you, Saira. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to launch nationwide campaign Nasha Mukt Yuva for Viksit Bharat Sankalp Abhiyan today. Union Minister Jagat Prakash Nadda reviews preparedness for NEET PG 2026 examination, urges aspirants not to fall prey to rumours. Telangana police rescues over 6,000 children in a month-long drive aimed at ending child labour and trafficking. Flood situation continues to be grim in Gujarat, Odisha and Keralam. Weather Department issues red alert for heavy to very heavy rainfall across six districts in Gujarat today. US President Donald Trump threatens to intensify military action against Iran. Tehran warns of retaliation on key American and Israeli energy infrastructures. India climbs to fourth position in Commonwealth Games in Glasgow. Boxers shine with record 7 gold in single day, taking medals tally to 39. And with that, we end the morning news. Have a nice day.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: അന്ന് വൈകുന്നേരം ഭാർഗവിയമ്മ വന്നപ്പോൾ രാധ ചോദിച്ചു, ഭാർഗവിയമ്മ ഒരു ഉപകാരം ചെയ്യോ? എന്താ രാധേ, എനിക്ക് എവിടെയെങ്കിലും ഒരു തൊഴിലുണ്ടാക്കി തരുമോ? അടിച്ചു തളിയോ, നെല്ലുകുത്തോ, എന്തായാലും ഞാൻ ചെയ്തോളാം. ഭാർഗവിയമ്മ നെടുവീർപ്പോടെ രാധയെ നോക്കി. ആ സ്ത്രീയുടെ കൺപീലികൾ നനഞ്ഞു. അവർ ആ പെൺകിടാവിൻ്റെ ശിരസ് തടവിക്കൊണ്ട് ചോദിച്ചു, അതൊക്കെ രാധയ്ക്ക് ചെയ്യാൻ കഴിയോ? കഴിയാഞ്ഞാൽ പറ്റുമോ? ജോലിയുണ്ടെങ്കിൽ തന്നെ അത് രാധയ്ക്ക് പറ്റുമോ എന്നാണ് എനിക്ക് സംശയം. പറ്റും. എന്നാലും ഞാൻ എന്ത് ജോലിയും ചെയ്തോളാം. അതല്ല, പിന്നെ നമ്പിടി വീട്ടിലെ തൊഴിലുള്ളൂ, അവിടെ നിൽക്കാൻ രാധയുടെ മനസ്സ് സമ്മതിക്കോ? രാധ കുറച്ചു നേരം ആലോചിച്ചു. ഭൂതകാല സംഭവങ്ങൾ അവളുടെ ഹൃദയത്തിലേക്ക് വേലിയേറ്റ സമയത്ത് തിരമാലകൾ പോലെ അടിച്ചു കയറി. അച്ഛനും ആ കുടുംബവും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ അവൾക്ക് മനസ്സ് ചത്തു. അവർ തന്നെ കൈക്കൊള്ളുമോ? കൈക്കൊണ്ടാൽ തന്നെ എത്ര അവജ്ഞയോടെയായിരിക്കും പെരുമാറുക. നിമിഷം പ്രതി അവർ അച്ഛനെ കുത്തിപ്പറയുമോ? തന്നെ അവമാനിക്കുമോ? അതൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുമോ? വയ്യ, അതേതായാലും വയ്യ. അവൾ ഭാർഗവിയമ്മയോട് ചോദിച്ചു, വേറെ എവിടെയെങ്കിലും ജോലി കിട്ടില്ലേ ഭാർഗവിയമ്മേ? എവിടെ കിട്ടാൻ കുട്ടി? രാധ ഒന്നുകൂടി ആലോചിച്ചു. എന്നിട്ട് ഭാർഗവിയമ്മയോട് പറഞ്ഞു, നാളെ പറയാം, ആലോചിച്ചിട്ട് മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്പിടി എങ്ങനെയായാലും നേത്യാരമ്മ നല്ല കൂട്ടത്തിലാ, ഒരു ഉപദ്രവുമില്ല. രാധ അന്ന് പകലും രാത്രിയും മുഴുവൻ അതിനെപ്പറ്റി ചിന്തിച്ചു. കുഞ്ഞിരാമനോട് അന്വേഷിക്കണമെന്ന് തോന്നായികയില്ല, പക്ഷേ സമ്മതിക്കുകയുണ്ടാവില്ല. ഇപ്പോൾ തന്നെ താങ്ങാനാവാത്ത ഭാരം ചുമക്കുന്ന ആ മനുഷ്യൻ ഇനിയും ചുമക്കണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഒരു കടപ്പാടുമില്ല, എന്നിട്ടും ആ കുടുംബത്തിനു വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു. രണ്ടാലൊന്ന് ഉറയ്ക്കാതെ ഇനി ജീവിച്ചിരിക്കുവാൻ സാധ്യമല്ലെന്ന് രാധയ്ക്ക് തോന്നി. പിറ്റേന്ന് ഭാർഗവിയമ്മ വന്നപ്പോൾ രാധ പറഞ്ഞു, ചോദിച്ചോ. ഉവ്വ്, നേത്യരമ്മയ്ക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭാർഗവിയമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്?
6: കഴിഞ്ഞതൊക്കെ മറക്കണം. കഴിഞ്ഞത് മറക്കാഞ്ഞാൽ നമ്മളൊക്കെ എന്നോ മരിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ രാധയുമായിട്ട് ഒരു വിരോധവുമില്ലല്ലോ.
5: ശരിയാണ്. എന്നാലും
6: ശങ്കിക്കണ്ട, നേത്യരമ്മയെക്കൊണ്ട് ഒരു ഉപദ്രവവും വരില്ല. വളരെ ഭക്തിയും വിശ്വാസവുമുള്ളൊരു സ്ത്രീയാണ്. ഞാൻ രാധയെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞിട്ടുമുണ്ട്.
5: രാധ പിന്നെയും ശങ്കിച്ചു നിൽക്കുകയാണ്. തൻ്റെ അച്ഛനുമായിട്ട് ആ കുടുംബം രഞ്ജിപ്പിലായിരുന്നില്ല എന്നതല്ല ഇപ്പോൾ അവളെ അലട്ടുന്നത്. മറ്റെന്തോ ഒരസുഖം. അത് മറ്റാരെയോ അപമാനിക്കുകയല്ലേ? ആരെ? അമ്മയെയാണോ? മാധവിയമ്മ ഇതിലൊക്കെ നിർലേപയാണ്. വേലയ്ക്ക് പോയാലും കൊള്ളാം, പോകാതിരുന്നാലും കൊള്ളാം. താങ്ങാവുന്നതിലധികം ആഘാതങ്ങൾ താങ്ങിക്കഴിഞ്ഞ ആ ഹൃദയം മുരടിച്ചു കഴിഞ്ഞിരുന്നു. ഉണങ്ങിക്കഴിഞ്ഞില്ലെങ്കിലും ഒരു തളിരി വിടർത്താൻ അതിനെക്കൊണ്ടാവില്ല. ഇത് രാധയ്ക്കറിയാം. എന്നാലും ആരോ അരുത് അരുത് എന്ന് അകത്തു നിന്ന് പറയുകയാണ്. അപ്പോഴെല്ലാം കുഞ്ഞിരാമൻ്റെ മുഖം അവളുടെ സ്മരണയിൽ തെളിഞ്ഞു നിന്നു. അവൾ ചോദിച്ചിട്ടില്ല, കുഞ്ഞിരാമൻ എതിർത്തിട്ടുമില്ല. എന്നാലും എതിർക്കുമെന്നൊരു തോന്നൽ. ആ എതിർപ്പിനെ വകവയ്ക്കാതെ കഴിയുമോ? പക്ഷേ എത്ര നാൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാം? അവൾ രണ്ടും കൽപ്പിച്ച് ഭാർഗവിയമ്മയോട് പറഞ്ഞു, ഞാൻ വരാം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, പ്രിയ സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തിയുടെ ഓർമ്മ ദിനമായ ഇന്ന് അദ്ദേഹം ഈണ നൽകിയ രണ്ട് വ്യത്യസ്ത യുഗ്മഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും പി ലീലയും പാടിയത്, വരികളെഴുതിയത് വയലാർ, ചിത്രം കാവ്യമേള.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ദക്ഷിണമൂർത്തിയുടെ ഈണത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല. ചിത്രം എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു.
7: ദശരീശ ദശരീശ ദശരീശ ദശരീശ ദശരീശ ദശരീശ ദശരീശ

0: ദക്ഷിണാമൂർത്തി ഈണമിട്ട രണ്ട് വ്യത്യസ്ത യുഗ്മഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് രചിച്ച അത്തം ചിത്തിര എത്തുകയായി വീണ്ടും ഒരു ഓണത്തുടിമേളം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.
2: നമുക്കിന്നൊരു പുതിയ ഗാനം പഠിക്കാം. ഓണപ്പാട്ടാണ്. പല്ലവിയുടെ വരികൾ ഒന്ന് എഴുതിയെടുത്തോളൂ.
3: ശരി സർ.
2: അത്തം
3: അത്തം
2: ചിത്തിര എത്തുകയായി
3: ചിത്തിര എത്തുകയായി
2: അത്തം ചിത്തിര എത്തുകയായി
3: അത്തം ചിത്തിര എത്തുകയായി
2: വീണ്ടും ഒരോണത്തുടിമേളം
3: വീണ്ടും ഒരോണ തുടിമേളം
2: വായിക്കൂ.
3: അത്തം ചിത്തിര എത്തുകയായി വീണ്ടും ഒരോണ തുടിമേളം.
2: അടുത്ത വരി വാർമഴ വില്ലുകൾ
3: വാർമഴ വില്ലുകൾ
2: വിരിയുകയായി
3: വിരിയുകയായി
2: വാർമഴ വില്ലുകൾ വിരിയുകയായി
3: വാർമഴ വില്ലുകൾ വിരിയുകയായി
2: വാനിലൊരമ്പിളി വരവായി
3: വാനിലൊരമ്പിളി വരവായി
2: വാനിലൊരമ്പിളി വരവായി
3: വാനിലൊരമ്പിളി വരവായി.
2: മൊത്തം ഒന്ന് വായിക്കൂ.
3: അത്തം ചിത്തിര എത്തുകയായി വീണ്ടും ഒരോണത്തുടിമേളം വാർമഴ വില്ലുകൾ വിരിയുകയായി വാനിലൊരമ്പിളി വരവായി വാനിലൊരമ്പിളി വരവായി.
2: പഠിക്കാം.
3: ശരി സർ.
2: അത്തം ചിത്തിര

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സമയം 9 മണി.
2: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട്

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ ബഹളം കേട്ടാണ് അവൻ ഞെട്ടി ഉണർന്നത്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആരോ ഒക്കെ ചേർന്ന് വീടിന് ചുറ്റുമുള്ള മരത്തിന്റെ ചില്ലകളൊക്കെ വെട്ടിയിടുന്നത് കണ്ടു. പുറത്തിറങ്ങി അച്ഛനോട് കാര്യം തിരക്കി. എന്തിനാ ഈ ചില്ലകളൊക്കെ വെട്ടിക്കളയുന്നത്? ആ അതോ, നല്ല രീതിയിൽ മരങ്ങളൊക്കെ വളരണമെങ്കിൽ കൂടെ കൂടെ ഇങ്ങനെ ചില്ലകൾ മുറിച്ചു മാറ്റിക്കൊടുക്കണം. അപ്പോൾ അതിൽ പുതിയ നാമ്പുകളുണ്ടാകും, കൂടുതൽ ചില്ലകൾ മുളച്ചു വരും, കൂടുതൽ ഇലകൾ വരും. അപ്പോഴല്ലേ കൂടുതൽ കായ്കൾ ഈ മരത്തിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചില്ലകൾ മുറിച്ചു മാറ്റുന്നത്. കൂടുതൽ ഫലമുണ്ടാകാൻ വൃക്ഷങ്ങളുടെ ചില്ലകൾ ഇങ്ങനെ മുറിച്ചു മാറ്റുന്നത് ഒരു പതിവ് കാഴ്ചയാണല്ലോ. ചിലപ്പോഴൊക്കെ ജീവിതത്തിലും ചില മുറിവുകളും മുറിച്ചു മാറ്റലുകളും ആവശ്യമാണ്. അവ കുറച്ചുകൂടി നേരായ വഴിയിലൂടെ, കുറേ കൂടി കരുതലോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. കൂടുതൽ ഫലമുണ്ടാകാനും ഇത് നല്ലൊരു മാർഗമാണെന്ന് തോന്നും. മുറിവുണ്ടാകുമ്പോൾ അത് സഹിക്കാനുള്ള കഴിവ് കൂടി പ്രകൃതിയാൽ ലഭിക്കുന്നു. ജീവിതത്തെ കുറേ കൂടി നന്നാക്കാൻ ഇടയ്ക്കിടയ്ക്കുള്ള വേദനകൾ നല്ലതാണെന്ന് സാരം.

ഇന്നത്തെ ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവല്ലയിൽ നിന്ന് വസന്തകുമാരി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ വാട്സാപ്പിൽ കുറേ ഓർമ്മകൾ അയച്ചു, പക്ഷെ ഒന്നും പരിഗണിച്ചില്ല. ഇതെങ്കിലും വായിക്കണേ, കാരണം ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിലേറെ അതിൻ്റെ അവതരണവും. ഞാൻ എൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കട്ടെ. 25 വർഷം പിന്നോട്ട് പോകാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പാലമുണ്ട്, ചക്രശാളനക്കടവ് പാലം എന്ന് പേര് കേട്ട് പേടിക്കണ്ട, അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അത് പിന്നീടൊരിക്കൽ പറയാം. പാലത്തിനിപ്പുറം ഞങ്ങൾ താമസിക്കുന്നിടം നഗരസഭ, അക്കരെ തനി ഗ്രാമപ്രദേശം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് പ്രധാന ഉപജീവന മാർഗം. നെല്ല്, കരിമ്പ്, പടവലം, വെള്ളരി, പയർ, ചീര തുടങ്ങിയ മായം കലരാത്ത പച്ചക്കറികളും ശുദ്ധമായ പാലും കിട്ടുമായിരുന്നു. പാലത്തിനക്കരെ തട്ടുപൊക്കി വയ്ക്കുന്ന രണ്ടു മുറി കടയുണ്ടായിരുന്നു. ഒന്നിൽ വൈകുന്നേരങ്ങളിൽ ഒരു ഡോക്ടർ വരും, പേര് രാജീവ്. എല്ലാവരുടെയും കൺകണ്ട ദൈവം. ഞാനും വീട്ടിലുള്ളവർക്ക് കൂട്ടുപോകും. എന്തിനാണെന്നോ, വൈകുന്നേരങ്ങളിലെ അതിമനോഹരമായ ഗ്രാമഭംഗി കാണാൻ. അതുവഴി രാവിലെയും വൈകിട്ടും മാത്രമുള്ള ഒരു പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെയും മേപ്രാൽ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞു വരുന്ന സ്ത്രീകളെയും കയറ്റിക്കൊണ്ടുവരുന്ന ആ വരവിന് പ്രത്യേക ചന്തമുണ്ടായിരുന്നു. സ്ത്രീകൾ അവിടെ ഇറങ്ങും, പാതയോരത്തുനിന്ന് കപ്പയും മീനും വാങ്ങാൻ. തട്ടിൻ്റെ തൂണിൽ പിടിച്ചു നിന്ന് ഞാൻ ആ കാഴ്ച കാണുമായിരുന്നു. ഈ ഗ്രാമത്തിൽ വെച്ചായിരുന്നു കരിമ്പിൻ പൂവിനക്കരെ എന്ന സിനിമ ചിത്രീകരിച്ചത്. നിറയെ പാടവും പുഴയും കടത്തുകാരനും നല്ല സ്നേഹമുള്ള ആളുകളുമുള്ള ഒരു ഗ്രാമം. അന്നൊക്കെ വെള്ളം പൊങ്ങി വരുമ്പോൾ രാത്രി കന്നുകാലികളെയും കൊണ്ട് ഇക്കരെ കയറുന്നതിൻ്റെ ആരവം കേൾക്കാം. മനോഹരമായ ആ ഓർമ്മകൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് തിരുവല്ലയിലുള്ള വസന്തകുമാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മയിലാടുംകുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയും നേരം. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം ജി ദേവരാജൻ.

ചെന്നിത്തലയിൽ നിന്നും ജയകുമാർ ജി എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഇത് കയ്യക്ഷരമാണോ അതോ അച്ചടിച്ചതാണോ എന്നറിയില്ല, അത്രയ്ക്ക് മനോഹരമായ എഴുത്ത്. തീർച്ചയായും കയ്യക്ഷരം തന്നെയാണ്, ചില വാക്കുകൾ കാണുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയോടെയും ഇത്രയും വൃത്തിയോടെയുമുള്ള ഒരു കത്ത് ഓർമ്മച്ചപ്പിൽ വളരെ അപൂർവമാണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ആദ്യമായാണ് ഓർമ്മച്ചപ്പിന് കത്തെഴുതുന്നത്. 1973 മുതൽ ഇന്ന് വരെയും ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. മാവേലിക്കര ചെന്നിത്തല സ്വദേശിയായ എൻ്റെ പേര് ജി ജയകുമാർ. ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ കൃഷി വിഭാഗം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ആകാശവാണിയിലെ വയലും വീടും പരിപാടിയിൽ പലതവണ പങ്കെടുത്ത് ഞാൻ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏവരുടെയും ജീവിതത്തിലുള്ള സന്തോഷ സന്താപങ്ങളും അവിസ്മരണീയ മുഹൂർത്തങ്ങളും സന്ദർഭത്തിനനുയോജ്യമായ ഗാന ആവശ്യങ്ങളും പങ്കുവയ്ക്കുന്ന ഈ വേദിയിൽ 50 വർഷം മുമ്പ് 1976 ചെന്നിത്തല കളരിക്കൽ LP സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുണ്ടായ ഒരനുഭവമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നാട്ടിൽ ഗോപി സാർ എന്നറിയപ്പെടുന്ന എൻ്റെ അച്ഛൻ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന് സമീപമുള്ള ചെന്നിത്തല മഹാത്മാ ഗേൾസ് ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനവും ഇപ്പോഴത്തെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തല അവറുകളുടെ അഭിവന്ദ്യ പിതാവും അക്കാലത്ത് അച്ഛൻ്റെ സഹപ്രവർത്തകനായിരുന്നു. വീടിനടുത്ത് മറ്റൊരു LP സ്കൂൾ ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛൻ്റെ വാഹനമായ സൈക്കിളിൽ എന്നെയും നിത്യവും വീട്ടിൽ നിന്നും കൊണ്ടുവരികയും തിരിച്ചുകൊണ്ടു പോവുകയും ചെയ്യാമെന്ന സൗകര്യം കണക്കിലെടുത്താണ് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള കളരിക്കൽ സ്കൂളിൽ എന്നെ ചേർത്തത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഗുരുതരമായ മഞ്ഞപ്പിത്തം ബാധിച്ചു. അന്ന് മഞ്ഞപ്പിത്തത്തിന് അലോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ഉള്ളതായി അറിവില്ല. ആദ്യം നാട്ടിലുണ്ടായിരുന്ന ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ചികിത്സ തേടിയെങ്കിലും രോഗശമനം ഉണ്ടായില്ല. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള മാന്നാറിൽ പ്രശസ്തനായ ഒരു വൈദ്യൻ ആയുർവേദ വിധി പ്രകാരം മഞ്ഞപ്പിത്തത്തിന് ഫലപ്രദമായി ചികിത്സിക്കുന്നുണ്ടെന്നറിഞ്ഞു. അപ്പോഴേക്കും രോഗ ആധിക്യത്താൽ എന്റെ മുഖവും ശരീരവും മഞ്ഞ നിറത്തിൽ നീര് വന്നതുപോലെ വീർത്തു തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം അതിരാവിലെ അച്ഛൻ എന്നെയും സൈക്കിളിൽ വെച്ച് ചവിട്ടി വൈദ്യന്റെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഒപ്പം മറ്റൊരു സൈക്കിളിൽ ബന്ധുവായ ഗോപാലകൃഷ്ണൻ ചേട്ടനും. നാട്ടിൻ പുറത്ത് താമസിക്കുന്ന വൈദ്യന്റെ വീട്ടിൽ കയറുമ്പോൾ തന്നെ തൊട്ടടുത്ത ഒരു വലിയ വീട്ടിൽ ഒരു റേഡിയോ ഉച്ചത്തിൽ ഓൺ ചെയ്ത് വെച്ചിരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ തന്നെ വൈദ്യന്റെ വീട്ടിൽ നല്ല തിരക്കായിരുന്നു. വയോധികനായ വൈദ്യനെ കാണിച്ചപ്പോൾ നസ്യം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ട് ഞങ്ങളോട് കാത്തിരിക്കാൻ പറഞ്ഞ ശേഷം കുറച്ചു കഴിഞ്ഞ് വൈദ്യൻ എന്തെല്ലാമോ പച്ചമരുന്നുകൾ അരച്ച നീര് എന്റെ മൂക്കിന്റെ 2 ദ്വാരങ്ങളിലും ഒഴിച്ചിട്ട് അകത്തേക്ക് വലിക്കാൻ പറഞ്ഞു. 2 നിമിഷത്തിനു ശേഷം മൂക്കിൽ നിന്നും വായിൽ നിന്നും പിത്തരസത്തിന്റെ വൻ പ്രവാഹം. ഇത് പിറ്റേ ദിവസം വരെയും തുടർന്നു. ആകെ ക്ഷീണിച്ച് അവശനായി ബെഞ്ചിൽ കിടക്കുമ്പോൾ അയൽവീട്ടിലെ റേഡിയോയിൽ നിന്നും പാലാട്ടുകോമൻ എന്ന ചിത്രത്തിലെ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര എന്ന ഗാനം ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. തുടർന്നുള്ള ചികിത്സയിൽ എന്റെ അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ടു. ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ച വൈദ്യനോ അച്ഛനോ ഗോപാലകൃഷ്ണൻ ചേട്ടനോ എന്നീ ലോകത്ത് എന്നോടൊപ്പമില്ല. ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ അന്നത്തെ രംഗവും ഒളിമങ്ങാത്ത ഓർമ്മകളും മനസ്സിലേക്ക് ഓടിയെത്തും. ഈ ഓർമ്മയ്ക്കായി പാലാട്ടുകോമൻ എന്ന ചിത്രത്തിലെ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന എന്ന ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും ചെന്നിത്തല സ്വദേശികൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും ജയകുമാർ ജി കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പാലാട്ടുകോമൻ എന്ന ചിത്രത്തിന് വേണ്ടി AM രാജയും P സുശീലയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, എൻ്റെ പേര് രവീന്ദ്രൻ. കുരുവിക്കോണത്ത് താമസിക്കുന്നു. വീണ്ടും പ്രഭാതം എന്ന ചിത്രം കണ്ടതിൻ്റെ ഓർമ്മയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതിൽ പി ഭാസ്കരൻ എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്. നളിനമുഖി നളിനമുഖി, നിന്നുടെ വീട്ടിൽ നളനാണ് ഞാൻ, പുത്തൻ നളനാണ് ഞാൻ. പ്രേംനസീറും വിജയശ്രീയുമാണ് രംഗത്ത് അഭിനയിക്കുന്നത്. വിജയശ്രീ വീട്ടിലെ പെൺകുട്ടിയായും പ്രേംനസീർ ആ വീട്ടിലെ അടുക്കള ജോലിക്കാരനുമായിട്ടാണ് വേഷമിടുന്നത്. ഈ ഗാനം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ആ സിനിമ കാണാൻ പോയ ഓർമ്മ മനസ്സിൽ വരും. മനോഹരമായി ആ രംഗം ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ എന്നാണ് കുരുവിക്കോണത്തുള്ള രവീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, ഗാനം കേൾപ്പിക്കാമല്ലോ. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി, ചിത്രം വീണ്ടും പ്രഭാതം.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി,
0: ഫീസ് നോക്ക്, ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. 1st ₹30 crore, 2nd 1 crore വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
6: മാന്നാർ നിന്ന് ആരിഫ ബേബി എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി പ്രിയപ്പെട്ട ആകാശവാണി, നിന്റെ പരിപാടികളെല്ലാം കേൾക്കുന്നത് എന്തിഷ്ടമാണെന്നോ. എൻ്റെ ഒരു ഓർമ്മ ഞാനിവിടെ എഴുതുന്നു. ഞാൻ 5th class പഠിക്കുമ്പോൾ, ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ്, ഉമ്മ എൻ്റെ കയ്യിൽ 50 പൈസ തന്ന് അരി മേടിച്ചു കൊണ്ടുവരുവാൻ കടയിൽ പോകാൻ പറഞ്ഞു. അരി മേടിച്ചു കഴിഞ്ഞ് കടക്കാരൻ എനിക്ക് 5 പൈസ തിരിച്ചു തന്നു. അതിന് ഞാൻ കമ്പിളി നാരങ്ങ വാങ്ങിച്ചു തിന്നു. അടുത്തുള്ള അമ്പലത്തിൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ട്, അതും കേട്ടുകൊണ്ട് ഞാൻ നടന്നു. നാരങ്ങയും കഴിച്ചുകൊണ്ടാണ് ഈ നടത്തം. നാരങ്ങ തിന്ന് തീർന്നു കഴിഞ്ഞപ്പോഴാണ് കയ്യിൽ അരി ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. ഞാൻ വേഗം വീട്ടിലേക്ക് ഓടി, അരി ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. വടിയും പിടിച്ച് എന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഉമ്മ. എനിക്ക് ശരിക്കും അടി കിട്ടി. ഞാൻ കരഞ്ഞുകൊണ്ട് ഉമ്മറത്ത് തിണ്ണയിലിരുന്നപ്പോൾ വാപ്പ ചോറുണ്ണാൻ വന്നു. വാപ്പ ചോദിച്ചു, ഇവളെന്തിനാ കരയുന്നത്? ഉമ്മയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു, അവളോട് തന്നെ ചോദിക്ക് എന്ന് ഉമ്മ. ഇന്ന് ഉമ്മ ഞങ്ങളോടൊപ്പമില്ല. ഈ അവസരത്തിൽ ചെത്തി മന്ദാരം തുളസി എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് മാന്നാറുള്ള ആരിഫ ബേബി ചോദിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം. അടിമകൾ എന്ന ചിത്രത്തിനു വേണ്ടി P. സുശീല പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം G. ദേവരാജൻ.

ഓച്ചിറയിൽ നിന്നും എസ് അബ്ദുള്ള കുട്ടി പങ്കുവയ്ക്കുന്ന ഓർമ്മയാണ് ഓർമ്മച്ചപ്പിൽ. ഇനി കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒരു കുറിമാനം. ഓർമ്മകളെ കടഞ്ഞെടുക്കുന്ന പാട്ടിന്റെ മായാജാലം, അതാണ് ഓർമ്മച്ചപ്പ്. മന്ത്രതരമാകുന്ന ഗൃഹാതുരകൾ, വിഷാദഭരിതമായ ഇന്നലകൾ, ജീവിതത്തിന്റെ സങ്കടവഴികളിൽ ഓർമ്മകളുടെ അനശ്വര പ്രപഞ്ചം തീർക്കുന്ന ഓർമ്മച്ചപ്പിലെ അതിമനോഹരങ്ങളായ ഗാനങ്ങൾ, അവ നഷ്ടസ്മൃതികളുടെ സംഗീതമോ നോവിന്റെ സ്മരണകളോ, മടങ്ങിവരാൻ കഴിയാത്ത പഴയ കാലത്തെ പുനഃസൃഷ്ടിക്കുന്ന മധുരനൊമ്പരമായി മാറുന്ന എത്രയെത്ര ഗാനങ്ങൾ, നോവിന്റെയും ഓർമ്മകളുടെയും എല്ലാം അനുഭവസ്ഥലികൾ കവിതകളിൽ സംഗീതത്തിന്റെ പഞ്ചാമൃതം ചാലിച്ച് മനസ്സിലേക്ക് കോരിയിടുമ്പോൾ മനസ്സിന്റെ അഭ്രപാളിയിൽ തെളിയുന്ന ജീവിതാനുഭവങ്ങളുടെ എത്രയെത്ര വ്യത്യസ്ത ചിത്രങ്ങൾ. മനുഷ്യസ്നേഹവും സാംസ്കാരിക മൂല്യങ്ങളും പ്രോജ്വലിപ്പിക്കുന്നതിൽ പഴയകാല സിനിമകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നടീനടന്മാരിലൂടെ പിറവിയെടുത്ത എത്രയെത്ര കഥാപാത്രങ്ങളാണ് മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നത്. അതോടൊപ്പം മലയാളി നെഞ്ചോട് ചേർത്ത എത്രയെത്ര ഗാനങ്ങൾ. ഓർമ്മച്ചപ്പുമായി പങ്കിടുവാൻ ഒട്ടേറെ ജീവിതാനുഭവങ്ങൾ ഓർമ്മക്കുറിപ്പുകളിൽ ചേർത്തു വെച്ചിട്ടുണ്ട്. കത്ത് നീണ്ടുപോകുമെന്നതിനാൽ തൽക്കാലം അവ ഈ കത്തിൽ ചേർക്കുന്നില്ല. ഒരു ഗാനം ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, സഹൃദയരായ മുഴുവൻ മലയാളി സുഹൃത്തുക്കൾക്കും കൂടി വേണ്ടിയാണ്. ഭാവനയുടെ തങ്കഗോപുരങ്ങളിൽ വസന്തരാവിന്റെ സ്വർഗവാതിൽ തുറക്കുമ്പോൾ പൂനിലാവിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഈ ഗാനത്തിന്റെ ശില്പികളെ കാണാം. ഗാനമിതാണ്: മഞ്ഞടിപ്പൂനിലാവ് പേരാറ്റിൻ കടവത്ത് മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ. നഗരമേ നന്ദി എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് എസ് അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നത്ത് നിന്ന് വി വി സിദ്ധാർത്ഥൻ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഓർമ്മച്ചപ്പിലൂടെ അക്കരപ്പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരം ഇതളുള്ള പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സിദ്ധാർത്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1966 എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോയി. ക്ലാസ്സിലെ 4 പേർ ഉണ്ടായിരുന്നു. ചേർത്തല ഭവാനി ടോക്കീസിലായിരുന്നു പടം. ഉച്ച കഴിഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് സാറിനോട് ചോദിക്കാതെയായിരുന്നു യാത്ര. കാരണം അന്ന് ക്ലാസ് ടീച്ചറായിരുന്ന പണിക്കർ സാർ ലീവായിരുന്നു. എന്റെ വീട് പ്രസ്തുത തിയേറ്ററിന്റെ അടുത്താണ്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിയേറ്ററിലേക്ക് പോകുമ്പോൾ സാർ അവിടെ ഗേറ്റിന് സമീപം നിൽക്കുന്നു. സാറിനെ കണ്ട് ഞങ്ങൾ 4 പേരും ഓടി. സിനിമ കണ്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ 4 പേരെയും ഇറക്കിവിട്ടു. ആ സംഭവത്തിന്റെ ഓർമ്മയിലാണ് സിദ്ധാർത്ഥൻ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയലാറെഴുതി, എൽ പി ആർ വർമ്മ സംഗീതം നൽകിയ ഗാനം.

വൈക്കം തലയാഴത്ത് നിന്ന് അജിത് കുമാർ അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ. ഇനി കത്ത് വായിക്കാം. അരനൂറ്റാണ്ട് മുമ്പുള്ള ഒരു ഓർമ്മയിലേക്ക് വീണ്ടും പോകുന്നു. മാസ്റ്റർ രഘു എന്ന അഭിനയ പ്രതിഭയുടെ പാടവം തെളിയിക്കുന്ന ഒരു ചിത്രമായിരുന്നു രാഗം. എന്നാൽ അക്കാലത്തെ ഈ കുട്ടിയുടെ അനിതര സാധാരണമായ സാമർഥ്യത്തെക്കുറിച്ച് എന്റെ ഗ്രാമത്തിലുള്ള എല്ലാവരും പറയുമായിരുന്നു. കാഴ്ച പരിബന്ധി നേരിട്ട ഒരു കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നത് കേട്ടപ്പോൾ എനിക്കും ആവേശമായി. അങ്ങനെ പ്രതിബന്ധങ്ങൾ മറികടന്ന് ആ ചിത്രം കാണാൻ പോവുകയും ചെയ്തു. ആ ചിത്രം കാണാൻ പോയതിന്റെ സ്മരണ പുതുക്കുന്നതിനായി പി സുശീലയുടെ ആലാപനം കൊണ്ട് ശ്രദ്ധേയമായ അമ്പാടി പൂങ്കുയിലെ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് വൈക്കം തലയാടത്തുള്ള അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാമല്ലോ. വയലാർ എഴുതി, സലിൽ ചൗധരി സംഗീതം നൽകി, പി സുശീല പാടിയ ഗാനം അമ്പാടി പൂങ്കുയിലെ.

പ്രിയ ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ വീടുകളിൽ കഞ്ഞി വയ്ക്കുന്നതിന് അരി കഴുകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അരി പാത്രത്തിലെടുത്ത് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി തെളിച്ച് ഊറ്റിയെടുക്കും. കൂടുതൽ കലങ്ങുമ്പോൾ കൂടുതൽ തെളിയാനുള്ള സാധ്യതയും ഉളവാകുന്നു എന്നർത്ഥം. അതെ, ജീവിതം കൂടെ കൂടെ ഒന്നിളകുന്നത് നല്ലതാണ്. അതിനുശേഷമുള്ള അനുഭവങ്ങൾ കൊണ്ട് അതെന്തിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ച

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ.ജെ. ജോഷിലാൽ.

0: മാവിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
0: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
1: വീണ്ടും
0: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്കേ, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
0: അയ്യോ,
1: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: പതിവ് പോലെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ കത്തുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ആദ്യത്തെ കത്ത് വായിക്കാം.
0: ആദ്യത്തെ കത്ത് പത്തനംതിട്ട വള്ളിക്കോട് കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ അയച്ചതാണ്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കുന്ന ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്. ഇപ്പോൾ റേഡിയോ എന്റെ സന്തത സഹചാരിയാണ്. വയലും വീണും പരിപാടി ഉന്നത നിലവാരം പുലർത്തുന്നു എന്നറിയിക്കുന്നു. കണ്ടതും കേട്ടതും പരിപാടിയിൽ ചാഞ്ഞ തെങ്ങ് പിടിച്ചു കെട്ടാൻ വന്നവർ നടത്തിയ തട്ടിപ്പ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 20-ാം തീയതി ചെവിവേദനയെപ്പറ്റി ENT ഡോക്ടർ പോൾ സാമുൽ നടത്തിയ പ്രഭാഷണം വളരെ ഇഷ്ടപ്പെട്ടു. ഡോക്ടർ VN ശ്രീകരൻപിള്ള, തോമസ് ആന്റണി എന്നിവരുടെ സുഭാഷിതങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. ഒപ്പം 19-ാം തീയതി കാലസാക്ഷിയിൽ ശ്രീ ചിത്ര തിരുനാളിന്റെ

0: ശബ്ദം കേൾപ്പിച്ചതിൽ ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. വള്ളിക്കോട് കോട്ടയത്തെ തങ്കച്ചൻ എഴുതുന്നു.
1: ആകാശവാണിയുടെ ചലച്ചിത്രഗാന പരിപാടികൾ ഇപ്പോൾ മികച്ച നിലവാരം പുലർത്തുന്നു എന്നാണ് അയ്യൻ കോയിക്കൽ നിന്ന് മനുകുമാർ എഴുതുന്നത്. അധികം കേട്ടിട്ടില്ലാത്തതും ഒരിക്കൽ പോലും കേൾക്കാത്തതുമായ നല്ല പാട്ടുകൾ ആകാശവാണി വിവിധ പരിപാടികളിലൂടെ കേൾപ്പിക്കുന്നു. ഈ പാട്ടുകളൊക്കെ തിരഞ്ഞെടുത്ത് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നവർക്ക് നന്ദി പറയുകയാണ്. രഞ്ജിനി എന്ന പരിപാടി മികച്ച രീതിയിൽ അവതരിപ്പിച്ചു വരുന്ന അവതാരകർക്കും നന്ദി പറയുകയാണ്. രഞ്ജിനി പരിപാടിയിൽ കൂടുതൽ വിവരങ്ങൾ കൂടെ പറഞ്ഞാൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞാണ് കത്ത് ചുരുക്കിയിരിക്കുന്നത്.
0: വളരെ നീണ്ട ഒരു കത്താണ് പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി അയച്ചിരിക്കുന്നത്.
1: ഇടവേളകളിൽ അയക്കുന്ന നീണ്ട കത്തുകൾ ആണ് ഈ ശ്രോതാവിൽ നിന്ന് നമുക്ക് ലഭിക്കാറുള്ളത്. ചുരുക്കി വായിക്കാം അല്ലേ?
0: അതെ അതെ. ഉഷമലരിയിൽ ഒ എൻ വിയുടെ ഇത്തിരി സ്നേഹം എന്ന കവിത കൊച്ചുമകൾ അപർണ തന്നെ ആലപിച്ചത് വളരെ നന്നായിരുന്നു. ഉദയത്തിൽ പി വി അനിത പാടിയ പാട്ടുകളും ഒക്കെ വളരെ നന്നായിരുന്നു എന്നറിയിക്കുന്നു. പൊതുവെ പറഞ്ഞാൽ ചുമട് താങ്ങി കണ്ടതും കേട്ടതും പാട്ടും പൊരുളും ലളിത സംഗീത പാഠം ആയിരാരോഗ്യം യോഗസൗഖ്യം പ്രകാശധാര യുവവാണി ഈ പരിപാടികളെല്ലാം വളരെ നല്ല നിലവാരം പുലർത്തുന്നു എന്നറിയിക്കുന്നു. ഒപ്പം ഗ്രാമകേരളത്തിൽ രാജ്മോഹൻ കോവളശ്ശേരിയുടെ രചനയിൽ ചിത്രീകരണം അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നുവെന്നും പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി അറിയിക്കുന്നു.
1: കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്ത പ്രഭാതപേരി കേട്ടിട്ടാണ് ഹരിപ്പാട് നിന്ന് പി വി ഹരിലാൽ കത്തെഴുതിയിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്ന ഈയൊരു മേഖലയിൽ ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ്. പരിഹാരം സർക്കാർ ചെയ്യണം, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നൊക്കെ എഴുതിയിരിക്കുകയാണ് ശ്രോതാവ്.
0: മന്ദലാംകുന്ന് നിന്ന് അബ്ദുൾ ജലീൽ അയച്ച കത്താണ് അടുത്തത്. ജൂലൈ 25 ഉഷമലരിയിൽ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കയ്പവലരി എന്ന കവിത സരിത രാജീവ് ആലപിച്ചത് നന്നായിരുന്നു. ഉച്ചയ്ക്ക് 12 ഏകതാര ലളിതഗാന പരിപാടിയിൽ ശ്രീകുമാരൻ തമ്പി, പി എസ് നമ്പീശൻ, ബിച്ചു തിരുമല, എസ് രമേശൻ നായർ എന്നിവരുടെ രചനയ്ക്ക് ജി ദേവരാജൻ, ജി എസ് രാജൻ എന്നിവരുടെ ഈണത്തിൽ പി മാധുരി പാടിയ ലളിതഗാനങ്ങൾ വളരെ മനോഹരമായിരുന്നു. ഇതിൽ തന്നെ കൃഷ്ണഗാഥ പാടി വരും കിളിമകളെ എന്ന ഗാനം കുറച്ചു നാളായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു. കേൾപ്പിച്ചതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ് അബ്ദുൽ ജലീൽ ടി കെ, മന്നലാംകുന്ന്.
1: എല്ലാ ദിവസവും രാവിലെ 8:30 കേൾക്കുന്ന നോവൽ സുന്ദരികളും സുന്ദരന്മാരും കുരിപ്പുഴ സജീവ് വായിക്കുന്നത് നല്ല രസമുണ്ട് എന്നാണ് ചേർത്തലയിൽ നിന്ന് ഷീല കെ വി എഴുതുന്നത്. ചരിത്രത്തിൽ ഇന്ന് നല്ല പരിപാടിയാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഈ പരിപാടിയിലൂടെ കഴിയുന്നു. എല്ലാ രോഗത്തിന്റെയും കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. പ്രകാശധാര, ആയുരാരോഗ്യം ഈ പരിപാടികൾ വളരെ സഹായകമാകുന്നു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
0: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവും വളരെയധികം നാളായിട്ട് ആകാശവാണിയുടെ ഒപ്പം കൂടിയ ആളുമാണ് ഉദയഭാനു പള്ളിപ്പാട്. ഏറ്റവും ഇഷ്ടം എന്നറിയിച്ചിരിക്കുന്നത് സുഭാഷിതമാണ്. തോംസൺ ആന്റണി, ഹാഫിസ് പി എച്ച്, അബ്ദുൽ ഗഫാർ മൗലവി എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതത്തെക്കുറിച്ച് വളരെ നല്ല നിലവാരം പുലർത്തി എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.
1: മലപ്പുറം പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ള എഴുതുന്നു. 3 സാഹിത്യവേദിയിൽ ഹീരാ ഷൺമുഖം എഴുതി അവതരിപ്പിച്ച കവിതകളിലൂടെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയം ഭംഗിയായി അവതരിപ്പിച്ചു. കണ്ടല്ലൂർ മോഹനന്റെ എന്റെ സ്വപ്നതീരം എന്ന കഥയും മികച്ചതായിരുന്നു. എൻ ആർ സി നായർ പരശുവയ്ക്കലിന്റെ ദൃശ്യം, അവനിയെ കാത്ത് എന്നീ കവിതകളും ജെ ജുബറ്റിന്റെ സെൽഫിയിൽ കാണാത്തവർ എന്ന കഥയും ശ്രദ്ധേയമായി. 5 കണ്ടതും കേട്ടതും സൂപ്പറായി. രാജ്മോഹൻ കൂവളശ്ശേരിയും സുഷമ അനിലും ചേർന്നുള്ള അവതരണം വളരെ നന്നായി. തിരുനെല്ലൂർ കരുണാകരന്റെ ഓർമ്മദിനമായ ജൂലൈ 5 ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത ജയന്തി കൃഷ്ണ ആലപിച്ചത് അവസരോചിതമായി. ഗ്രാമകേരളത്തിൽ സ്നേഹാന്വേഷണങ്ങളോടെ കത്തു ചുരുക്കുന്നു എന്ന ചിത്രീകരണം ഏറെ ആസ്വാദ്യമായി, ഓർമ്മകളെ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോയി. പ്രകാശധാരയിൽ ഇൻഫന്റ് പേരന്റിംഗ്, അറിയേണ്ട കാര്യങ്ങൾ, രശ്മി മോഹൻ നടത്തിയ പ്രഭാഷണം ഏറെ ഗുണകരവും ശ്രദ്ധേയവുമായിരുന്നു. യുവവാണിയിലെ റേഡിയോ ഗൈഡിൽ പഞ്ചായത്ത് രാജ് ഭരണഘടനാ ഭേദഗതി എന്ന ശ്യാമപ്രസാദ് പങ്കെടുത്തത് വിജ്ഞാനപ്രദമായി.
0: അദ്ദേഹത്തിന് മറ്റൊരു കത്ത് കൂടിയുണ്ട്.
1: ഭരണാധികാരി എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് വ്യക്തമാക്കി പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് 26 അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അതിഥികളെ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദമാക്കി ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി നടത്തിയ സുഭാഷിതവും മികച്ചതായി. അതുപോലെ തോംസൺ ആന്റണി, സുരേന്ദ്രൻ ചുനക്കര, ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള, കായംകുളം യൂനസ് എന്നിവരുടെ സുഭാഷിതങ്ങളും അമൂല്യങ്ങളായിരുന്നു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. 25 പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിച്ച രാമായണ പൊരുൾ വളരെ ശ്രദ്ധേയമായിരുന്നു. കാലം സാക്ഷിയിൽ പട്ടംതാണു പിള്ളയുടെ ശബ്ദം കേൾപ്പിച്ചത് ഉചിതമായി.
0: നഫീസ കുഞ്ഞിപ്പ പന്തവൂർ, സുരേന്ദ്രൻ ചുനക്കര, പി ആർ ലളിതമ്മ, ഡോക്ടർ കായംകുളം യൂനസ് എന്നിവരുടെ സുഭാഷിതം വളരെ നന്നായി എന്ന് അറിയിക്കുകയാണ്. പി ആർ ലളിതമ്മ സുഭാഷിതമല്ല, രാമായണ പൊരുളാണ് അവതരിപ്പിച്ചത്. ഏതായാലും നഫീസ കുഞ്ഞിപ്പ പന്തവൂർ ഇതേക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: മാവേലിക്കരയിൽ നിന്ന് മനോജാണ് എഴുതുന്നത്. രാധാമാധവം

0: എന്ന കഥാപ്രസംഗം ഇഷ്ടമായി. ശേഷം കേൾപ്പിച്ച കഥകളി പദങ്ങളും ആസ്വദിച്ചു. തുഴിതാളത്തിലെ ചെണ്ടമേളവും ഗംഭീരമായി.
1: ചന്ദ്രൂർത്താഹ നേർവഴി ചന്തമുള്ളതായി തോന്നി എന്ന് എഴുതിയിരിക്കുന്നു. അർച്ചന ജോണിനെ പരിചയപ്പെടുത്തിയത് വളരെ നന്നായി. ആ കുട്ടിക്ക് അത് നല്ലൊരു ഊർജമാകും. എഴുതാനും പാടാനും പഠിക്കാനും ഒക്കെ വളരെ താല്പര്യം കാണിക്കുന്ന കുട്ടി എന്നാണ് ചന്ദ്രൂർത്താഹ എഴുതുന്നത്. നേർവഴിയുടെ ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.
0: കുറേ നാളുകൾക്ക് ശേഷം ജലതരംഗം കേട്ടതിന്റെ സന്തോഷമാണ് ഗിരിജ വെച്ചൂർ പങ്കുവയ്ക്കുന്നത്. അതുപോലെ രോഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പരിപാടികളായ റേഡിയോ ഹെൽത്ത്, പ്രകാശധാര, ആയുരാരോഗ്യം ഒക്കെ വളരെ നല്ലതാണ് എന്നറിയിക്കുന്നു. മൊഴിയുറവുകളിൽ കെ ആർ ഗൗരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖം കേട്ടിരുന്നു.
1: വക്കം വാഹിദ് കല്ലറ ഒരാഴ്ചത്തെ പരിപാടികളെക്കുറിച്ച് വളരെ വിശദമായി നിരവധി കഥകളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ സുഭാഷിതം, ഉഷമലരി, നോവൽ സഞ്ചാരം, ഉദയഗീതം, ഏകധാര, പ്രത്യേകിച്ച് പി മാധുരി പാടിയ ലളിതഗാനങ്ങളെക്കുറിച്ച്, രഞ്ജിനി, പണ്ട് പണ്ട് പണ്ട് എന്നിങ്ങനെ വിവിധ പരിപാടികളെക്കുറിച്ച് വക്കം വാഹിദ് കല്ലറ എഴുതിയിട്ടുണ്ട്.
0: കാലം സാക്ഷി പരിപാടിയിൽ ഇപ്പോൾ കുറേ കാലമായി ആവർത്തനമാണ് എന്നാണ് പാലേരി കാട്ടാക്കടയിൽ നിന്ന് സുജിതാകുമാരി എഴുതിയിരിക്കുന്നത്. കാലം സാക്ഷി എന്ന പരിപാടി ആ ദിവസവുമായി ബന്ധപ്പെട്ട് മൺമറഞ്ഞുപോയ പ്രശസ്തരുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് എപ്പോഴും പുതിയ പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കുന്ന തരം ഒരു പരിപാടിയല്ല. എങ്കിലും കഴിഞ്ഞ മാസത്തിൽ തന്നെ 12 പുതിയ പരിപാടികളാണ് ചെയ്തിരുന്നത്. ശ്രോതാവ് അത് കേട്ടു കാണില്ലായിരിക്കും.
1: ഗീതാഗോപാലകൃഷ്ണൂർ കായംകുളം 2-3 കത്തുകൾ അയച്ചിട്ടുണ്ട്. ഭക്തിയുടെ ഈ പുണ്യ രാവുകളിൽ ആകാശവാണിയിൽ കൂടി പ്രക്ഷേപണം ചെയ്യുന്ന രാമായണ പാരായണവും രാമായണ പൊരുളും അതീവ ഹൃദ്യം തന്നെയാണ് എന്നറിയിച്ചിരിക്കുന്നു. ഡോക്ടർ കെ ഓമനക്കുട്ടി, ശ്രീവത്സൻ ജയമേനോൻ, കാബാലം ശ്രീകുമാർ ഇവരുടെ രാമായണ പാരായണം കേൾക്കാൻ ഏറെ ഇഷ്ടമാണ്. ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. കൂടാതെ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, വി ആർ പ്രബോധചന്ദ്രൻ നായർ, പ്രൊഫസർ പി ആർ ലളിതമ്മ എന്നിവരുടെ രാമായണ പൊരുളിന്റെ അവതരണം വളരെ നന്നാവുന്നുണ്ട് എന്നും ഗീതാഗോപാലകൃഷ്ണൂർ അറിയിക്കുന്നു.
0: സായന്തനത്തിൽ ബാലസാഹിത്യകാരനും അധ്യാപക അവാർഡ് ജേതാവുമായ കല്ലേരി രാഘവൻ പിള്ളയുമായി ഹരികുമാർ നടത്തിയ അഭിമുഖം വളരെ നല്ല നിലവാരം പുലർത്തിയെന്നാണ് കാർത്തിക അണ്ടല്ലൂർ എഴുതിയിരിക്കുന്നത്. പ്രഭാതഭേരിയിൽ വിവിധ ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്ന പ്രസക്ത വിഷയങ്ങൾ വളരെയേറെ നന്നാകുന്നുണ്ട് എന്നും അറിയിക്കുന്നു.
1: മുരളി മേലെപ്പാട്ട് എടപ്പാൾ. ഉദയഗീതത്തിൽ എൻ ജസീല പാടിയ കാലം കണ്ണുനീർ പൂക്കളുമായി എന്ന ഗാനം തേങ്ങൽ ഉണർത്തുന്നതായിരുന്നു. ആയിരം കണ്ണുമായി എന്ന ഗാനം ദാഹനീർ പോലും നൽകാത്ത നൊമ്പരങ്ങൾ നിറഞ്ഞതായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ. വയലും വീടും, വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയമായി ചെയ്യാം എന്ന വിഷയത്തെപ്പറ്റി വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അഖില എസ് ആർ വിശദമായി സംസാരിച്ചു. ഓരോ വിളയെക്കുറിച്ചും വളപ്രയോഗങ്ങളെക്കുറിച്ചും കളനിയന്ത്രണത്തെക്കുറിച്ചും നിലമൊരുക്കേണ്ടതിനെക്കുറിച്ചും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പച്ചക്കറി കൃഷിയെക്കുറിച്ചും വിവിധയിനം പച്ചക്കറി വിത്തുകളെക്കുറിച്ചും പച്ചക്കറിത്തോട്ടത്തിൽ വിവിധ വളക്കൂറുള്ള ചീരകൾ, വെണ്ട, പയറുവർഗ്ഗങ്ങൾ എന്നിവ നട്ടുവളർത്തി പച്ചക്കറിത്തോട്ടത്തിന് ഭംഗി വരുത്തുന്നത് എങ്ങനെയെന്നുമുള്ള ഒരുപാട് നല്ല കൃഷി അറിവുകൾ പകർന്നു തന്നു. മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരികൾ ഡോക്ടർ നീനു എസ് എസ് നന്നായി സംസാരിച്ചു. വീട്ടിലെ സാഹചര്യം മെച്ചപ്പെടുത്തുക, ബോധവൽക്കരണം നടത്തുക, സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് തടയുക, അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഓർമ്മപ്പെടുത്തി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മുരളി മേലെപ്പാട്ട് എടപ്പാൾ. പ്രകാശധാരയിൽ വർണ്ണാന്ധത, കാഴ്ചയോടെ വർണ്ണരാജി, ഈ അസുഖത്തിന് ചികിത്സയില്ലെന്നും അമ്മയിൽ നിന്നാണ് കുഞ്ഞിന് ഈ അസുഖം വരുന്നതെന്നും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജാസ്മിൻ എൽവി നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്പെട്ടു. ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുരളി മേലെപ്പാട്ട് എടപ്പാൾ.
0: വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ക്യാമ്പിലേക്ക് വിജയകരമായി കടന്നുകയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകന്റെ അനുഭവങ്ങൾ വളരെയേറെ പ്രചോദകമാവുന്നതായിരുന്നു എന്നാണ് വെള്ളായണിയിൽ നിന്ന് കിരണസ് എഴുതുന്നത്.
1: നമ്മുടെ ഒരു കൊച്ചുകൂട്ടുകാരൻ.
0: അതെ.
1: ആലപ്പുഴ ചേപ്പാട് വെട്ടിക്കുളങ്ങര വടക്കേ വാര്യത്ത് നിന്ന് ശ്രീലേഖ എസ് അയച്ച കത്താണ്. സുഭാഷിതങ്ങളെല്ലാം കേട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ആകാശവാണിക്ക് നന്ദി അറിയിക്കുകയാണ്. ഉഷമലരിയിലെ കവിതകളും ഉദയഗീതം, ഒപ്പം പുലർവെട്ടത്തിലെ ഓരോ കൊച്ചുകൊച്ചു പരിപാടികൾ ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നു. ഹരിതവാണി വളരെ താല്പര്യപൂർവ്വം കേൾക്കുന്ന ഒരാളാണ്. ഓർമ്മച്ചപ്പ്, ഗ്രാമകേരളം എന്നീ പരിപാടികളൊക്കെ വളരെ നന്നാവുന്നുണ്ട് എന്ന് അറിയിക്കുന്നു വടക്കേ വാര്യത്തെ ശ്രീലേഖ എസ്.
0: 2027 ദേശീയ സെൻസസിന്റെ ഭാഗമായി ധാരാളം ചോദ്യങ്ങളുടെ പട്ടികയിൽ ഒരു ചോദ്യം റേഡിയോ സംബന്ധിച്ചായിരുന്നു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നി എന്നാണ് കോഴിക്കോട് കാക്കൂരിൽ നിന്ന് എം കെ രാധാകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്.

0: കുട്ടമ്പേരൂർ നിന്ന് VMK നമ്പൂതിരി അയച്ച കത്താണ് അടുത്തത്. 23rd രാത്രി 9:30 സന്താന ഗോപാലൻ കഥകളി പദങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു കലാമണ്ഡലം PG രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്. ഇത് ഒരു പുനഃപ്രക്ഷേപണമായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.
1: ദേശീയ പ്രക്ഷേപണ ദിനമായ July 23 പ്രക്ഷേപണം ചെയ്ത പ്രഭാത് ബേരി പ്രക്ഷേപണ കലയുടെ അന്യാദൃശ്യമായ സ്വാധീനം വെളിപ്പെടുത്തുന്നതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൽ അത് വിഷയമാക്കി പ്രക്ഷേപണം ചെയ്ത വാർത്താ തരംഗിണിയെ അഭിനന്ദിക്കുന്നു. മരുന്നുകളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങളുടെ കാര്യകാരണങ്ങൾ വിവരിച്ചും പ്രതിവിധികൾ നിർദ്ദേശിച്ചും പ്രകാശധാരയിൽ ഡോക്ടർ ആര്യ നടത്തിയ പ്രഭാഷണം ധാരാളം അറിവുകൾ നൽകി. ഇങ്ങനെ ഒരു ഉപകാരപ്രദമായ വിഷയം തെരഞ്ഞെടുത്തതിന് ആകാശവാണിയെയും അഭിനന്ദിക്കുകയാണ് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള.
0: കണ്ണൂർ നിന്ന് അഭിലാഷ് പാറക്കാടി അയച്ച കത്താണ്. രാമായണ മാസാരംഭത്തോടെ ആകാശവാണി ആരംഭിച്ച രാമായണ പൊരുളും അധ്യാത്മരാമായണ പാരായണവും സദ്യമാകുന്നു. ഗ്രാമകേരളം പരിപാടിയിൽ അമ്മ നൽകുന്ന അന്നം, മൺപാത്രങ്ങൾ മടങ്ങിവരട്ടെ തുടങ്ങിയ ചിത്രീകരണങ്ങൾ വളരെ നന്നായിരുന്നു. NJ ജോഷിലാലിന്റെ ആഖ്യാനവും വളരെ നന്നായിരുന്നു എന്നറിയിക്കുന്നു. 25th കാലസാക്ഷി എന്ന പരിപാടിയിൽ അനശ്വര ഗായിക ശാന്താപി നായരുടെ ശബ്ദം കേട്ടു. 7 രാത്രികൾ എന്ന ചിത്രത്തിനു വേണ്ടി അവർ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ടെന്ന അറിവും അതിലൂടെ ലഭിച്ചു. അന്നേ ദിവസം തന്നെ പാട്ടും പൊരുളും പുരിപ്പുഴ സജീവ അവതരിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കണ്ണൂരിൽ നിന്ന് അഭിലാഷ് പാറക്കാടി. ശ്രോതാക്കൾ കത്തുകളിലൂടെ അറിയിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞു. ഇനി ഇമെയിലിലൂടെ അയച്ച സന്ദേശങ്ങൾ വായിക്കാം.
1: മൂവാറ്റുപുഴയിൽ നിന്ന് ദിലീപ് V. മുഹമ്മദ് അയച്ചിരിക്കുന്ന ഇമെയിൽ വായിക്കാം. പുസ്തകത്തിന്റെയും വായനയുടെയും പ്രസക്തി എടുത്തു പറഞ്ഞ് ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതവും അതിഥികളോടും നാം കാണിക്കേണ്ട ആചാരമര്യാദകൾ പറഞ്ഞതെന്ന ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൌലവി അവതരിപ്പിച്ച സുഭാഷിതവും ചിന്തോദീപകമായി. പ്രകാശധാരയിൽ മഞ്ഞപ്പിത്തത്തെയും കരൾ രോഗത്തെയും കുറിച്ച് ഡോക്ടർ TS അനീഷ് നടത്തിയ പ്രഭാഷണം പ്രസ്തുത വിഷയത്തിന്റെ എല്ലാ വശങ്ങളും ലളിതമായ രീതിയിൽ പറഞ്ഞു തന്നു എന്നത് ഗുണകരമായി. ഓഫീസ് ഫയലുകൾ പരിഹാരം കാണാതെ കെട്ടിക്കിടക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കും സർവീസ് സംഘടനാ നേതാക്കൾക്കുമൊക്കെ അവരുടേതായ വാദഗതികൾ നിരത്താനുണ്ടാകും. എന്നാൽ ഇതുകൊണ്ടൊന്നും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ നിറഞ്ഞ ഫയലുകൾക്ക് തീർപ്പാവില്ല. അത്യന്തം ഗൌരവമായ ഈ വിഷയം തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രഭാത പേരി ഏറെ ഉചിതമായി. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം അവ ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിയും വിധം, അവരെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ എന്നിവയൊക്കെ പ്രതിപാദിച്ച റേഡിയോ ഹെൽത്ത് പരിപാടി വളരെയധികം വിലപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതായിരുന്നു.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച മെയിലാണ്. നമ്മുടെ നാട്ടിൽ ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ കൂണുപോലെ മുളച്ചു പൊങ്ങുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. യുവതലമുറ വീട്ടുഭക്ഷണം ഉപേക്ഷിച്ച് ഹോട്ടലുകളെ സമീപിക്കുകയാണ്, ശേഷം ഫിറ്റ്നസ് സെന്ററിലേക്കും പോകുന്നു. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RSമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖം 2 ഭാഗങ്ങളിലായി തൊഴിലാളി മണ്ഡലത്തിൽ പ്രക്ഷേപണം ചെയ്തത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ KSRTCയെ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പഴയ ബസ്സുകൾ മാറ്റി പുതിയവ വാങ്ങുകയും പുതിയ രീതിയിൽ വരുമാനം കണ്ടെത്തുകയും വേണം. ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ പ്രഭാത പേരി വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. സന്ധിവാദം, ആമവാദം തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ച് ആയുരാരോഗ്യത്തിൽ ഡോക്ടർ കൃഷ്ണ S. നായർ നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായി എന്നും അറിയിക്കുന്നു.
1: ആരാണ് ഈ മെയിൽ അയച്ചിരിക്കുന്നത്?
0: മെയിലയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര. 28th സാഹിത്യരംഗത്തിൽ രാജൻ കൈലാസ് അവതരിപ്പിച്ച കവിതകൾ ഇഷ്ടപ്പെട്ടു എന്നും അറിയിക്കുന്നു. ഇത് പഴയകാല ഓർമ്മകൾ സമ്മാനിക്കുന്നവയായിരുന്നു എന്നും മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര സന്ദേശമയച്ചിട്ടുണ്ട്. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയക്കിയ വിലാസം ഇതാണ്: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014.
1: ഇമെയിലിലൂടെയും ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാവുന്നതാണ്. ഇമെയിൽ അയക്കേണ്ട വിലാസം പറയാം:
0: AIRTVM@gmail.com.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: AIRTVM@gmail.com. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: നൈപുണ്യം നേടാൻ ഇനി എളുപ്പവഴിയുണ്ട്. ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ ITI വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കുമുള്ള ഇന്ത്യയുടെ കേന്ദ്രീകൃത ഡിജിറ്റൽ കലവറ. ഇ ബുക്കുകൾ, ചോദ്യ ബാങ്കുകൾ, വീഡിയോ ട്യൂട്ടോറിയലുകൾ എല്ലാം ഒരു ക്ലിക്കിൽ സൗജന്യമായി നേടാം. നിങ്ങളുടെ തൊഴിൽ നൈപുണ്യം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനായി ഭാരത് സ്കിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ,
4: അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതെവിടെ സ്വീറ്റ്സ്?
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
7: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്! ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
9: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
10: നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്.
9: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
11: നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. നമ്പരുകൾ 9495964321 9496593 1 മറക്കാതെ വിളിക്കുക. നാളെ രാവിലെ 11 മണി മുതൽ 12 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ.
12: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
13: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
14: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
15: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
16: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: ആകാശവാണി.
1: നിയമരംഗം. ഭൂഗർഭ ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ സംസാരിക്കുന്നു.
2: നമ്മുടെ പ്രപഞ്ചത്തിൽ ജീവൻ തുടിക്കുന്ന ഗ്രഹം ഭൂമിയാണ്. വായു പോലെ തന്നെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും ആവശ്യഘടകമാണ്. ഭക്ഷണം കഴിക്കാതെ മനുഷ്യർക്ക് കുറച്ച് ദിവസങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ വെള്ളമില്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനം ആകെ താറുമാറാകും. ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ പാറകളിലും മണ്ണിലും സുഷിരങ്ങളിലും പാറ രൂപീകരണങ്ങളുടെ വിള്ളലുകളിലും കാണപ്പെടുന്ന വെള്ളമാണ് ഭൂഗർഭജലം. ലോകത്ത് ലഭ്യമായ എല്ലാ ശുദ്ധജലത്തിന്റെയും ഏകദേശം 30% ഭൂഗർഭജലമാണ്. ഭൂഗർഭജലം

ഉപരിതല ജലത്തേക്കാൾ മലിനീകരണ സാധ്യത കുറവുള്ളതാണ്. ആയതിനാൽ പൊതു കുടിവെള്ള വിതരണത്തിനായി ഇത് ഉപയോഗിക്കുന്നു. ആഗോളതലത്തിൽ ജല ഉപഭോഗത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപരിതല ജലവും ബാക്കി മൂന്നിൽ രണ്ട് ഭാഗം ഭൂഗർഭജലവുമാണ്. ഏകദേശം 2.5 ബില്യൺ ആളുകൾ അവരുടെ ദൈനംദിന ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഭൂഗർഭജല സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഭൂഗർഭജല സ്രോതസ്സുകളുടെ മൂന്നിലൊന്നും നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. പലയിടങ്ങളിലും വീണ്ടും ഉയരാത്ത തരത്തിൽ ഭൂഗർഭജല നിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂഗർഭജലത്തിന്റെ ലവണാംശം പലപ്പോഴും സ്ഥലത്തിനനുസരിച്ച് വളരെയധികം വ്യത്യാസപ്പെടുന്നു. ഇന്ത്യയിൽ കൃഷി ആവശ്യങ്ങൾക്ക് പ്രധാനമായും ഭൂഗർഭജലമാണ് ഉപയോഗിക്കുന്നത്. മഴയുടെ ലഭ്യതക്കുറവ് ഭൂഗർഭജലാശയങ്ങളുടെ ആരോഗ്യസ്ഥിതിയെയും ബാധിക്കുന്നു എന്നതാണ് വസ്തുത. മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രവൃത്തികൾ ശുദ്ധജലത്തെ ഒരു കിട്ടാക്കനിയാക്കി മാറ്റും. ഫാക്ടറികളിൽ നിന്നുള്ള ഖരദ്രവ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്, കന്നുകാലികളെയും വാഹനങ്ങളെയും ജലാശയത്തിൽ കഴുകുന്നത്, വിസർജ്യങ്ങളും മാലിന്യങ്ങളും നദികളിൽ ഒഴുക്കിവിടുന്നതും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജലസ്രോതസ്സിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ കേരളത്തിലെ 44 നദികളിൽ ഒന്നിൽ പോലും ശുദ്ധജലമില്ല. അതിൽ 6 നദികൾ വളരെ ഗുരുതരമായ മലിനീകരണത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പമ്പ, പെരിയാർ, കരമന, വളപ്പട്ടണം, കല്ലായി, മീനച്ചൽ എന്നിവയാണവ. ജനവാസ മേഖലകളിലൂടെ ഒഴുകുന്നതും ജനങ്ങളുടെ ഇടപെടൽ കൂടുന്നതുമാണ് പുഴകളുടെ ഈ മലിനീകരണത്തിന് കാരണം. ജലസ്രോതസ്സുകൾ മലിനമാകുന്നതോടെ വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ഭൗമോപരിതലത്തിലുള്ള ശുദ്ധജലം മാത്രമല്ല ഭൂഗർഭജലം വരെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2041 2080നുമിടയിൽ ഇന്ത്യയിൽ ഭൂഗർഭജല ശോഷണം മൂന്നിരട്ടിയാകുമെന്നാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയുടെ സയൻസ് അഡ്വാൻസസ് ജേർണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഭൂഗർഭജല ഉപയോഗം കൂടുതലാണ്. പ്രധാന വിളകളായ ഗോതമ്പ്, അരി, ചോളം തുടങ്ങിയവയുടെ ജലസേചനത്തിന് 60% ഭൂഗർഭജലമാണ് ഉപയോഗിക്കുന്നത്. ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണ നയം, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാണ് ഭൂഗർഭജല വിതാന നിരക്ക് ഉയർത്താൻ കഴിയാതെ പോകുന്നതിന് പിന്നിൽ. ജലനിയമങ്ങൾ, ദേശീയ ജലനയം ഭരണഘടനയുടെ 7 പട്ടികയിൽ 1 ലിസ്റ്റിലെ 56 ഇനമായി അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളും അന്തർ സംസ്ഥാന നദീതട വികസന പരിപാലന പദ്ധതികളും പെടുത്തിയിരിക്കുന്നു. ഇതേ പട്ടികയിലെ 2 ലിസ്റ്റിൽ 17 ഇനമായി ജലവിതരണം, ജലനിർഗമനം, ജലസേചനം, ജലവൈദ്യുതി, ജലസംഭരണം, നദീതീരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന നിയമസഭകൾക്ക് നിയമനിർമ്മാണം നടത്താവുന്ന വിഷയങ്ങളാണിവ. ഭൂഗർഭജലം സംബന്ധിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം ഇതിലില്ല തന്നെ. ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ജലത്തിന്റെ 50% ഗ്രാമീണ കുടിവെള്ള ആവശ്യത്തിന്റെ 85% നിറവേറ്റുന്നത് ഭൂഗർഭ ജലശേഖരമാണ്. കേന്ദ്ര ഭൂഗർഭ ജല ബോർഡ്, കേന്ദ്ര ഭൂഗർഭ ജല അതോറിറ്റി എന്നിവയാണ് ഈ രംഗത്ത് നിലവിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ. ആദ്യത്തേത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടാമത്തേതാകട്ടെ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ടതാണ്. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഭൂജല സംരക്ഷണത്തിനും നിയന്ത്രണത്തിനുമായി 2002 കേരള ഗ്രൗണ്ട് വാട്ടർ കൺട്രോൾ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്ന ഒരു നിയമം നിലവിലുണ്ട്. ഭൂഗർഭജല സ്രോതസ്സുകളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്വമുള്ള ഒരു സംസ്ഥാന ഭൂഗർഭ ജല അതോറിറ്റിയുടെ സ്ഥാപനം, ഘടന, അധികാരങ്ങൾ എന്നിവ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഈ നിയമത്തിലെ സെക്ഷൻ 3 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതോറിറ്റി ശുപാർശ ചെയ്യുന്ന സർക്കാരിന് ഭൂഗർഭജല വികസനത്തിന്റെ നിയന്ത്രണത്തിനും

0: മേഖലകളെ ഗസറ്റിൽ വിജ്ഞാപനത്തിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമത്തിലെ സെക്ഷൻ 7 ഭൂഗർഭജലം വേർതിരിച്ചെടുക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും അനുമതി നൽകുക കേരള സംസ്ഥാനത്തെ നിലവിലുള്ള കിണറുകളുടെ ഉടമകൾക്കും ഭൂഗർഭജല ഉപയോക്താക്കൾക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുക, പൊതു ആവശ്യങ്ങൾക്കായി വെള്ളം പമ്പ് ചെയ്യുന്ന ഏതെങ്കിലും കുടിവെള്ള സ്രോതസ്സിൽ നിന്ന് 30 മീറ്ററിനുള്ളിൽ കിണർ കുഴിക്കുന്നത് നിരോധിക്കുക തുടങ്ങിയവയ്ക്ക് ഈ അതോറിറ്റി ഉത്തരവാദിയായിരിക്കും. സെക്ഷൻ 8 അനുസരിച്ച് നോട്ടിഫൈഡ് പ്രദേശത്ത് സ്വന്തം അല്ലെങ്കിൽ സാമൂഹിക ആവശ്യങ്ങൾക്കായി ഒരു കിണർ കുഴിക്കാൻ അല്ലെങ്കിൽ നിലവിലുള്ള കിണർ പമ്പിംഗ് കിണറാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആ ആവശ്യത്തിനുള്ള പെർമിറ്റ് അനുവദിക്കുന്നതിനായി അതോറിറ്റിക്ക് മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിക്കണം. കൂടാതെ അതോറിറ്റിയുടെ പെർമിറ്റ് ഒഴികെ അത്തരം കുഴിക്കൽ അല്ലെങ്കിൽ പരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു നടപടികളിലും ഏർപ്പെടാൻ പാടില്ല. ഈ നിയമത്തിലെ തന്നെ സെക്ഷൻ 8 സബ്സെക്ഷൻ 5 പ്രകാരം പെർമിറ്റ് അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യുമ്പോൾ അതോറിറ്റി ഇനി പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണ്. അതായത്, വെള്ളം ഉപയോഗിക്കുന്ന ഉദ്ദേശ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യങ്ങൾ, ആ പ്രദേശത്തെ നിലവിലുള്ള മറ്റ് ഉപയോക്താക്കൾ, ആ പ്രദേശത്തെ ഭൂഗർഭജല ലഭ്യത, ഭൂഗർഭജലത്തിന്റെ ഗുണനിലവാരം, നിർദ്ദിഷ്ട കിണറും തൊട്ടടുത്തുള്ള കിണറും തമ്മിലുള്ള ദൂരം, പ്രദേശത്തെ കിണറുകളുടെ എണ്ണം, നിലവിലുള്ള കിണറുകളിൽ ഇടപെടാനുള്ള സാധ്യത, ഭൂഗർഭജല മലിനീകരണ സാധ്യത, പ്രദേശത്തെ ഭൂഗർഭജല നിരപ്പിന്റെ ദീർഘകാല സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഘടകങ്ങൾ പരിഗണിക്കേണ്ടതാണ്. വിജ്ഞാപനം ചെയ്യപ്പെട്ട പ്രദേശത്തെ നിലവിലുള്ള കിണറുകളുടെ ഓരോ ഉടമയും അതോറിറ്റി രൂപീകരിച്ച തീയതി മുതൽ 120 ദിവസത്തിനുള്ളിൽ നിലവിലുള്ളതും ഉപയോഗത്തിലുള്ളതുമായ കിണറുകൾ രജിസ്റ്റർ ചെയ്യുകയും അതോറിറ്റിക്ക് അപേക്ഷിക്കുകയും വേണം. ഭൂഗർഭജല നിയമം സെക്ഷൻ 14 ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ഭൂഗർഭജല അതോറിറ്റിക്ക് ഒരു ഫണ്ട് നിശ്ചയിച്ചിട്ടുണ്ടാകും. ഈ നിയമത്തിലെ സെക്ഷൻ 21 ദുരുപയോഗം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഒരു കിണറിന്റെ ഉടമയോ ഉപയോക്താവോ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയോ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അയാൾ ശിക്ഷിക്കപ്പെടും. ആദ്യ കുറ്റത്തിന് 500 രൂപ വരെ പിഴ ചുമത്താം. തുടർന്നുള്ള കുറ്റങ്ങൾക്ക് 1000 രൂപ വരെ പിഴ ചുമത്താം. ജലമലിനീകരണത്തെ തടയിടാനുള്ള ചങ്ങലയിൽ നമുക്കും കണ്ണികളാവാം. ലോകത്തിൽ 10-ൽ 8 പേർ ജലദൗർലഭ്യം അനുഭവിക്കുന്നു എന്ന കാര്യം നാം മറക്കരുത്. ജലത്തെ വിലമതിക്കുക. വിലമതിച്ചുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്കായി നമുക്ക് ഈ നിധി ഇന്നേ കരുതി വയ്ക്കാം.
1: ഭൂഗർഭ ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദക്ഷിണാമൂർത്തി ഈണ നൽകിയ ഗാനങ്ങളാണ്. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഭക്തഗാനമാൻ. വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി.

ദക്ഷിണാമൂർത്തി ഈണം നൽകിയ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം സീത, വരികളെഴുതിയത് അഭയദേവ്.

0: ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി.
1: ഉത്തരാ സ്വയംവരം കഥകളി.

ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി ലീലയും പാടിയ ഗാനമാണ് കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി ഈണം നൽകിയ ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ചലച്ചിത്രഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം.

0: ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ ബാലലോകം അവതരിപ്പിക്കുന്നത് ഞങ്ങൾ പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. ഞാൻ വൈഗ.
1: ഞാൻ അഥീന.
0: അഥീന, ആദ്യത്തെ പരിപാടി എന്താ?
1: ആദ്യം ഒരു നല്ല വിദ്യാർത്ഥി എങ്ങനെയാവണം എന്ന് കേട്ടാലോ?
0: അതിനെപ്പറ്റി ഞാൻ തന്നെ ഒന്ന് പറയാം.
2: കാഗദൃഷ്ടി, ബേഗധ്യാനം, ശ്വാനനിദ്ര, തദൈവ ച അൽപാഹാരം, ജീർണവസ്ത്രം, ഏതത് വിദ്യാർത്ഥി ലക്ഷണം. ഉത്തമ വിദ്യാർത്ഥിയുടെ ലക്ഷണമായി പൂർവികർ പറഞ്ഞുവച്ച വചനമാണിത്. അതായത്, കാക്കിയെപ്പോലെ തക്കം പാർത്തിരിക്കുക, കൊക്കിനെപ്പോലെ പഠിച്ച വിഷയങ്ങളെ ഏകാഗ്രമായി ചിന്തിക്കുക, ശ്വാനൻ അല്ലെങ്കിൽ നായയെപ്പോലെ ഉറക്കത്തിലും ഉണർവോടെ ഇരിക്കുക, മിതമായി ആഹാരം കഴിക്കുക, അമിതമോടിയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഒരു നല്ല വിദ്യാർത്ഥി അച്ചടക്കം, അഭിനിവേശം, കഠിനാധ്വാനം എന്നിവയാൽ സമ്പന്നനായിരിക്കണം. കൃത്യനിഷ്ഠ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ശീലം, മറ്റുള്ളവരോടുള്ള ആദരവ് തുടങ്ങിയവയും അവന്റെ പ്രത്യേകതയായിരിക്കണം. മികച്ച അക്കാദമിക നിലവാരത്തോടൊപ്പം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ

0: ഉൾക്കൊള്ളാനും അങ്ങനെ സ്വയം തിരുത്തലുകൾക്ക് തയ്യാറുള്ളവനുമാകണം നല്ല വിദ്യാർത്ഥി. അക്കാദമിക മികവിനൊപ്പം മികച്ച വ്യക്തിത്വ ഗുണങ്ങളും അവനുണ്ടായിരിക്കണം. മുതിർന്നവരോട് ആദരവ്, സഹജീവി സ്നേഹം, നിസ്വാർത്ഥത, പങ്കിടാനുള്ള മനസ്സ്, എന്തും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത എന്നിവയും നല്ല വിദ്യാർത്ഥിയുടെ സവിശേഷതയായിരിക്കണം. പഠിക്കുന്നതെന്തായാലും അത് തികഞ്ഞ ഇഷ്ടത്തോടെ, ടൈം മാനേജ്മെന്റ് അഥവാ സമയനിഷ്ഠയോടെ ചെയ്യുമ്പോഴാണ് പഠനം അർത്ഥപൂർണമാകുന്നത്. പരന്ന വായന, നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുന്ന ശീലം എന്നിവയും നല്ല വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളാണ്. എന്താ കൂട്ടുകാരെ, ഇതിൽ എത്ര ശീലം എനിക്കുണ്ട് എന്ന് ചിന്തിക്കുകയാണോ? നല്ല വിദ്യാർത്ഥികളായി, നാളെയുടെ നല്ല പൗരന്മാരായി, നല്ല മനുഷ്യരായി നമുക്ക് വളരാം.
1: അടുത്തതായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക പരിപാടിയാണ്.
2: അതെന്താ?
1: അതൊരു നാടകമാണ്. 8ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ പ്രിയ AS രചിച്ച താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഞങ്ങളുടെ മലയാളം അധ്യാപിക ശാന്ത ടീച്ചർ രചിച്ച നാടകം
3: താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. പങ്കെടുക്കുന്നവർ വൈഗ R, അദീന ജെയ്സൺ, വൈഗ SBinu,
4: നേഹ ഡെന്നിസ്, ആൻ മാത്യു, അദാലിയ മരിയാബിനു, ടിസിയ മേരി ജിതേഷ്.
5: ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? നീലകണ്ഠൻ പറയൂ.
6: ഇന്നലെ നമ്മൾ പഠിച്ചത് ഉള്ളൂരിന്റെ പനിനീർ പൂ എന്ന കവിതയാണ്. ഒരു പൂവിനെ കണ്ടപ്പോൾ കവി ആദ്യം അതിനോട് ചോദിച്ചു, അല്ലയോ പൂവേ, എന്തിനാണ് നീ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? നിന്റെ ജീവിതം ചെറുതും മോശവുമല്ലേ? നാളെ ഈ പഴമണ്ണിൽ വീണ് നശിക്കാനുള്ളതല്ലേ നീ?
5: വെരി ഗുഡ്. ടീച്ചറെ, ടീച്ചറെ,
7: ഒരു മിനിറ്റ്, ശബ്ദമുണ്ടാക്കല്ലേ. ആരായത്? അനുതാരയോ? എങ്ങനെയുണ്ടിപ്പോൾ? അസുഖമൊക്കെ മാറിയോ?
5: കുറച്ച് കുറവുണ്ട് ടീച്ചറെ, എന്നാലും സൂക്ഷിക്കണമെന്നാ ഡാക്ടർ പറഞ്ഞിരിക്കുന്നേ. മഴയും വെയിലും ഒന്നും കൊണ്ടുകൂടാ, ഓടയും ചാടയും ഒന്നും ചെയ്യരുത്. സൂക്ഷിച്ചോണേ ടീച്ചറെ, വൈകിട്ട് കൂട്ടാൻ വരാം. ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പിന്നെ ടീച്ചറെ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മരുന്ന് കുട്ടിയുടെ ബാഗിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒന്ന് കൊടുക്കണേ ടീച്ചറെ. മരുന്ന് കഴിക്കാൻ വലിയ മടിയാ.
7: ഉവ്വ്, ഞാൻ കൊടുത്തോളാം. അനുതാര എവിടെ ഇരിക്കയാ? ഡാ, ആ ബെഞ്ചിലിരിക്കെ. നീലകണ്ഠ, അനുതാരയും കൂടി അടുത്തിരുത്തു.
2: ശരി ടീച്ചർ.
7: നീ കഴിഞ്ഞ പാഠമൊക്കെ അനുതാരയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ.
2: ആ ടീച്ചറെ.
6: അനുതാര എന്താ ഇത്രയും നാൾ വരാഞ്ഞേ?
2: ഞാൻ ആശുപത്രിയിലായിരുന്നു. പാഠമൊക്കെ കുറെ ആയോ?
6: അടുത്ത ആഴ്ച പരീക്ഷയല്ലേ. അനുതാര വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ പഠിപ്പിച്ചു തരാം. വരൂ, ഇത് നോക്ക്, ഇന്നലെ പഠിപ്പിച്ച കണക്കാ. ബുക്കിംഗ് ഇതാ, ഞാൻ നോട്ട് എഴുതി തരാം.
2: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീലകണ്ഠ, ഒന്ന് പറഞ്ഞു തരോ.
6: പിന്നെന്താ, ദാ ഇത് നോക്ക്.
2: നീലകണ്ഠന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
6: ഞാനും അമ്മയും.
2: അച്ഛനോ?
6: അച്ഛൻ മരിച്ചുപോയി. അനുതാരയുടെ വീട്ടിലോ?
2: അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ഏട്ടൻ.
6: നാളെ സയൻസ് പഠിപ്പിച്ചു തരാമേ.
2: ശരി നീലകണ്ഠ.
5: കുട്ടിയെ, ചാടി മറിഞ്ഞില്ലല്ലോ, ഇല്ലേ?
2: ഇല്ല പാർവതി അമ്മേ. പാവം ആ നീലകണ്ഠനില്ലേ, അവൻ എനിക്ക് പാഠങ്ങൾ പറഞ്ഞു തന്നു, കൊറേ നോട്ടു എഴുതി തന്നു. പാവം, അവൻ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവന്റെ കുപ്പായമൊക്കെ പഴകി കീറാറായി. ഞാൻ അച്ഛനോട് പറഞ്ഞ് അവന് പുതിയ കുപ്പായം മേടിച്ചു കൊടുക്കും. അവന്റെ പെൻസിലും ചെറുതാ, പുതിയൊരു പെൻസിലും കൊടുക്കണം.
5: എന്റെ കുട്ടിക്ക് നല്ല മനസ്സാ.
8: അനു, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മരുന്ന് കഴിച്ചായിരുന്നോ?
2: ഉവമ്മേ. അമ്മേ, പിന്നുണ്ടല്ലോ, പാഠമൊക്കെ കൊറേ കടന്നു പോയിരിക്കണു, എനിക്ക് തീരെ മനസ്സിലായില്ല. പിന്നെ നീലകണ്ഠൻ ഒക്കെ പറഞ്ഞു തന്നു, കൊറേ നോട്ടു എഴുതി തന്നു. പാവം, അവൻ അച്ഛനില്ലാത്രേ. അമ്മേ, അച്ഛനില്ലേല് ആരാ കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക? അവനെ എട്ടുകാല് കടിക്കാതെ ആരാ നോക്കുക? വയ്യാണ്ടായ ആരാ കുട്ടീനെ ചുമലിലെടുത്ത് ആശുപത്രി കൊണ്ടുപോവുക?
8: അവന്റെ അമ്മ ഉണ്ടല്ലോ. എന്റെ കുട്ടി മുഖം കഴുകി വരൂ, ചായ കുടിക്കാം.
2: അച്ഛാ, നീലകണ്ഠൻ നല്ലോണം പഠിക്കും. അവൻ എനിക്ക് പാഠമൊക്കെ പറഞ്ഞു തന്നു. അവന്റെ പെൻസിൽ ചെറുതാ, ഞാൻ അവനൊരു പെൻസിൽ കൊടുത്തോട്ടെ? പിന്നെ അവന്റെ കുപ്പായമുണ്ടല്ലോ, പഴകി കീറിയതാ, അവന് ഒരു കുപ്പായം മേടിച്ചു കൊടുക്കാമോ അച്ഛാ?
5: പിന്നെന്താ, എല്ലാം കൊടുക്കാം.
2: നീലകണ്ഠന് തരാൻ ഞാനൊരു പെൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ഇത് നോക്ക് നീലകണ്ഠ, ഈ പടങ്ങള് ഞാൻ വരച്ചതാ.
6: ഹായ്, നല്ല രസമുണ്ട്. ഷോ, ഞാനിപ്പോ ഈ വീടിന്റെ കഥയിൽ കൂടെ അകത്തോട്ട് കയറുവെന്നാ തോന്നണേ.
0: ഞാൻ വരച്ച മയിൽപ്പിലി കണ്ണ് നോക്കിയ നീല കണ്ടാ?
6: ഷോ, ഇത് അനുദാരയുടെ കണ്ണുപോലുണ്ട്.
0: നാളെ കണക്ക് പരീക്ഷയ്ക്ക് ഞാൻ എന്താ കാട്ടുക? എനിക്ക് പാഠം ഒന്നും അറിയില്ലല്ലോ.
6: അനുദാര വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ കാട്ടിത്തരാം. മാഷ് കാണാതെ എഴുതിക്കോളൂ കേട്ടോ.
0: നീലകണ്ടാ, അടുത്ത കൊല്ലം നമ്മൾ അഞ്ചിലാവുമ്പോ രണ്ട് സ്കൂളാവൂലേ. വയ്യാണ്ടായി, ക്ലാസ് കിട്ടാഞ്ഞ, ആരെന്നെ സഹായിക്ക? എനിക്ക് അതോർത്താ സങ്കടം.
6: അനുദാരയ്ക്ക് വയ്യാണ്ടാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഞങ്ങളുടെ സ്കൂളിന് മുന്നിൽ നിന്നാ അനുദാരയുടെ സ്കൂൾ കാണാലോ. സ്കൂളിൽ പോണ വഴി നമുക്ക് കാണാവേ. സങ്കടപ്പെടണ്ട കേട്ടോ.
8: അനു, ഈ വർഷം മുതൽ നല്ലോണം പഠിച്ചോളൂ. ഇനി പറഞ്ഞു തരാനും കാട്ടിത്തരാനും നോട്ട് പകർത്താനും നീലകണ്ഠനില്ല കേട്ടോ.
0: അമ്മേ, ഞാൻ ഇതുവരെ നീലകണ്ഠനെ അവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ല. വലിയ സ്കൂളല്ലേ, കൊറേ പിള്ളേരാ. എന്നും വരണ വഴി ഞാൻ നോക്കും.
8: അത് നീ ശ്രദ്ധിച്ചു നോക്കാഞ്ഞിട്ടാ. അമ്മ പി ടി എ മീറ്റിങ്ങിന് വരുമ്പോ അവന്റെ സ്കൂളിൽ പോയി കാട്ടിത്തരാം.
0: ഇവമ്മേ,
8: സമയായി കുട്ടി, സൂക്ഷിച്ചു പോണേ.
9: അനിതാരേ, നീ അറിഞ്ഞോ, നമ്മുടെ നീലകണ്ഠന് പനി വന്ന് കൊറേ നാളായി സ്കൂളിൽ വരണില്ലത്രേ. പിന്നെ അവന്റെ കണ്ണ് കാഴ്ചയില്ലാണ്ടായെന്നാ കേൾക്കണേ. പാവം ലേ.
0: അയ്യോ, ജയന്തി നുണ പറയല്ലേ, നീലകണ്ഠൻ അങ്ങനെ ഒന്നും വരത്തില്ല.
9: ആ, എന്നോട് അവന്റെ ക്ലാസ്സിൽ പഠിക്കണ കുട്ടി പറഞ്ഞതാ, അവൻ സ്കൂള് മാറുവാന്നാ കേട്ടെ.
0: അമ്മേ അമ്മേ, പിന്നെ ജയന്തി പറയണ് നീലകണ്ഠന് പനി വന്ന് കാഴ്ച പോയിന്ന്. ജയന്തി പറയണ നേരാവോ അമ്മേ?
8: അറിയില്ലല്ലോ കുട്ടി, അവന്റെ വീട് എവിടെയാന്നോ അറിയില്ലല്ലോ. അച്ഛൻ വരട്ടെ, നമുക്ക് പോയി അന്വേഷിക്കാം.
0: എനിക്ക് എനിക്ക് നീലകണ്ഠനെ കാണണം അമ്മേ. അവന് കൊടുക്കാൻ ഞാൻ പെൻസിൽ എടുത്ത് വെച്ചിരിക്കണ.
8: അനുക്കുട്ടി, കരയാതെ, നമുക്ക് അവന്റെ വീട് കണ്ടുപിടിക്കാം. കുട്ടി കയ്യും മുഖവും കഴുകി വരൂ, ചായ തണുത്തു പോവാ.
10: സാറേ സാറേ, ഇവിടെ ആരുമില്ലേ?
8: ആരാത്?
10: ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയൊന്ന് കാണാൻ വന്നതാ. ഇതെന്റെ മോനാ, നീലാണ്ടൻ. ഇവിടുത്തെ കുഞ്ഞിന്റെ ക്ലാസ്സിലാ പഠിച്ചത്.
8: കയറി വരൂ. മോൾ ഇന്നലെയും കൂടി നീലകണ്ഠന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മോനിപ്പോ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ കാട്ടിയില്ലേ?
10: കൊറേ ആശുപത്രി കയറി ഇറങ്ങി, ദണ്ണം കുറവില്ല. എന്റെ കുഞ്ഞിന്റെ കണ്ണ് ചികിത്സിക്കാൻ കിടപ്പാടവും വിറ്റു. കിഴക്കൻ നാട്ടില് അമ്മാമ്മയുടെ വീട്ടിലോട്ട് മാറുക. പോണേന്റെ മുമ്പ് ഇവിടുത്തെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ഇവൻ ഒരേ വാശി. കൊച്ചിലേ, അച്ഛൻ മരിച്ചുപോയി. വളരുമ്പോ എന്റെ കുട്ടി പഠിച്ച് വലിയൊരാളാവുന്നാ ഞാൻ നിരീക്ഷിച്ചത്. പക്ഷേ എല്ലാം എല്ലാം
8: കരയാതെ എല്ലാം മാറും. അനു, ഇങ്ങോട്ട് വരൂ. ഇതാരാ വന്നതെന്ന് നോക്കൂ.
0: ഹായ് നീലകണ്ഠാ, ഞങ്ങൾക്ക് വീടറിയില്ലായിരുന്നു. ലല് അങ്ങോട്ട് വന്നേനെ. നീലകണ്ഠാ, നിന്റെ കണ്ണ്.
10: പനി വന്നതാ അനുദാരേ, ഇപ്പോ ഇപ്പൊ എന്റെ കണ്ണ്.
6: ദാ നോക്ക്, അനുദാരയ്ക്ക് ഞാൻ ചെറുപുന്നത്തളിരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ അത് വിറ്റു. അനുദാരയ്ക്ക് തരാൻ അമ്മയെ കൊണ്ട് പറക്കി വെച്ചതാ.
0: നീലകണ്ഠാ,
6: അയ്യേ, എന്തിനാ ഇങ്ങനെ കരയണേ? നോക്ക്, ഞാൻ കരയണില്ലല്ലോ.
0: വാ നീലകണ്ഠ, എന്റെ മുറി കാട്ടിത്തരാ. എന്റെ കയ്യില് പിടിച്ചോളൂ, അവിടെ സ്റ്റെപ്പാ.
6: ഷോ, എത്ര വലിയ വീടാ അനുദാരയുടെ. ഇപ്പൊ ഏത് പാഠമാ അനുദാരയെ പഠിപ്പിക്കുന്നേ? ഒന്ന് വായിച്ചേ കേൾക്കട്ടെ.
0: ഞാൻ നീലകണ്ഠന് തരാൻ കൊറേ പെൻസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്.
10: ഇനി ഇനി എനിക്ക് എന്തിനാ പെൻസിൽ? ഇതിന്റെ നിറമെന്താ അനുദാരെ?
0: അതോ പച്ച.
10: ഇതോ
0: ഇത് നീല.
8: ദാ കുറച്ച് ഡ്രസ്സും കുറച്ച് കാശുമാണ്, വഴി ചെലവിനിരിക്കട്ടെ.
10: എന്നാ നമുക്ക് ഇറങ്ങാൻ നീല. അനുദാര ഒത്തിരി പടം വരയ്ക്കണം, വലിയ ചിത്രകാരിയാവണം. എന്നാ ഞങ്ങൾ പോട്ടെ അനുദാരെ. ഇനി എന്റെ പങ്കൂടെ അനുദാര പഠിച്ചോളൂ കേട്ടോ.
0: നീലകണ്ഠാ, നമ്മൾ ഇനി ഒരിക്കലും കാണൂലേ.
6: ഇനി ഒരു കൂട്ടം കൂട്ടുകാരാണ് നമ്മോടൊപ്പം ഉള്ളത്.
0: എന്താ പരിപാടി എന്നറിയാൻ ആകാംക്ഷയില്ലേ?
6: ഒരു സംഘഗാനമായിട്ടാണ് എത്തുന്നത്. പാടുന്നവർ അദാലിയ മരിയ ബിനു, ആൻ മാത്യു, അനാമിക, വൈകലക്ഷ്മി,
4: അമേയ, അലീന സാറ സിനോജ്, ഐഫാ റയാൻ.
11: സംഗീതം ശ്രുതി മധുര സല്ലാപം ജതികളുടെ തകതി മിതകജണു.

0: ഇനി നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ?
1: നിങ്ങളെ ഈ പാട്ട് ആരാണ് പഠിപ്പിച്ചത്?
2: ഞങ്ങളുടെ മ്യൂസിക് ടീച്ചർ രാധിക ടീച്ചറാണ്.
1: പാടുന്നവർ അനുശ്രീ, ശ്രീലക്ഷ്മി, ബിയ. വൈഗ ആർ, കൃഷ്ണഗാഥ എസ്, ശ്രാവണി സുനിൽ, റിയ മറിയം, ഷാജി.

0: അടുത്തത് ഒരു കീബോർഡ് വാദനമാണ്. നേഹ ഡെനീസാണ് കീബോർഡ് വായിക്കുന്നത്.
1: നേഹ, ഏതെല്ലാം പാട്ടുകളാണ് വായിക്കുന്നത്?
2: ഞാൻ വായിക്കുന്നത് ലൈല അഗമേ, പുതുമഴ എന്നീ പാട്ടുകളാണ്.

ഇനി ബാലലോകത്തിൽ നമുക്കൊരു ദേശഭക്തി ഗാനം കേട്ടാലോ? പാടുന്നവർ അനുഗ്രഹാവി, വേദ വിജയൻ, അമയാവി, ഇവാനിയ എൽസാഷിനു, ആയിഷ സിദ്ദിഖ, മന്നാ ഗ്രേസ് സിബി, കെസിയ മേരി ജിതേഷ്, ഏഞ്ചലിൻ മേരി, കെസിയ അജു, ആഫീൻ റയാൻ.

0: മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്? ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

വൈദ്യശാസ്ത്രം രോഗികൾക്ക് സാന്ത്വനമേകുമ്പോൾ സംഗീതം മനസ്സുകൾക്ക് അമൃതവർഷമാകുന്നു. ഇത് രണ്ടും സമന്വയിപ്പിച്ച അപൂർവ പ്രതിഭ അതായിരുന്നു കുർണൂലിലെ ഭിഷഗ്വര ഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ ശ്രീപാദ പിനാകപാണി. ആന്ധ്രയിലെ ശ്രീകാകുളത്ത് 1913 ഓഗസ്റ്റ് 3 ജനിച്ചു. മെഡിക്കൽ ബിരുദം നേടിയ ശേഷം മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച പിനാകപാണി പിന്നീട് ആന്ധ്രാപ്രദേശിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. ജനറൽ മെഡിസിനിൽ MD കരസ്ഥമാക്കിയ പിനാകപാണി വിഖ്യാത വയലിൻ വാദകൻ ദ്വാരം വെങ്കടസ്വാമി നായിഡു നടത്തിവന്ന സംഗീത വിദ്യാലയത്തിൽ സംഗീത പഠനവും നിർവഹിച്ചു. ബാല്യത്തിൽ കേൾക്കാനിടയായ അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ ആലാപനമാണ് പിനാകപാണിയെ സംഗീതത്തിലേക്ക് അടുപ്പിച്ചത്. സഹോദരിയുടെ സംഗീത പഠനം കേട്ടാണ് പിനാകപാണി ആ വിസ്മയലോകത്ത് ചുവടുറപ്പിച്ചത്. അരിയക്കുടിയുടെ തഞ്ചാവൂർ ബാണി അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചു. മുസിരി സുബ്രഹ്മണ്യ അയ്യരുടെയും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയും ആലാപനത്തിലെ സവിശേഷതകൾ സ്വായത്തമാക്കുകയും അത് തഞ്ചാവൂർ ബാണിയോട് ചേർത്ത് വയ്ക്കുകയും ചെയ്ത പിനാകപാണി സ്വന്തമായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുത്തു. ഗായകൻ എന്നതിനൊപ്പം സംഗീതത്തെ ഗവേഷണ ബുദ്ധിയെ സമീപിച്ചു പിനാകപാണി. ഈ അർപ്പണ മനോഭാവമാണ് ചൗടയെ പോലുള്ള വിദ്വാൻമാരെ അദ്ദേഹത്തോടൊപ്പം സംഗീതവേദികളിൽ എത്തുവാൻ പ്രേരിപ്പിച്ചത്. സംഗീത പഠനത്തിന് സഹായകമായ ഒരുപാട് ആധികാരിക ഗ്രന്ഥങ്ങൾ രചിച്ച പിനാകപാണി ചില വർണ്ണങ്ങളും രചിച്ചിട്ടുണ്ട്. അന്നമാചാര്യരുടെ 108 കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സംഭാവനകളിൽ ഒന്നാണ്. നൂക്കല ചിന്നസത്യനാരായണ, വൊലേറ്റി വെങ്കടേശ്വർലു, നേതുന്നൂരി കൃഷ്ണമൂർത്തി തുടങ്ങി പ്രഗത്ഭരായ ഒട്ടേറെ ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പത്മഭൂഷൺ ഉൾപ്പെടെ ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ആ പ്രതിഭയെ തെല്ലും സ്പർശിച്ചില്ല. 2013 മാർച്ച് 11, അതായത് 100 വയസ്സ് തികയുന്നതിന് ഏതാനും മാസം മുൻപ് വിട പറയുന്നതുവരെയും അദ്ദേഹം സംഗീതത്തെ അറിഞ്ഞുകൊണ്ടേയിരുന്നു. ആ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു.

ഇന്ന് ഈ പരിപാടിയിൽ ഡോക്ടർ ശ്രീപാദ പിനാകപാണി പാടിയ മൈസൂർ വാസുദേവാചാർ കൃതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലാൽഗുടി ജയരാമൻ വയലിൻ, വി കമലാകർ റാവു മൃദംഗം. രാജീവലോചന, മോഹനരാഗം, ആദിതാളം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരാൾ എടുത്തോണ്ട് പോകുമ്പോൾ അവരുടെ വിചാരം എന്താണറിയോ, എന്റെ വീട്ടുകാർക്ക് എന്തോ അപകടം പറ്റി, അതുകൊണ്ടാണ് അവരെന്നെ കാണാൻ വരാത്തത്. ഉപേക്ഷിക്കുന്നു എന്ന് ഒരു ജീവി മനസ്സിലാക്കില്ല. അതൊരു വല്ലാത്ത നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണേ ഈ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ

പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ US ധനലക്ഷ്മി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എഴുതിയത് KVT കുറിശ്ശി, സംഗീതം നൽകിയത് SR മോഹൻ. കന്യാകുമാരിയിലെ ഉദയശ്രീകിരണങ്ങൾ ഉമ്മ വെച്ചുണർത്തിയ മനസ്സിൽ.

ഒരുപാട് പാട്ടുകൾ ഉണരുന്ന മൂകമാ മുരളികയാണെന്റെ ജന്മം. മുല്ലനേഴിയുടെ വരികൾ, സംഗീതം നൽകിയത് ചെങ്ങന്നൂർ തങ്കച്ചൻ.

മുല്ലനേഴി എഴുതി, ചെങ്ങന്നൂർ തങ്കച്ചൻ സംഗീതം നൽകിയ ഒരു ഗാനവും കൂടി കേൾക്കാം. പൂവായ പൂവെല്ലാം വാടിക്കൊഴിയും, ഈ ഭൂമി നമ്മുടേതല്ല.

അടുത്ത ഗാനം മധുമാസക്കാലവും മധുരിക്കും ഗാനവും, മലയാളികൾക്ക് അനവധ്യ അനുഭൂതി. കെ ബി വസന്തകുമാറിന്റെ വരികൾ, സംഗീതം നൽകിയത് ആർ ജയദേവൻ.

അവസാനമായി മധുകയുടെ ഭാര്യയെ മുക്കിൽ വർണ്ണ കരതാരിൽ മണിവേണു എന്തിനു കരുതി. കെ വി തിക്കുറിശ്ശിയുടെ വരികൾ, സംഗീതം നൽകിയത് SR മോഹൻ.

കെ വി തിക്കുറിശ്ശി, മുല്ലനേഴി, കെ ബി വസന്തകുമാർ എന്നിവർ ഗാനങ്ങളെഴുതി. എസ് ആർ മോഹൻ, ചെങ്ങന്നൂർ തങ്കച്ചൻ, ആർ ജയദേവൻ എന്നിവർ സംഗീതം നൽകി. യു എസ് ധനലക്ഷ്മി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655631. മറ്റൊരു നമ്പർ 9496596321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 കാണാതായി. 5,700+ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത് യുവാഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000+ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ. മെഡൽ നേട്ടം 39. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ ശാരീരികക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവാഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളെപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ രാജ്യത്ത് തുടക്കമാകുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും ബോധവൽക്കരണവും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो और ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर ही रहे, यही इस अभियान का उद्देश्य है.
1: രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്നായി 1,00,000+ യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആശയവിനിമയം നടത്തി. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8 സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 കാണാതായിട്ടുണ്ട്. 13 പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. 5,792 മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. കാലവർഷം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതായും ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മഴക്കെടുതിയിൽ മരണം സംഭവിച്ചവരുടെ ആശ്രിതർക്കും വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടമുണ്ടായവർക്കും പരമാവധി സഹായം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ആറന്മുള പോലുള്ള ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാതെ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് വെള്ളപ്പൊക്കം പോലെയുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്നും എന്നാൽ അതിനുള്ള പരിഹാരം ഉടനടി കണ്ടെത്തിയതായും മന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ജീവനും സുരക്ഷയ്ക്കുമാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി കേരള പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സേനകൾ, പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കർമ്മരംഗത്തുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് താഴാത്തത് ആശങ്കയായി തുടരുന്നു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും നദികളുടെ ജലനിരപ്പ് ഉയർന്നു നിലനിൽക്കുന്ന സാഹചര്യമാണ്. പാലാ ഈരാറ്റുപേട്ട മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിലാക്കി. അയർക്കുന്നം, നീർക്കാട്, തിരുവാർപ്പ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 824 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഹൌസ് ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവർത്തന വിലക്ക് ജില്ലാ കളക്ടർ പിൻവലിച്ചു. എന്നാൽ നദികളിലെ ജലനിരപ്പ് കുറയാതെ തുടരുന്നതാണ് നിലവിലെ പ്രതിസന്ധി.
1: പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് പല പ്രദേശങ്ങളും വെള്ളം കയറി. ജില്ലയിൽ 40 വീടുകൾ ഭാഗികമായി തകർന്നു. 6 താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് ഭക്തർ പരമാവധി ദർശനം ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വിഷയം വിലയിരുത്തുന്നതിനും അടിയന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യസയ്യരുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മഴക്കെടുതികൾ കാര്യക്ഷമമായി നേരിടുന്നതിന് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ തുടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് 23 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1068 പേരെ മാറ്റി താമസിപ്പിച്ചു. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത്. രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. തീരദേശങ്ങളിലുള്ള വീടുകളിലും ഗ്രാമീണ റോഡുകളിലും വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിൽ രണ്ട് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇരുവഞ്ഞിപ്പുഴയിലും മാമ്പുഴയിലും ചെറുപുഴയിലും പൂനൂർപ്പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു.

0: ഇതോടെ ചാത്തമംഗലം, മാവൂർ, മുക്കം, കാരശ്ശേരി, കുരുവട്ടൂർ, കൊക്കോടി പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷന്റെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ, പറയഞ്ചേരി, കോട്ടുകുളി, കുറ്റിക്കാട്ടു തുടങ്ങിയിടങ്ങളിൽ വ്യക്തമായ വെള്ളക്കെട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ.
1: കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. ജില്ലയിലെ 32 വില്ലേജുകളെയാണ് മഴ സാരമായി ബാധിച്ചത്. 12 വില്ലേജുകളിൽ നാശനഷ്ടമുണ്ടായി. 47 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 676 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. അപകടസ്ഥലത്ത് നിന്നും ഏകദേശം 22 കിലോമീറ്ററോളം അകലെ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഫ്രീമോൻ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് 2 അപകടങ്ങളിലായി കടലിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കന്യാകുമാരി സ്വദേശി അർജുൻ, പുത്തൻതുറ സ്വദേശി ഗൌതം എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസുമാണ് തിരച്ചിൽ നടത്തുന്നത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ രാവിലെ 11 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. അർഹരായ 73,024 കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത്. ഈ മാസം മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ആം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. 4 കായിക ഇനങ്ങളിലായി 16 മെഡലുകൾ വാരിക്കൂട്ടി. മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 39. 10 മെഡലുകൾ നേടിയ ബോക്സിംഗ് സംഘമാണ് മെഡൽ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. പുരുഷന്മാരുടെ പാരാ ഷോട്ട്പുട്ടിലും ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യ 2 മെഡലുകൾ വീതം സ്വന്തമാക്കിയപ്പോൾ ജൂഡോയിലും അത്ലറ്റിക്സിലും ഓരോ മെഡൽ വീതവും കരസ്ഥമാക്കി. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 പേരെ കാണാതായി. 5,700-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000-ലധികം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4-ാം സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ. മെഡൽ നേട്ടം 39. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്? ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പോഷകാഹാര വിദഗ്ധ പ്രീതി ആർ നായർ സംസാരിക്കുന്നു.
3: എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കപ്പെടുന്നു. മുലയൂട്ടുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരം ആചരിച്ചു വരുന്നത്. 2026 മുലയൂട്ടൽ വാരത്തിന്റെ പ്രമേയം സുസ്ഥിരമായ ജീവിതത്തിന്റെ തുടക്കം മുലയൂട്ടലിലൂടെ നല്ല പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താം എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടന, ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി എന്നിവയുടെ സഹകരണത്തോടെ മുലയൂട്ടൽ പ്രവർത്തനങ്ങൾ ദി വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ഷൻ ഇന്ത്യയുൾപ്പെടെ 170 രാഷ്ട്രങ്ങളിൽ ഏകോപിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ ദിനങ്ങളായി കരുതപ്പെടുന്നത് അയാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന കാലം മുതൽ ആദ്യത്തെ 1,000 ദിവസങ്ങളാണ്. ഗർഭാശയത്തിൽ കഴിയുന്ന 270 ദിവസങ്ങളും ജനിച്ച ശേഷമുള്ള ആദ്യ 2 വർഷങ്ങളും ഉൾപ്പെട്ടതാണ് ഈ കാലഘട്ടം. ഒരു കുട്ടിയെ മാനസികവും ശാരീരികവുമായി സ്വാധീനിക്കുവാൻ കഴിയുന്ന ഈ ദിവസങ്ങൾക്ക് കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യ പോഷകനില, ബുദ്ധി, ഉയരം, വിദ്യാഭ്യാസം, വൈകാരിക സാമൂഹിക വികാസം, പെരുമാറ്റം എന്നീ കാര്യങ്ങളെല്ലാം പ്രധാനമായും ഈ 1,000 ദിവസങ്ങളിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴേ

കുഞ്ഞിന്റെ ഭാവി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. മുലയൂട്ടൽ കുഞ്ഞിന്റെ ശാരീരിക മാനസികാരോഗ്യം നിലനിർത്താനുള്ള അടിത്തറയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ധാരാളം ആധുനിക സൗകര്യങ്ങളും വിവിധതരം ശിശുഭക്ഷണ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. എന്നാൽ ഒരു കാര്യത്തിൽ ശാസ്ത്രലോകം എന്നും ഒരേ അഭിപ്രായത്തിലാണ്, അമ്മയുടെ പാലിന് പകരം വെക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്നുള്ളത്. കുഞ്ഞ് ജനിച്ച് ഈ ലോകത്തേക്ക് വരുമ്പോൾ അതിന്റെ രോഗപ്രതിരോധ ശേഷി പൂർണമായും വികസിച്ചിട്ടുണ്ടാവില്ല. ഈ സമയം കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ആദ്യ കവചമാണ് അമ്മയുടെ പാൽ. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് കുഞ്ഞ് ജനിച്ച് ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കണം. സിസേറിയൻ ആണെങ്കിൽ 1.5 മുതൽ 2 മണിക്കൂറിനുള്ളിൽ പാൽ കൊടുക്കാം. കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് നൽകുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പാലാണ് കൊളസ്ട്രം. പ്രസവിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ എല്ലാ സ്ത്രീകളിലും കൊളസ്ട്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇളം മഞ്ഞ നിറത്തിലുള്ള പാലാണിത്. ചിലർ ഇത് കളയണമെന്ന് തെറ്റായി വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ ആദ്യ വാക്സിൻ. ഇതിൽ കൊഴുപ്പിന്റെ അളവ് വളരെ കുറവാണ്. കൊളസ്ട്രം കുഞ്ഞിന് നിർബന്ധമായും നൽകേണ്ടതാണ്. ഇത് കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, മഞ്ഞപ്പിത്തം തടയുന്നു, വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇതിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA പോലുള്ള പ്രതിരോധ ഘടകങ്ങൾ കുഞ്ഞിന്റെ കുടലിനെയും ശ്വാസകോശത്തെയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ജനനം മുതൽ ആദ്യ 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രം നൽകണമെന്നാണ് WHO യുണിസെഫും ശുപാർശ ചെയ്യുന്നത്. കുഞ്ഞ് ജനിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ 6 മാസക്കാലം അതിന്റെ വളർച്ചയിലും ആരോഗ്യത്തിലും ഏറ്റവും നിർണായകമാണ്. ഈ കാലയളവിൽ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുന്നതിനെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. മുലപ്പാലിലുള്ള ആന്റിബോഡികൾ കുഞ്ഞിനെ അണുബാധകൾ, വയറിളക്കം, ന്യൂമോണിയ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥ വളരെ മൃദുവാണ്. എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു ആഹാരം മുലപ്പാൽ മാത്രമാണ്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധിശക്തിക്കും സഹായിക്കുന്ന DHA ഡെക്കോസാഹെക്സനോയിക് ആസിഡ് പോലുള്ള അവശ്യ ഫാറ്റി ആസിഡുകൾ മുലപ്പാലിൽ ധാരാളമുണ്ട്. അമ്മയുടെ പാലിൽ ഏകദേശം 87% വെള്ളമാണ്. അതിനാൽ കുഞ്ഞിന് ആവശ്യമായ ജലാംശം മുഴുവൻ അമ്മയുടെ പാലിൽ തന്നെ ലഭിക്കും. തേൻ, ഗ്ലൂക്കോസ് വെള്ളം, കഞ്ഞിവെള്ളം, പശുവിൻ പാൽ, ജ്യൂസ് എന്നിവ ആദ്യ 6 മാസം നൽകുന്നത് അണുബാധയ്ക്കും ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകും. മുലപ്പാൽ കുഞ്ഞിനെ വൈറസ്, ഫംഗസ് ബാധകളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നു. മൂക്ക്, തൊണ്ട, ദഹനഗ്രന്ഥി എന്നിവയ്ക്ക് പ്രൊട്ടക്ഷൻ തീർക്കാനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനും മുലപ്പാൽ നല്ലതാണ്. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ നല്ല ഗട്ട് ബാക്ടീരിയ ഉണ്ടായിരിക്കും. ഇത് ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് തടഞ്ഞ് ഭാവിയിൽ പൊണ്ണത്തടി വരാതെ സംരക്ഷിക്കുന്നു. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് ഘടകങ്ങൾ മെറ്റബോളിസം നിയന്ത്രിക്കുന്നു. മുലയൂട്ടൽ കൊണ്ട് അമ്മയ്ക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മുലയൂട്ടൽ ഗർഭാശയ സങ്കോചത്തിന് സഹായിക്കുകയും പ്രസവാനന്തര രക്തസ്രാവം കുറയ്ക്കുകയും ചെയ്യുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തിന് കാരണമാകുന്നു. കൂടാതെ ഗർഭാശയം ഗർഭധാരണത്തിന് മുൻപുള്ള വലിപ്പത്തിലേക്ക് വേഗം മടങ്ങാൻ സഹായിക്കുന്നു. മുലയൂട്ടൽ അധിക കലോറി ഉപയോഗിക്കുന്നതിനാൽ അമ്മമാർക്ക് ഗർഭകാലത്ത് വർദ്ധിച്ച ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. സംഭരിക്കുന്ന കൊഴുപ്പിനെ ഊർജത്തിനായി സമാഹരിക്കുന്നതിനും ക്രമേണ ആരോഗ്യകരമായ ശരീരഭാരം കുറച്ചു നിർത്തുകയും ചെയ്യുന്നു. മുലയൂട്ടൽ പ്രൊലാക്ടിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സമ്മർദ്ദത്തിന്റെയും ഉത്കണ്ഠയുടെയും അളവ് കുറയ്ക്കുന്നതിനും ഈ ഹോർമോണുകൾ പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മമാർക്ക് സ്തനാർബുദം, അണ്ടാശയാർബുദം, Type 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മുലയൂട്ടൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സവിശേഷമായ വൈകാരിക ബന്ധം സാധ്യമാക്കുന്നു. പ്രസവശേഷം അമ്മയുടെ ആഹാരം എങ്ങനെ തിരഞ്ഞെടുക്കാം? പ്രസവശേഷം അമ്മയുടെ ആഹാരം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് പ്രധാനമാണ്. അമ്മയുടെ ഭക്ഷണം കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും

0: ുള്ള പോഷണം ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മയ്ക്ക് സമീകൃതാഹാരം പ്രധാനമാണ്. കൃത്യമായ അളവിലുള്ള അന്നജം, മാംസ്യം, കൊഴുപ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, നാരുകൾ, വെള്ളം ഇവയെല്ലാം അടങ്ങിയ ഭക്ഷണം നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പ്രസവശേഷം അമ്മയ്ക്ക് ഊർജത്തിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. ആദ്യത്തെ 6 മാസത്തിൽ അധിക ഊർജം പ്രതിദിനം 500 മുതൽ 550 കിലോ കലോറിയും തുടർന്നുള്ള മാസങ്ങളിൽ 400 മുതൽ 450 കിലോ കലോറിയും ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഒരു ദിവസത്തേക്ക് വേണ്ട ഊർജത്തിന്റെ അളവ് 2400 മുതൽ 3000 കിലോ കലോറി വരെയാണ്. കൂടുതൽ ഊർജം നൽകുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ തവിട് കളയാത്ത അരി, റാഗി, ഗോതമ്പ്, ഓട്സ്, ബജ്ര എന്നീ മുഴുധാന്യങ്ങൾ ഉൾപ്പെടുത്തണം. മുലയൂട്ടുന്ന കാലത്ത് പ്രോട്ടീനിന്റെ ആവശ്യകത കൂടുതലാണ്. ആദ്യത്തെ 6 മാസം 19 ഗ്രാം പ്രോട്ടീനും പിന്നീടുള്ള 6 തൊട്ട് 12 മാസം 13 ഗ്രാം പ്രോട്ടീനും അധികമായി ആവശ്യമാണ്. പാൽ, പാലുൽപ്പന്നങ്ങൾ, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, ഇറച്ചി എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. 3 മണിക്കൂർ ഇടവിട്ട് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ദിവസവും പഴങ്ങൾ കഴിക്കണം. നന്നായി പാലുണ്ടാകാൻ കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. നാരങ്ങാ വെള്ളം, മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം ഇവ ഉൾപ്പെടുത്തണം. കാൽഷ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റമിൻ കെ തുടങ്ങിയ പോഷകങ്ങൾ ഭക്ഷണത്തിൽ ഉറപ്പാക്കണം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ദിവസേനയുള്ള ഭക്ഷണത്തിൽ 30% ഊർജത്തിന്റെ അളവ് കൊഴുപ്പിനുള്ളതാണ്. മുലയൂട്ടൽ കാലം ചില അവശ്യ ഫാറ്റി ആസിഡുകളുടെ ആവശ്യം വർദ്ധിക്കുന്നു. കൊഴുപ്പ് ലയിക്കുന്ന വിറ്റമിനുകളായ വിറ്റമിൻ എ, വിറ്റമിൻ ഡി, ഇ ആൻഡ് കെ കൂടാതെ വെള്ളത്തിൽ ലയിക്കുന്ന ബി വിറ്റമിനുകളും ഈ കാലത്ത് അത്യാവശ്യമാണ്. തവിട് കളയാത്ത അരി, റാഗി, മുഴുവൻ ഗോതമ്പ് ഇവയിൽ വിറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. മുലയൂട്ടൽ വിജയകരമാക്കാൻ അമ്മയ്ക്ക് മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ ആവശ്യമാണ്. ജോലിസ്ഥലങ്ങളിലും മുലയൂട്ടുന്ന അമ്മമാർക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. മുലയൂട്ടൽ എന്നത് കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാനുള്ള മാർഗം മാത്രമല്ല, ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്താനുള്ള ഫലപ്രദമായ മാർഗമാണ്.
1: ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് പോഷകാഹാര വിദഗ്ധ പ്രീതി ആർ നായർ.
2: ഇപ്പോൾ വാർത്തകൾ
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. ഔദ്യോഗിക പര്യടനത്തിനിടയിൽ കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
4: ഒഡീഷ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ കട്ടക്കിൽ പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ ഒഡീഷയിലെ പ്രശസ്തമായ മാ കണ്ടുണീദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തുന്ന രാഷ്ട്രപതി മേഖലയിലെ മറ്റു പൊതുപരിപാടികളിലും സംബന്ധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും ഡ്രോൺ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: പി ബി ജി സോൾജിത്തോൺ കൂട്ടയോട്ട പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സായുധസേന, പൊതുജനങ്ങൾ എന്നിവർക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സോൾജിത്തോൺ നേതൃത്വം നൽകുന്ന മിസോറാം ഗവർണർ ജനറൽ വി

0: കെ സിംഗ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है और सबसे बड़ी बात है ये राष्ट्र के लिए है. देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
0: ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ ശില്പി പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും യഥാർത്ഥ ഗാന്ധിയനുമായ പിംഗളി വെങ്കയ്യ ഇന്ത്യൻ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പിംഗളി വെങ്കയ്യ നൽകിയ സംഭാവനകൾ ഓരോ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമാണെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ അതിനു മുൻപായി തങ്ങൾ നിർമ്മിച്ച തീവ്രവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ കോത്ര. ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ രീതിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. സ്പാനിഷ് നഗരമായ സയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിലെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഹാനദീ തീരത്ത് സ്ഥിതി രൂക്ഷമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. അതേസമയം കർണാടകം, മാഹി, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5,792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഹൈറേഞ്ച്, ലോറേഞ്ച് മേഖലകളിൽ ഇടവിട്ട മഴ തുടരുന്നുണ്ട്. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി, കല്ലാർ, പാംബ്ല, മലങ്കര എന്നീ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ഒറ്റ ദിവസം കൊണ്ട് 4 അടിയിലേറെ വെള്ളമാണ് ഉയർന്നത്. നിലവിൽ 2340 അടിക്ക് മുകളിലാണ് ഇവിടുത്തെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.70 അടിയാണ്. ജില്ലയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും രാത്രികാല യാത്രാ നിരോധനവും തുടരുകയാണ്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. 10th ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി ലഭിച്ചതോടെ ആകെ മെഡൽ നേട്ടം 39. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം.

0: ചടങ്ങിൽ കോമൺവെൽത്ത് പതാകയും ബാറ്റണും അഹമ്മദാബാദ് ഏറ്റുവാങ്ങും. 1930 കാനഡയിൽ തുടക്കമിട്ട കോമൺവെൽത്ത് ഗെയിംസിന്റെ 100 വാർഷികത്തിനാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയ്ക്ക് BWF വേൾഡ് ടൂർ കിരീടം. ഫൈനലിൽ വിയറ്റ്നാം താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് തൻവി ചാമ്പ്യനായത്. ഹാൻഡ്ലൂം ഹാക്കത്തോൺ 2.0 ഡൽഹി IITയിൽ സമാപിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. 2500 പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ ബലൂച്ച് പൌരന്മാർ അപ്രത്യക്ഷരാകുന്ന സംഭവങ്ങളിൽ ആശങ്കയേറുന്നു. 5 ബലൂച്ച് പൌരന്മാരെ കൂടി പാക് സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ സംഘടനയായ പാങ് ആരോപിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അവർക്ക് നിയമസഹായവും കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൌകര്യവും ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജൂണിൽ മാത്രം 77 കൊലപാതകങ്ങളും 63 കാണാതാകൽ കേസുകളും നടന്നതായി ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമേൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ആക്രമണം തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക നടപടികൾക്കായി അമേരിക്ക പൂർണ്ണ സജ്ജമായി തുടരുകയാണെന്നും എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നതെന്നും US പ്രസിഡന്റ് സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.

രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കളുടെ സ്നേഹം കത്തുകളായി ഒഴുകിയെത്തുകയാണ്. ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾക്ക് ഒന്നും ഒരു പ്രത്യേക മാധുര്യമുണ്ട്. അതിലേറെ സ്നേഹത്തോടെ എഴുതിയ ഈ കത്തുകൾ ഞങ്ങൾക്ക് വെറും അക്ഷരങ്ങളല്ല, നിങ്ങളുടെ ഓർമ്മകളും സന്തോഷങ്ങളും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ഹൃദയസ്പർശിയായ സന്ദേശങ്ങളാണ്. ആ സ്നേഹ സന്ദേശങ്ങളും പ്രിയ ഗാനങ്ങളുമായി ഇന്ന് രഞ്ജിനിയിൽ ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. ആദ്യ കത്തിലേക്ക് കടക്കാം. കത്തയച്ചിരിക്കുന്നത് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണനാണ്. എത്രയും സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക്, ഞാൻ എൻ്റെ 10 വയസ്സ് മുതൽ റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. മുടങ്ങാതെ കത്തുകൾ അയക്കാറുമുണ്ട്. ഇടയ്ക്ക് കത്തുകൾ അയക്കാൻ സാധിച്ചിട്ടില്ല, കാരണം എൻ്റെ റേഡിയോ കേടായിപ്പോയി. പിന്നെ പുതിയ റേഡിയോ വാങ്ങിച്ചതിന് ശേഷമാണ് കത്തുകൾ അയച്ചത്. മുൻപെഴുതിയ കത്തുകളെല്ലാം വായിക്കുകയും പാട്ടുകൾ വെച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിനൊരുപാട് സന്തോഷവുമുണ്ട്. എനിക്ക് രഞ്ജിനിയിൽ കൂടി ഒരു പാട്ട് വെച്ചു തരണം. ചിത്രം ഉദയം യേശുദാസ് പാടിയത് എൻ മന്ദഹാസം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ കത്ത് പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉപേക്ഷ വിചാരിക്കരുത്, ഞാൻ കാത്തിരിക്കും. തീർച്ചയായും ഈ ഗാനം കേൾക്കാം. നമ്മുടെ ശ്രോതാവ് ആവശ്യപ്പെട്ട ഈ ഗാനത്തിൻ്റെ സംഗീതം ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണെന്നറിയാമല്ലോ. മലയാള സംഗീത ലോകത്തെ സമ്പന്നമാക്കിയ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ഈ ഗാനം കേൾക്കാം. ചിത്രം ഉദയം, ശ്രീകുമാരൻ തമ്പി രചിച്ച്, യേശുദാസ് പാടിയത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത കത്ത് നോക്കാം. പ്രിയ രഞ്ജിനി, തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ നിന്നും എഴുതുന്നു ഞാൻ കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ. എനിക്ക് ഏറെ ഇഷ്ടമാണ് രഞ്ജിനി എന്ന പ്രോഗ്രാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടത് പലതും കേൾപ്പിച്ചു തന്നിട്ടുമുണ്ട്. നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ കത്തിലൂടെ ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അനഘ എന്ന ചിത്രത്തിലെ അങ്ങകലെ കിഴക്കൻ ദിക്കിൽ എന്ന ഗാനമാണ്. ഗാനം വെച്ചുതരുമെന്ന പ്രതീക്ഷയോടെ കത്ത് ചുരുക്കുന്നു. ഈ ഗാനം ആകാശവാണിയിലെ അണിയറ പ്രവർത്തകർക്കും കൂടാതെ കണ്ണമൂലയിലുള്ള ഹൃദിക പി നായർ, തങ്കമണി പാറ്റൂർ, ധ്രുവ് എ നായർ, ആര്യ, ലക്ഷ്മി, രജനി എന്നിവർക്കായി സമർപ്പിക്കുന്നു. അനഘ എന്ന ചിത്രത്തിനുവേണ്ടി ജോസഫ് ഒഴുകയിൽ രചിച്ച ടി യേശുദാസ് സംഗീതം നൽകി. യേശുദാസ് പാടിയ ഈ ഗാനം നമുക്കൊരുമിച്ച് കേൾക്കാം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ മയൂഖ മനോജ് ഹരിപ്പാടുള്ള ആറാട്ടുപുഴയിൽ നിന്നും എഴുതുന്നു. ഞാൻ ഇന്ന് രഞ്ജിനിയിൽ ആവശ്യപ്പെടുന്നത് മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിലെ തേരിറങ്ങും മുകിലേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും കൂടാതെ ഞാൻ പഠിക്കുന്ന മഹാദേവികാട് SNDPHS എല്ലാ കുട്ടികൾക്കും എല്ലാ അധ്യാപകർക്കും വേണ്ടി ഞാൻ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഗാനം കഴിവതും ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ പ്രക്ഷേപണം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. മയൂഖ മനോജ് ആറാട്ടുപുഴ. മയൂഖയ്ക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കുമായി മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഈ ഗാനം കേൾക്കാം. S. രമേശൻ നായരുടെ വഴികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രിയ രഞ്ജിനിക്ക് ഞാൻ രഞ്ജിനിയിൽ കൂടി ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സുഗന്ധി സുമുഖി സുരചാരുതയുടെ പൗർണമി എന്ന് തുടങ്ങുന്ന വിജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. 1977 പുറത്തിറങ്ങിയ കർണപർവം എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണിത്. വളരെ മനോഹരമായ ഈ ഗാനം രഞ്ജിനിയിൽ കൂടി പ്രക്ഷേപണം ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സ്നേഹാദരങ്ങളോടെ VP ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട്. നമുക്കെല്ലാവർക്കും ഇനി ഈ ഗാനം കേൾക്കാം.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ഹരിപ്പാട് നിന്നും രാജനാണ്. ഞാൻ പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കല്ലോലിനിയുടെ കരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണം. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് രഞ്ജിനിയുടെ ആരാധകൻ ഹരിപ്പാട് രാജൻ. നമുക്ക് എല്ലാവർക്കും പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

അടുത്ത കത്തയച്ചിരിക്കുന്നത് കോട്ടയത്തു നിന്നും ശ്രീപ്രകാശ്, പുഷ്പ എന്നീ ശ്രോതാക്കളാണ്. കൊച്ചുമകൻ മഹാദേവന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. പിറന്നാൾ കഴിഞ്ഞുപോയി, വൈകിപ്പോയെങ്കിലും മഹാദേവന് രഞ്ജിനിയുടെയും ആശംസ അറിയിക്കുകയാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും എന്ന ഗാനമാണ് ആവശ്യപ്പെടുന്നത്. കത്തെഴുതിയത് ശ്രീപ്രകാശ്, പുഷ്പ, മേമ, അഞ്ജന എന്നിവരാണ്. നമുക്കേവർക്കും പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനമെഴുതിയത് ബിജു തിരുമല, ഈണം നൽകിയത് ഇളയരാജ.

അടുത്ത ശ്രോതാവിൻ്റെ കത്തിലേക്കും പ്രിയ ഗാനത്തിലേക്കും കടന്നാലോ. കത്ത് വായിക്കാം. രഞ്ജിനിക്ക്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ. രാവിലെ 5:50 മുതൽ രാത്രി 11 മണിവരെ എല്ലാ പരിപാടികളും സശ്രദ്ധം കേൾക്കും. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ 1 മണിക്കുള്ള രഞ്ജിനി. സുഖമെവിടെ ദുഃഖമെവിടെ എന്ന ഗാനം ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ കേൾപ്പിക്കണം. ഈ ഗാനത്തിന്റെ ചിത്രം, രചന, സംഗീതം എന്നിവ കൂടി അറിയിക്കുമല്ലോ. പ്രതീക്ഷയോടെ ശ്രീദാസ്, മഞ്ജു, അഷ്ട, നിൻസിയ, ആര്യാട്, ആലപ്പുഴ നിന്നും. തീർച്ചയായും ഈ ഗാനം വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലേതാണ് യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ സംഗീതം

സന്തോഷത്തിലും സങ്കടത്തിലും ഓർമ്മകളിലും ആഘോഷങ്ങളിലുമെല്ലാം നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഗാനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് രഞ്ജനിയിലെ അടുത്ത ഗാനം നോക്കാം. അടുത്ത ഗാനം ആവശ്യപ്പെട്ട് കത്തെഴുതിയിരിക്കുന്നത് വയലാറിൽ നിന്നും രാധയാണ്. ആവശ്യപ്പെട്ട ഗാനം ബന്ധനം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഓൻമിക്കുറിപ്പിന്റെ വരികൾ MB ശ്രീനിവാസന്റെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ നിന്നും കുട്ടനാണ്. രഞ്ജിനിക്ക് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ആലപിച്ച ആറ്റുമണൽ പായയിൽ എന്ന മനോഹര ഗാനം രഞ്ജിനിയിൽ കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ്, ചിത്രത്തിന്റെ പേര് തെറ്റായിയാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ആറ്റുമണൽ പായയിൽ എന്ന മോഹൻലാൽ പാടിയ ഈ ഗാനം റൺ ബേബി റൺ എന്ന ചിത്രത്തിലേതാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം. നമുക്കൊരുമിച്ച് ആലപ്പുഴ നിന്നും കുട്ടൻ ആവശ്യപ്പെട്ട ഈ ഗാനം കേൾക്കാം.

പ്രിയങ്കരിയായ രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തല കാതോർക്കുന്ന ഗാനം. നല്ല ഗാനങ്ങൾ പ്രിയതമയെ പോലെയാണ്. രഞ്ജിനി അങ്ങനെയുള്ള ഗാനങ്ങൾ സെലക്ട് ചെയ്യുന്നു. അവളെന്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നു. അങ്ങനത്തെ ഒരു ഗാനം ആവശ്യപ്പെടുന്നു, വെച്ചു തന്നാലും. ഗാനം പ്രകൃതി യുവതി. പാടിയത് യേശുദാസ്, ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മുടെ നാടൻ

0: നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: അടുത്ത കത്തയച്ചിരിക്കുന്നത് ഓച്ചിറ പ്രയാറിൽ നിന്നും ശിവകുമാറാണ്. കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ എന്ന ഗാനം കേൾക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഗാനം കേട്ടാലോ. ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇനിയും നിരവധി കത്തുകൾ ബാക്കിയുണ്ട്. സമയപരിമിതി മൂലം എല്ലാ കത്തുകളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ശ്രോതാക്കൾ നിരാശരാകരുത്. ഇനിയും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ഓർമ്മകളും കത്തുകളിലൂടെ പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ കത്തുകളാണ് ഈ പരിപാടിയുടെ ഊർജം. രഞ്ജിനിയിലേക്ക് കത്തുകൾ എഴുതേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014. വീണ്ടും അടുത്തയാഴ്ച പുതിയ കത്തുകളുമായും ഗാനങ്ങളുമായും കണ്ടുമുട്ടാം. അതുവരെ സ്നേഹപൂർവ്വം വിട പറയുന്നു ധന്യരാജ്.

0: ട്രോഫി വിന്നിംഗ് 4 മെഡൽസ് ഇൻ ദ കൺട്രീസ് ബെസ്റ്റ് എവർ കോമൺവെൽത്ത് ഗെയിംസ് പെർഫോമൻസ് ഇൻ ദ സ്പോർട്. ഹർഷ് സിംഗ് ആൻഡ് അസ്മിത ദേ ബിക്കേം ഇന്ത്യാസ് ഫസ്റ്റ് ജൂഡോ ഗോൾഡ് മെഡലിസ്റ്റ് അറ്റ് ദ ഗെയിംസ്, വൈൽ യാമിനി മോര്യ വൺ സിൽവർ ആൻഡ് ഉന്നതി ശർമ്മ ക്ലെയിംഡ് ബ്രോൺസ്. പാര അത്ലീറ്റ്സ് എഡഡ് അനദർ ലാൻഡ് മാർക്ക് ചാപ്റ്റർ സെക്യൂരിംഗ് 7 മെഡൽസ്, 3 ഗോൾഡ്, 2 സിൽവർ ആൻഡ് 2 ബ്രോൺസ്. ദ ബെസ്റ്റ് എവർ കോമൺവെൽത്ത് ഗെയിംസ് ഹാൾ. സുമൻ റാന വൺ ദ മെൻസ് 5F7 പാര ഷോട്ട്പുട്ട് ഗോൾഡ് വിത്ത് എ സീസൺ ബെസ്റ്റ് ത്രോ ഓഫ് 13.40 meters, while Shubham Joyal took silver. On the track, Gulveer Singh became the first Indian to win a Commonwealth Games 5000 meter medal by claiming bronze, supplementing his earlier silver in the 10000 meters. Komudi Parikh for Akashvani News.
1: And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi urges youth of the country to be physically fit and mentally strong in the run-up to the goal of Viksit Bharat. Launching Nasha Mukti Yuva for Viksit Bharat Sankalp Abhiyan, Mr. Modi said young people should stay away from drugs and embrace a healthy lifestyle. Heavy rains continued to wreak havoc in Keralam. 8 people reported killed, thousands shifted to relief camps. US President Donald Trump puts on hold planned military attack on Iran, claiming framework of a potential agreement had been reached. In badminton, Tanvi Sharma claims her maiden BWF World Tour title at Taipei Open, and in Commonwealth Games, India enters the final day with 4th place in medal tally. And with that, we end the midday news.
2: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളിൽ ദക്ഷിണമൂർത്തി സംഗീതം നൽകിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന പി ഭാസ്കരൻ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
3: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ശ്വേതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ബാലശങ്കർ അമ്പലപ്പുഴ. കടുവ.
1: കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യകരമായ നിലനിൽപ്പ് കടുവയിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കാടകത്തിലെ ജീവജാലങ്ങളുടെ അതിജീവനം മാത്രമല്ല, മറിച്ച് തവളകൾ മുതൽ വടവൃക്ഷം വരെയുള്ളവയുടെ പരോക്ഷ സംരക്ഷണം വരെ കടുവകൾ സഹായിക്കുന്നു എന്നതാണ് വസ്തുത. കടുവ സംരക്ഷണം എന്നാൽ കാടിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണം എന്നനുമാനിക്കാം. ഒരു ജനതയുടെ സാംസ്കാരിക സംരക്ഷണം പ്രകൃതി സംരക്ഷണമായും വന്യജീവി പരിപാലനമായും ബന്ധപ്പെട്ട് കിടക്കുന്നു.
2: ഏത് ആവാസ വ്യവസ്ഥയിലും ഇണങ്ങിച്ചേരാനുള്ള പ്രത്യേകത കടുവകൾക്കുണ്ട്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലും സംസ്കൃതിയിലും നാടോടി കഥകളിലും വേദങ്ങളിലും കടുവ പരാമർശിക്കപ്പെടുന്നുണ്ട്. അത്യധികം വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവിയാണ് ഭാരതത്തിന്റെ ദേശീയ മൃഗമായ കടുവ. മാർജാര വംശത്തിലെ വലിയ പൂച്ചകളാണ് കടുവകൾ. സസ്യഭുക്കുകളെ ഭക്ഷണമാക്കി അവയുടെ എണ്ണം നിയന്ത്രിച്ച് ജൈവ വൈവിധ്യം സന്തുലിതമാക്കി കാടിന്റെ കരുത്ത് കാത്തു സൂക്ഷിക്കുന്നതിൽ കടുവയുടെ പങ്ക് മഹത്തരമാണ്.
1: കടുവ കാടിന്റെ കരുത്ത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും ദേശീയ മൃഗമായ കടുവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമാണ് ജൂലൈ 29 അന്തർദേശീയ കടുവ ദിനമായി ആചരിക്കുന്നത്. ലോക വന്യജീവി നിധിയും ഗ്ലോബൽ ടൈഗർ ഫോറവും ചേർന്നാണ് കടുവ സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്നത്. കടുവകൾ കാണപ്പെടുന്ന ഭാരതം ഉൾപ്പെടെയുള്ള 13 രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ 2010 നവംബർ 23 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒത്തുചേർന്നാണ് കടുവ സംരക്ഷണത്തിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്.
2: '1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് രൂപീകരിച്ച അതോറിറ്റിയാണ് NTCA അഥവാ ദേശീയ കടുവ സംരക്ഷണ കേന്ദ്രം. കടുവകളുടെ വംശവർദ്ധനവ് ലക്ഷ്യമിട്ട് 1973 പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചു. മനുഷ്യവാസ മേഖലകളിൽ കടുവ, പുലി തുടങ്ങിയ ജീവി

0: ഇവികൾ കടന്നെത്തി സംഘർഷമുണ്ടാകുന്ന വേളയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ NTCA നിഷ്കർഷിച്ചിട്ടുണ്ട്. NTCAയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കടുവകളെ നേരിടാൻ വനപാലകർക്ക് സാധിക്കും.
1: പാന്തറ ടൈഗ്രിസ് എന്നാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. ലോകത്ത് ആകെ 9 ഇനം കടുവകളാണുള്ളത്. ഇതിൽ ബാലി, കാസ്പിയൻ, ജാവൻ കടുവകൾ വംശനാശം സംഭവിച്ചു. ശേഷിക്കുന്നവയിൽ റോയൽ ബംഗാൾ ടൈഗർ എന്ന ബംഗാൾ കടുവ ഉൾപ്പെടുന്ന മലയൻ, സുമാത്രൻ, സൈബീരിയൻ, തെക്കൻ ചൈന കടുവ, ഇൻഡോ ചൈനീസ് എന്നിവ ഭൂമിയിൽ അവശേഷിക്കുന്നു. കടുവകളിൽ 70% കാണപ്പെടുന്നത് ഭാരതത്തിലാണ്.
0: ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വന്യജീവിയാണ് കടുവ. അവയ്ക്ക് കാട്ടിൽ ജീവനാധീന പ്രദേശങ്ങളുണ്ട്. സാധാരണയായി 10 മുതൽ 12 വയസ്സ് വരെയാണ് കടുവകളുടെ ആയുസ്. ഭക്ഷണം കാട്ടുപോത്ത്, കാട്ടുപന്നി, മാനുകൾ എന്നിവയാണ്. ഒരു പ്രദേശത്തെ കടുവകളുടെ എണ്ണം ആ കാട്ടിലെ ഇരകളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
1: വേട്ടയാണ് കടുവകൾ നേരിടുന്ന പ്രധാന പ്രശ്നം.
0: ഓരോ 4 വർഷം കൂടുമ്പോഴും കടുവകളുടെ സെൻസസ് നടത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 3682 കടുവകൾ ഭാരതത്തിലുള്ളതായി വിലയിരുത്തുന്നു. കൂടുതൽ കടുവകൾ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവയാണ്.
1: കടുവകളെ നേരിൽ കണ്ട് എണ്ണം തിട്ടപ്പെടുത്തുക അസാധ്യമായതിനാൽ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയാണ് കടുവ സെൻസസ് ഇന്ന് തിട്ടപ്പെടുത്തുന്നത്. ക്യാമറ ട്രാപ്പിംഗ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൃത്യവും ആധികാരികവുമായ വിവരക്കണക്കുകൾ ഇന്ന് ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട്.
0: ഭാരതത്തിന് മാതൃകയാക്കാവുന്ന കടുവ സങ്കേതമാണ് കേരളത്തിലെ പെരിയാർ കടുവ സങ്കേതം. ഒരു കാലത്ത് കടുവകളെ വേട്ടയാടിയിരുന്ന ഉന്നതികളിലെ ആദിമവർഗത്തെ തൊഴിൽ നൽകി അവരുടെ പട്ടിണി മാറ്റി കടുവകളുടെയും കാടിന്റെ മൊത്തം സംരക്ഷണവും ആദിമ വിഭാഗങ്ങൾക്ക് നൽകി മാതൃകയായ പദ്ധതി.
1: ഭാരതത്തിലെ വന്യജീവികളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രധാന നിയമമാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. കരയിലെയും കടലിലെയും മുഴുവൻ ജീവികളെയും ഷെഡ്യൂൾ 1 മുതൽ 5 വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ശ്രേണിയായ ഷെഡ്യൂൾ 1 ആന, കടുവ, കാട്ടുപോത്ത് മുതലായവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയെ വേട്ടയാടുന്നതും ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുന്നതും ഇറച്ചി ശേഖരിക്കുന്നതും കുറ്റകരവും ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്നതുമാണ്. 2 മുതൽ 7 വർഷം വരെ തടവും 25,000 മുതൽ 2,00,000 രൂപ വരെ പിഴയും ഒടുക്കണം.
0: നിയമങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വന്യജീവികളെ സ്നേഹിക്കുന്നതും പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നതും ഭാരതീയ പാരമ്പര്യമായിരുന്നു. ഗരുഡൻ, മയിൽ, ആന, സിംഹം, കടുവ, സർപ്പം എന്നിവയൊക്കെ ദൈവിക പരിവേഷം നൽകി ആരാധിക്കുന്ന ജനത നമുക്കുമുണ്ടായിരുന്നു. വിശ്വാസത്തിന്റെ പേരിൽ സംരക്ഷിച്ച് പരിപാലിക്കുന്ന 1,000,000 സർപ്പക്കാവുകൾ നിരവധി ജീവജാലങ്ങളുടെ ആശ്രയ കേന്ദ്രവുമായിരുന്നു. Article 51(a)(g) വന്യജീവികളെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും മൌലിക കടമയാണെന്ന് ഭരണഘടനയും ഓർമ്മിപ്പിക്കുന്നു.
1: എന്തുകൊണ്ട് കടുവ കാട്ടിൽ സംരക്ഷിക്കപ്പെടണം? കടുവകളുടെ പ്രസക്തിയെക്കുറിച്ച് വനംവകുപ്പിൽ നിന്ന് വിരമിച്ച അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാന്റ്സ് ബോർഡിൽ കൺസൾട്ടന്റും വന്യജീവി എഴുത്തുകാരനുമായ ശ്രീ എ.ഒ. സണ്ണി.
2: ഗുജറാത്തിലെ ഗിർ വനത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയ ഏഷ്യൻ സിംഹങ്ങളെക്കാൾ രാജ്യത്തിന്റെ കൂടുതൽ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കടുവ തന്നെയാണ് കാട്ടിലെ ചക്രവർത്തി എന്ന സ്ഥാനത്തിന് അർഹൻ. എന്നാൽ കാണുവാനുള്ള ഭംഗിയോ ഗാംഭീര്യമോ അല്ല കടുവയെ

0: കാടിൻ്റെ ചക്രവർത്തിയാക്കുന്നത്. ശരിക്കും കടുവകൾ കാടിൻ്റെ കാവലാളുകളാണ്. കടുവകളാണ് കാടിൻ്റെ ഐശ്വര്യം. ഇത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കടുവകൾ മാംസഭോജികളാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. 35-40 കിലോഗ്രാം വരെ മാംസം കടുവകൾ ഒറ്റയടിക്ക് അകത്താക്കും. സസ്യബുക്കുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് ഒരു പ്രദേശത്തെ സസ്യങ്ങളുടെ വളർച്ചയെയും പുനരുജ്ജീവനത്തെയും പ്രതികൂലമായി ബാധിക്കും. അത് സംഭവിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം കടുവയെ പോലുള്ള മാംസഭോജികളുടെ സാന്നിധ്യമാണ്. അതിലൂടെ കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ സമതുലനാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിൽ കടുവകൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ആയതിനാൽ കടുവ ഈ കാടിൻ്റെ ഐശ്വര്യം എന്നത് കടുവ ഈ നാടിൻ്റെ ഐശ്വര്യം എന്ന് നാം മാറ്റി പറയേണ്ടിയിരിക്കുന്നു.
1: ഇന്ന് ലോകം നേരിടുന്ന പ്രധാന വിപത്തുകളിൽ ഒന്നാണ് ജൈവ വൈവിധ്യ ശോഷണം. ഭൂമിയിലെ ജീവിവർഗങ്ങളിൽ 100% കഴിഞ്ഞ 100 വർഷമായി നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാട്ടുതീ, അനിയന്ത്രിതമായ വനം കയ്യേറ്റം തുടങ്ങിയവ വന്യജീവികളുടെ തിരോധാനത്തിന് കളമൊരുക്കുന്നു. നിയമങ്ങളും ഉടമ്പടികളും വനപാലകരും വിചാരിച്ചാൽ നിയന്ത്രിക്കാവുന്നവയല്ല ഇവ. മറിച്ച് വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കണം. വിഷയത്തിൻ്റെ ഗൗരവവും വന്യജീവി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്.
2: ലോകത്തെമ്പാടും കാടിന്റെ രാജാവ് സിംഹമാണ്. എന്നാൽ ഭാരതത്തിൽ ആ സ്ഥാനം കടുവകൾക്കാണ്. ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലെ കാടുകളിലും കടുവകൾ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ദേശീയ മൃഗവും കടുവയാണ്. ശരീരത്തിലെ കറുത്ത വരകൾ ഓരോ കടുവയുടേതും വ്യത്യസ്തമായിരിക്കും. കരുത്തുറ്റ പേശികളോടുകൂടിയ ശരീരമാണ് കടുവയുടേത്. ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും പ്രതീകമായാണ് കടുവകളെ അടയാളപ്പെടുത്തുന്നത്. വേട്ടയ്ക്കായി ഇരകളെ നേരിടുന്നതൊഴിച്ചാൽ വനത്തിലെ ഏറ്റവും മാന്യനായ വന്യജീവിയാണ് കടുവ.
1: 10-ൽ പ്രാവശ്യം വേട്ടയ്ക്കിറങ്ങുമ്പോഴാണ് ഒരു ഇരയെ കടുവയ്ക്ക് ലഭിക്കുക എന്നത് ഏറെ അധ്വാനം ഈ മൃഗം ചെലവഴിക്കുന്നു എന്നതിന് തെളിവാണ്. ഈ വേട്ടയിൽ ശരീരത്തിനേൽക്കുന്ന മുറിവുകളും പല്ലുകൊഴിയുന്നതുമാണ് പ്രായമാകുമ്പോൾ നാട്ടിലിറങ്ങി കന്നുകാലികളെയും മനുഷ്യനെയും വേട്ടയാടാൻ കടുവയെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് ജന്തുശാസ്ത്രജ്ഞന്മാരുടെ അനുമാനം. മറ്റു വന്യജീവികളെ അപേക്ഷിച്ച് കടുവയില്ലാത്ത കാട് ജൈവപരമായി കാടേയല്ല എന്ന് കരുതുന്നു. അതായത് കടുവയാണ് കാടിൻ്റെ കരുതൽ.
2: കടുവ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പത്രപ്രവർത്തകനുമായ ശ്രീ ഷഫീഖ് ബഷീർ അഹമ്മദ് കടുവയെ വിലയിരുത്തുന്നത് ശ്രദ്ധിക്കുക.
3: കേരളത്തിലെ കാടുകളിൽ എൻ്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 8 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഞാൻ കടുവയെ കാണുന്നത്. കേരളത്തിലെ കടുവകളെ ആദ്യ കാലഘട്ടങ്ങളിൽ കാണാൻ സാധിക്കാഞ്ഞത് 1 ലക്ക്, 2 നമ്മുടെ പരിചയക്കുറവ്. കാട്ടിലൂടെ കയറുന്ന സമയം നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെയും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ മണം അതിന് കിട്ടുകയും അത് പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് കാണാത്തത്. കടുവ ഇല്ലാത്തത് കൊണ്ടല്ല. കടുവ എന്ന് പറയുന്ന അനിമൽ കാട്ടിലെ ശരിക്കും ഒരു രാജാവിന്റെ കൂട്ട് തന്നെയാണ്. ഏതാണ്ട് 6 നീളവും 4 പൊക്കവും ഒക്കെയുള്ള ഒരൊത്ത കടുവ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടിൽ താമസിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് വളരെ ബഹുമാനവും പേടിയും തന്നെയാണ്.
1: ജീവിക്കുന്ന ഓരോ കടുവയുടെയും സംരക്ഷണം സ്വമേധയാ പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ലക്ഷക്കണക്കിന് മറ്റു ജീവജാലങ്ങളുടെയും നിബിഡ വനങ്ങളുടെയും സംരക്ഷണമാണ്. അതായത് കാട് നിലനിൽക്കണമെങ്കിൽ കടുവ അനിവാര്യം.

0: കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന ബാലശങ്കർ അമ്പലപ്പുഴ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, നിർവഹണം എം എസ് ആശ, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ വഴി നൈപുണ്യ പരിശീലനത്തിനുള്ള പഠന സാമഗ്രികൾ മലയാളം ഉൾപ്പെടെ 12 പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാണ്. വിഷയം മനസ്സിലാക്കി പഠിക്കാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനും ഇത് സഹായിക്കുന്നു. നിങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ സാങ്കേതിക അറിവ് നേടൂ. ഒരു മികച്ച നാളേക്ക് തയ്യാറെടുക്കൂ.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മിഴികൾ സാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് എസ് പി വെങ്കിടേഷ്. എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയത് ചിത്രം മിന്ന മിനിങ്ങിനും മിന്നുകെട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് അനസ്തേഷ്യോളജിസ്റ്റും എഴുത്തുകാരിയുമായ സുഷമ അജയനുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന ആഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: സായന്ത്രം പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സുഷമ അജയൻ. കേരള ഹെൽത്ത് സർവീസിൽ നിന്ന് അനസ്തേഷ്യോളജിസ്റ്റായിട്ട് വിരമിച്ച് ഇപ്പോൾ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുകയും അതുപോലെ എഴുത്തുകാരിയുമാണ് ശ്രീമതി സുഷമ അജയൻ. എല്ലാവരും അറിയുന്ന ഒരു അഡ്രസ് കൂടിയുണ്ട്, പെരുന്തച്ചൻ എന്ന സിനിമയുടെ സംവിധായകനായ തോപ്പിൽ അജയൻ, അതായത് തോപ്പിൽ ഫാസിയുടെ മകൻ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കൂടിയാണ് ഡോക്ടർ സുഷമ അജയൻ. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടക്കത്തിൽ നമുക്ക് താങ്കളുടെ കുട്ടിക്കാലവും അതുപോലെ കുട്ടിക്കാലത്തെ ജീവിതവും അതെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: ഞാൻ ജനിച്ചത് 1953 March 17 ആലപ്പുഴ ജില്ലയിലെ പല്ലന എന്ന ഗ്രാമത്തിലാണ്. മനോഹരമായ ഒരു ഗ്രാമമാണ് പല്ലന. കുമാരനാശാന്റെ റെഡീമർ ബോട്ട് മുങ്ങിയ കുമാരകോടി ഓട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമമാണ് പല്ലന. ആലോചിച്ചാൽ ഒരു ഗൃഹാതുരത്വം ഇപ്പോഴും തോന്നുന്ന ഒരു ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. കലവറ എന്ന വീട്ടിലെ അമ്മയും പാണ്ഡവത്തം എന്ന് പറഞ്ഞ അവിടുത്തെ വലിയൊരു കുടുംബത്തിലെ ആളുമായിരുന്നു അച്ഛൻ. ഇന്ന് എനിക്ക് 74 അന്ന് ആ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ മനസ്സിന് വളരെ സുഖം പകരുന്ന ഒരു സംഭവമാണ്. കാരണം ആൾക്കാർ തമ്മിലുള്ള ആ പരസ്പര ഇതുകളും പൈസ എന്ന് പറയുന്നതിന് കൂടുതൽ മൂല്യം കൊടുക്കാത്ത, മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജനിച്ചതെന്ന് അഭിമാനത്തോടുകൂടി ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും സുന്ദരമായ ഒരു കുട്ടിക്കാലമാണ് എനിക്കുള്ളത്. കൂട്ടുകാരെ കളിക്കാനുള്ളത്, ഒരു വശത്ത് കടലോരം, കടലെന്ന് പറഞ്ഞാൽ പല്ലനയിലെ ആ കടൽപ്പുറം തന്നെയും ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും കടൽ കാണുന്നതിലുള്ള ആ സന്തോഷം എനിക്ക് ഇന്നുമുണ്ട്. കാരണം ഇന്നെല്ലാവരും വലിയ വലിയ കടപ്പുറത്ത് പോകുമ്പം അന്ന് ഞങ്ങൾ നിത്യമായിട്ട് കളിക്കാനായിട്ട് കടലിൽ പോവുകയും ആ ഇത് എൻ്റെ ആ ഒരു എഴുത്തിൻ്റെ എൻ്റെ ആ ഒരു മനസ്സിനെ സ്പർശിച്ചിട്ടുള്ള എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കുഞ്ഞിലേ ഉണ്ടായതും സംവേദിച്ചതും ഒരുപാട് ഈ എഴുത്തിന് സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
1: മഠത്തിന്റെ കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസവും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
2: ഞാൻ പല്ലനയില് ഉള്ള LP സ്കൂളിലാണ് 1 ക്ലാസ്സിൽ ചേർന്നത്. ആശാംപള്ളിക്കൂടം എന്ന് പറഞ്ഞൊരു പള്ളിക്കൂടം ഉണ്ട്. അവിടെ എഴുത്തോലയില് അക്ഷരങ്ങൾ വ്യക്തമായും ദൃഢമായും പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ആശാന്റെ പിച്ച് ആരും മറക്കത്തില്ല. മലയാള അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ എഴുത്തോലയിൽ എഴുതുന്ന അക്ഷരങ്ങൾ മണ്ണിലും അല്ലാതെയും ഉറക്ക ചൊല്ലിയും നല്ലതായിട്ട് പഠിപ്പിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞാല് 1 ക്ലാസ്സിലാണ് ചേർന്നത്. അപ്പം എന്റെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു. ഏറ്റവും അഭിമാനത്തോടെ പറയട്ടെ, ഡോക്ടർമാർക്ക് സേവനം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം നല്ലതായിട്ട് പ്രവർത്തിച്ച ആണ് എന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ രാമകൃഷ്ണൻ തമ്പി. അദ്ദേഹം ജനൈകത്തില് ഡോക്ടറോട് ചോദിക്കുക എന്നുള്ള പന്തി കൈകാര്യം ചെയ്ത ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ആളുകളോടുള്ള ആ സേവനവും ഇതും കണ്ട് വളർന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് സത്യത്തിൽ ഞാനും ഒരു ഡോക്ടറായത്. എനിക്ക് ആ പ്രൊഫഷനോടെ കുഞ്ഞിലെ തൊട്ടേ ഒരാഗ്രഹം വന്നതും അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ്.
1: സ്കൂൾ വിദ്യാഭ്യാസം
2: ഈ 1 ക്ലാസ്സില് ഞങ്ങളെ ആലപ്പുഴയുള്ള തിരുവമ്പാടി LP സ്കൂളിലേക്ക് എന്നെ മാറ്റം ചെയ്തപ്പം അന്ന് ഞാൻ കരഞ്ഞു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, 6 വയസ്സേ ഉള്ളെങ്കിലും. അന്ന് നാരായണപിള്ള സാർ എന്നെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എല്ലാ കുട്ടികളും സുഷമയെ പോലെ ആകണം. എനിക്കത് കേട്ടപ്പോൾ വലിയ അഭിമാനവും ഇതും തോന്നി. ആ സങ്കടത്തിനിടയിലും കൂടെ എന്നെ ചേർത്ത് നിർത്തി അദ്ദേഹം അത് പറഞ്ഞു. ഇന്ന് എത്ര കുട്ടികൾക്ക് ആ ഒരു മനോഭാവം പഠിപ്പിക്കുന്ന സാറുമാരോടുണ്ടെന്നുള്ളത് സംശയമാണ്. ശിക്ഷ ഒരു ആവശ്യമുള്ള കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.

0: കാരണം ആ ശിക്ഷയോടുള്ള ഭയം തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടി തെറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അവനെ ഇതാക്കുന്നത്. വളക്കിയാകും ഓടിക്കരുത് എന്ന് പറഞ്ഞതുപോലെ അതിലൊരു ഇതുണ്ടെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ അച്ഛനമ്മമാരെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു.
1: പിന്നീട് ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ തിരുവമ്പാടി സ്കൂളിൽ തന്നെ,
0: തിരുവമ്പാടിയിലെ തന്നെ ഹൈസ്കൂളില്. അവിടെ പറയുമ്പോഴും എനിക്ക് എടുത്തു പറയേണ്ട എന്റെ തങ്കപ്പ സാറ്, എന്റെ ലളിത ടീച്ചർ. ലളിത ടീച്ചർ എന്ന് പറഞ്ഞ അമ്മയെ പോലെയായിരുന്നു. 94-ാമത്തെ വയസ്സിൽ അവര് മരിച്ചപ്പോ ഞാൻ സത്യത്തിൽ കരഞ്ഞു. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അവരെ പറ്റി. കാരണം അവർക്ക് എന്നിലുള്ള താല്പര്യം, എന്റെ ആ കലാവാസനകളും എന്റെ ഡാൻസ്, എന്റെ പ്രസംഗത്തിലുള്ള കഴിവൊക്കെ വളർത്തിയെടുക്കാൻ ടീച്ചർമാരാണ്. സ്വഭാവ രൂപീകരണത്തിലും ഒരു കുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിലും ശ്രദ്ധിച്ചിരുന്നത് ടീച്ചർമാരാണ്. എടുത്തു പറയേണ്ട കാര്യമാണ്. അവരോടൊക്കെ ഞാൻ ഒരുപാട് സ്നേഹപൂർവ്വം നമിക്കുന്നു. അവരെല്ലാം ഇന്ന് ഭൂമുഖത്തില്ല.
1: അത് കഴിഞ്ഞിട്ട് കോളേജ് വിദ്യാഭ്യാസം,
0: കോളേജ് വിദ്യാഭ്യാസം അവിടെ തന്നെയുള്ള SD കോളേജിലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്താണ് ചേർന്നത്. എനിക്കും മനസ്സിൽ ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്നെ എവിടെ ചെന്നാലും ഡോക്ടർ രാമകൃഷ്ണൻ തമ്പി എന്നുള്ളതിൽ തമ്പി ഡോക്ടറുടെ മോള്, തമ്പി ഡോക്ടറുടെ മോള് എന്നുള്ള ആ ഒരു ബഹുമാനം എനിക്ക് കിട്ടുമ്പോൾ ഇത് ഈ ഡോക്ടർ പ്രൊഫഷൻ ഒരു ബഹുമാനമുള്ള ഒരു ജോലിയാണെന്നും നാളെ അതാകണമെന്നും ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തോ പ്രീ ഡിഗ്രിക്ക് എനിക്കത് കിട്ടിയില്ല. എനിക്കത് 2 മാർക്കിന്റെ വ്യത്യാസം കിട്ടിയില്ല. പിന്നെ ഞാൻ BSc വിമൻസ് കോളേജിലാണ് ചേർന്നത്. കാരണം കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ തിരുവനന്തപുരത്തുള്ള വിമൻസ് കോളേജിലാണ് ചേർന്നത്. അന്നേരം വല്യച്ഛൻ ശങ്കരനാരായണൻ തമ്പി ഇവിടേക്ക് താമസം മാറിയായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, അച്ഛനും വല്യച്ഛനും ഒരു വീട്ടിലായിരുന്നു താമസം. അദ്ദേഹത്തിന്റെ മക്കളെല്ലാവരും എന്റെയും ബ്രദേഴ്സാണ്, സിസ്റ്റേഴ്സുമാണ്, ആ ചേച്ചിമാരും എല്ലാവരും. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ജീവിച്ചത്. എനിക്ക് ഏറ്റവും ഭാഗ്യമായിട്ട് തോന്നുന്ന അതാണ്, ആ സ്നേഹബന്ധം. പിന്നെ അല്ലാതെ അച്ഛന്റെ സിസ്റ്റേഴ്സിന്റെ മക്കളും എല്ലാം കോളേജിൽ പഠിച്ചതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ടാണ്. അപ്പൊ അങ്ങനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ ആ വീട്ടിലെ തന്നെ കുട്ടിയായിരുന്നു. ഉറപ്പായിട്ടും എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും വന്നില്ല. എങ്കിൽ പോലും അച്ഛന് വയ്യാതായതിൽ ഒരു അനാഥത്വം എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. കാരണം എന്റെ അച്ഛൻ എല്ലാവരെയും പഠിപ്പിച്ചപ്പം അച്ഛനല്ല എന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞാൻ MBBSന് കിട്ടിയപ്പം വല്യച്ഛനാണ്,
1: BSc കഴിഞ്ഞിട്ടാണ്,
0: BSc കഴിഞ്ഞിട്ട് ഇവിടെ വിമൻസ് കോളേജിൽ കെമിസ്ട്രി മെയിൻ എടുത്തിട്ട് ഞാൻ പഠിച്ചു. അന്നും ഞാൻ ഈ നാഷണൽ പ്ലെയർ ആയിരുന്നു ബാസ്കറ്റ്ബോളിന്റെ. ഞാൻ സ്കൂളിൽ വെച്ചിട്ട് സ്പോർട്സും ഗെയിംസും എല്ലാം ഉണ്ടായിരുന്നു. ഹൈ ജമ്പില് ആലപ്പുഴ ജില്ലയുടെ ഇതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. പിന്നെ നാഷണൽ ബാസ്കറ്റ്ബോളിന്റെ ഇത് വന്നുകൊണ്ട് ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്ത് കോച്ചിങ്ങിനൊക്കെ ഇവിടുന്ന് EBSc ആയിരിക്കുമ്പോൾ പോലും പോകുകയും ഞാൻ ആ തരത്തിലുള്ള ഒരു
1: പ്രകടിപ്പിച്ചിരുന്നു.
0: പിന്നെ MBBSന് പഠിക്കുന്ന കാലത്തും അവിടുത്തെ
1: എവിടെയാണ് പഠിച്ചത്?
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇത് BSc കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടി. അവിടെ താമസിക്കുമ്പോഴും ഞാൻ സ്പോർട്സ് ഒന്നും വിട്ടിരുന്നില്ല. അവിടുത്തെ ഒരു ടീമില് ഞാൻ അംഗമായിരുന്നു, അതിന്റെ
1: ക്യാപ്റ്റൻ. തീർച്ചയായിട്ടും
0: അവിടെ സ്പോർട്സിന് നല്ല ഇത് കൊടുക്കുന്ന ഇതായിരുന്നു.
1: ഈ സ്പോർട്സിലൊക്കെ പോകുമ്പോഴേ ഈ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ പഠിക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണും, അവർക്ക് സമയം കിട്ടാറില്ല. അപ്പൊ ഇതിലൊക്കെ
0: ഒരിക്കലും ഈ സ്പോർട്സും ഗെയിംസും ഒന്നും പഠനത്തിന് തടസ്സമല്ല. കാരണം പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ ഒരു 75% അന്നത്തെ കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഇന്ന് കുട്ടികൾ പഠിക്കുന്നത് കൂടുതലും ട്യൂഷൻ സെന്ററുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് പുതിയ ആധുനിക സൗകര്യങ്ങളുണ്ട്, മൊബൈലുണ്ട്, റെഫർ ചെയ്യാനുള്ള ഇതുണ്ട്. അന്നൊക്കെ എന്ന് പറയുമ്പം ലൈബ്രറികൾ മാത്രമാണ് റെഫറൻസിനുള്ള ഇത്. ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ തന്നെ സാറ് പറയും, അല്ലെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതൊരു 80-90% വരെ നമ്മളത് പഠിക്കുന്ന വർത്തിയായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും പഠിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ പഠിക്കാനായിട്ടാണ് ലൈബ്രറി റെഫറൻസും അങ്ങനെയൊക്കെ വേണ്ടി വരുന്നത്. അപ്പൊ അതിനിടയിലുള്ള സ്പെയർ ടൈമിൽ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്. ഇന്നത്തെ ആൾക്കാർക്ക് 24 മണിക്കൂർ തികയുന്നില്ല ഒന്നിനും.
1: മെഡിസിനൊക്കെ പഠിക്കുന്ന സമയത്തും ഈ കലാരംഗത്തും ഒക്കെ
0: തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അവിടെ അതിന് പ്രോത്സാഹനമുണ്ട്, പാട്ട് പാടുന്നവർക്ക്, ഡാൻസ് കളിക്കുന്നവർക്ക്. ഞാൻ കുറച്ചൊരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ ഡാൻസിന് പോയില്ല. ഇപ്പം ഡാൻസ് പഠിക്കുന്നുണ്ട്, കാരണം വ്യായാമം എന്നുള്ള നിലയിൽ 74-ാമത്തെ വയസ്സിൽ കാലുവേദന കൈവേദനയൊക്കെ വന്നപ്പോ ഒരു ട്രയൽ പോലെ പോയി അരങ്ങേറ്റം കഴിച്ചു വലിയ അഭിമാനത്തോടെ.
1: ആരെങ്കിലും ഉപദേശിച്ചനുസരിച്ചാണോ അതോ?
0: എനിക്ക് പ്രോത്സാഹനത്തിന്റെ ഇത് ആലോചിക്കുമ്പം ഒരുപാട് ആളുകൾ എന്റെ മൈൻഡിലുണ്ട്. അതിനൊക്കെ ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന എന്റെ അച്ഛൻ തന്നെയാണ്. കാരണം എന്റെ അച്ഛൻ അന്ന് എനിക്ക് തന്ന ആ ഒരു ഡ്രൈവാണ്, അതായത് ഒരു എർജാണ്. ഇത്രയും കഴിഞ്ഞിപ്പം അജയന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ, അജയൻ 38 വയസ്സിൽ മനസ്സിടിഞ്ഞപ്പോ പിന്നെ എല്ലാ കോൺസെൻട്രേഷനും

0: അജയന് കൊടുക്കേണ്ടി വന്നു. എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കാനോ എന്നെ ഇതാക്കാനോ പറ്റാത്ത സാഹചര്യം വന്നു.
1: MBBSന് പഠനത്തിന് ശേഷമായിരുന്നു വിവാഹമൊക്കെ? എങ്ങനെയായിരുന്നു?
0: MBBS പഠനത്തിന് ശേഷമാണ് വിവാഹം. വിവാഹത്തെ പറ്റി പറയുമ്പോൾ അജയൻ എന്റെ തന്നെ ഒരു ബന്ധുവായിരുന്നു. ബന്ധു എന്ന് പറയുമ്പം അമ്മാവാന്നാണ് എന്റെ അച്ഛനെ വിളിച്ചിരുന്നത്. അങ്ങനെ ഇരുന്ന് അജയൻ എന്നോട് യാദൃശ്യമായിട്ട് അജയൻ എന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള താല്പര്യം ഞാൻ മെഡിസിന് പഠിക്കുന്ന 4 വർഷക്കാലത്തിൽ അജയൻ എന്നോട് ചോദിച്ചു. അന്ന് അച്ഛന് തീരെ വയ്യാത്തത് കൊണ്ട് അച്ഛനല്ല എന്നെ പഠിപ്പിച്ചത്, വല്യച്ഛന്റെ മകനാണ്. വല്യച്ഛന്റെ മകനാണ് എന്റെ പഠിത്ത കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തത്. അപ്പം സ്വാഭാവികമായും അവരെല്ലാം എന്നെ നോക്കുന്നെങ്കിലും എന്റെ അനാഥത്വം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അജയൻ എന്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ സംബന്ധമായിട്ട് മെഡിക്കൽ കോളേജിൽ വന്നിട്ട് അവർ തിരുവനന്തപുരത്ത് താമസിച്ചപ്പം ആ വീട്ടിലേക്ക് പോയിട്ട് എന്നെ വല്യച്ഛന്റെ വീട്ടിൽ സന്ധ്യ ആയതുകൊണ്ട് അമ്മ പറഞ്ഞു ഒറ്റയ്ക്ക് വിടണ്ട എന്ന് പറഞ്ഞ് എന്നെ വിട്ട സമയത്താണ് അജയൻ എന്നോട് ചോദിക്കുന്നത് എനിക്ക് നിന്നോട് ഒരു ഇഷ്ടമുണ്ടെന്ന് പറയുന്നത്. ആ ഇഷ്ടം പെട്ടെന്ന് ഞാൻ അംഗീകരിച്ചില്ല.
1: അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു?
0: സിനിമാ പഠനമായിട്ട് അദ്ദേഹം മദ്രാസിലുള്ള അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ എനിക്ക് 4th year ആയി, പാസ്സായാൽ ഹൗസ് സർജൻസിയും കഴിഞ്ഞാൽ ആകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അജയന് എന്നോട് ആ ഇഷ്ടം അങ്ങനെ പറയാനുള്ള ഒരു ഇത് തോന്നി. അദ്ദേഹം പറഞ്ഞായിരിക്കും എന്തായാലും എന്നെ കൊണ്ടുവിടുന്ന വഴിക്കാണ് നിന്നോടൊരു ഇഷ്ടമുണ്ട് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. പെട്ടെന്നൊരു മറുപടി ഞാൻ പറഞ്ഞില്ല, കാരണം എന്റെ അവസ്ഥയും അങ്ങനെയായിരുന്നു. ഞാൻ പഠിക്കുന്നതന്നെ ഇതാക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ അച്ഛനോട് ചോദിക്കണം, അജയനെന്റെ അമ്മയോട് ചോദിക്കണം. അതിന്റെ ശേഷം അദ്ദേഹം എന്റെ അച്ഛനോട് വന്ന് ചോദിച്ചു, അമ്മയും കൂട്ടി വന്ന്. ആ 1 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ മരിക്കുക. അപ്പൊ എന്റെ സംരക്ഷണം മുഴുവനും നന്ദകുമാരനായിരുന്നു ചെയ്തത്. 2 വർഷം കഴിഞ്ഞത് തൊട്ടുള്ള എന്റെ എല്ലാ സംരക്ഷണവും നടത്തിയത് വല്യച്ഛന്റെ മകനാണ്, പഠിക്കാനും എല്ലാത്തിനും. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇരുന്നത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പം സ്വാഭാവികമായുള്ള അനാഥത്വത്തിനൊരു സനാഥമായി തീരുമെന്നുള്ള ഒരു ഇതും കൂടി എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. കാരണം മറ്റൊരു ബന്ധത്തെക്കാളും അദ്ദേഹം നേരത്തെ അറിയാവുന്ന ആളാ, നല്ല സ്നേഹമുള്ള ആളാ, അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വിവാഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എന്നാലും വിവാഹം നടന്നു. അത് പ്രധാനമായിട്ടും എന്റെ അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹം സ്വാഭാവികമായിട്ട് വരുമല്ലോ, അമ്മാവ് മരിച്ച് അദ്ദേഹം കൂടിയാണ് ബോഡി എടുത്തതും. അന്നത്തെ കർമ്മം ചെയ്യുന്നതിനകത്തൊക്കെ എന്റെ ഭർത്താവുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിഷമിച്ച് കിടക്കുന്ന ആ സ്ഥലത്ത് വന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ട്. ആ സ്വരം ഇന്നും എന്റെ കാതിൽ അലക്കുന്നുണ്ട്. കാരണം നിനക്ക് ഞാനുണ്ടെന്നൊരു പുരുഷൻ അത്ര കറേജോടുകൂടി വന്നൊരു സ്ത്രീയുടെ ഇതിൽ പറയുമ്പം തീർച്ചയായിട്ടും അവരുടെ മനസ്സ് ആ പുരുഷനെ കൊതിക്കും. അതുവരെ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. കാരണം വീട്ടുകാർ നടത്തുന്നെങ്കിൽ നടത്തട്ടെ എന്നൊരു മനസ്ഥിതിയിലാണ്. പക്ഷേ അതിനുശേഷം ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഇതാണ്. 38 വയസ്സിൽ 19 വർഷം പത്മരാജന്റെ ഒക്കെ കൂടി സമയം ചെലവഴിച്ച്
1: ആ സമയത്ത് അദ്ദേഹം സിനിമയിലേക്കൊക്കെ ഉറപ്പിക്കുന്ന ഒരു സമയം.
0: അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആയിരുന്നു. ഉടനെ കഴിയും. അവർക്ക് 4 വർഷമാണ്, എനിക്ക് 5 വർഷം കഴിയണം. അപ്പൊ അദ്ദേഹത്തിന് 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പ്രതീക്ഷയോടെ സിനിമ ചെയ്യും. അദ്ദേഹത്തിന് ഒരു വരുമാനം ഉണ്ടാകും. എന്നെ കിട്ടണമെന്നുള്ളൊരാഗ്രഹം അദ്ദേഹം നേരത്തെ പറഞ്ഞു, അച്ഛനോട് ചോദിക്കുകയും ചെയ്തല്ലോ. അപ്പം അത് കുടുംബത്തിൽ ചർച്ചയാവുന്നതിന് മുമ്പേ തന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പം അത് കഴിഞ്ഞപ്പം ടോട്ടലി ഉള്ള ഒരു പ്രശ്നം ഉണ്ടാകുമല്ലോ.
1: അതിനുശേഷമാണ് MBBS ഒക്കെ പൂർത്തിയാക്കുന്നത്.
0: ഞാൻ MBBS പൂർത്തിയാക്കുന്നത് എന്റെ വലിയച്ഛന്റെ മകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്റെ പഠിത്തത്തിനൊന്നും
1: ഈ MBBS പൂർത്തിയായതിനു ശേഷം ഉടനെ തന്നെ ജോലി കിട്ടിയോ?
0: ഉടനെ തന്നെ ജോലി കിട്ടിയില്ല. അപ്പോഴേക്കും ഇത് അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം കലുഷിതമായി. കാരണം അജയൻ എന്നെ വിവാഹം കഴിക്കുന്നതിനോട് ശങ്കരനാരായണൻ തമ്പിക്ക് അത്ര ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. എന്നാ പലതരം പ്രതീക്ഷകൾ കാണുമായിരിക്കും. വല്യച്ഛന് എന്റെ ഭാവി മനീന്ദ്രവളുടെ മകനാണ്. പക്ഷെ ഞാനൊരു ഡോക്ടറാണ്, പിന്നെ അവരുടെയും കൂടെ കാർമ്മിത്വത്തിലാണ് പഠിപ്പിച്ചത്. അപ്പം അതനുസരിച്ചുള്ള ഒരു ഇത് വേണമെന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹം ചിന്തിച്ചിരിക്കും. പിന്നെ മാത്രമല്ല എന്റെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് ഈ ഒരു ഉത്തരവാദിത്വം എടുക്കാനും അദ്ദേഹം ഈ തരത്തില്, അപ്പൊ അദ്ദേഹത്തിനും കൂടെ വളരെ ഇതുള്ള ഒരു ഇതിലേക്ക് പോണം എന്നാഗ്രഹിച്ചിട്ടായിരിക്കും. കാരണം ശരിക്ക് പറയാൻ എനിക്കറിയില്ല. കാരണം ഞാൻ ഈ ഒരു തരത്തിൽ എന്റെ മനസ്സ് അദ്ദേഹത്തിന് കൊടുത്തു. ഇനി അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ള നിലപാടിൽ ഞാൻ നിന്നു. പിന്നെ ഏതായാലും എന്റെ മൂത്ത ബ്രദറും കൂടെയൊക്കെ ഇടപെട്ട് വിവാഹം നടത്തി. ആ വിവാഹം നടത്തിയതിന് ശേഷം ആണ് എനിക്ക് ജോലി കിട്ടിയതും അദ്ദേഹത്തിന്
1: സിനിമയിലേക്കൊക്കെ
0: വന്നതും. പിന്നെ തോപ്പിൽ ഭാസി വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഈ വിവാഹത്തിന് താല്പര്യം എടുക്കുകയും മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനും പിന്നെ എന്നെ ആ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഉൾപ്പെടുത്തി തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു ഉത്തരവാദിത്തമുള്ള അച്ഛനെ പോലെ നിന്നു എന്ന് പ്രത്യേകം പറയേണ്ടതാണ്. ഒരിക്കലും അത് മറക്കാൻ ഉള്ള ഒരു കാര്യമല്ല. എനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു കുടുംബമാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും
1: തോപ്പിൽ ഭാസി അദ്ദേഹവുമായിട്ടൊക്കെയുള്ള ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു?
0: ഗോപുൽ ഭാസി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിച്ച, ഞങ്ങളെ സ്നേഹിച്ച അജയൻ എന്ന് പറഞ്ഞ ആദ്യത്തെ മകനാണ്. പൊതുവേ ഗോപുൽ ഭാസി മക്കളെ സംബന്ധിച്ച് വളരെ ഒരു എന്താ പറയണ്ടേ വീക്കായിട്ടുള്ള ആളായിരുന്നു, കാരണം പുത്രസ്നേഹം എന്ന് പറയുന്നത് വീക്ക്നെസ് ആയിട്ട്. അമ്മയും അതുപോലെ തന്നെ, അവർ രണ്ടു തരത്തിലാണെന്നുണ്ടെങ്കിലും മക്കളെ അങ്ങേറ്റ സ്നേഹിക്കുന്ന അച്ഛനമ്മമാര് തന്നെയായിരുന്നു. അച്ഛൻ വളരെ വിശാല മനസ്കനും ലോകർക്കെല്ലാം അറിയാവുന്ന കാര്യമുള്ളൂ ഗോപുൽ ഭാസിയെ പറ്റി. അത് എനിക്കും പറയാനുള്ളതാണ്, ഏവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയമുള്ള ഒരാളായിരുന്നു, ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം എവിടെയെങ്കിലും ഒരു പ്രയാസമുള്ള കാര്യം കണ്ടാൽ പിന്തിരിഞ്ഞു പോകുന്ന ഒരാളേ ആയിരുന്നില്ല. അദ്ദേഹത്തിനെ കൊണ്ടൊക്കുന്ന എന്ത് തന്നെയായാലും ചെയ്യുന്ന ഒരു മനുഷ്യ സ്നേഹിയും. അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും ഒരു ഡോക്ടറാകാൻ എന്നെ ഇപ്പോൾ ചേർത്ത് നിർത്തി എന്നോട് പറഞ്ഞത്, നീ ജനോപകാരപ്രദമായ ഇതുള്ള ഒരു ഡോക്ടറാകണം, ഒരു മനുഷ്യസ്നേഹിയായ ഡോക്ടറാകണമെന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് ഉപദേശിച്ചത്. അന്നത്തെ കാലത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു. ഈ ഇതിൽ കല്യാണം കഴിഞ്ഞ് അജയണ്ണൻ്റെ ജോലി സംബന്ധമായിട്ട് ചലച്ചിത്ര അക്കാദമിയൊക്കെ ഈ സിനിമ പറിച്ചു നടന്ന ഒരു ഇത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ മോൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ചേക്കേറി. ഞാൻ ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു, കാരണം അജയൻ പത്മരാജന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ശാസ്തമംഗലത്ത് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഉള്ള ഒരു ചെറിയ ഒരു വീടിൻ്റെ പോർഷനിലാണ് ആദ്യം താമസമാക്കിയത്. ഞാൻ 45 വയസ്സുള്ളപ്പോഴാണ് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് ജോയിൻ ചെയ്തത്. ഞാൻ ട്രിവാൻഡ്രത്ത് ഗവൺമെന്റ് സർവീസിൽ കയറിയത് PHCയിലാണ്. ആദ്യമായിട്ട് കയറിയത് നെടുമങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇതിലുള്ള വെള്ളനാട്, വിളപ്പിൽശാല, മലയൻകീഴ്. മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ 9 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്നും ചിലരൊക്കെ എങ്കിലും പ്രായമുള്ളവരത് സുഷമ ഡോക്ടറുടെ ആശുപത്രി എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ 9 വർഷം ആ സ്ഥലത്തെ ആളുകളുമായിട്ട് അടുത്ത ബന്ധം, ആത്മബന്ധം പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബത്തിലെ അംഗമാണ്. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്, മുഴുവൻ പറയുന്നില്ല. യാദൃശ്യമായിട്ട് ഞാൻ മാവേലിക്കര ഇരിക്കുമ്പോൾ ഒരു കുട്ടി, ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഇല്ല, അന്നേരം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ എന്നും പറയുന്ന ഒരു പേരാണ് ഡോക്ടറുടെ. അപ്പൊ ഞാൻ അതിശയിച്ചു. അപ്പൊ അവര് പറഞ്ഞത് അവരുടെ അമ്മയ്ക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നപ്പം ഒബ്സർവിങ് പെർക്കഷൻ പാൽപേഷൻ ഓസ്കൾട്ടേഷൻ ഈ നാല് ഇതിൽ കൂടെ അന്ന് രോഗം കണ്ടുപിടിച്ചോണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു 80% രോഗങ്ങളും സയൻസ് പുരോഗമിച്ചു. നല്ല കാര്യം തന്നെ. അപ്പൊ അവരുടെ ആ ഇത് ഉടനെ തന്നെ അതൊരു മാലിഗ്നന്റ് ഗ്രോത്ത് ആയിരുന്നു. ചെന്നവരും ചോദിച്ചു ഏത് ഡോക്ടറാ അത് ഡിറ്റക്ട് ചെയ്യുന്നത്. കാരണം അന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ തന്നെ. ഞങ്ങളുടെയൊക്കെ പുരുന്നാഥന്മാരെ മുഴുവൻ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല, പക്ഷെ നന്ദിയോടെ സ്മരിക്കുകയാണ്. കാരണം അങ്ങനെ നമ്മൾ പഠിച്ച ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇപ്പോഴും ഒരു പേഷ്യന്റിനെ പരിശോധിക്കുന്ന സ്ഥിതി വന്നാൽ നമ്മൾ ഈ രീതിയിൽ തന്നെ ഒബ്സർവൻസ് അതിൽ തന്നെ പഠിപ്പിക്കും. അതിലുള്ള പ്രാധാന്യവും ഹിസ്റ്ററി എടുക്കുന്നതിലുള്ള ഇമ്പോർട്ടൻസും ഒക്കെ ഇന്നും നമുക്കതൊരു വലിയ കാര്യം തന്നെയാണ്. ആ അമ്മ എന്നും രാവിലെ എണീച്ചിരുന്ന് എന്റെ പേര് പറയും, അവരിന്നും ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചെയ്തതെല്ലാം സിൻസിയർ ആയിട്ട് ചെയ്തു.
1: എന്റെ ഒപ്പം തന്നെ ഈ അജയനുമായിട്ടുള്ള ജീവിതം, അതിന്റെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്?
0: 3 വർഷം ഞങ്ങൾ പ്രണയിച്ചതിന് ശേഷമാണ്. ആ പ്രണയം എന്ന് പറയുമ്പം എപ്പോഴും ശംഖുമുഖം, കടപ്പുറവും, ഹോസ്റ്റലിലെ മുറികളും. അന്നത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടികളുടെ പ്രണയമേ അല്ല, കൺസെപ്റ്റും അല്ല. എപ്പോഴും കാണാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടാകുന്ന ഒരാഗ്രഹമാണല്ലോ പ്രണയത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതിന് മറ്റൊരർത്ഥം സത്യം പറഞ്ഞാൽ അന്നില്ല. ജയൻ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോഴും സന്തോഷമുള്ള ഒരുപാട് ഓർമ്മകൾ അവിടെയുണ്ട്. പിന്നെ അന്ന് എനിക്ക് സ്ഥിരമായിട്ടുള്ളൊരു ജോലി ഇല്ലായിരുന്നു. ശാസ്തമംഗലത്ത് ജോലി ചെയ്ത് പിന്നെ പ്രസവം കഴിഞ്ഞിട്ടും കുറെ നാൾ അവിടെ തന്നെ ജോലി ചെയ്തു. പിന്നെ ഗവൺമെന്റ് സർവീസിലോട്ട് PSC എഴുതി കിട്ടി. അന്ന് തൊട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. പിന്നെ 1985 ഹൗസിംഗ് ബോർഡിന്റെ ഒരു ഫ്ളാറ്റ് ഞങ്ങൾക്ക് കവടിയാറിൽ കിട്ടി. ആ കവടിയാറിലെ ഫ്ളാറ്റിലെ ജീവിതം ഒരുപാട് സന്തോഷമുള്ള ജീവിതമായിരുന്നു. നല്ലത് മാത്രം ഓർക്കുക അദ്ദേഹത്തിന്റെ മരണശേഷം, അല്ലാത്തതൊക്കെ കളയുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ്.
1: ഈ അദ്ദേഹത്തെ കുറിച്ച് ഒരു ആത്മകഥ പുറത്തു വന്നിട്ടുണ്ടല്ലോ, മകിടത്തിൽ ഒരു വരി ബാക്കി എന്നുള്ളത്, അതെങ്ങനെയാണ് അദ്ദേഹത്തിന് മരണശേഷം?
0: അതെന്ന് പറയുന്നത് ഇദ്ദേഹം മനസ്സിടിഞ്ഞ് അന്ന് തൊട്ട് വീട്ടിലിരിപ്പാ. അദ്ദേഹം വേറെ ഒരു ജോലിക്കും പോയിട്ടില്ല. അദ്ദേഹത്തിന് എപ്പോഴും മാണിക്കക്കല്ല് ചെയ്യാത്തതിലുള്ള ദുഃഖവും വിഷമവുമാണ്. അങ്ങനെ അദ്ദേഹം വളരെ ശാന്തനും സ്നേഹവാനുമായിരുന്നു. എന്തോ ഒരു വീട്ടിലെ എന്തോ ഒരു സന്ദർഭത്തിൽ അമ്മയോടെ കലമ്പിയപ്പം ഞാൻ അതിനെ കുറച്ച് വികാരവൽക്കരിച്ച് പറഞ്ഞു. അമ്മയോട് കയർത്തതിനെ പറ്റി പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു മാനസാന്തരം വന്നു. അന്ന് ആ വീട്ടിൽ നിന്ന് കാറിൽ പോയി ഡോക്ടറെടുത്തോട്ട് പോയി. രണ്ടു വർഷത്തിന് ശേഷം, ആ രണ്ടു വർഷം ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അത്ര ദുഃഖങ്ങൾ അനുഭവിച്ച വർഷങ്ങളാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ നല്ല പ്രശസ്തിയിൽ വന്നേച്ച് പെട്ടെന്ന് പോകുന്നു, പിന്നെ ഒരാൾ ഇടിഞ്ഞ് ഒരാൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അതൊക്കെ കടന്നു പോകാൻ കഴിഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളിൽ തിരിഞ്ഞോടുന്ന അല്ല വേണ്ടത്, ജീവിതം ഫേസ് ചെയ്യുകയാണെന്നുള്ള ഒരു കറേജ് കിട്ടി. പിന്നെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും, ആദ്യം പാർവതി എന്ന് പറഞ്ഞല്ലോ കുട്ടി, അഞ്ചു വർഷം കഴിഞ്ഞ് ഒരു മോളുണ്ടായി ലക്ഷ്മി. പക്ഷെ അദ്ദേഹം സ്നേഹവാനായിരുന്നു. കാരണം നമ്മളെ ഒരു ഭാര്യ എന്നുള്ള നിലയിലുള്ള കെയറും സ്നേഹവും തന്നിട്ടുള്ളത് കൊണ്ട് സ്നേഹത്തിന്റെ നൂലിൽ ബന്ധിച്ചാണ് ശരിക്കും പറഞ്ഞ ജീവിതം പോയത്.
1: അദ്ദേഹത്തിന്റെ മകിടത്തിലൊരു വരി ബാക്കി എന്നുള്ള ആത്മകഥ, അത് അദ്ദേഹത്തിന്റെ മരണശേഷമാണോ പബ്ലിഷ് ചെയ്തത്?
0: ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ഇത് വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഒരു വീട് വെക്കുന്ന ഒരു ഇത് വന്നു. ഒരുപാട് സ്ഥലത്ത് കറങ്ങി. തൃപ്പൂണിത്തുറ, വൈക്കം, അനസ്തീഷ്യ പഠിച്ചത് 45-ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ
1: പി ജി ചെയ്തത്
0: 45-ാമത്തെ വയസ്സിൽ സർവീസിൽ നിന്ന് സെലക്ഷൻ കിട്ടിയാണ്. കാരണം അതുവരെ എനിക്ക് അങ്ങനെ എൻട്രൻസ് പരീക്ഷയ്ക്കോ ഒന്നും പറ്റുന്നില്ല. കുടുംബത്തിന്റെ ഈ 38 വയസ്സ് തൊട്ട് ഈ കംപ്ലീറ്റ് ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തവും നിർവഹിക്കാൻ എനിക്ക് തന്നെ ഒരു ഇത് ചെയ്യേണ്ടി വന്നു. അതാണല്ലോ ഞാൻ പറഞ്ഞത്, നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിന്റെ അവസാനം അദ്ദേഹത്തിനെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നാണ് ഞാൻ പോയത്. അങ്ങനെ റിസ്ക് എടുക്കാൻ ഇന്ന് കുട്ടികൾ തയ്യാറാകുന്നില്ല. അവരവരുടെ സുഖം മാത്രം നോക്കുന്നു. അവിടുന്ന് അവസാനം റിട്ടയർമെന്റിന്റെ സമയമായപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടു നേറ്റീവ് പ്ലേസിലോട്ട്. അതുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, എന്റെ കൂടെ എല്ലായിടത്തും വന്നു. അങ്ങനെ അദ്ദേഹം അവസാനം വരെ മാണിക്കകല്ല് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ക്യാൻസർ വരുന്നതിന് തൊട്ടു മുമ്പ് വരെയും അദ്ദേഹം ഞാൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേറ്റീവ് പ്ലേസിലോട്ട് വന്നിച്ച് എനിക്ക് കായംകുളത്തോട്ട് വന്നു. കായംകുളത്തുനിന്ന് അവിടെ കേസ് കുറവായതുകൊണ്ട് മാവേലിക്കര കൂടുതൽ കേസുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ആ രണ്ടു ഇതിൽ മാറി മാറി ഇവിടെയും വരും. അങ്ങനെ ഇരുന്നാണ് ഞാൻ കായംകുളത്തുനിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനിടയ്ക്ക് ഞങ്ങൾ വീട് വെച്ചു. അദ്ദേഹത്തിന് നേറ്റീവ് പ്ലേസിൽ വേണം. അപ്പം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നീങ്ങണമെന്ന് തോന്നാനുള്ള കാരണം അദ്ദേഹത്തിനെ ചികിത്സിച്ച ഡോക്ടർ ജൈറസ്, അത് ഞാൻ എടുത്തു പറയുന്നു,
1: തിരുവനന്തപുരം
0: മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ ജൈറസ്, അദ്ദേഹത്തിന്റെ കൗൺസിലിംഗ് ആണ് എന്നെ ആ തരത്തിൽ മാറ്റിയത് എന്റെ മനസ്സ്. കാരണം അദ്ദേഹത്തിന് ഇനി ഒരു ഇതുപോലും കൊടുക്കരുത്, കൊടുത്താൽ അദ്ദേഹം തീർത്തും മാനസിക രോഗത്തിന് അടിമയായി അദ്ദേഹം. കാരണം ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗമാണല്ലോ. അങ്ങനെ ഡിപ്രഷൻ ആയിട്ടുള്ള ഒരാളെ 38 വയസ്സ് തൊട്ട് കൊണ്ടു നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈസി കാര്യമല്ല. അദ്ദേഹത്തിന് അത്രയും സ്നേഹം കൊടുത്ത് അദ്ദേഹത്തിന്റെ മനസ്സിടിയാതെ കൊണ്ടുപോകുന്ന ഒരു കൗൺസിലിംഗ് എനിക്ക് ജയറസിന്റെ ഇതിൽ നിന്ന് കിട്ടിയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം എങ്ങനെ അദ്ദേഹത്തിനെ നയിച്ചുകൊണ്ട് പോകണം എന്നുള്ളതും, ഒരു നോ പറയരുത്, ഇങ്ങനെയുള്ള ആൾക്കാരോട് നോ പറഞ്ഞാൽ അവർ പിന്നെയും ഡൗൺ ആവും. സോ അങ്ങനെ ഒരു മനസ്സ് എന്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി. ഞങ്ങൾ മൂന്ന് പേരും അദ്ദേഹത്തിന്റെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, എങ്കിൽ പോലും ഞാൻ പറയും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ താമസിക്കണമെന്നുള്ളത് ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ബഹുമാനമുണ്ട്. പെരുന്തച്ഛൻ എല്ലാ നാടുകളിലും പോയി. ഇന്നും എന്നെ ആളുകൾ അറിയുന്നത് ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നതും തൊപ്പിൽബാസിയുടെ അജയന്റെ ആ കെയറോഫിലാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് മുൻതൂക്കം കൊടുത്ത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം വീടിന്റെ ഇഷ്ടിക പോലും പയ്യന്നൂർ കട്ട വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്ര ചെയ്ത് ആ വീടിനെ പറ്റി പ്രത്യേകിച്ച് പറയാനുണ്ട്. കാരണം ഒരു പ്രത്യേക തരം വീടാണ് അത്, ഹോളോബ്രിക്സ് ആണ്. അവിടെ ചൂട് അധികം അറിയത്തില്ല, അദ്ദേഹം എവിടെയോ കണ്ടതാണ്. പക്ഷെ അദ്ദേഹം വലിയൊരു കലാകാരന് സൃഷ്ടാവുമായിരുന്നു. കാരണം ആ വീടിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈശ്വരൻ സഹായിച്ച് അതെല്ലാം നടത്തി കൊടുക്കാൻ സാധിച്ചു. കാരണം മനോഹരമായ വെളിയിൽ നിന്ന് നോക്കുമ്പോഴും അകത്ത് എന്നാലും അധികം മുറികളും, മൂന്ന് മുറിയും ഒരു ചെറിയ കൺസൾട്ടേഷൻ റൂമുമാണുള്ളത്. രണ്ടു നില വീട് വേണ്ടെന്ന് അദ്ദേഹത്തിന് നിർബന്ധം. എല്ലാ അഭിപ്രായങ്ങളും സത്യം പറയുക ആരും വിശ്വസിക്കത്തില്ല, എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളേ ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കാരണം ആ ഡോക്ടറിന്റെ കൗൺസിലിംഗ് ആണ് ഇതിന്. പിന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട വീടൊക്കെ വെച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. ആ വീട്ടില് ഞങ്ങൾ മക്കളുടെയൊക്കെ വിവാഹവും അവിടെ വന്നതിന് ശേഷമായിരുന്നു. ഐശ്വര്യമായിട്ട് നാട്ടിലെ എല്ലാവരെയും വിളിച്ച് അദ്ദേഹത്തിന് ആ ഒരു വലിയ സന്തോഷവാനായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം ഈ മാണിക്കക്കല്ല് ഞാൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പിന്നെ 66 വയസ്സായപ്പോൾ എന്നെ, ഞങ്ങൾ തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹത്തിന് 67 വയസ്സും എനിക്ക് 66 വയസ്സും ഉള്ള സമയത്താണ് ഈ ക്യാൻസറിന്റെ ഇതിൽ ചികിത്സയായിരുന്നു. പിന്നെ ഇവിടെ എന്റെ ചേച്ചി കുസുമത്തിന്റെ വീട്ടിൽ വെച്ചാണ് സാധനമായിട്ടുള്ള ഇത് വന്നത്. ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ നീ ആയിരിക്കണം എന്റെ കൂടെയെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് എത്രയും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും നോക്കാൻ കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കയ്യിലല്ല. പിന്നുള്ള ഏകാന്ത ജീവിതം ഞാൻ കവിതയ്ക്കായിട്ട് പോയി. ഒരുപാട് സൗഹൃദങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അതെല്ലാം ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അജയനോടൊത്തുള്ള ജീവിതം, അജയൻ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് അജയനിൽ മാത്രം നിക്ഷിപ്തമായിരുന്ന എൻ്റെ ജീവിതം ഇപ്പോൾ അങ്ങനെയല്ല. കാരണം അജയനെ പറ്റി എന്നും ഓർമ്മയുണ്ട്. പക്ഷെ ഇന്നത്തെ എൻ്റെ ജീവിതം, ഞാൻ സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും എൻ്റെ മെഡിക്കൽ പ്രൊഫഷൻ പോലും ഞാൻ കൈവിട്ടിട്ടില്ല. ചോദിക്കുന്നവർക്കെല്ലാം നമ്മളാൽ ആവുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നവർക്ക് നാട്ടും പുറത്ത് എഴുതി കൊടുക്കാറുണ്ട്. പാലിയേറ്റീവിൻ്റെ ഒരു കോഴ്സ് എടുത്തു പാലിയ ഇന്ത്യയുടെ ഓച്ചിറയിലെ മദർ തെരേസ പാലിയേറ്റീവ് സെന്ററുമായിട്ട് പറ്റുന്നിടത്തോളം ശാരീരികമായ ചില

0: ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും പറ്റുന്നിടത്തോളം അല്ലെ ആരെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെ ഒരിടത്ത് വീട്ടിച്ചെന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സാമ്പത്തികം ഒന്നും വാങ്ങിക്കാതെ എൻ്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിൽ ജോലി ചെയ്യാൻ, അതായത് ജോലി കളഞ്ഞിട്ടില്ല, അതുപോലെ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഇന്നുണ്ട്. അവനെ ഓർമ്മകളിലല്ല ജീവിക്കേണ്ടേ എന്ന് എന്റെ ഒരുപാട് സൗഹൃദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സൗഹൃദം, ഇനി നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട്, ആ കഴിവുകൾ ഉപയോഗിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. ഇതെല്ലാം എന്റെ ജീവിതത്തിലെ മുതൽക്കൂട്ടാണിപ്പോ അജയൻ എന്നുള്ള ആ മഹൽ വ്യക്തിയുടെ കൂടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഞാനല്ല ഇന്നുള്ള ഞാൻ. ഇന്ന് ഞാൻ സാമൂഹ്യമായിട്ടും എല്ലാവരുടെയും വേദനകളും എല്ലാവരുടെയും വിഷമങ്ങളും ഉൾക്കൊണ്ട് സാമൂഹ്യമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ജീവിതമാണെന്ന് ചാരിതാർത്ഥ്യത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു.
1: സായന്തനം എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനകത്ത് മാഡം ഇത്രത്തോളം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ധാരാളം അനുഭവങ്ങൾ പല രീതിയിൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയിലും ഒക്കെ ഉള്ള അനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുതിർന്ന പൗരന്മാരോട് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളത്?
0: അത് പറയുമ്പോഴേ വിലവായിട്ട് പറയേണ്ടി വരും. കാരണം നമ്മളാണ് മാറേണ്ടത്. അതായത് കാലം മാറി, കുട്ടികൾക്ക് സമയമില്ല, അപ്പം പ്രായമുള്ളവരുടെ മാനസികാവസ്ഥ മാറണം. എപ്പോഴും ബാങ്ക് ബാലൻസ് പോലെ കുട്ടികളിൽ നിക്ഷിപ്തമായൊരു ജീവിതം ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കരുത്. അവർക്ക് പറ്റുന്ന കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ പറ്റും. ഞാനിതൊന്നും പറഞ്ഞ ആരുടെ പുതുതലമുറയുടെ കുറ്റപ്പെടുത്തലല്ല. ലോകം മുന്നോട്ട് പോകുമ്പോൾ അവർക്കും അതിനനുസരിച്ച് മാറാനേ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെ മൂത്ത മകള് US അവർക്ക് പറ്റുമ്പോൾ വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും. അവർക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്, പക്ഷെ അവർക്ക് വരാനോ ചെയ്യാനോ കഴിയത്തില്ല. ഇതിലെല്ലാം പരാതിയും പരിവട്ടമായിട്ട് കുട്ടികളുടെ പുറകിന് പോകുന്ന ഒരു സീനിയർ ഇതെന്ന് പറയുന്നത് തികച്ചും എന്താ പറയണ്ട കാലഘട്ടത്തിന് അനുയോജ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ അവരെ ഒരു ഇതിൽ ആക്കി വിടുമ്പോൾ അവർക്ക് പറ്റുന്നതേ അവർക്ക് ചെയ്യാനൊക്കൂ എന്നുള്ള ഒരു ബോധ്യം വരണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ ഒരു മകള് സ്ഥലത്തുണ്ട്, അവൾ എന്നെ നോക്കും. നോക്കും എന്ന് പറഞ്ഞാലും അവർ രാവിലെ ഇറങ്ങിപ്പോവുമല്ലോ. മക്കളെല്ലാം അവനവൻ്റെതായി കഴിയുമ്പോൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോകാതെ നമ്മുടേതായ ഒരു കാര്യങ്ങളും നമ്മുടെ കഴിവുകളും വികസിപ്പിച്ച് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, സ്വതന്ത്രമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു മെൻറ്റാലിറ്റി തന്നെ സമൂഹത്തിനുണ്ടാണ്. കാരണം മക്കളെ പറ്റി പരാതി പറഞ്ഞ് അവർ ചെയ്യുന്നില്ല, അവർ നോക്കുന്നില്ല, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കാലഘട്ടം മാറി, അവരെ സംബന്ധിച്ച് പറ്റുന്നതേ ഒക്കത്തുള്ളൂ. പലരും ജോലി തേടി ഔട്ട് ഓഫ് ഇത് പോയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരു ഇതുണ്ടാകണം സീനിയർ ആൾക്കാർക്ക്. കുറഞ്ഞ പക്ഷെ അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ അതായിരിക്കും പുതിയ ജനറേഷന്റെ ഏറ്റവും വലിയ ബ്ലിസ്. കാരണം ഒരു മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യേകമായിട്ട് കാണുക, ഭാര്യയെ അക്സെപ്റ്റ് ചെയ്യുക, ഇതൊക്കെ പണ്ട് കാലത്തും ഉണ്ട്. പക്ഷെ ഇന്ന് അത് ചെയ്യുന്നില്ല. അവരെ ഉടനെ തന്നെ അവരുടേതായ സുഖങ്ങളിലേക്ക് പോകും. നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അവരെ ചേർത്ത് പിടിച്ച് അത് കൊണ്ടുപോകാൻ, ആ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ മക്കളെ സ്നേഹിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം. പിന്നെ പറ്റുന്ന കാര്യങ്ങൾ വർത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള. രോഗങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, നമ്മുടെ ആരോഗ്യം നോക്കുക, ഏറ്റവും പ്രധാന കാര്യമാണത്. നമ്മൾ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം. വയസ്സായവർ ഇത് വേറൊരാൾ വന്ന് നോക്കും, മകൻ വന്നാലേ ആശുപത്രി പോകത്തുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് തന്നെ ശരിയല്ല. മകന് പലതരം ബുദ്ധിമുട്ടുകളുള്ളതിലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു ജോലി പോലും ചിലപ്പോൾ അവർക്ക് ത്രാസി തുങ്ങി കിടക്കുന്ന ആ സാഹചര്യത്തിൽ ഞാൻ അവനെ എങ്ങനെ വളർത്തിയതാ? ആ ഒരു ചോദ്യം ഒരിക്കലും മക്കളോട് ചോദിക്കരുത്. ചോദിക്കാൻ അത് അഫോർഡ് ചെയ്യുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ സ്നേഹിക്കും, സ്നേഹിക്കാതിരിക്കത്തില്ല. ആ ഒരു തോന്നലോടെ വയസ്സായവർ ആരോഗ്യം സംരക്ഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കും.
1: ഏതായാലും ഇവിടെ വരികയും നമ്മുടെ ശ്രോതാക്കളുമായി ഇത്രയും കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം. നന്ദി അറിയിക്കുകയാണ്.
2: റിട്ടയേർഡ് അനസ്തേഷ്യോളജിസ്റ്റും എഴുത്തുകാരിയുമായ സുഷമ അജയനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: സായന്തനം സമാപിച്ചു.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകിട്ട് 4 മണിക്ക്.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴിയുറവകൾ.

0: മൊഴിയുറവുകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഒട്ടേറെ പരിപാടികൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ആകാശവാണി പ്രക്ഷേപണം ചെയ്ത അത്തരം ഒരു പരിപാടിയാണ് ഇന്ന് മൊഴിയുറവുകളിൽ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി ശ്രുതികൾ സ്മൃതികൾ. മൊഴിയുറവുകൾക്ക് മുമ്പേ സഞ്ചരിച്ച ആ പരിപാടിയിൽ നാടക ചലച്ചിത്ര സംഗീത രംഗത്ത് തന്റേതായ പാതയിലൂടെ സധൈര്യം സഞ്ചരിച്ച ഒരു കലാകാരനുമായുള്ള അഭിമുഖമാണ്. ആ കലാകാരൻ മറ്റാരുമല്ല, സിഒ ആൻ്റോ. അദ്ദേഹവുമായി ജി വേണുഗോപാൽ നടത്തിയ അഭിമുഖം കേൾക്കാം. മൊഴിയുറവുകളിൽ ഇന്ന് ശ്രുതികൾ സ്മൃതികൾ.
1: ശ്രുതികൾ സ്മൃതികൾ.
2: ഇന്ന് ശ്രുതികൾ സ്മൃതികളിൽ നാടക ചലച്ചിത്ര പിന്നണി ഗായകനായിരുന്ന സിഒ ആൻ്റോയുമായി ഗായകൻ ജി വേണുഗോപാൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ.
3: ആദ്യമായിട്ട് നാടകവേദിയിലേക്കാണല്ലോ, നാടക സംഗീതത്തിലേക്കാണല്ലോ ചേട്ടൻ വന്നത്?
4: നാടകം എന്ന് പറഞ്ഞാൽ മ്യൂസിക് ക്ലബിൽ കൂടി നാടകങ്ങളിലേക്ക് വന്നു.
3: അതെ. അപ്പൊ ഈ സംഗീത ലോകത്തിലേക്ക് വരാൻ ഉണ്ടായ കാരണങ്ങളും അതിനെ കുറിച്ച് ഞങ്ങളോട് എന്തെങ്കിലും.
4: ഞാൻ ക്ലബിൽ സഹായിച്ചിരുന്നു, എറണാകുളത്ത് ടാൻസൻ മ്യൂസിക്കൽ ആർട്സ്, അവിടുത്തെ ഒരു ഫേമസ് ക്ലബ്ബായിരുന്നു ടാൻസൻ മ്യൂസിക്കൽ ആർട്സ്, ആസ ആർട്സ് ക്ലബ്ബ്. അങ്ങനെ രണ്ട് ക്ലബ്ബുകളിൽ ഞാൻ സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് നമുക്ക് ആകാശവാണിയുടെ ഡയറക്ടറായിരിക്കും
3: എം കെ ശിവശങ്കർ.
4: അദ്ദേഹവുമായിട്ട് അന്ന് കോളേജ്, മഹാരാജ് കോളേജ് ഇപ്പോൾ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഈ യൂണിയൻ വാർഷികത്തിൽ ഹോസ്റ്റൽ യൂണിയൻ വാർഷികത്തിലെ കൂടി അവിടുത്തെ പരിപാടികൾക്കൊക്കെ എന്നെ ഈ ക്ലബിനെ ബുക്ക് ചെയ്യും. ക്ലബിനെ ബുക്ക് ചെയ്യും എന്നെ മുഖ്യ പാട്ടുകാരൻ ഞാനായിരുന്നു.
3: അപ്പൊ അന്ന് ആൻ്റോ ചേട്ടൻ എന്തായിരുന്നു ചെയ്തിരുന്നത് ആ സമയത്ത്?
4: അന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്നു, ഹിന്ദി പാട്ടുകള്, മലയാളം, തമിഴ്, എല്ലാ ഭാഷകളും ഞാൻ തന്നെ പാടും.
3: ഗാനമേള വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുക.
4: അതെ, ഗാനമേളയായിട്ട് ഈ ക്ലബിന്റെ കൂടെ എം കെ ശിവശങ്കർ അദ്ദേഹമാണ് കൂടുതലും അവിടുത്തെ പരിപാടികൾക്ക് എന്നെ ബുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എല്ലാ അവിടുത്തെ എല്ലാ ഫങ്ഷൻസ് വന്നാലും എന്നെ കൂടുതൽ അവിടെ പാടിക്കും. അങ്ങനെ അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ വലിയ കാര്യം. എറണാകുളത്ത് പിന്നെ എല്ലാവർക്കും വലിയ പ്രിയപ്പെട്ട പാട്ടുകാരനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ
3: എരൂർ വാസുദേവ്
4: അദ്ദേഹം കെ പി ടി എന്ന കലാസംഘടന ജീവിതം അവസാനിക്കുന്നില്ല നാടകം ഫേമസ് ആയിട്ട് തുടങ്ങി, ഭയങ്കരമായിട്ട് റിഹേഴ്സലൊക്കെ കഴിച്ച് ഒരു പാട്ടുകാരൻ അന്വേഷിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു നാടകത്തിലൊന്നും പാടി എനിക്ക് പരിചയമൊന്നും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ആന്റോനെ അറിയാവുന്ന പി കെ ശിവദാസ് ആന്റോ മ്യൂസിക് ഉണ്ടാക്കി, പിന്നെ പാട്ടിൽ എഴുതിയെങ്കിൽ പൊന്നൂർ ബാലൻ, ഇവരൊക്കെ ആന്റോനെ അറിയാവുന്ന ആന്റോനെ പാട്ടൊക്കെ കേട്ടുള്ളവരാണ്. ഒരു ഭയമൊന്നും വേണ്ട, വാ നമുക്ക് ഒന്ന് സഹകരിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം ജീവിതം അവസാനിക്കുന്ന നാടകത്തിൽ ആദ്യമായിട്ട് പാടുന്നത്.
3: ആദ്യത്തെ നാടകം ജീവിതം അവസാനിക്കുന്നു,
4: ജീവിതം അവസാനിക്കുന്നില്ല. ആ വർഷം ഏറ്റവും കൂടുതൽ ഓടിയ നാടകമായിരുന്നു. അന്നത്തെ നാടകത്തിലെ പൊന്നൂർ ബാലന്റെ പാട്ടുകൾ പാടിയാണ് ആ നാടകത്തിലെ അരങ്ങേറുന്നു. അത് കഴിഞ്ഞ് ശ്രീമൻ പി ജി ആന്റണിയുടെ നാടകം കുഴപ്പുചാൽ, പൊതുശത്രുക്കൾ, ഇംഗ്രാമിന്റെ ഒക്കെ സ്റ്റേജിന്റെ ഒരു വശത്താണ് ഓർക്കസ്ട്രക്കാരിരിക്കുക. അവിടുന്ന് കിട്ടുന്ന ശ്രുതി മനസ്സിൽ വെച്ചിട്ട് ചെയ്തതിൽ കേട്ടിട്ട് വേണം നമ്മൾ പാടാൻ. വികാരം ഒട്ടും പോകാൻ പാടില്ല. ആ സീൻ അഭിനയിക്കുന്ന വികാരങ്ങൾ നമ്മൾ ചോർന്നു പോകാതെ, പാത്തറ്റിക് സോങ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് പാടുക.
3: അങ്ങനെ ഒരു ഒരു നാടകത്തിൽ തന്നെ ഇപ്പൊ ചേട്ടൻ ഒരു പാട്ടിൽ കൂടുതൽ
4: രണ്ടു മൂന്ന് വികാരങ്ങളുണ്ട്. അപ്പൊ സങ്കടമായ പാട്ട്, സന്തോഷമായ പാട്ട്, സൗഹൃദമായിട്ടുള്ള പാട്ട്, അങ്ങനെ പല ടൈപ്പ് പാട്ടുകളും.
3: അപ്പൊ ഈ ഗാനങ്ങൾ എത്ര നാള് പ്രാക്ടീസ് ചെയ്ത് ഹൃദയസ്ഥമാക്കിയിട്ടാണ് ഈ?
4: ഒരു മാസത്തോളം ഞങ്ങൾ റിഹേഴ്സൽ ഉണ്ട്,
3: റിഹേഴ്സൽ ക്യാമ്പ്.
4: ഒരു മാസം റിഹേഴ്സൽ ക്യാമ്പില് അത് പെർഫെക്റ്റ് ആക്കി അച്ചട്ടായിട്ട് ഞങ്ങൾ രംഗത്തേക്ക് വരുള്ളൂ.

0: ഭയങ്കരത്തേക്ക് വന്നു കഴിഞ്ഞ പിന്നെ അങ്ങനെ പാടി വർഷങ്ങളും അങ്ങനെ നടന്നുകൊണ്ടിരുന്നു.
1: അപ്പൊ ഈ ഒരു ഒരു നാടകവേദിയിൽ നിന്ന് ഇപ്പൊ ഇന്ന് മാവേലിക്കരയാണ് വേദിയെങ്കിൽ ഒരുപക്ഷെ നാളെ
0: പാലക്കാടായിരിക്കും, മലബാറിലേക്ക് പോകും.
1: അതെ,
0: അല്ല അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നേരെ.
1: പ്രത്യേകിച്ച് ഈ ട്രാൻസ്പോർട്ട് മറ്റു സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്ന കാലത്ത്
0: അതിന്റെ കാര്യം പറയാതിരിക്കേ. കാരണം വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് ആദ്യ ഘട്ടങ്ങളിലൊന്നും വാഹനം ഇല്ലായിരുന്നു. ഈ വാഹനം ഇല്ലാത്ത സമയത്ത് ഞങ്ങള് ഓർക്കസ്ട്രക്കാർ സംഗീത ഉപകരണങ്ങളും ഞങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഒരു ടാക്സി വിളിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനം വിളിച്ച് സ്റ്റേഷനിൽ പോയി അവിടുന്ന് വണ്ടി കയറി ഇപ്പോൾ പാലക്കാട് ഇറങ്ങി അവിടുന്ന് ഒരു വാഹനം വിളിച്ച് നാടക സ്ഥലത്തില്ല.
1: കറക്റ്റ് സമയത്തിന് തന്നെ എല്ലായിടത്തും
0: നേരത്തെ പോകും, കാലത്തെ പോകും. ഞങ്ങൾ ഉറക്കം കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഒരു 8-10 മണിക്ക് എഴുന്നേറ്റ് അടുത്ത യാത്രയായി. പിന്നെ അടുത്ത യാത്ര കഴിഞ്ഞ് അവിടെ ചെന്ന് എല്ലാം ഒരുക്കി കഴിയുമ്പോഴത്തേക്കും നടന്മാരെല്ലാം വന്ന് ഞാനും മേക്കപ്പെടണമല്ലോ. തയ്യാറായി കഴിഞ്ഞ് ഞങ്ങൾ ഒരു 8-8.5 മണി 9 മണിയാകുമ്പോൾ അസംബിളാകും. ആയി കഴിഞ്ഞ് മേക്കപ്പൊക്കെ ഇട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ആ നടൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിലേക്ക് ഇതേ ചുമടും. ശരീരമായിട്ടൊന്നും ബുദ്ധിമുട്ടാണ്, പക്ഷേ അന്നത്തെ ക്ലേശങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. കാരണം ഞങ്ങൾ ഒരു കുടുംബം പോലെയായിരുന്നു മൂവി കൊണ്ടിരുന്നത്. ആർക്കും ആർക്കും പരാതിയില്ല, എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുക, വർക്ക് ചെയ്യുക, അവരവരുടെ കഥാപാത്രങ്ങൾ കൂടാതെ തന്നെ. ഒരു നാടക സമിതിക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ അന്യം ഉണ്ടായിരിക്കണം, അതെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ആ ഭാരങ്ങൾ അറിഞ്ഞില്ല, ബുദ്ധിമുട്ടുകൾ അറിഞ്ഞില്ല. ഇന്നിപ്പോ എങ്ങനെയൊക്കെയാണെന്നൊക്കെ എനിക്ക് അറിയില്ല.
1: അതുപോലെ തന്നെ ആൻഡ്രോ ചേട്ടൻ ഇപ്പോ സിനിമ നാടകവേദി അല്ലാതെ സിനിമാ വേദിയിലും വളരെ ശ്രദ്ധേയങ്ങളായ അനേകം ഗാനങ്ങൾ പാടിയുണ്ടായല്ലോ.
0: ആ കാര്യം ഞാൻ നാടക സമിതിയിൽ എന്ന് സിനിമയിലോട്ട് വരാൻ ഒരു കാരണമുണ്ട്. ഞാൻ എറണാകുളത്ത് ഇങ്ങനെ ക്ലബിൽ പാടിക്കുന്നു, എറണാകുളത്തെ പി ജാനുവരി ട്രൂപ്പിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് തൃശ്ശൂർ കേരള കലാവേദി എന്ന് പറഞ്ഞൊരു നമ്മളും നാടകം, കേരള കലാവേദി നമ്മളും നാടകം, തൃശ്ശൂരിൽ നിന്നൊരു നാടകം ചെറുകാടൻ്റെ വന്നിരുന്നു, അത് നമ്മളും നാടകം. ആ നാടകത്തിൽ ശ്രീമൻ ബാബുരാജ് മരിച്ചു, ബാബുരാജ് അദ്ദേഹമാണ് മ്യൂസിക് പി കെ ശിവദാസും. അപ്പോൾ അങ്ങോർക്ക് സുഖമില്ലാതെ തോന്നപ്പെടുത്തൊരു ഗായകൻ അന്വേഷിച്ച് എറണാകുളത്ത് വന്നു. അപ്പോൾ എന്നെ കണ്ടുപിടിച്ച് ഞാൻ എന്നെ സംസാരിച്ച് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ നിന്നു, തൃശ്ശൂരിൽ നിന്ന് പാട്ടുകളൊക്കെ പഠിച്ച് അങ്ങനെ അന്ന് പാടിയപ്പോഴത്തേക്കും എല്ലാവരും വല്ല എന്താ പറയുക, ഗണ്ഡശാല പാടുന്ന പോലെ ഇരിക്കുക, അപ്പോഴേ ഇരിക്കുക. ഞാൻ തമിഴ് പാലക്കാടല്ലേ, ഒരു അല്പം തമിഴൊക്കെ കലർന്നതാണ്. ഗണ്ഡശാല പാടി പാടിയിട്ട് നല്ല ഇരിക്കേ അവിടെ അത് എം പി ശ്രീനിവാസൻ പാടുന്ന സ്റ്റേജിൽ സമ്മേളനമല്ലേ, അന്ന് എം പി ശ്രീനിവാസനായിട്ട് പരിചയപ്പെട്ടു, പലരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അതിനുശേഷം ഈ ട്രൂപ്പ് തന്നെ മദ്രാസിലേക്ക് 58-ൽ
1: അതായിരുന്നു മദ്രാസിലേക്കുള്ള
0: യാത്ര. അപ്പോൾ മദ്രാസിലാണ് നാടൻ കളിക്കുന്നതിൻ്റെ നമുക്ക് പോകണമെന്ന് പറഞ്ഞു. മദ്രാസിലേക്ക് യാത്ര എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മദ്രാസ് കാണാൻ പോകുന്നു.
1: സംസ്ഥാനം വിട്ടിട്ടുള്ള ആദ്യത്തെ പരിപാടി
0: മദ്രാസാണ്. അപ്പോൾ വലിയ ഉത്സാഹമായി, അത് പോവാ പോയ അവിടെ ഇറങ്ങി ഞങ്ങൾ നാടകത്തിന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഒരു ശരീര ഗാനമായിരുന്നു. അത് പാടി കഴിഞ്ഞപ്പോൾ ഒരാൾ സ്റ്റേജിന് പുറകില് വന്നു, ഇപ്പോൾ പാടി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാനാണ് പാടി, എൻ്റെ പേര് ആൻ്റോ എന്നാണ്. ഓ നിങ്ങളെ പാട്ട് നന്നായിരിക്കുന്നു, ദക്ഷിണാമൂർത്തി സ്വാമി മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം വന്നിട്ടുണ്ട്, പാട്ട് കേട്ടു, നാടകം വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ശബ്ദം ഇഷ്ടപ്പെട്ടു, നിങ്ങളൊരു പടത്തിൽ പാടിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ അങ്ങനെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു.
1: അപ്പോൾ മാനസികാവസ്ഥ
0: മാനസികാവസ്ഥയൊന്നും പറയാ, സിനിമയെന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാത്തൊരു കാര്യമാണ്. നാടകത്തിൽ പാടുന്ന ഒരു അളവിൽ നമ്മൾ പാടുന്നു നിൽക്കഞ്ഞേ, അതിൽ എങ്ങനെയാണ് പാടുന്നതെന്നുള്ള മറ്റുള്ളവരിൽ പ്രതിഫലിക്കുമ്പോഴേ മാത്രം അവർ പറയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടുള്ളൂ, അതൃപ്തി കിട്ടുള്ളൂ. ഇത് സിനിമയെന്ന് പറയുമ്പോൾ ഞാൻ പാടെ അന്ന് വിട്ടുപോയി, അന്ന് വിട്ടെന്ന് പറഞ്ഞാൽ സിനിമയിൽ അവർക്ക് എത്തിപ്പിടിക്കാതെ അതിനകത്ത് ഞാനതൊന്നും വിശ്വാസമില്ല. അപ്പം നാളെ നിങ്ങൾ അറിഞ്ഞ് കാലത്ത് ഞാനിവിടെ വരാം, സ്വാമി ഇവിടെ പ്രൊഡക്ഷൻ ഓഫീസറുണ്ടാവും, അത് നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവിടെ പ്രൊഡക്ഷനിൽ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് തീരുമാനിക്കുന്നു. ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. പിറ്റേ ദിവസം ഞങ്ങളിങ്ങൾ കേരളത്തിലേക്ക് പോരുക. അപ്പം ഞങ്ങൾ കാലത്ത് എഴുന്നേറ്റ് മദ്രാസൊന്നും ചുറ്റിക്കറങ്ങാലോ, ഇത് മറന്നും പോയി. ഞങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞത് ഒരു 11 മണിയായി. 11 മണിയായപ്പോൾ കാലത്ത് 8 മണി വന്നൊരു പുള്ളി കാത്തിരിക്കുക, കാത്തിരുന്നപ്പോൾ പുള്ളി വേണം പറയും, ആ എന്തൊരു പണിയായിരുന്നു, 8 മണിക്ക് നിങ്ങൾ വരാമെന്ന് പറഞ്ഞ പ്രൊഡക്ഷനിലെ ഡയറക്ടർ അവരൊക്കെ സ്വാമി വരെയും കാത്തിരിക്കുക, ഓർക്കസ്ട്രക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അയ്യോ ഞാൻ മറന്നുപോയത്, നമുക്കിപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറപ്പെട്ട് അന്ന് കോടമ്പാക്കത്തൊരു അവരുടെ ഒരു ഓഫീസിലായിരുന്നത്.
1: ഏത് കമ്പനിയായിരുന്നു
0: അത്? വെണ്ണില പിക്ചേഴ്സ്.
1: വെണ്ണില വളരെ പ്രശസ്തമായ ഒരു കമ്പനി തന്നെയാണ്,
0: അതെ, തമിഴിലെ പ്രശസ്തമായ ഒരു കമ്പനിയാണ്.
1: ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ വളരെ പ്രശസ്തരാണല്ലോ അല്ലേ?
0: പ്രശസ്തരാണ്, രാഘവ മാഷ് ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെയാണ് ഒന്നും ഉള്ളത്
1: അന്ന്. പക്ഷെ നാടകത്തിൽ ഇവരൊന്നും അധികം ചെയ്യാറുണ്ടായിരുന്നില്ല.
0: നാടക

0: അല്ലേ അന്ന് സാമ്യം എന്ന് പറഞ്ഞിട്ടില്ല, രാഘവ മാഷ് ചില നാടകങ്ങൾക്ക് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എന്റെ അറിവ്.
1: അപ്പൊ ചേട്ടൻ ഇവിടുന്ന് ഈ നാടകവേദിയിൽ ഇതിനു മുമ്പ് ഇവരുടെ ആരുടെയും ഗാനങ്ങൾ പാടിയിട്ടില്ല?
0: ഇല്ല,
1: കൃഷ്ണമൃതസ്വാമിയൊന്നും പാടിയിട്ടില്ല.
0: അന്ന് ആ നാടകത്തിന് കേട്ട ശബ്ദം കേട്ടിട്ടാണ് സ്വാമി എന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ അതിൽ ചെന്ന് പാട്ടുകളെ പാടി കേൾപ്പിച്ചപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായി. രണ്ട് പാട്ട് പാടണം നിങ്ങൾക്ക് എങ്ങനെ? ഞാൻ പറഞ്ഞു ഇവിടെ നാടകത്തിലെ ദിവസേന നാടകങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലെ ഞാൻ ഇങ്ങനെ മദ്രാസം കാണാമെന്ന്, ഇങ്ങനെ സിനിമയിൽ പാടാനുള്ള സന്ദർഭം തരാമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ കുറച്ച് താമസിക്കും, ചിലപ്പോൾ പെട്ടെന്ന് നിൽക്കാൻ സാധിക്കും. അത് ശ്രീമതി പി ലീലയുടെ സൗകര്യം അനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരാണെങ്കിൽ അവർ എല്ലാ ഭാഷയിലും പാടുന്ന
1: ഏറ്റവും കൂടുതൽ
0: പോപ്പുലർ സിംഗറാണ്. അവരെ കിട്ടാനേ ഇല്ല. അങ്ങനെ അവർ കാത്തിരുന്ന് ഒന്നര മാസം ഞാൻ കാത്തിരുന്നിട്ടാണ് അവരെ കാഴ്ചയിട്ട് കിട്ടിയത്.
1: അങ്ങനെ ഒരു ഗായികയ്ക്ക് വേണ്ടി,
0: ഗായികയ്ക്ക് വേണ്ടി
1: ആദ്യത്തെ ഗാനം പാടാൻ ഒന്നര മാസം താമസിച്ചു.
0: കാരണം ഞാനും കിടാമുള്ള സാധനം, അദ്ദേഹമാണ് പാട്ട് എഴുതിയും അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു എല്ലാം കൂടി അദ്ദേഹമായിരുന്നു. കാരണം ഞങ്ങള്
1: കിടാമംഗലം സാധനം
0: കഥാപ്രസംഗം.
1: അപ്പൊ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്റെ ചേട്ടൻ അന്ന് ആദ്യമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു യുക്മ ഗാനമായിരുന്നല്ലോ അത്.
0: അപ്പൊ
1: ഈ ഗാനത്തിൽ എന്റെ ചേട്ടന് ഓർമ്മയുള്ള ഒരു നാല് ലൈൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടാൻ സാധിക്കും.
0: കേട്ടില്ലേ വർത്താനം, ചുട്ട ചുട്ട വർത്താനം, കേട്ടു നിങ്ങൾ ഞെട്ടരുതേ കാട്ടരുതേ വക്കാണം. കേട്ടില്ലേ വർത്താനം, ചുട്ട ചുട്ട വർത്താനം, കേട്ടു നിങ്ങൾ ഞെട്ടരുതേ കാട്ടരുതേ വക്കാണം.
1: അപ്പൊ ആദ്യത്തെ പാട്ട് ഒരു കോമഡി സോങ്,
0: കോമഡി സോങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നു.
1: ശരി, അത് ആ ഗാനം ഓർമ്മ.
0: അത് പാടത്തെന്തിനു വന്നെത്തേ മാടത്തെ പൊന്നഴകേ, പാടിക്കൊണ്ടൊരു മാടത്ത മാടി വിളിച്ചതും എന്തിനയേ. അങ്ങനെ രണ്ട് പാട്ടായിരുന്നു.
1: രണ്ട് പാട്ട് ആദ്യം തന്നെ പാടാൻ സാധിച്ചു.
0: എനിക്ക് പ്രയാസം ഉണ്ടായില്ല. അപ്പൊ സ്വാമി അവിടെ നിന്ന് ലീലച്ചേച്ചനൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ പാടുന്നത്? ആ പുതിയ ചക്ര നന്നായിട്ട് പാടുന്നു, അവരും തെറ്റിക്കാതെ പാടുന്നു, നീ എന്താ ഇങ്ങനെ പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിന്റെ ഒന്നും അറിയില്ല. നമ്മള് മൈക്കിനെ കിട്ടി, നമ്മള് പഠിച്ച് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന പാട്ട് അങ്ങനെ അത് പാടി മൂന്നോ നാലോ ഒറ്റയ്ക്ക് കൊണ്ട് രണ്ടു പാട്ടും എടുത്തു.
1: അന്ന് എന്റെ ചേട്ടൻ ആദ്യമായിട്ട് ഈ ഗാനം പാടുമ്പോഴേ അന്ന് സമകാലീനരായിട്ടുള്ള മറ്റ് ഗായകരാരൊക്കെയായിരുന്നു?
0: അന്ന് ഞാൻ മദ്രാസിലുള്ളപ്പോ അറിയപ്പെട്ടിരുന്ന രമണന്റെ പാട്ട് എടുക്കണ്ടായിരുന്നു രാഘവ മാഷ്.
1: ആ സമയത്ത് തന്നെയായിരുന്നു രമണനും.
0: അതെ, റെക്കോർഡിങ് നടക്കില്ല. രണ്ടാമത്തെ പാട്ടിയാണ് അത്.
1: കെ പി ഉദയഭാനു
0: പിന്നെ ശാന്താപി നായര് ആരൊക്കെയാ ക്യാമ്പിലുണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് അവരെ പരിചയപ്പെടില്ല.
1: അവരെന്ന് പോയി കാണാനും പരിചയപ്പെടാനും
0: സാധിച്ചില്ല. കാരണം ഈ ക്യാമ്പിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. അതിനിടയിൽ ഈ സരസ്വതി സ്റ്റോൾസ്, അതായത് കൊളംബിയ കമ്പനിക്കാര്, ഞാൻ ഇങ്ങനെ ഒരു പുതിയ പാട്ടുകാരൻ വന്നു പറഞ്ഞാൽ അവരും വന്ന് എന്നെ ഇങ്ങനെ പാട്ട് അവർക്ക് പാടിക്കൊടുക്കുന്നു പറഞ്ഞു.
1: അതൊരു റെക്കോർഡിംഗ് കമ്പനിയാണ്, അന്നത്തെ
0: റെക്കോർഡിംഗ് കമ്പനി. അങ്ങനെ കിടാവാങ്ങുന്ന സാധനം തന്നെ പാട്ട് എഴുതി
1: സ്റ്റോൾസ്.
0: അതെ, എച്ച് എം ബി ഉണ്ടെന്ന്, ഒന്ന് കൊളംബിയ, രണ്ട് കമ്പനിയാ. അത് രണ്ടും ചെട്ടിയാരെ തന്നെ, എ ബി എം ചെട്ടിയാരെ തന്നെയാണ് കമ്പനി ഒന്ന്. രണ്ട് കമ്പനിയും അദ്ദേഹം രണ്ട് കമ്പനിയായിട്ട്, രണ്ട് ബിസിനസ്സായിട്ട് മാറ്റിയിരിക്കുക. ഒന്ന് കൊളംബിയ കമ്പനി, ഒന്ന് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. അപ്പൊ രണ്ട് ഇതിലും ആർട്ടിസ്റ്റുമാർ വെവ്വേറിയ. അപ്പൊ ഈ സരസ്വതി സ്റ്റോഴ്സിൽ ബുക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിന് അവിടെ പോയി പാടിക്കാൻ പാടില്ല.
1: സരസ്വതി സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഇവര് വേറെയാണ്.
0: അതൊരു വേറെ,
1: അത് മൂന്നാമതൊരു വേറൊരു കമ്പനിയാണ്.
0: അല്ലല്ല, സരസ്വതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഈ കൊളംബിയയുടെ തന്നെ.
1: ശരി,
0: സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ റെക്കോർഡ്
1: വിൽക്കുന്ന ഡിസ്കുകളൊക്കെ
0: വിൽക്കുന്ന സ്ഥലമാണ്.
1: അപ്പൊ
0: അവരുമായിട്ടാണ് കരാർ ചെയ്തത്. ആ രണ്ട് പാട്ട് പാടിയപ്പോ അത് നിറയെ പോയത്.
1: അത് ആരൊക്കെയാ അതിന്റെ ശില്പികൾ? ആരൊക്കെയായിരുന്നു
0: ശില്പികളെന്ന് പറഞ്ഞാൽ? ഡിസ്കിന് കേടാവുന്ന സാധനം പാട്ട് എഴുതി. പിന്നെ അതിനോട് ബേസിക് ആയിട്ട് ഒരു ചെറിയ ട്യൂണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ തന്നെ അത്
1: ട്രഡീഷണൽ
0: സോങ്, ഒരു
1: മാപ്പിളപ്പാട്ടിലായിരുന്നു,
0: ഒരു മാപ്പിളപ്പാട്ട്, ഒരു ഒരു വാനത്തിന്റെ വർണ്ണ, ആകാശത്തിന്റെ വർണ്ണനയൊക്കെ ആയിട്ട് അത് രണ്ടാം റെക്കോർഡ് ചെയ്ത് ഞാൻ. പിന്നെ ഒന്നര മാസം കഴിഞ്ഞ ഈ സിനിമാ പാട്ടും റെക്കോർഡ് ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നു. കൂടെ വന്നപ്പോ നാടകങ്ങളുടെ സമയമാണ്.
1: അപ്പൊ ഈ ഇത്രയും നാടകങ്ങൾ എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് നമുക്ക് ബുക്കിങ്ങും അതിന് ഡേറ്റുകളൊക്കെ
0: ഉണ്ടായിരുന്നു. ഈ ഒന്നര
1: മാസം വിട്ട് തിരിച്ചു വന്നപ്പോൾ
0: ജ്യോതി തിരേഷിൽ ഞാൻ ആരോ ഉണ്ണിയാർച്ച അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്, അന്ന് മരട് ദിവസം പാണനായിട്ട് അഭിനയിച്ചത്.
1: അന്ന് ചേട്ടന്റെ റോൾ ഏതാണ് അതിനകത്ത്?
0: പാണനായിട്ടാണ്. അതെ, മരട് ജോസഫ് എനിക്ക് പോകാനായിട്ട് അഭിനയിച്ചു അദ്ദേഹം. പിന്നെ ഞാൻ വന്നതിന് ശേഷം എനിക്ക് വേണ്ടി മാറത്തുനിന്ന് അങ്ങനെ ഒരു വേറെ സമിതിയിലേക്ക് പോയി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പിന്നെ അവരുടെ തന്നെ മറ്റു പല നാടകങ്ങൾ, പൊതുശത്രുക്കള്, ഒരു സംഘം യാത്രക്കാര്, കുഴപ്പിച്ചാൽ അങ്ങനെ ഒരുപാട് നാടകങ്ങളും ആയിട്ട് ഇരിക്കുമ്പോഴാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ സിനിമയിൽ ഈ ബേസിക് സോങ്സ് സർവീസ് സ്റ്റോഴ്സുകാർ കോൺടാക്ട് ആയിരിക്കും ഒരു പത്ത് പാട്ടായിട്ട് പോകാൻ പോകും.
1: ആദ്യത്തെ മദ്രാസ് യാത്ര വിഫലമായില്ല,
0: അതെ,
1: നല്ലൊരു സ്റ്റാൻഡിങ് അവിടെ കിട്ടി,
0: നല്ല സ്റ്റാൻഡിങ് കിട്ടി. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ബന്ധപ്പെട്ട ഇപ്പോൾ ശ്രീമുരനഗരം വിജയൻ അങ്ങനെ പാട്ട് എഴുതുന്ന പോലെ ചെറായി ജി, ജോബൻ ജോർജ്, മ്യൂസിക് ഡയറക്ടേഴ്സ് അവരൊക്കെ ചില പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തമാശ പാട്ടുകൾ നല്ല ഡ്യൂറ്റ് അതുപോലെ വിക്കുമാനങ്ങൾ അതൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി എട്ട് പത്ത് പാട്ടുമായിട്ട് പോകും ഞാൻ. അതിൽ സെലക്ട് ചെയ്ത് ചിലപ്പോൾ എട്ട് പാട്ടെടുക്കും, ചിലപ്പോൾ ആറ് പാട്ടെടുക്കും, അങ്ങനെ ഓരോ വർഷം പോകാറുണ്ടായിരുന്നു. ഇതിനിടയിലാണ് നമ്മുടെ ഗോമാധവൻ സാവു, ദേവരാജൻ മാസ്റ്ററും ഒ എൻ വി ഒക്കെ പുതിയൊരു കലാസമിതി തുടങ്ങുന്നതാണ്. അത് കാളിദാസ കലാകേന്ദ്രം,
1: വളരെ പ്രശസ്തമായ
0: അറുപതിൽ തുടങ്ങി. അപ്പൊ അന്ന്
1: ഇതിപ്പോ ആൻഡ്രോ ചേട്ടൻ ആദ്യമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന ഏത് വർഷമാണെന്ന് ഓർമ്മ?
0: 58
1: 58
0: 1958 ഞാൻ അത് പാടുന്നു.
1: അപ്പൊ അന്ന് യേശുദാസ് ഒന്നും വന്നിട്ടില്ല
0: അദ്ദേഹം വന്ന് 62 എന്റെ ഓർമ്മ, കാരണം കാൽപ്പാടുകളിൽ കൂടി അദ്ദേഹം പാടാൻ തുടങ്ങിയത്. അതിനുമുമ്പേ ഞാൻ പാടി തുടങ്ങി. അത് കഴിഞ്ഞപ്പോ മാധവൻ സാർ വന്ന് മണവാളന്നു എല്ലാരും കൂടി വന്ന് ക്ലബിൽ വന്ന് ഇങ്ങനെ ഒരു സമിതി തുടങ്ങിയിട്ടുണ്ട്. അതിലാൻ്റെ പങ്കെടുക്കണം. ഞാൻ പറഞ്ഞു എനിക്കിവിടെ പരിപാടികളൊക്കെ ഉണ്ട്, ഗാനമേളൊക്കെ അറിയാനുണ്ട്, ഞാൻ വിട്ടച്ച് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അല്ല അതും സാരില്ല, ദേവരാജ മാഷ് പറഞ്ഞ വെച്ചാണ്, ദേവരാജ മാഷിനെ നേരത്തെ തന്നെ അറിയാം.
1: അങ്ങനെ ഗാനമേളകളിൽ തുടങ്ങി നാടകത്തിലൂടെ സിനിമയിലും ചെന്നിട്ട് തിരിച്ച് വീണ്ടും നാടകത്തിൽ തന്നെ
0: വരികയാണ്. കാരണം നമ്മൾ കേരളമായിട്ട് ബന്ധപ്പെട്ട കാരണം സിനിമ അധികം ഇല്ല അന്ന്, വർഷത്തിൽ ഒരുപാട് രണ്ടു പടമൊക്കെ അന്ന് വരുള്ളൂ. പിന്നെ കൂടുതൽ തമിഴ് പടങ്ങളല്ലേ, മലയാള പടങ്ങൾ ഇങ്ങനെ വളർച്ച ഒന്നും എത്തിയിട്ടില്ല. അപ്പം കൂടുതൽ പ്രൊഡക്ഷൻസ് ഒന്നും ആയിട്ടില്ലായിരുന്നു. അവയ നാടകത്തിൽ ഒന്ന് ദേവരാജ മാഷായിട്ട് കൊല്ലത്ത് വന്ന് ക്യാമ്പിൽ വന്ന് ഒരു ആഴ്ച നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്തോ കാലം മറന്ന് സിനിമയുടെ റെക്കോർഡിങ്ങിന് പോയിരിക്കും. അത് കഴിഞ്ഞ് വന്ന് ആണാ എന്തൊക്കെയാണ് പിന്നെ ഒരു ഒരു ആഴ്ച വെറുതെ ഇരുന്ന് എനിക്ക് ബോറടിച്ച് ഞാൻ പോവാൻ ഒരാഴ്ചത്തിൻ്റെ ഒരു പരിപാടി പോയി. ഞാൻ പോയി എറണാകുളത്ത് പോയിട്ട് പിന്നെ ഇതെല്ലാം തുടങ്ങുമ്പോൾ ഞാൻ വരാറുണ്ട്. അയ്യില്ല മാഷ് ദേവരാജ മാഷ് പറഞ്ഞു പോകണ്ട, അപ്പോൾ മാഷ് വന്ന് ആ എന്തൊക്കെയാണ് ഇരുന്ന് ബോറടിച്ചില്ല, ഞാൻ ബോറടിച്ച് ഒരാഴ്ച ചുമ്മാ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പഴയ പാട്ടുകളൊക്കെ നിങ്ങൾ പഠിക്കാം, പുതിയ പാട്ടുകളൊന്നും ആയിട്ടില്ല. ടേസിൽ തുടങ്ങുമ്പോൾ മത്സരപ്പെടുത്താൻ കുറച്ച് പഴയ കെ പി എസിൽ ഉണ്ടായിരുന്ന ചില പാട്ടുകളൊക്കെ എന്നെ കൊണ്ട് പാടിച്ച് കെ എസ് ജോർജ് പാടിയിരുന്ന പാട്ടുകൾ ആയിക്കോടെ ടൈം.
1: അപ്പോൾ ഈ കെ എസ് ജോർജും ഇവർ കെ പി എസ് സി ഇവരൊക്കെ കെ പി എസിൽ പാടുന്നവരൊക്കെ ഒരു പക്ഷേ ആൻഡ്രോ ചേട്ടൻ്റെ സമകാലീൻ്റെ തന്നെയായിരിക്കുമല്ലോ.
0: അതെ അതെ, നാടകം ഞങ്ങളിവിടെ ഈ എറണാകുളം ഭാഗത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കെ പി എസിൽ ഏറ്റവും വലിയ കേരളത്തിലെ ഗായകന്മാരിൽ രണ്ടുപേര് കെ പി എസ് ജോർജിന് കെ എസ് ജോർജും ആയിരുന്നു. ഇപ്പോൾ കെ പി എസിലായിരുന്നു ഇവർ തന്നെ, എന്തോ കാരണം കൊണ്ട് ഇവർ കാളിദാസ പുതിയൊരു സമിതി ഉണ്ടായി. അങ്ങനെ അങ്ങനെ ഡോക്ടർ നാടകം മുതലാണ് മാസ്റ്ററും വൈ എൻ സാറും ഓം മാധവനും.
1: ഒരു തിരിഞ്ഞു നോക്കുമ്പോഴേ ആൻഡ്രോ ചേട്ടൻ്റെ നാടകങ്ങളിൽ നാടകഗാനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു ടീം
0: ഒ എൻ വി ദേവരാജൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ
1: അല്ലേ,
0: അതെ. അങ്ങനെയാണ് നാടകങ്ങളിൽ കൂടെ നാടകപ്പാട്ടുകൾക്ക് കൂടുതലും പ്രശസ്തിയും അംഗീകാരവും കിട്ടാൻ കാരണമായത്. ആ കാലഘട്ടങ്ങളിൽ വളർന്നിട്ടുള്ള കലാകാരന്മാരാണ് ഇന്ന് നിലനിൽക്കുന്നത്.
1: അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ കലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. അപ്പോൾ ഇതിനിടയിൽ ആൻഡ്രോ ചേട്ടൻ്റെ ജീവിതം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഒരു കുടുംബജീവിതം തുടങ്ങുന്ന
0: കുടുംബജീവിതം തുടങ്ങി വളരെ വൈകിയാണ് തുടങ്ങുന്നതായിരുന്നു. അത് എറണാകുളത്ത് നിന്ന് ഞാനും ഭാര്യ തൃശ്ശൂരുന്നു, അങ്ങനെ
1: അടുത്തടുത്ത സ്ഥലങ്ങളാണ്,
0: അടുത്തടുത്ത സ്ഥലങ്ങളാണ്.
1: ഇതൊരു ആലോചിച്ച് കണ്ടാലോചിച്ചിട്ടുള്ള ഒരു ഒരു വിവാഹമായിരുന്നു അതോ പ്രേമവിവാഹമായിരുന്നു?
0: പ്രേമവിവാഹം തന്നെ. പ്രേമവിവാഹത്തിലും കൂടി അങ്ങനെ വന്ന് മദ്രാസിലേക്ക് ഞാൻ കൂടി കയറിയപ്പോൾ തന്നെ മദ്രാസിലേക്ക് എന്നെ ഫാമിലിയെ കൊണ്ടുപോയി. അവിടെ
1: താമസിച്ചു.
0: അല്ലല്ല, നാടകമായിട്ട് ബന്ധമില്ലാത്ത നാടകക്കാരെയൊക്കെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അവരുമായിട്ട് ഞങ്ങൾ കുടുംബമൊക്കെ നാട്ടിലേക്ക്, ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ഞാൻ വിട്ട് കംപ്ലീറ്റ് മദ്രാസിലേക്ക് യാത്ര. അങ്ങനെ അവിടെ താമസിച്ചിരിക്കുമ്പോഴാണ് ഒരുപാട് പടങ്ങൾ ഞാൻ ആ കാലഘട്ടങ്ങളിൽ പാടിയിരുന്നു. റെസ്റ്റ് ഹൗസ്, വിദ്യാർത്ഥി, അസുരവിത്ത്, പിന്നെ മയിലാടുംകുന്ന്, അങ്ങനെ ഒരുപാട് പടങ്ങൾ, ഹിറ്റായിട്ടുള്ള
1: പാട്ടുകൾ. എന്റെ ചുട്ടൻ പാടിയ ശ്രദ്ധേയങ്ങളായ അനേകം സിനിമാ ഗാനങ്ങളുണ്ടല്ലോ, അതിലെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു, വളരെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗാനത്തിൽ നിന്ന് ഒരു നാല് വരി.
0: ഇഷ്ടമുള്ള പാട്ടെന്ന് മലയാളത്തിൽ ഇന്നവരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രേമഗാനം എന്ന് പറഞ്ഞു, മലയാള പ്രേമഗാനം എന്ന് പറഞ്ഞ ഒരു പാട്ട് ഞാൻ തന്നെ പാടിയിട്ടുണ്ട് എന്റെ വിശ്വാസം. രാഘവൻ മാഷും ഭാസ്കർ മാഷും ഒരുക്കിയ അസുരവിത്തിലെ കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂണ്ട് പൂവറുക്കാൻ പോ

0: വളരെ പ്രശസ്തമായ ഗാനമാണ്.
1: പൂങ്കുയിലേ പെണ്ണാളേ,
0: ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അത് കേട്ട് പാടി വളർന്നൊരു ഗാനമാണത്.
1: അത്രയും മനോഹരമായ ഗാനം ഇന്ന് വരെ വന്നിട്ടില്ല. നാടൻ പാട്ടുകൾ വന്നിട്ടുള്ളത് തന്നെ
0: നാടൻ ഈണവുമാണ്,
1: ഈണവുമാണ്
0: തനതായ ഒരു
1: രാഘവമാഷ ലയിച്ച് പാടുന്ന കേട്ട് കഴിഞ്ഞാൽ പാടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാനും പീലെ ലയിച്ചും കൂടിയാണ് പാടിയത്. അന്ന് അവർ പ്രധാന ഹാരെടുത്ത ഞാൻ അന്ന് ഈ പാട്ട് പാടുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് മദ്രാസിൽ താമസിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളാണ്. കാലത്തെ 7 മണിക്ക് അവിടെ പോകണം, കാലത്ത് ഭക്ഷണമൊന്നും കഴിക്കാൻ ഓടി, പാട്ടല്ലേ, തേക്ക് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചു. അതുപോലൊരു അനുഭവം ഉണ്ടായി, ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ പാടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിൻസൺ സാറാണ് അതിന്റെ ഡയറക്ഷൻ, അങ്ങോട്ടൊരു പ്രത്യേക മൂടി ടൈപ്പാണ്. അത് പാട്ട് കേട്ടപ്പോൾ ഈ പാട്ട് എനിക്ക് സെലക്ട് ചെയ്തതിന് പ്രത്യേകം മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ചന്ദ്രനാരായണായിരുന്നു കമ്പോസിങ്. രാഘവ മാഷ് എന്നെ വിളിച്ചു പാട്ട് പറഞ്ഞു തന്നെ. എനിക്ക് പകലവിനെന്ന് പറഞ്ഞ ഒരു മാപ്പിള പാട്ടുണ്ടാവേ, അത് യേശുദാസ് പകലവനെന്ന് വിരിയുമ്പോൾ കുന്നത്തൊരു കാവുണ്ട് യേശുദാസ് പാടുന്നത്, പകലവനെന്ന് വിരിയുന്നു ഞാൻ പാടുന്നതായിട്ട് എനിക്ക് പാട്ട് പറഞ്ഞു തന്ന് ഞാൻ പോവുകയും ചെയ്യും. വൈകുന്നേരം രണ്ടാമതൊന്ന് വിളിപ്പിച്ചിട്ട് ഞാൻ വിൻസെന്റ് മാഷ് പറഞ്ഞത്, വേണ്ട ആ മാപ്പിള പാട്ട് യേശു പാടട്ടെ, കുന്നത്തൊരു കാവുണ്ട് അത് ആൻ്റെ പാടിയാന്നുണ്ട് പറഞ്ഞിരിക്കുന്നത്, ആ പാട്ട് പഠിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് മാറ്റി എനിക്ക് പഠിപ്പിച്ചു തന്ന പാട്ട് പാടിയത്. അതെനിക്ക് വലിയൊരു നേട്ടമായെന്ന് വെച്ചാൽ അറിയപ്പെടാവുന്ന ഒരു ഹിറ്റ് സാങ്ങിലെ ഒരു പാട്ട് അതായിരുന്നു.
0: ഇപ്പൊ ഈ അന്നത്തെ വളരെ ആദ്യകാലം മുതലേ ഈ റെക്കോർഡിംഗ് നാടകഗാനങ്ങൾ നാടകഗാനങ്ങളല്ലാതെ സിനിമാ ഗാനങ്ങളുടെ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയില്, റെക്കോർഡിംഗ് അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലയില്, അന്നത്തെ കാലത്തെ സിനിമാ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങും ഇന്നത്തെ കാലത്തെ സിനിമാ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങും തമ്മിൽ ഉള്ള വ്യത്യാസം, അതിന്റെ പ്രയോജനങ്ങളും
1: വ്യത്യാസങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യാസങ്ങളും ഒരുപാട് വ്യത്യാസങ്ങളും. കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഇപ്പോൾ. ഇപ്പോൾ ഒരു വരി പാടണം എന്ന് വെച്ചാൽ ഒരു വരി മാത്രം പാടാം, സൗകര്യം പോലെ എപ്പോൾ വേണമെങ്കിൽ പാടാവുന്ന, അനായാസമായിട്ട് കൂടുതൽ ടെൻഷൻ ഇല്ലാതെ പാടാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഞങ്ങൾ പണ്ട് അതല്ല, ഒരാഴ്ച ഒരു പാട്ട് റിഹേഴ്സൽ, ചിലപ്പോൾ 15 ദിവസമൊക്കെ ആവും ഓർക്കസ്ട്ര ആയിട്ട് ബന്ധപ്പെട്ട് റിഹേഴ്സൽ ചെയ്ത് ചിട്ടപ്പെടുത്തി പിന്നെയാണ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്. സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാലോ അത് റിഹേഴ്സൽ ചെയ്ത് മോണിറ്റർ ടേക്ക് ചെയ്യാൻ 10-15 പ്രാവശ്യം പാടിയതിന് ശേഷമേ ടേക്കിലോട്ട് പോകും. അതുവരെയും ആർട്ടിസ്റ്റ് നിന്ന് ആദ്യാവസാനം പാടും. അന്ന് പാടി ടേക്ക് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് ഇന്നും പഴയ പാട്ടുകളിൽ നിലനിൽക്കുന്ന പാട്ടുകളിൽ, തമിഴായാലും മലയാളം ആയാലും ഹിന്ദി ആയാലും. ആ അനുഭവമായിരുന്നു അന്ന്. ഇന്നിപ്പോ അത് പ്രശ്നമേ അല്ല.
0: ഇന്ന് കുറച്ചും കൂടെ എല്ലാം
1: സാങ്കേതികമായിട്ടുള്ള എല്ലാ പുതുമകളും വന്ന് എങ്ങനെ വേണമെങ്കിൽ പാടാം, ട്രാക്ക് എടുത്ത് വെച്ചിട്ട് സൗകര്യം പോലെ പോയി പാടാം, ഒരു ലൈൻ പാടാം, രണ്ട് ലൈൻ പാടാം, നമ്മുടെ ശബ്ദം കൊള്ളിലേ വേറെ ആളെ കൊണ്ട് പിടിച്ചു പാടിക്കാം. അന്നത് സാധിക്കില്ല, ഒരു വോയിസ് സെലക്ട് ചെയ്താൽ ആ വോയിസ് തന്നെ പാടണം. അന്നത്തെ അംഗീകാരം അതാണ്, അങ്ങനെ സെലക്ട് ചെയ്യുള്ളൂ. ഇന്ന ശബ്ദം പാടണം, ഇന്ന ക്യാരക്ടർ, ഇന്ന ശബ്ദം പാടിയാൽ ഒന്നായിരിക്കും. അത് ആദ്യമേ തന്നെ തീരുമാനിച്ചതിന് ശേഷമേ ആ വോയിസിനെ ബുക്ക് ചെയ്യുള്ളൂ, വിളിക്കുള്ളൂ. അങ്ങനെ ആ പാട്ടുകൾ പാടിച്ചിട്ടുള്ളത് നിലനിന്നിട്ടുള്ളൂ, നിലനിൽക്കുന്നതും.
2: നാടക ചലച്ചിത്ര പിന്നണി ഗായകനായിരുന്ന സിഒ ആന്റോയുമായി ഗായകൻ ജി വേണുഗോപാൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇന്ന് ശ്രുതികൾ സ്മൃതികളിൽ കേട്ടത്. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന്.
3: മൊഴിയുറവകൾ അവസാനിക്കുന്നില്ല, കാത്തിരിക്കുക കാലം കാത്തുവച്ച ഇന്നലകളിലെ മൊഴിമുത്തുകൾക്കായി. ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്.
4: ശബ്ദസാന്നിധ്യം രാഖി രാജീവ്.
3: തയ്യാറാക്കിയത് എൻ ജെ ജോഷിലാൽ.

0: മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. നാളെ രാവിലെ 11

0: മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321 അല്ലെങ്കിൽ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 9496569621. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം: സൈബർ കുറ്റകൃത്യങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരാൾ എടുത്തോണ്ട് പോകുമ്പോൾ അവരുടെ വിചാരം എന്താണെന്നറിയോ? എന്റെ വീട്ടുകാർക്ക് എന്തോ അപകടം പറ്റി, അതുകൊണ്ടാണ് അവരെന്നെ കാണാൻ വരാത്തത്. ഉപേക്ഷിക്കുന്നു എന്ന് ഒരു ജീവി മനസ്സിലാക്കില്ല. അതൊരു വല്ലാത്ത നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണേ ഈ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
3: പണച്ചെലവില്ലാതെ നൈപുണ്യം നേടാം. ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ പൂർണമായും സൌജന്യമാണ്. 6000-ത്തിലധികം ഇ ലേണിംഗ് വീഡിയോകളും 100-ണക്കിന് ഇ ബുക്കുകളും ചോദ്യ ബാങ്കുകളും ഇപ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഈ പഠന ശേഖരം നിങ്ങളുടെ കരിയറിന് മികച്ച അടിത്തറ നൽകും. കൂടുതൽ അറിയാൻ ഭാരത് സ്കിൽസ് വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: മായാമുദ്രകൾ,
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
7: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വിദൂഷകൻ എന്ന ചിത്രത്തിനായി ഭവ്യലക്ഷ്മി പാടിയത്. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: രാമായണ പാരായണം 17-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ബാലസുഗ്രീവയുദ്ധം, ബാലിവധം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ചേർത്തിട്ടുള്ളത്. ശ്രീ കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തു.

യുദ്ധമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ആകാശവാണി, സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: പ്രിയ ശ്രോതാക്കളെ, ഫാത്തിമ മാതാ ചർച്ച് കൊയർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. രാജാധിരാജനാം ഈശോ ഇതാ ദിവ്യകാരുണ്യമായി എഴുന്നള്ളുന്നു എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫാത്തിമ മാതാ ചർച്ച് കൊയർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി. ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യമേ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കൊയർ ഉദ്യമ യോജന. 6:30 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശം. ഡോക്ടർ ബി ലൌലിയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. കാശിനാഥൻ എഴുതി അവതരിപ്പിച്ച കവിതകൾ. ഹരിഷ്മ എസ് നായർ അവതരിപ്പിച്ച പുസ്തക നിരൂപണം. പ്രിയ നാരായണൻ എഴുതി അവതരിപ്പിച്ച ഗദ്യകവിതകൾ. ശ്രീതി സജയ് രചിച്ച കവിത. 8:00 നാട്ടുചിന്ത്. എം സുരേന്ദ്രൻ നായരും സംഘവും അവതരിപ്പിച്ച കമ്പടിക്കളിപ്പാട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 മലയാളത്തിൽ വാർത്തകൾ. 8:40 ചലച്ചിത്രഗാനം. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 അക്ഷര സൌരഭം. ഇമ്മിണി ബല്യ ഒന്നിന്റെ ഇമ്മിണി ബല്യലോകം. രചന എൻ ജെ ജോഷിലാൽ. 10:00 രവി വാസരിയ അഖില ഭാരതീയ സംഗീത സഭ. സുധാകർ ദേവ്ലയുടെ ഹിന്ദുസ്ഥാനി കച്ചേരി. 11:00 സുഭാഷിതം പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഹരിപ്പാട് അച്യുതശാസ്ത്രി അവതരിപ്പിക്കുന്നു.

0: 6 മണിക്ക് ഉഷമലരി ബാലാമണിയമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിത ആലാപനം വസുധാ വാസുദേവൻ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 18-ാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം പി എസ് സുമം, എസ് സിന്ധുദേവി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, സ്വാമി നരസിംഹാനന്ദ അവതരിപ്പിക്കുന്നു. 7:05 കാർഷിക മേഖലാ വാർത്തകൾ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൌഖ്യം, 9:00 വാർത്താ തരംഗിണി, 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്നു അവസാന ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, പനമറ്റം കെ ബി മധുസൂദനൻ പാടുന്ന കൃതികൾ, ഉടുപ്പി എസ് ബാലസുബ്രഹ്മണ്യൻ വയലിൻ, വിഷ്ണു കെ എ മൃദംഗം, തുടർന്ന് ദ്വാരം മംഗതായരു, ദ്വാരം സത്യനാരായണ റാവു എന്നിവർ വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ നോബിൾ ഗ്രീഷ്യസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:15 തുടർ നാടകം ഇരുട്ടിന്റെ ആത്മാവ് 2-ാം ഭാഗം, രചന എം ടി വാസുദേവൻ നായർ, സംവിധാനം ഉമാബാലൻ, റേഡിയോ രൂപാന്തരം കെ ആർ ഇന്ദിര, അവതരണം ആകാശവാണി തൃശൂർ നിലയം. 2:30 ഉമംഗ് സ്പോൺസർഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 സായന്തരം ഡോക്ടർ സുഷമ അജയനുമായി അഭിമുഖം, 4:30 മഴവില്ല് വിവിധ ഭാഷാ ഗാനങ്ങൾ, 5:00 അക്ഷരശ്ലോകം കോട്ടയം സോമ്യാർ മഠം തോടകാചാര്യ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം, 5:35 അധ്യാത്മ രാമായണ പാരായണം 18-ാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. 5:45 പുരാണ പാരായണം, പട്ടാഴി രാജൻ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സൌമ്യ എം പിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോളവില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മായാമുദ്രകൾ, തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 മലയാളത്തിൽ വാർത്തകൾ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, പ്രപഞ്ചത്തിന്റെ ഭാഷ തേടുന്ന മൌലികശാസ്ത്രം, സരിതാബി സംസാരിക്കുന്നു. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മുതൽ പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിലെ, 11:00 സുഭാഷിതം ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:10 മുതൽ എഫ്എം ഗോൾഡ് ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കയർ ഉദ്യമി യോജന. കയർ വ്യവസായത്തിൻ്റെ സുഗമമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. കേരളത്തിൻ്റെ സംസ്കാരത്തോടും ചരിത്രത്തോടും ഇഴ ചേർന്നതാണ് കയർ വ്യവസായം. ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും കനമുള്ളതും ഏറെക്കാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്തമായ നാരുകൾ വാസ്തവത്തിൽ ഈ ചകിരിയാണ്. പ്രകൃതിയുള്ള തിളക്കം, ദൃഢത, ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് തുടങ്ങിയവ കയറിനെ പ്രിയപ്പെട്ടതാക്കുന്ന സവിശേഷതകളാണ്. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പ്രധാനമായും ഉൾപ്പെടുന്ന കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ കയർ ബോർഡിൻ്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറും കയർ ഉൽപ്പന്നങ്ങളും അവയുടെ ഉത്പാദന സംസ്കരണ ഘട്ടങ്ങളിൽ ആധുനികവൽക്കരിക്കുന്നതുൾപ്പെടെ ഈ മേഖലയാകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിൻ്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാർ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക എന്നിവയാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പദ്ധതി പ്രകാരം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ ചെലവ് പരമാവധി 1,000,000 രൂപ വരെ കോമ്പസിറ്റ് വായ്പയായാണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിൻ്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ കോ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ബാധകമാണിത്. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരിനൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനറികളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക്ഷെഡിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി കയർമാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688011 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. വിലാസം ഒരിക്കൽ കൂടി പറയാം. കയർമാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688011. ഫോൺ നമ്പർ 0477225435. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477225435. കയർ ഉദ്യമി യോജനയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇതുവരെ കേട്ടത്. എഴുതി തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകനായ രാജു ശ്രീധർ.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi today said that as India moves towards becoming a Viksit Bharat, the nation's youth must be physically fit, mentally strong and full of self-confidence. Speaking at the launch of Nasha Mukt Yuva for Viksit Bharat Sankalp Abhiyan virtually in New Delhi today, Mr. Modi said young people should always stay away from drugs and embrace a healthy lifestyle.
3: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है

0: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
1: കണ്ണൂർ ജില്ലയിൽ കാലവർഷം കനത്തതോടെ ദുരിതത്തിന്റെ തീവ്രത കൂടി. വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ജില്ലയിലുണ്ടായത്. രണ്ടു പേർ ഒഴുക്കിൽപ്പെട്ടു. ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അയ്യൻകുന്ന് ആറളം മേഖലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകി. പയ്യാവൂർ ചന്ദനക്കാമ്പാറ ആനയടി പാലം മഴവെള്ളപ്പാച്ചിലിൽ തകർന്നു. കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായി. നാശനഷ്ടത്തിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്തി വരികയാണ്. പഴശ്ശി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് സംഭരണിയുടെ ഷട്ടറുകൾ പരമാവധി തുറന്നിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി. ആകെയുള്ള 4823 വീട് പട്ടിക ബ്ലോക്കുകളിലെ മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയെ 4823 ബ്ലോക്കുകളാക്കി തിരിച്ചായിരുന്നു വിവരശേഖരണം. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഓരോ ബ്ലോക്കും. ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിരുന്നത്. നേരത്തെ സെൽഫ് ന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 62733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തിയിരുന്നു. കൊട്ടിയൂരിൽ അടുത്ത വർഷം വൈശാഖ മഹോത്സവം ആകുമ്പോഴേക്കും തീർത്ഥാടകർക്കായി 150 ശുചിമുറികൾ കൂടി നിർമ്മിക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ അറിയിച്ചു. കണ്ണൂർ കലക്ടറേറ്റിൽ ചേർന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രതിമാസ അവലോകന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിനു പുറമെ അടുത്ത വർഷം കുടിവെള്ളത്തിനായി 3 കുഴൽക്കിണർ കൂടി കുഴിക്കും. മാലിന്യ സംസ്കരണം, ഗതാഗതം, പാർക്കിംഗ് തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ വലിയ പരാതികൾ ഉണ്ടായില്ലെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്ന തീർത്ഥാടകർ പുഴയിൽ തുണി ഉപേക്ഷിച്ച് പ്രവണത കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ തടയാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് പരിസരത്ത് അമൃതം കർക്കിടകം ആരോഗ്യമേള ആരംഭിച്ചു. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കലക്ടർ എസ് സ്വാതി, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ എം വി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യപരമായ കർക്കിടക വിഭവങ്ങളും നാട്ടിൻപുറങ്ങളിലെ പാരമ്പര്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഇവിടെ നടക്കുന്നത്. കർക്കിടക മാസത്തിന്റെ ആരോഗ്യ പ്രാധാന്യം മുൻനിർത്തി വിവിധ കുടുംബശ്രീ സംരംഭക യൂണിറ്റുകൾ തയ്യാറാക്കുന്ന കഞ്ഞി, ഔഷധ ചമ്മന്തികൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, നാട്ടുവൈദ്യ വിഭവങ്ങൾ എന്നിവ മേളയുടെ ആകർഷണമാണ്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അടുത്ത വർഷം മുതൽ ഗവേഷണ പഠന വിഭാഗം തുടങ്ങുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സാക്ഷരതാ മിഷൻ എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന വിദ്യാഭ്യാസത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന തുടർ പഠന ബിരുദ പഠന സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു വൈസ് ചാൻസലർ. പഠിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് പാഠ്യപദ്ധതികളും കോഴ്സുകളും തീരുമാനിക്കുന്നതും ഉയർന്ന നിലവാരത്തിൽ പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രത്യേകതയാണ്. റെഗുലർ കോളേജുകളിൽ ഇതുപോലുള്ള പഠന സൗകര്യങ്ങളും ഇവിടെ ഉറപ്പാക്കുന്നുണ്ടെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഖാദി കേന്ദ്രം ഉൽപ്പാദിപ്പിക്കുന്ന ഷർട്ടിന്റെയും മുണ്ടിന്റെയും കോംബോ ഖാദി ഡ്യൂയോ എന്ന പേരിൽ വിപണിയിലിറക്കി. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ സ്വന്തം തറികളിൽ നെയ്തെടുത്ത കോംബോ സെറ്റ് 30% വിലക്കിഴിവിൽ കണ്ണൂർ ഖാദി ഗ്രാമസൌഭാഗ്യയിലെ ഓണം മേളയിലൂടെയാണ് വിതരണം ചെയ്യുന്നത്. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ്, കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഡയറക്ടർ സുഭാഷ് പി, പ്രൊജക്ട് ഓഫീസർ ജിഷ കെ തുടങ്ങിയവർ സംസാരിച്ചു. മേള ഓഗസ്റ്റ് 25 സമാപിക്കും. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യത്തിന്റെയും അനധികൃത മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്തും വിപണനവും സംഭരണവും തടയുന്നതിന് എക്സൈസ് വകുപ്പിന്റെ തീവ്രയജ്ഞ പരിശോധന ഈ മാസം 31 വരെ തുടരും. മദ്യം, മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ഒരു എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂം എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന പരാതികളിൽ അതത് സമയം തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈഭാരത് കേന്ദ്രയുടെ ജില്ലാ ഉപദേശക സമിതി യോഗം കലക്ടറേറ്റിൽ ചേർന്നു. ഡെപ്യൂട്ടി കലക്ടർ കെ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മൈഭാരത്തിന് കീഴിൽ കണ്ണൂരിൽ 47,000 യുവജനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി മൈഭാരത് കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ സച്ചിൻ ഹരീന്ദ്രൻ പറഞ്ഞു. ജില്ലയിൽ 206 യൂത്ത് ക്ലബ്ബുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ യുവജനങ്ങളെ ശാക്തീകരിച്ച് വികസിത ഇന്ത്യയുടെ ചാലകശക്തികളായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് മൈഭാരത്തിന്റെ ലക്ഷ്യം.
0: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. അടിമകൾ എന്ന ചിത്രത്തിനായി വയലാർ രാമവർമ്മ രചിച്ച്, ദേവരാജന്റെ സംഗീതത്തിൽ പി. സുശീല പാടിയത്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: ഇപ്പൊ വിശക്കുന്ന ഒരു ജീവി ഗാർഡ് ചെയ്യുമ്പോ അതിന്റെ അഗ്രഷൻ കൂടുന്ന ആലോചിച്ച് നോക്കൂ അല്ലെ. ഒരാൾ ഒരു കാവൽക്കാരനാണ്, അയാൾ ഭയങ്കര എക്സ്ട്രീംലി അഗ്രസീവ് ആവുമ്പോ അയാൾ എന്തും ചെയ്യും. അതേ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശസ്യ യൂനഃ ശാരീരികരൂപേണ സ്വസ്ഥാഃ മാനസികരൂപേണ ച സുദൃഢാഃ ഭവന്തിതി പ്രാർത്ഥയത്. വികസിതഭാരതസ്യ ലക്ഷ്യം സാധയിതും വികസിതഭാരതസങ്കൽപ്പാഭിയാനായ നശാ മുക്തി യുവ ഇതി കാര്യക്രമമപി ഉദ്ഘാടിതവാൻ. കേരളരാജ്യ പ്രചണ്ഡവൃഷ്ടിഃ നിരന്തരം വിനാശം ജനയതി. അഷ്ടജനാഃ മൃതാഃ ഇത്യുച്യതേ. സഹസ്രശഃ ജനാഃ സഹായ ശിബിരാൻ പ്രതി

0: स्थानान्तरिताश्च। असमराज्ये 27-अधिक-2000तमवर्षस्य जनगणनार्थं स्वगणना समारब्धा। गृहसूचीकरणप्रक्रियायाः प्राक् अगस्तमासस्य 16-दिनाङ्कपर्यन्तम् अन्तर्जालसुविधा उद्घाटितास्ति। इण्डोनेशियादेशे मदुराद्वीपे नौकायानस्य अग्निप्रकोपात् 5 जनाः मृताः, 141 जनाश्च लुप्ताः सन्ति। अपि च बैडमिंटन क्रीडायां तन्वी शर्मा इत्येषा ताइपे ओपन इति क्रीडायां प्रथमवारं BWF वर्ल्ड टूर इति उपाधिं प्राप्तवती। अथ वार्ताः विस्तरेण। प्रधानमंत्री नरेन्द्र मोदी अद्य अवदत् यत् भारतं यावत् विकसित भारतं भवितुं प्रावर्तते तदा राष्ट्रस्य युवकाः शारीरिक रूपेण स्वस्थाः, मानसिक रूपेण सुदृढाः, आत्मविश्वास युक्ताश्च भवेयुः। अद्य नवदिल्ल्यां आभासीय माध्यमेन नशा मुक्त युवा विकसित भारत संकल्पाभियानस्य उद्घाटने भाषणं कुर्वन् श्रीमोदी अवदत् यत् युवजनाः सर्वदा मादक द्रव्येभ्यः दूरीभूय स्वस्थ जीवनशैलीं स्वीकर्तुं शक्नुवन्त्वीति।
1: नशा केवल शरीर को नुकसान नहीं पहुंचाता, नशा एक माँ की मुस्कान छीन लेता है, नशा एक पिता के सपनों को चूर चूर कर देता है। और जब परिवार में, समाज में ऐसा होता है और कहीं ना कहीं राष्ट्र की शक्ति भी कमजोर पड़ जाती है। और इसलिए हमें हर एक युवा को नशे के चुंगल में फंसने से बचाना है।
0: श्री मोदी इत्ययम् अवदत् यत् अयम् उपक्रमः मादक द्रव्याणां दुरुपयोगं विरुध्य शतसप्ताहस्य राष्ट्रव्यापी जनसहभाग अभियानस्य आरम्भं करिष्यति इति। श्री मोदी अवदत् यत् मादक द्रव्याणां व्यसनं जनान् स्वलक्ष्यात् विचलितं करोति, स्वप्नाः साधयितुं च दूरं करोति। सः अवदत् यत् व्यसनं न केवलं परिवारान् विनाशयति अपितु राष्ट्रस्य शक्तिम् अपि दुर्बलं करोति। प्रधानमन्त्रिणा कुटुम्बेभ्यः सामाजिक कलङ्कभूतानां मादक द्रव्याणां दुरुपयोगस्य प्रकरणानि न निगूढयन्त्विति आग्रहः कृतः। सः अवदत् यत् ते समयोचितं साहाय्यं याचन्तु, मुक्तरूपेण संवादं कुर्वन्तु, विशेषज्ञैः सह परामर्शं स्वीकुर्वन्तु, अथ प्रभावित परिवारस्य सदस्यानां स्वस्थतायै चिकित्सा साहाय्यम् उपयुञ्जन्तु। पंजाबराज्ये राज्यस्य 7 शैक्षणिकसंस्थानां सहस्रशः छात्राः अद्य विकसित भारत संकल्प अभियानाय नशा मुक्त युवा इत्यस्मिन् भागम् अगृह्णन्, यस्याभासीय शुभारम्भः प्रधानमन्त्रिणा श्रीनरेन्द्रमोदिना अभिसम्बोधयता कृता। पंजाब आधारित विश्वविद्यालयानाम् अधिकांशाः छात्राः, येषु बहवः NSS स्वयंसेवकाः अपि आसन्, तेषां मतम् आसीत् यत् मादकद्रव्यमुक्तस्य देशस्य कृते एतादृशानाम् अभियानानां प्रोत्साहनं समाजस्य सामूहिकं दायित्वम् अस्ति इति। अद्य प्रातः राष्ट्रपतिभवनस्य अग्रभागे आयोजिते समारोहे राष्ट्रपतिः द्रौपदी मुर्मुः इत्येषा PBG सोल्जरेथान् इति स्पर्धायाः ध्वजपूर्वकम् आरम्भं कृतवती। मिजोरम राज्यस्य राज्यपालः जनरल BK सिंहः यः उपक्रमस्य संरक्षकः अस्ति सोऽपि अस्मिन् अवसरे उपस्थितः आसीत्। सामाजिक प्रसार माध्यमे राष्ट्रपतिः अवदत् यत् सैनिकानां कृते धावनं, सैनिकैः सह धावनम् इति दृष्ट्या मार्गदर्शितं सोल्जराथन् इति धावनस्पर्धा नागरिकाणां सशस्त्रबलानां च मध्ये सम्बन्धं सुदृढं कर्तुम् अद्वितीयमञ्चरूपेण कार्यं करोति इति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। केरलं राज्ये प्रचण्डवृष्ट्या निरन्तरं पीडनं प्रचलति इति कारणात् भारतस्य ऋतुविभागेन अद्य राज्यस्य 12 मण्डलानां कृते काषायी सञ्चेतना प्रदत्ता अस्ति। പ്രായഃ പാദോന ഷട് സഹസ്ര ജനാഃ പ്രഭാവിത ക്ഷേത്രേഷു ഉദ്ഘാടിത സഹായ ശിബിരേഷു സ്ഥാനാന്തരിതാഃ സന്തി. രാജ്യ സർവകാരഃ അവദത് യത് വൃഷ്ടി സംബദ്ധാസു ഘടനാസു സപ്തവിംശതീനി ഗൃഹാണി പൂർണതയാ നഷ്ടാനി, ദ്വിശത പ്രായശ്ച ഗൃഹാണി ആംശിക രൂപേണ ക്ഷതിഗ്രസ്താനി അഭവന്നിതി. ഒഡിസ്സ രാജ്യ ജലപ്ലാവനസ്യ സ്ഥിതിഹി പുനഃ സാമാന്യ ജായമാനാസ്തി, യതോ ഹി മഹാനദി ക്ഷീണാ ജായമാനാസ്തി, പരഞ്ചു ജലപ്ലാവനേന വിസ്തൃതഃ വിനാശഃ അഭവത്. വിശേഷതഃ സമ്പൂർണേ ഉത്തര ഒഡിസ്സാ പ്രദേശെ യത്ര സസ്യാനാം മഹതി ക്ഷതിഹി ജീവികായാശ്ച മഹതി ക്ഷതിഹി അഭവത്. രാജ്യ സർവകാരേണ പുനഃ സ്ഥാപനായ പ്രയത്നാഃ തീവ്രീകൃതാഃ സന്തി. ഗുജറാത്ത് രാജ്യ അദ്യ കച്ച് ബാവത്ഥരാഡ് വനാസ്കാണ്ഠ പാട്ടൺ മെഹസാണ മോർവി സുരേന്ദ്രനഗർ സാബർകാന്ത ഇത്യേതേഷു ക്ഷേത്രേഷു പ്രചണ്ഡ വൃഷ്ടിഹി ഭവിഷ്യതീതി ഋതുവിഭാഗേന പൂർവാനുമാനം കൃതമസ്തി. അത്രാന്തരെ NDRF ഇത്യസ്യ പ്രശാസനസ്യ ച ഉദ്ധാരകാര്യാണി പ്രചലന്തി. മത്സ്യപാലകാഃ അദ്യ സമുദ്രേ ന ഗച്ഛന്തു ഇതി അപി സൂചിതമസ്തി. തെഹ്റാന ദേശേ പശ്ചിമേഷ്യയാഃ അനേകേഭ്യഃ ദേശൈഃ ച സംഭാവ്യ സമന്വയസ്യ പ്രാരൂപം പ്രദത്തം ഇതി വദന് വിരാമസ്യ യാചനാം കൃത്വാ അമേരിക്കാദേശഃ ഇറാന് ദേശസ്യ ഉപരി നിയോജിതം സൈന്യാക്രമണം സ്ഥഗയിതും സഹമതഃ അഭവത്. സാമാജിക പ്രസാര മാധ്യമേ അമേരിക്കാദേശസ്യ രാഷ്ട്രപതിഃ ഡൊണാൾഡ് ട്രംപഃ അവദത് യത് അമേരിക്കാദേശഃ സൈന്യക്രിയായാഃ കൃതേ പൂർണതയാ സജ്ജഃ ആസീത്, പരന്തു കൂട്ടനീതിം അഗ്രെ ഗന്തും യോജിതാ പ്രഹാരം സ്ഥഗയിതും നിർണയം അകരോദിതി. സഹ അവദത് യത് ഇറാന ദേശഃ തഥാ പശ്ചിമേഷ്യ ദേശസ്യ അന്യേ ദേശാഃ വാഷിംഗ്ടൺ ദേശം സൈന്യക്രിയാക്രമണം വിലംബയിതും ആഗ്രഹം കൃതവന്തഃ, തദർത്ഥം വ്യവഹാരസ്യ പരിധിഃ അംഗീകൃതഃ അസ്തി ഇതി. അമേരിക്കാദേശെ ഭാരതീയ രാജദൂതഃ വിനയമോഹൻ ക്വാത്ര ഇത്യേഷഃ അവദത് യത് യദി പാകിസ്ഥാനദേശഃ ദ്വൈപാക്ഷിക വിഷയേഷു ഭാരതസ്യ സഹകാരം ഇച്ഛതി തർഹി പ്രഥമം സഹ സ്വനിർമിതം ആതങ്കവാദസ്യ മൂലസൗകര്യം അവശ്യം വിച്ഛിന്നം കാരയേദിതി. ഇന്തോനേഷ്യാദേശെ അദ്യ മധുരാദ്വീപം നികസാ സമുദ്രേ യാത്രീ ചാലകദലൈഃ സഹ ഏകസപ്തത്യധികദ്വിശതം യാവത് ജനാഃ നൗകായാം അഗ്നിപ്രകോപേന പീഡിതാഃ, തേഷു പഞ്ചജനാഃ മൃതാഃ ഏകചത്വാരിംശത് ജനാഃ അധുനാപി ലുപ്താഃ സന്തി ഇതി ഉച്യതേ. ദേശസ്യ അന്വേഷണ ഉദ്ധാര വിഭാഗേന ഉക്തം യത് ഏതാവത് പര്യന്തം പഞ്ചവിംശത്യധികദ്വിശതം യാവത് ജനാഃ രക്ഷിതാഃ സന്തി, ലുപ്താന് യാത്രികാന് അന്വേഷ്ടും ദലാനി കാര്യം കുർവന്തഃ ച സന്തി. ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ തൻവി ശർമ ഇത്യേഷ പ്രഥമവാരം BWF വേൾഡ് ടൂർ ഇതി ഉപാധിം പ്രാപ്തവതി. സാ വിയത്നാം ദേശസ്യ ഗുയേൻ ഥുയ് ലിൻ ഇത്യമും ഏകവിംശതി ഷോഡശ ഏകവിംശതി ഷോഡശ ഇത്യങ്കൈഃ പരാജിത്യ അദ്യ തൈപേ ഓപ്പൺ സൂപ്പർ വുമൻ സിംഗിൾസ് ഇതി ഉപാധിം പ്രാപ്തവതി. സാ അഷ്ടോത്തര ദ്വിസഹസ്രതമെ വർഷെ സൈന നെഹ്വാല ഇത്യസ്യാഃ അനന്തരം ഉപാധിം പ്രാപ്തവതി പ്രഥമാ ഭാരതീയ മഹിളാ അപി അസ്തി. അന്തേ മുഖ്യവാർത്താഃ പുനഃ ഏകവാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശസ്യ യൂനഃ ശക്തിരൂപേണ സ്വസ്ഥാഃ മാനസികരൂപേണ ച സുദൃഢാഃ ഭവന്തിതി പ്രാർത്ഥയത്. കേരളം രാജ്യേ പ്രചണ്ഡ വൃഷ്ടിഃ നിരന്തരം വിനാശം ജനയതി അഷ്ടജനാഃ മൃതാഃ ഇത്യുച്യതെ. അസം രാജ്യേ സപ്തവിംശത്യധികദ്വിസഹസ്രതമവർഷസ്യ ജനഗണനാർത്ഥം സ്വഗണനാ സമാരബ്ധാ ഇതി വാർത്താഃ.
2: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
4: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
5: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
6: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
5: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
4: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത് ബാറ്റ് അയാൾക്കാണ്. കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: Less premium, more bonus, most suitable for your loved ones. RPLI, nothing better than this.
6: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
7: Aakashavani. Namaskaram. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തരഘട്ടവും നേരിടാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും മുൻകൂട്ടി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റുകയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ പ്രാദേശികമായി സജ്ജമാക്കാനും കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 64 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1349 പേർ. കൂടുതൽ പേർ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 567 പേർ. കോട്ടയം 505, ഇടുക്കി 79, കോഴിക്കോട് 78, മലപ്പുറം 61 എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷം. നിലവിൽ ഒരു മരണമാണ് ജില്ലയിലുണ്ടായത്. കൂത്തുപറമ്പ് കൈത്തേരിയിൽ അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് അപകടസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
8: കഴിഞ്ഞ 2 ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതി 32 വില്ലേജുകളിലാണ് കൂടുതലായി ബാധിച്ചത്. 18 വില്ലേജുകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത്. 876 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.
7: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനും DTPC കൾക്കും നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും സഞ്ചാരികൾക്ക് സുരക്ഷാ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനും പോലീസ്, ഫയർഫോഴ്സ് സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. അതേസമയം മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു.

0: 3024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി രാജ്യത്തിനും വിദേശ രാജ്യങ്ങൾക്കും മാതൃകയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. മാനസികവും ശാരീരികവുമായ വികാസം ഉറപ്പാക്കി സാമൂഹിക സേവനം ചെയ്യാൻ പ്രാപ്തമായ ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ വിജയം നേടിയ മാതൃകയാണ് എസ് പി സി പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകും. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾക്ക് ശമനമാകുന്നു. അതേസമയം ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴനാശം വിതച്ച റാന്നി പ്രദേശങ്ങളിലും ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ജലം അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലെത്തുന്നത് കൃഷി ഉൾപ്പെടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. മഴ തുടർന്നാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിറവേറ്റണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കാലവർഷക്കെടുതിയും കടലാക്രമണവും മൂലം അരക്ഷിതാവസ്ഥയിലായ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലാണെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ആശ്വാസവും അർഹമായ നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടത് പിന്തുണയും ആശ്വാസവും അതിജീവനത്തിനായുള്ള മാർഗവുമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വി മുരളീധരൻ എം എൽ എ അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കർക്കിടകത്തിലെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന 10 കർക്കിടക ഫെസ്റ്റ് നാളെ മുതൽ ഈ മാസം 7 വരെ എറണാകുളം കളക്ടറേറ്റ് കോമ്പൌണ്ടിൽ നടക്കും. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന കർക്കിടക വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ടായിരിക്കും. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 40 മിനിറ്റ്. സന്ധ്യാഗീതം. ആദ്യം അവിടത്തെ പോലെ ഇവിടെയും എന്ന ചിത്രത്തിനായി എസ് ജാനകി പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

സന്ധ്യാഗീതം സമാപിച്ചു. ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. നാളെ രാവിലെ 11:02 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 അല്ലെങ്കിൽ 9496596321. മറക്കാതെ വിളിക്കുക. നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: തീർത്തും ഒറ്റപ്പെട്ടു പോയേക്കാം. പല അഭിപ്രായങ്ങളും ഉയരാം, നമ്മെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരെ ഭയക്കേണ്ട കാര്യമില്ല. ധീരമായ ചില തീരുമാനങ്ങളാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത് എന്നത് ചരിത്ര സത്യമാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശത്തിന്റെ പ്രാധാന്യം എന്നതാണ് ഇന്നത്തെ പ്രധാന വിഷയം. എന്നാൽ അതിനു മുമ്പ് നമുക്ക് എന്നത്തെയും പോലെ ഒരു ചോദ്യത്തിന് ശേഷം പരിപാടിയിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വത്തവകാശം എന്താണെന്ന് നമുക്കറിയാം. പാരമ്പര്യമായുള്ള വീടും വസ്തുക്കളും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ്. എന്നാൽ ബൌദ്ധിക സ്വത്തവകാശം എന്നാൽ എന്താണ്? പാരമ്പര്യമായി പല നെല്ലിനങ്ങളും വിത്തായി സൂക്ഷിക്കുന്ന കർഷകരുണ്ടാവും. അതുപോലെ മറ്റ് കാർഷിക വിളകളുടെയും വിത്തുകൾ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭൗമസൂചിക പദവി കിട്ടിയ അനേകം കാർഷിക വിളകളുണ്ട്. ഇതെല്ലാം കൈമോശം വരാതെ വരും തലമുറയ്ക്ക് കൈമാറാം. അത് നിയമമാക്കിയിട്ടുണ്ട്. ഇത് പലർക്കും അപരിചിതമായ കാര്യമാണ്. കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ ലൌലി ബി ആണ്. ഡോക്ടർ ലൌലിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മാഡം, ഈ IPR ഇംഗ്ലീഷിൽ ഇത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയും, ബൗദ്ധിക സ്വത്തവകാശം. ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കാർഷിക മേഖലയിൽ ഇത് എന്തുവാണ്, അല്ലെങ്കിൽ IPR എന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാം.
2: നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് ബൗദ്ധിക സ്വത്തവകാശം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്ത്, നമ്മളുടെ സ്വത്ത്, അതൊരു പക്ഷെ നമ്മുടെ വീടാകാം, കാറാകാം, ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ സ്വത്തുക്കളാണ്. ഇതിൻ്റെ അവകാശം നമുക്കുണ്ട്. ഇത് മെറ്റീരിയലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ വസ്തുവകൾ. ഇതുകൂടാതെ ബൗദ്ധികപരമായ, അതായത് നമ്മൾ മനസ്സുകൊണ്ടല്ലേ ബുദ്ധിപരമായി ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾക്ക് നമുക്കെന്ത് അവകാശം, അത് ഒരു നിയമം വഴി നമുക്കതിനൊരു അവകാശം തരുന്നതാണ് ബൗദ്ധിക സ്വത്തവകാശം. അപ്പോൾ ഈ ബൗദ്ധിക സ്വത്തവകാശം കിട്ടുക എന്തിനെങ്കിലും ആയിക്കോട്ടെ, ഒരു ഉൽപ്പന്നത്തിനാകാം, പല പല കാര്യങ്ങളും
1: ഒരു
2: പ്രോസസ്സിനാകാം, ഇതെന്ത് തന്നെ ആയാലും ഇത് നമുക്ക് തൊടാൻ പറ്റുന്ന സാധനം ആയിക്കൊള്ളുന്നില്ല,
1: ഒരു ഐഡിയ ആകാം.
2: ഇതിനൊക്കെയാണ് ബൗദ്ധിക സ്വത്തവകാശം വരുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമാണ്. കാരണം വ്യക്തികൾ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കലാപരമായ സൃഷ്ടികളായിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം ഇന്നത്തെ കാലത്ത് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉദാഹരണമാണ് കോപ്പിറൈറ്റ്. ഇതെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എഴുതുന്ന ഒരു കഥയോ നോവലോ എന്തെങ്കിലും ആകാം,
1: കൂടാതെ
2: പാട്ട്, ഇതെല്ലാം കോപ്പിറൈറ്റ് ഉണ്ട്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് മേലില് അയാൾക്ക് കിട്ടുന്ന അവകാശം, അത് നമ്മൾ വെറുതെ വാഗുണ്ട് പറയുകയല്ല, നിയമപരമായി അത് ആ വ്യക്തിക്ക്, ഒരു പക്ഷെ ഒരു വ്യക്തിയാകാം, ഒരു സംഘടനയാകാം, ഒരു ഗ്രൂപ്പ് ഓഫ്, എങ്ങനെ വേണമെങ്കിലും നമുക്കത് വരാം, അതിന് കൊടുക്കുന്നതാണ് ബൗദ്ധിക സ്വത്തവകാശം.
1: അപ്പൊ ഇത് കാർഷിക മേഖലയിൽ ഇതിന്റെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ഇതൊരു ഉദാഹരണം വെച്ച് വേണമെന്ന്.
2: കാർഷിക മേഖലയിൽ ഒരുപാട് പ്രസക്തമായ കാര്യങ്ങൾ ബൗദ്ധിക സ്വത്തവകാശവുമായിട്ടുണ്ട്. അത് നമ്മളുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇത് പണ്ട് തൊട്ടേ നമുക്കുള്ള പല കാര്യങ്ങളും അത് ഈ നിയമപരമായി നമ്മുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ, നമുക്ക് നിയമപരമായിട്ട് എഴുതി ഒരു റൂളായിട്ട് അത് നമ്മുടെ തന്നെ അവകാശം എന്ന് വരുമ്പോഴാണ് അതിന് പ്രസക്തമാവുന്നത്. അല്ലെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം, എൻ്റെത് തന്നെ ആണെന്ന് എനിക്കറിയാം, മറ്റൊരാൾക്കറിയാം. പക്ഷെ വേറൊരാൾ ഇതെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനാണ് ഈ ബൗദ്ധിക സ്വത്തവകാശം വരുന്നത്. കാർഷികപരമായിട്ട് വരുമ്പോൾ ബൗദ്ധിക സ്വത്തവകാശത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പൊ പറഞ്ഞല്ലോ കോപ്പിറൈറ്റ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം പേറ്റന്റിങ്, മറ്റൊന്നാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെ ജി ഐ ടാഗ്, ഇതിടയ്ക്കെങ്കിലും പത്രങ്ങളിലൊക്കെ വന്നെങ്കിലും ആൾക്കാർ കണ്ടു ഭൗമസൂചകാ പദവി. ഭൗമസൂചകാ പദവി എന്നുള്ള മലയാളം വാക്ക് പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ജി ഐ ടാഗ് എന്ന് തന്നെയാണ് പല പത്രങ്ങളിലും മാസികകളിലും എല്ലാം നമ്മൾ കേൾക്കാറുള്ളത്. ഇതെല്ലാം തന്നെ കാർഷികപരമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഭൗമസൂചക പദവി എന്ന് പറയുമ്പം കാർഷിക ഉൽപ്പന്നങ്ങളാകാം, അത് ഉൽപ്പന്നം ഉണ്ടാക്കുന്ന രീതികളാകാം, ഇതിനെല്ലാം തന്നെ ഭൗമസൂചക പദവി ലഭിക്കാം.
1: കൃഷിരീതികളും വേണമെങ്കിൽ ആവാം,
2: കൃഷിരീതികളും ആകാം, പക്ഷെ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിയമങ്ങളുണ്ട്.
1: അതെ, സ്ഥിരീകരിക്കണം.
2: അതെ, നമ്മളത് തെളിയിക്കണം. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ആക്ടാണ്. ആക്ട് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആയാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് നമുക്ക് തെളിയിക്കാൻ പറ്റണം. ഇത് യഥാർത്ഥത്തിൽ
1: എന്റെ തന്നെയാണ്.
2: അതെ, എന്റെ കണ്ടുപിടുത്തം. അതൊരു കോടതിയിൽ നമ്മൾ പോയി നമ്മുടെ അവകാശവാദം ഉന്നയിക്കുന്നതിന് തുല്യമാണ്. ഇത് ഭൗമസൂചക പദവി ഒന്ന്. മറ്റൊന്നാണ് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ്. അതായത് ജനിതക ശേഖരം ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സമൂഹം കമ്മ്യൂണിറ്റി അവാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും.
1: ഏതെങ്കിലും വിളവിന് വേണ്ടിയുള്ളത്,
2: ഒരു വിളവ് തന്നെ ആകണമെന്നില്ല, പല വിളവുകളാകാം. അതിന്റെ ഒരു അമൂല്യമായ ശേഖരം സൂക്ഷിക്കുന്ന കർഷകർ അല്ലെങ്കിൽ ഒരു കർഷക കൂട്ടായ്മ, അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. കാരണം ഇത് ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനം എന്നോണം അവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ്.
1: അത് അവരുടെയാണ്, ആ സ്വത്ത് അവരുടേതാണ്. ആ ഇനം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജീനോം അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസ് അവരുടേതാണ്,
2: അവരുടേതാണ്. അവരതിനെ സൂക്ഷിക്കുന്നു, കരുതുന്നു, നശിച്ചു പോകാതെ വീണ്ടും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം വളരെ അമൂല്യമായ പരമ്പരാഗത ഇനങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഏത് വിളവെടുത്താലും അറിയാം. ഇപ്പം നെല്ലിൽ തന്നെ പല പരമ്പരാഗത ഇനങ്ങളുണ്ട്. ഇതിൽ പകുതി കൂടുതലും നമുക്കിന്ന് കാണാൻ കിട്ടത്തില്ല. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഈ പുതിയ ഇനങ്ങൾ വരുമ്പോൾ പുതിയ ഇനങ്ങൾക്ക് വിളവ് കൂടുതലാണ്. അപ്പോൾ കർഷകർ എന്താണ് ചെയ്യുക, പുതിയ വിളവിലേക്ക് മാറും, പുതിയ ഇനങ്ങളിലേക്ക് മാറും. അപ്പോൾ പഴയ ഇനങ്ങൾ ഇവർക്ക് അത്രയും വിളവ് കിട്ടാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുന്നത് കൊണ്ട് ഇവർ അത് കൃഷി ചെയ്യുന്നത് നിർത്തും. പുതിയ ഇനങ്ങൾ വരുമ്പോഴത്തേക്ക് പരമ്പരാഗതമായ ഇനങ്ങൾ പലതും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് സംരക്ഷിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. പഴയതിനെ സംരക്ഷിക്കുക, അത് വെറുതെ ഒരാൾ സംരക്ഷിക്കണമെന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ മാറ്റിവെക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുള്ളൂ.
1: മനുഷ്യ സ്വഭാവമാണ്,
2: സ്വഭാവമാണ്. നമുക്ക് ആരെയും കുറ്റം പറയുകയോ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് പല ശാസ്ത്രജ്ഞന്മാരും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഈ നല്ല ജനിതക ശേഖരം സൂക്ഷിക്കേണ്ടതാണെന്നും അതിൻ്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം കൊണ്ടുവരുന്നത്.
1: അപ്പം മേഡം, നമുക്കിവിടെ നോക്കുമ്പോൾ പ്ലാന്റ്സ് ജീനോം സേവിയർ അവാർഡ് അല്ലെങ്കിൽ ജനിതക ശേഖരം സൂക്ഷിക്കുന്ന കർഷകര്, ഇതാണ് നമ്മുടെ കർഷകർ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബൗദ്ധിക സ്വത്തവകാശത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം
2: അല്ലെ?
1: അപ്പം ഇതെന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാം. ഒരു കർഷകർ ഇതിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർഷകന് തോന്നുന്നുണ്ട് ഞാൻ ഇത്രയും ഇനങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, ഇതെല്ലാം അപൂർവ ഇനങ്ങളാണ്, അപ്പൊ ആ കർഷകൻ എങ്ങനെ ഈ ഒരു അവാർഡിന് അർഹനാവുന്നത്, അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ സാധിക്കും?
2: ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഇത് ആരാണ് ഈ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ് കൊടുക്കുന്നത്, നമ്മൾ ആർക്കാണ് അപേക്ഷിക്കേണ്ടത്?
1: അതെ,
2: ഇത് ആദ്യമായിട്ട് ശരിക്കും ഒരു അന്താരാഷ്ട്ര തരത്തിലുള്ളൊരു ട്രീറ്റി ആദ്യമേ വന്നിരുന്നു, ഉപ്പോ ട്രീറ്റി എന്നൊക്കെ പറയും. അതിനുശേഷമാണ് PPVFRA, അതായത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ട്, ഇങ്ങനൊരു ആക്ട് നിലവിൽ വരുന്നത് 2001.
1: ഇനങ്ങളെ
2: സംരക്ഷിക്കുക, കർഷകരുടെയും മനസ്സിലാക്കുക, അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കുക. ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ ആക്ട് മറ്റു രാജ്യങ്ങളിലും ഉണ്ട്. അവിടെയൊന്നും ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമങ്ങളും മറ്റുമില്ല. അവിടെയൊക്കെ ശാസ്ത്രജ്ഞരുടെ കാര്യങ്ങൾ അല്ലെ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവരുടെ വെച്ച് നിൽക്കുവാണ്. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ്.
1: ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇനങ്ങൾ ശാസ്ത്രജ്ഞര് പുറത്തെടുക്കണമെങ്കിൽ ഈ പഴയ ഇനങ്ങൾ വേണം.
2: തീർച്ചയായിട്ടും ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സസ്യ ഇനങ്ങൾ സംരക്ഷിക്കുക, കൂടാതെ തന്നെ ഈ ഇനങ്ങൾ പുതിയ ഒരു വിത്തിനം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് വേണ്ടി കർഷകര് ഇത് ഷെയർ ചെയ്യണം, മറ്റ് ശാസ്ത്രജ്ഞർക്ക് ഇത് കൊടുക്കണം. അവരുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അവരുടെ കയ്യിൽ ഇരിക്കുമെന്നേ ഉള്ളൂ. അതിൽ നിന്നും എന്താണ് സമൂഹത്തിന് നേട്ടം? കർഷകൻ സ്വന്തം താല്പര്യത്തിന് കയ്യിൽ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അത് വരികയും ചെയ്യുമ്പോഴാണ് ഒരു വലിയ

0: രണ്ട് മൂന്ന് തലമുറ നമ്മൾ വീണ്ടും നടുമ്പോൾ അതേ ഗുണങ്ങൾ തന്നെ ഇതിലുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഇത് കർഷകർക്ക് ചെയ്യാം. ഇത് അവർ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ആ ഇനം ഈ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇനി പ്ലാൻ ജീനോം സേവിയർ അവാർഡ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ജനിതക ശേഖരം, അത് ഏതെങ്കിലും ഒരു വിളയിലായിരിക്കാം, പലതരം വിളകളിലായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ, അത് എത്രയുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ അല്ലെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, നമ്മുടെ ഇവിടെയുണ്ട്, കേരളത്തിലുള്ളതാണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്. ഇവർക്കെല്ലാം തന്നെ ഇത് കണ്ട് പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഈ അപേക്ഷ അവർ പരിഗണിക്കുകയുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ അവരുടെ അപേക്ഷയിൽ നമ്മൾ കൊടുക്കേണ്ട വിവരങ്ങളിൽ ഒന്നാണ് ഈ കർഷകന്റെ കയ്യിലുള്ള ഇനങ്ങളിൽ ഏതെങ്കിലും പുതിയ ഒരു ഇനം ഉരുത്തിരിച്ചെടുക്കുന്നതിന് സഹായകമായിട്ടുണ്ടോ. അപ്പൊ കർഷകൻ തന്റെ കയ്യിൽ ഒരു ജനിതക ശേഖരം സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് ഒരു ശാസ്ത്രജ്ഞനോ അതിനു വേണ്ടി കൊടുക്കാം, ഇല്ലെങ്കിൽ കർഷകന് തന്നെ മറ്റൊരു ഇനം ഉരുത്തിരിച്ചെടുക്കുകയും ആകാം.
1: കർഷകർ അങ്ങനെ
0: ചെയ്യുന്നുണ്ട്, ധാരാളം ചെയ്യുന്നുണ്ട്. അതിന് അവരുപയോഗിച്ച പ്രക്രിയ എന്താണെന്നും എല്ലാം വിശദമായിട്ട് ഇതിൽ നമ്മൾ കൊടുക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി ആയിട്ടുമുണ്ട്. അത് കൂടുതലും നമ്മൾ കാണുന്നത് ഈ പല ട്രൈബ്സ്
1: ഗോത്രവർഗക്കാർ
0: അവരുടെ ഒരു ജീവിത രീതിയാണ്, യഥാർത്ഥത്തിൽ ഒരു ജീവിത രീതിയാണ് അവരുടെ കയ്യിലുള്ള ജനിതക ശേഖരം സൂക്ഷിക്കുക എന്നുള്ളത്. അത് അവരാരും പറഞ്ഞു പഠിപ്പിച്ചിട്ടോ ഈ PPVFRA ആക്ട് വായിച്ചിട്ടോ ഈ ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടോ ഒന്നും അല്ല അവർ ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു വലിയ മാർഗമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ അട്ടപ്പാടിയിലും മറ്റുമുള്ള ചെറിയ ഗോത്രവർഗക്കാര് അവര് തന്നെ ചെറുധാന്യങ്ങൾ ഉണ്ടല്ലോ, പലതരത്തിലുള്ള ചെറുധാന്യങ്ങൾ നമ്മളൊന്നും കണ്ടിട്ട് പോലും കാണത്തില്ല, ചെറുധാന്യങ്ങളുണ്ട്, അതുപോലെ പൾസസ് പയറുവർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളത് അവർ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് കണ്ടിട്ടില്ലാത്ത തരം ഇനങ്ങൾ പോലും അവരുടെ കയ്യിലുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി അവാർഡ്. ഈ പ്ലാൻ ജീനോം സേവിയർ അവാർഡിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാനെന്നും പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ട് ഒരു കർഷകന്റെ വീട്ടിൽ. ഇപ്പം നമുക്കറിയാം ഇയാളുടെ കയ്യിൽ നിന്നും ധാരാളം സാധനങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്, ഒരു പക്ഷേ അതിൽ നിന്നായിരിക്കാം ചില ഇനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവുക,
1: പക്ഷെ
0: രേഖകളൊന്നുമില്ല. ഇത് ആൾക്കാർ അറിയണം,
1: ബോധവൽക്കരണം
0: അത്യാവശ്യമാണ്.
1: ഇപ്പൊ മേഡം ഇത് ഒരു പക്ഷമാണ് ഇതിന്റെ. മേഡം പറഞ്ഞത് പ്ലാൻ ജീനോം സേവിയർ അവാർഡ്, ഇനങ്ങൾ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നത്, ജനിതക ശേഖരം നമ്മൾ എങ്ങനെ കൺസേർവ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം മേഡം സൂചിപ്പിച്ചത് ഭൗമസൂചിക പദവിയാണ്, ജിയോ ടാഗിംഗ്. ഇതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാം.
0: ഭൗമസൂചക പദവി എന്ന് പറഞ്ഞാല് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ നമ്മൾ പറയുന്നു, അല്ലെ GI ടാഗിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരു ഉൽപ്പന്നത്തിനോ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയക്കോ, അതും ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിലാണ് ഭൗമസൂചക പദവി ലഭ്യമാവുക. ഭൗമസൂചക പദവിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ രജിസ്ട്രാറുണ്ട്, ചെന്നൈയിലാണ് ഇതിൻ്റെ ഓഫീസ് ഇരിക്കുന്നത്. നമ്മൾ അവിടേക്കാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി ഇത് അപേക്ഷിക്കുമ്പോൾ കർഷകർക്ക് മാത്രമല്ല ഭൗമസൂചക പദവി എന്ന് പറയുന്നത്, ഏതൊരു ഉൽപ്പന്നത്തിനുമാകാം, പക്ഷെ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കണം. തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന ഒന്നാണ് ബാലരാമപുരം കൈത്തറി, അതിന് ഭൗമസൂചക പദവി ഉള്ളതാണ്. മറ്റൊന്ന് ആറന്മുള കണ്ണാടി, കേരളത്തില് ആദ്യത്തെ ഭൗമസൂചക പദവി ലഭ്യമായിരിക്കുന്നത് ആറന്മുള കണ്ണാടിക്കാണ്. അതൊന്നും കാർഷിക ഉൽപ്പന്നങ്ങളല്ല. ഇന്നിപ്പം നമ്മൾ കേരളത്തിന്റെ കണക്കെടുത്ത് നോക്കിയാല് 39 ഭൗമസൂചക പദവി ഉണ്ട്. അതിൽ പക്ഷേ 24 കാർഷിക ഉൽപ്പന്നങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ ഭൗമസൂചക പദവി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തിലെ കൾച്ചർ, അവരുടെ ഒരു സാമൂഹിക വ്യവസ്ഥയുമായിട്ട് ഇണപിരിഞ്ഞ് കിടക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും മിക്കവാറും തന്നെ. എങ്കിൽ മാത്രമേ ഈ ഭൗമസൂചക പദവിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പ്രദേശത്ത് നമ്മൾ പെട്ടെന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമുക്ക് അതിന് കിട്ടില്ല. അത് അവരുടെ കൾച്ചറുമായിട്ട് സാമൂഹ്യ പല കാര്യങ്ങളും, ഒരുപക്ഷെ വിവാഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അമ്പലങ്ങളിലുള്ള ട്രഡീഷൻസ് ആയിരിക്കും, ഇതെല്ലാമായിട്ടും ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ആ പ്രദേശവുമായിട്ട് ഇതിന് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിൽ വരുമ്പോഴാണ് ഇതിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക.
1: മേഡം സൂചിപ്പിച്ച മാതിരി കേരളത്തിന് കിട്ടിയ GI ടാഗിംഗില് ഭൂരിഭാഗവും കാർഷിക ഉൽപ്പന്നങ്ങളാണ്. കർഷകരും അല്ലെങ്കിൽ ആ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതിലൊരു വലിയ പങ്കുണ്ട്.
0: തീർച്ചയായിട്ടും ഇതിന്റെ പ്രയോജനം എന്തെന്ന് പറഞ്ഞാല്, നമുക്ക് മറയൂർ ശർക്കരയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം.

0: ശർക്കര ജി ഐ ടാഗിംഗ് അല്ലെങ്കിൽ ഭൗമസൂചക പദവി ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതിൻ്റെ പ്രത്യേകതകളാണ് മറയൂർ ശർക്കരയ്ക്ക് ഭൗമസൂചക പദവി ലഭ്യമാക്കിയത്. സാധാരണ ശർക്കരയ്ക്ക് മാർക്കറ്റിൽ ഒരു ഏകദേശം 60 to 80 രൂപ അത്ര വരെ കിട്ടുള്ളൂ. പക്ഷെ മറയൂർ ശർക്കര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ വില വളരെ വളരെ കൂടുതലാണ് ഇതിനെക്കാളും. അതാണ് അതിൻ്റെ പ്രത്യേകത. ബാലരാമപുരം കൈത്തറി സാരി എന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ കൈത്തറിയാണെങ്കിലും പവർലൂമിൽ നിന്ന് എടുക്കുന്നത് തമ്മിൽ വില വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് ഒരു ഭൗമസൂചക പദവി ലഭ്യമാകുന്നതിനോടൊപ്പം ആ ഉൽപ്പന്നത്തിന് ലഭിക്കുന്നത്. ഇതുകൊണ്ട് 2-3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഭൗമസൂചക പദവി ഒരു ഉൽപ്പന്നത്തിന് കിട്ടണമെങ്കിൽ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം, എങ്കിലേ അത് കിട്ടുകയുള്ളൂ. വ്യത്യസ്തമായിട്ട് മറ്റതിനേക്കാളും കൂടുതൽ നല്ലതാണെന്നോ അങ്ങനെയൊന്നും നമ്മൾ തെളിയിക്കണ്ട. പക്ഷെ ഇതിന് ഇന്ന് ഇന്ന പ്രത്യേകതകളുണ്ട്, ഇതാണ് നമ്മൾ അവിടെ തെളിയിക്കേണ്ട കാര്യം. ചില പ്രത്യേകതകൾ ഈ ഉൽപ്പന്നത്തിനുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ഭൗമസൂചക പദവി ലഭിക്കുക. അപ്പോൾ ഈ ടാഗ്, അതായത് മറയൂർ ശർക്കര എന്ന പേരിൽ ഞാനൊരു ഉൽപ്പന്നം വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വാങ്ങുന്ന ആൾക്ക് ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉള്ള ഒരു സാധനമാണ് കിട്ടുന്നത്. ഈ ഒരു പേര് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ലീഗലി തെറ്റാണ്, ഇവർക്ക് കേസ് കൊടുക്കുക. ഈ മറയൂർ ശർക്കര എന്ന് പറയുന്ന ഉൽപ്പന്നം, അത് ജി ഐ പദവി ലഭ്യമായിരിക്കുന്നത് ഒരു സൊസൈറ്റിക്കാണ്, അവർക്ക് മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് ഈ പേരിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ.
1: ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കർഷകൻ ഇൻഡിവിജ്വൽ ആയിട്ട് ജിയോ ടാഗിങ്ങിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുമോ, അതൊരു കൂട്ടായിട്ട് തന്നെ ഇത് പറ്റത്തുള്ളൂ?
0: അത് ഈ ഒരു ഈ പലതരം ബൗദ്ധിക സ്വത്തവകാശ ുള്ളതിൽ വളരെയധികം പ്രത്യേകതയുള്ളതാണ് ഞാൻ പറഞ്ഞ ജി ഐ ടാഗിങ് അല്ലെ ഈ ഭൗമസൂചക പദവി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐ പി ആർ ഇതാണ്. ഇത് ഒരാൾക്കായിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പേറ്റന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലാന്റിനോസ് കോപ്പിറൈറ്റ്, ഇതെല്ലാം ഒരാൾക്ക് അപേക്ഷിക്കാം. മാത്രമല്ല ഈ പേറ്റന്റ് കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് കിട്ടുന്നത് എനിക്കത് വേറൊരാൾക്ക് മറ്റേ കൈമാറ്റ അവകാശം നമുക്ക് കൊടുക്കാം. പക്ഷേ ഭൗമസൂചക പദവി ഒരു സമൂഹമാണ് അപ്ലൈ ചെയ്യുക, അത് പ്രത്യേകിച്ചും ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിരിക്കണം, അവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. ഇത് കൊടുക്കുന്നത് ആദ്യം 10 വർഷത്തേക്കാണ്, 10 വർഷം കഴിഞ്ഞാൽ നമുക്കിത് പുതുക്കാം. പിന്നെ ഈ സൊസൈറ്റിയിൽ തുടക്കത്തിൽ ഒരു വ്യക്തി അംഗമല്ല എങ്കിലും പിന്നീട് ഇപ്പം അവിടെ വന്നു, ഇപ്പം അതേ പ്രദേശത്ത് നിന്ന് തന്നെ ഇതേ ഉൽപ്പന്നം ഇതേ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ പുള്ളിക്ക് അംഗത്വം എടുക്കാം. അംഗത്വം എടുക്കുവാനും അതിനുള്ള അംഗീകാരമുണ്ട്. അതിന് ആദ്യമേ ഇത് ലഭ്യമായിരിക്കുന്ന സൊസൈറ്റിയുടെ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഈ വന്നയാൾ ഇതേ സാധനമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇതിന്റെ പേര് ദോഷമാണ്, ഒരു മോശമായ ഒരു ഉൽപ്പന്നമാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഈ പേരിലുള്ള സാധനമല്ലോ പിന്നീട് കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാർ അതനുസരിച്ചേ അത് ചെയ്യുള്ളൂ. ഇതാണ് ഭൗമസൂചക പദവിയുടെ വലിയൊരു കാര്യം. പിന്നെ ഇതുവഴി കർഷകന് വില നിശ്ചയിക്കാം, ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ്, അപ്പൊ എനിക്ക് ഈ വിലയ്ക്ക് കിട്ടിയാലേ ഞാൻ വിൽക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് വേറൊരാൾ വാങ്ങോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഈ ക്വാളിറ്റി സാധനം കിട്ടണമെങ്കിൽ ഈ വില കൊടുക്കണം.
1: വിപണി എന്തായാലും
0: അതെ അതെ എക്സ്പോർട്ടിനൊക്കെ വളരെയധികം ഇത് സഹായകമാകും.
1: മേഡം, നമ്മുടെ ഈ ചർച്ചയിൽ പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ കർഷകർക്ക് പ്ലാൻജീനോം സേവിയർ അല്ലെങ്കിൽ ഇനങ്ങൾ സംരക്ഷിക്കാം, ജനിതക ശേഖരം കയ്യിൽ വെക്കാം, അത് പാറ്റന്റ് ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, പിന്നെ ഭൗമസൂചിക പദവി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിക്ക് അത് കിട്ടാവുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ഭൗതിക സ്വത്താവകാശത്തില് കർഷകർക്കും പങ്കെടുക്കാം, ഇതിൽ നിന്ന് ലാഭം കൊയ്യാം, സൊസൈറ്റിക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ വേണ്ടി എവിടാണ് ഇവര് കോൺടാക്ട് ചെയ്യേണ്ടത്, ഒരു ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ?
0: കേരള കാർഷിക സർവകലാശാലയിൽ ഒരു ഐ പി ആർ സെല്ല് തന്നെയുണ്ട്. ഇപ്പോഴതൊരു സെന്റർ ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെല്ലല്ലാതെ കുറച്ചും കൂടി ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല ബൗദ്ധിക സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ പ്ലാന്റ് ജീനോം സേവർ അവാർഡുകൾക്കാവട്ടെ, കമ്മ്യൂണിറ്റി അവാർഡുകളാവട്ടെ, ജി ഐ ടാഗുകൾ ആവട്ടെ, ഇതിനെല്ലാം തന്നെ കർഷകർക്ക് വേണ്ടി ആവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ സഹായം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലാണ് ചെയ്യുക. ഞാനൊരു 24 കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യം പറഞ്ഞു കേരളത്തിൽ നിന്നും കിട്ടിയത്. അതിൽ 17 കേരള കാർഷിക സർവകലാശാലയാണ് അതിൻ്റെ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അപേക്ഷ നമ്മുടെ പേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞു ആ സൊസൈറ്റിയുടെ പേരിലാണ് കൊടുക്കുക. അതിൻ്റെ ടെക്നിക്കൽ ഹെൽപ്പാണ് നമ്മൾ ചെയ്യുക. ഈ അപേക്ഷ തയ്യാറാക്കുന്നതിന് കുറേയധികം കടമ്പകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് തയ്യാറാക്കി കൊടുക്കുന്നത് ആ സഹായം കേരള കാർഷിക സർവകലാശാല ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ KCST

0: നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ വരുന്ന ഇതാണ് KCST. അവരും പേറ്റന്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു കേരള കാർഷിക സർവകലാശാല തന്നെയാണ് ഈ ബൗദ്ധിക സ്വത്തവകാശവുമായിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഇതിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ധാരാളം ശാസ്ത്രജ്ഞരുണ്ട്. ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ഒരു അവബോധമുള്ള ആൾക്കാരുമുണ്ട്, നന്നായിട്ട് സഹായിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിന്ന് ഒരുപാട് കർഷകർക്ക് അതിൻ്റെ ലാഭം കിട്ടുന്നുണ്ട്.
1: ഡോക്ടർ ലൗലി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഈ ഒരു വിഷയം അധികം പുതിയതല്ലെങ്കിലും കർഷകർ അധികം സുപരിചിതം അല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നല്ല മാതിരി വിശദീകരിച്ചു തന്ന് ബൗദ്ധിക സ്വത്തവകാശം എന്തുവാണ്, കർഷകരെങ്ങനെ ഇതിൽ നിന്ന് ലാഭം എടുക്കുന്നതെന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: നന്ദി.
2: ബൗദ്ധിക സ്വത്തവകാശം എന്താണ്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്, കാർഷിക മേഖലയിൽ അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് ഡോക്ടർ ലൗലി ബി ആണ്. ഡോക്ടർ ലൗലിയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജ്

0: സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ഉത്തരം, ഒരു പശുവിന് ഏകദേശം 65 മുതൽ 70 ചതുരശ്ര അടി സ്ഥലം തൊഴുത്തിൽ ആവശ്യമാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. പൂക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി സംരംഭകത്വത്തിനും അധിക വരുമാനത്തിനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം 10-11 തീയതികളിൽ തിരുവനന്തപുരം വെള്ളായണിയിലെ കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന KAGTECH ലോഞ്ച് പാഡിൽ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പുതിയ പൂക്കൾ ഉപയോഗിച്ചുള്ള ഫ്ലോറൽ ഡിസൈൻ, ഫ്ളവർ അറേഞ്ച്മെന്റുകൾ, ബൊക്കെ നിർമ്മാണം, പൊതിയൽ സാങ്കേതിക വിദ്യകൾ, ഉണങ്ങിയ പൂക്കൾ തയ്യാറാക്കുന്ന വിവിധ രീതികൾ, ഡ്രൈ ഫ്ളവർ ഉപയോഗിച്ചുള്ള കരകൌശല വസ്തുക്കളുടെ നിർമ്മാണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യതകളും ഉപയോഗങ്ങളും എന്നിവയിൽ പരിശീലനം നൽകും. താൽപര്യമുള്ള യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും സംരംഭകർക്കും പരിശീലനം പ്രയോജനപ്പെടുത്താം. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാം. 9995624888 നമ്പർ ഒരിക്കൽ കൂടി 9995624888. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം ഈ മാസം 17-ന് ആരംഭിക്കുന്ന പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടെ SSLCO തത്തുല്യ വിദ്യാഭ്യാസവുമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, CELKAU.IN. സംശയങ്ങൾക്ക് CELKAU@gmail.com എന്ന ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാം.

0487243567567 അല്ലെങ്കിൽ 8547837276. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകുന്നു. കുരുമുളക്, കൊക്കോ, മാവ്, ജാതി, കശുമാവ് മുതലായ വിളകളുടെ കൃഷിത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണം, അതിന് ഉൽപാദനക്ഷമത കുറഞ്ഞതും പ്രായമേറിയതും രോഗബാധിതവുമായ വള്ളികൾ ശാഖകൾ വെട്ടിമാറ്റി പകരം അത്യുൽപാദന ശേഷിയുള്ള പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ച് ശാസ്ത്രീയമായ കൃഷിരീതികൾ ആവിഷ്കരിക്കുന്നതിന് ധനസഹായമുണ്ട്. ഹെക്ടറിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 24,000 രൂപ ധനസഹായമായി നൽകും. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്ത് ധനസഹായം ലഭിക്കും. ജൈവകൃഷി 30x8x2.5 വിസ്തീർണമുള്ള മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനാണ് മൊത്തം പദ്ധതി ചെലവിന്റെ 50% ആയ 50,000 രൂപ ധനസഹായം നൽകുന്നത്. ഇതിനായി അപേക്ഷകർ അതത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന വിഷയത്തിൽ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ഓഗസ്റ്റ് 10 ആരംഭിക്കുന്നു. കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ clkau.in/elearning/reg.phd എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇടവ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് മികച്ച കർഷകരെ ആദരിക്കുന്നു. ഈ മാസം 7 വരെ കൃഷിഭവനിൽ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9383470191 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി 2026 ജൂലൈ 31 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സിസിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയതാണ് ഇത്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങപ്പിണ്ണാക്ക്, ഏലം, കാപ്പിക്കുരു, റബ്ബർ, പുൽത്തൈലം, നേന്ത്രക്കായ, വാട്ടുകപ്പ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. കുരുമുളക്, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ കുറവാണ് ഉണ്ടായത്. നാളികേരം, തൊണ്ടില്ലാത്തത്, ചുക്ക്, അടയ്ക്ക എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. കയർ, കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. കാപ്പിക്കുരു കിൻഡലിന് 500 രൂപ വർദ്ധിച്ച് കോട്ടയം 39,000 രൂപയ്ക്ക് വിപണനം നടത്തുമ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില വർധനവ് ഉണ്ടായിട്ടില്ല. വെളിച്ചെണ്ണ അവലോകന വാരത്തിൽ ക്വിന്റലിന് 600 രൂപ വർദ്ധിച്ച് കോട്ടയം 27,600, കൊച്ചി 24,800, 700 രൂപ വർദ്ധിച്ച് എറണാകുളം 25,700, 800 രൂപ വർദ്ധിച്ച് പാല 26,700, 900 രൂപ വർദ്ധിച്ച് വടക്കൻ പറവൂർ 26,000 രൂപയും ആലപ്പുഴ 25,300, 1,000 രൂപ വർദ്ധിച്ച് കൊല്ലം 25,600 വിപണനം നടക്കുന്നു. മറ്റ് കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ല. ഈ ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒഡീഷയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: घर का कोई बच्चा अगर नशे का शिकार बन गया है तो इसे सामाजिक प्रतिष्ठा की आड़ में छिपाए नहीं, जिसकी जरूरत हो उसका सहयोग मांगे, मन खोल करके उससे बात करें, जो एक्सपर्ट हैं उनका सहयोग लें, मेडिकल हेल्प से अपने बच्चे को नशे से मुक्त कराने का प्रयास करें.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ ചികിത്സയിലായിരുന്ന കാപ്പാട് സ്വദേശിയായ 2 വയസ്സുകാരൻ മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ വെള്ളക്കെട്ടുകൾ ഇനിയും മാറിയിട്ടില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സമയം ഓട്ടോ വെള്ളത്തിൽ വീണെങ്കിലും ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു. ജില്ലയിൽ 26 ക്യാമ്പുകളായി 563 പേരാണ് കഴിയുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പ്രതികൂല കാലാവസ്ഥ കാരണം റദ്ദാക്കി. കക്കയം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ ഇപ്പോഴും നീരൊഴുക്ക് തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് അതിന്റെ പൂർണ്ണ സംഭരണശേഷിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാലും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പറഞ്ഞു.
1: കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേരാണ്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 33 അണക്കെട്ടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം മഹാനദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഒഡീഷയിലെ പ്രളയ സാഹചര്യത്തിൽ നേരിയ ശമനം. 8 ലക്ഷത്തിലധികം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBI പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സൈനിക നടപടികൾ മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ട് ബോധപൂർവമായ അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയ പതാകയുടെ ശില്പിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. ഉത്തമ ഗാന്ധിയനായ പിംഗളി വെങ്കയ്യ ത്രിവർണ പതാകയിലൂടെ ഓരോ ഭാരതീയനിലും അഭിമാനം ഉണർത്തുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യസേവനത്തിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ പിംഗളി വെങ്കയ്യയുടെ പരിശ്രമങ്ങൾ എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മേധാവിമാരുടെ യോഗം നാളെ ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ആരംഭിക്കും. രണ്ട് ദിവസമാണ് യോഗം ചേരുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തലാണ് യോഗം ലക്ഷ്യമിടുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കാനിരിക്കെ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവച്ചത്. വിശദാംശങ്ങളിലേക്ക്.
5: പാര പവർ ലിഫ്റ്റിംഗിൽ ഛാണ്ടു കുമാറാണ് വെങ്കലത്തിലൂടെ ഇക്കുറി ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത്. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഒന്നാമതെത്തി മീരാബായ് ചാനു ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് തുടക്കം കുറിച്ചു. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷാർമിള ധങ്കർ പാരാ അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഓട്ടത്തിൽ ദിലീപ് ഗാവിത്, ജുഡോയിൽ അസ്മിത ഡേ, ഹർഷ സിംഗ്, പാരാ ഷോട്ട്പുട്ടിൽ സോമൻ റാണ എന്നിവർ ഇന്ത്യയ്ക്കായി സ്വർണം നേടി. ബോക്സിംഗിൽ പ്രീതി പവാർ, ജെയ്സ്മിൻ ലംബോറിയ, സാക്ഷി ചൌധരി, പ്രിയ ഖങ്കാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കാൽ എന്നിവരും സ്വർണമണിഞ്ഞു. മെഡൽ പട്ടികയിൽ 68 സ്വർണവുമായി ഓസ്ട്രേലിയ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. 26 സ്വർണവുമായി ഇംഗ്ലണ്ട് 2-ാം സ്ഥാനത്തും 18 സ്വർണവുമായി കാനഡ 3-ാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ കളിക്കില്ല. ഈ മാസം 15-ന് ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ഏകദിന മത്സരത്തിനിടെയാണ് ബുംറയ്ക്ക് പരിക്കേറ്റത്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. പമ്പാ നദിയിലെ പ്രളയ സാധ്യത മുൻനിർത്തി നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അസമിൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനത്തിന് ഇന്ന് തുടക്കമായി. SC.census.gov.in എന്ന പോർട്ടൽ വഴി പൌരന്മാർക്ക് ഈ മാസം 16 വരെ വിവരങ്ങൾ ഓൺലൈനായി നൽകാം. 17-ന് സെൻസസിന്റെ ആദ്യഘട്ടമായ ഭവന വിവര പട്ടിക തയ്യാറാക്കൽ ആരംഭിക്കും. ഇന്ത്യയുടെ ഭൌമസൂചിക ടാഗുള്ള കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ബുധനാഴ്ച ന്യൂഡൽഹിയിൽ GI ആൻഡ് ബിയോണ്ട് 2.0 ഉച്ചകോടി സംഘടിപ്പിക്കും. പ്രാദേശിക അന്തർദേശീയ വിപണികളിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 3 ഗവേഷണ സ്ഥാപനങ്ങൾക്കും 33 ജൈവ വൈവിധ്യ ബോർഡുകൾക്കും ജൈവ വൈവിധ്യ കൌൺസിലുകൾക്കുമായി 8.22 കോടി രൂപ അനുവദിച്ചു. ജൈവ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ തുല്യമായി പങ്കിടാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി തുക വിതരണം ചെയ്തതെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ കൽക്കരി ഉൽപ്പാദനത്തിൽ ജൂലൈ മാസം 7.51% വളർച്ച രേഖപ്പെടുത്തിയതായി കൽക്കരി മന്ത്രാലയം. കഴിഞ്ഞ മാസം ആകെ കൽക്കരി ഉൽപ്പാദനം 69.75 ദശലക്ഷം ടണ്ണിലെത്തി. 2026 ജൂലൈയിൽ വിതരണം ചെയ്ത കൽക്കരിയുടെ അളവിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 17.34% വർധന രേഖപ്പെടുത്തി. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച വരെ 3605 കേസുകളും 1587 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി, സമയം 7:35.
6: യുവവാണി.

0: യുവസാഹിത്യം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം.
1: യുവസാഹിതിയിൽ ഇന്നാദ്യം കാശിനാഥൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: മഴച്ചാറ്.

ഹൃദയത്തിൻ നീരുറവറ്റി ചൂർന്നെടുത്തു നിൻ പ്രണയത്തിൻ കണ്ണുകൾ വീർപ്പിൻ രസക്കൂട്ടിൽ നഗ്നനായിട്ട് മഴ ചാറിൽ മുക്കി മരണം ഉറപ്പാക്കി. മഴച്ചാറിൽ മുക്കി മരണം ഉറപ്പാക്കി കൂനൻ വലിച്ചൂറ്റി കുടിച്ച നിൻ ചോര കൊണ്ടെഴുതിയ യൗവനം നീറും മുറിപ്പാടുണങ്ങാതൊരു പെണ്ണ് നീളും നിനവു കുടിച്ചുവറ്റിച്ച് കനൽപ്പൂക്കൾ വാരി മുഷ്ടി ചുരുട്ടി വിട പറയുന്ന ചുണ്ടിനെ ചുംബിച്ച് വിതുമ്പും വിനിദ്ര ദിനാന്തങ്ങൾ വിട പറയുന്ന ചുണ്ടിനെ ചുംബിച്ച് വിതുമ്പും വിനിദ്ര ദിനാന്തങ്ങൾ. ശിഥിലം. ശിഥിലമോഹങ്ങൾ വിങ്ങുന്ന നേരത്ത് പ്രണയമറ്റു കിടപ്പതാകുൽ മോഹർ ഒരു

കിടപ്പതാവീതിയിൽ ചേതമറ്റു കിടപ്പതാവീതിയിൽ മുക്തപുഷ്പത്തെ വാരിയെടുക്കാനായി ദുഃഖസ്മരണകൾ കൈകടത്തിയിടുന്നു. മൂർച്ഛ

ചെറു കവിത പോലെ വീർപ്പിറ്റു വീഴുന്നു വിണ്ട സന്ധ്യകൾ കുതിരുന്നു ചെറു

0: കാശിനാഥൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: അടുത്തതായി പുസ്തക നിരൂപണം. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഹരിഷ്മ എസ് നായർ അവതരിപ്പിക്കുന്നത്.
2: ജീവിത സാഹചര്യങ്ങൾക്കനുസൃതമായി മാറുന്ന സംസ്കാരവും പൈതൃകവും ഇന്നത്തെ സമൂഹത്തിന്റെ അടിവേരുകളാണിവ. സ്വാർത്ഥതയും ഉന്നതിയും മാനവികതയുടെ ഭാഗമായപ്പോൾ മനുഷ്യത്വത്തിന്റെയും ബന്ധങ്ങളുടെയും അടിവേരുകൾ മുരടിക്കാൻ തുടങ്ങി. ഇത്തരം പ്രശ്നങ്ങളിൽ ഉഴലുന്ന ഏതാനും ജീവിതങ്ങളെയും അതിലൂടെ മനുഷ്യജീവിതം മുഴുവനും വരച്ചുകാട്ടുന്ന നോവലാണ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ. സ്വാഭാവികതയും ദൈനംദിന സാഹചര്യങ്ങളുടെ വിവരണവും മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന ചോദ്യങ്ങളുമെല്ലാം തന്നെ ഈ കൃതിയെ അതിന്റെ വിജയപഥത്തിലെത്തിക്കുന്നു. ഇന്നത്തെ ചുറ്റുപാടിൽ സമ്പത്തിനു പുറകെ കുതിക്കുമ്പോൾ സ്വന്തങ്ങളും ബന്ധങ്ങളുമൊക്കെ വെറും പേരും പദവുമാകുന്ന സാഹചര്യത്തിൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കടമയുടെയുമെല്ലാം വില എന്താണെന്നത് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് രഘു, വേരുകൾ എന്ന നോവലിനെ നയിക്കുന്ന പ്രധാന വ്യക്തി. രഘു കേവലം ഒരു കഥാപാത്രം മാത്രമല്ല, പകരം ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിന്റെ പ്രതീകം കൂടിയാണ്. രഘുവിലൂടെയാണ് വായനക്കാർ മറ്റു കഥാപാത്രങ്ങളെ മനസ്സിലാക്കുന്നത്, ജീവിതത്തിലെ പിരിമുറുക്കങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നത്, ബന്ധങ്ങളുടെ പിറന്ന നാടിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. നാട്ടിൻപുറത്തിന്റെ ശാലീനതയോ ശാന്തമായ ഗ്രാമീണ ഭംഗിയോ ഇല്ലാത്ത നഗരത്തിന്റെ ഒരു ഭാഗത്താണ് ഈ കഥ തുടങ്ങുന്നത്. തിരക്കേറിയ ജീവിതം നയിക്കുന്ന രഘു വീട്ടിൽ വൈകി എത്തിയിട്ടും ആവലാതികളും ആശങ്കകളും കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന, സാഹചര്യങ്ങൾ കൊണ്ട് നാഗരിക സംസ്കാരം ഏറ്റുവാങ്ങിയ ഹതഭാഗ്യൻ. വിദ്യാഭ്യാസവും സാമ്പത്തികവും അതിനോട് മാത്രം ആസക്തിയുമുള്ള ഭാര്യയും രഘുവിന്റെ ജീവിതത്തിൽ വന്നതോടെ അവൻ നാട്ടിൻപുറത്തുകാരൻ എന്ന വിശേഷണത്തിന് വിരാമമിട്ടുകൊണ്ട് നാഗരികതയുടെ ലോകത്തിൽ എത്തിപ്പെടുകയായിരുന്നു. കഥയുടെ ആദ്യ ഭാഗത്തുതന്നെ രഘുവിന്റെ ഗാർഹിക ചുറ്റുപാടിനെക്കുറിച്ച് ഒരേകദേശ ധാരണ രചയിതാവ് എത്തിച്ചുകൊടുക്കുന്നു. സമ്പന്നതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബം, രഘുവിന്റെ ഭാര്യ ഗീത നാഗരിക യുവതിയുടെയും പരിഷ്കാര ജീവിത ശൈലികളുടെയെല്ലാം പ്രതീകമാണ്. അവൾ നഗരത്തിന്റെ തന്നെ ഭാഗമായിരുന്നു. കുട്ടിക്കാലവും യൗവനവുമെല്ലാം സമ്പത്തിന്റെയും ആർഭാടത്തിന്റെയും ദിനങ്ങളായിരുന്നു. അതുകൊണ്ടുതന്നെ തെല്ലും ഗ്രാമീണ ഭാവനകൾ അവളിൽ മുളപൊട്ടിയിരുന്നില്ല. പണത്തിനോടുള്ള ആർത്തിയും ആർഭാട ജീവിതത്തോടുള്ള അടങ്ങാത്ത ആസക്തിയും അവളിൽ അമ്മ എന്ന സ്നേഹത്തിന്റെയും ഭാര്യ എന്ന കടമയുടെയും വില അറിയാത്ത കേവലം സൊസൈറ്റി ലേഡി എന്ന പദത്തിന് അർഹയാക്കിയിരുന്നു. നാഗരികതയ്ക്ക് ഒത്ത നടുവിലാണെങ്കിലും ദൈവാരാധികയും വാത്സല്യനിധിയുമായ രഘുവിന്റെ അമ്മയെ ഈ കഥയുടെ ആദ്യ ഭാഗത്ത് വായനക്കാർക്ക് കാണാൻ സാധിക്കും. കഥ അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നത് രഘുവിന്റെ ഭാര്യ ഗീത പുതിയ ആഡംബരപൂർണമായ വീടിനുവേണ്ടി ശാഠ്യം പിടിക്കുന്നതു മുതൽക്കാണ്. പുതിയ വീടിനുവേണ്ടി രഘുവിന്റെ കുടുംബ വീട് വിൽക്കുവാൻ ഗീത നിർബന്ധിക്കുകയും ഭാര്യയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് മനസ്സില്ലാ മനസ്സോടെ തന്റെ കൊച്ചു ഗ്രാമത്തിലേക്ക് കടക്കുന്നിടത്തു നിന്നാണ് കഥ ആരംഭിക്കുന്നത്. പുതിയ ജീവിത തിരക്കുകൾക്കിടയിൽ താൻ ജനിച്ചു വളർന്ന ആ കുഗ്രാമത്തെ രഘു മറന്നുപോയിരുന്നു. എന്നാൽ ആ നാട്ടിൽ കാലുകുത്തുന്ന അന്നു മുതൽ അവൻ തന്റെ ബാല്യത്തിലേക്ക് മടങ്ങുന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന്, ഭാര്യയുടെ അത്യാഗ്രഹങ്ങളിൽ നിന്ന്, ഉത്തരവാദിത്വങ്ങളിൽ നിന്നെല്ലാം മാറി രഘു നിഷ്കളങ്കമായ തന്റെ ബാല്യകാലത്തിലേക്ക് തിരിച്ചുപോകാൻ ഒരുങ്ങുന്നു. ഗ്രാമത്തിലെത്തുന്ന രഘുവിന്റെ സഹോദരിമാരായ ലക്ഷ്മിയും അമലുവും അവരുടെ ഭർത്താക്കന്മാരായ മണിയനത്തിൻപാരും അമ്മാഞ്ചിയും പിന്നെ അവരുടെ മക്കളും തിരികെ ഒരു സ്വർഗത്തിലെത്തിപ്പെട്ടതുപോലെ രഘുവിന് തോന്നി. ഒരു കുട്ടിയെപ്പോലെ അവൻ തന്റെ ഗ്രാമത്തിന്റെ മടിത്തട്ടിൽ സഹോദരങ്ങളുടെയും അവരുടെ കുടുംബത്തിന്റെയും സ്നേഹപരിചരണങ്ങളും കുളവും തെങ്ങിൻ തോപ്പും തണുത്ത പുലരികളും എല്ലാം തന്നെ വെറും ചുരുങ്ങിയ ദിവസം കൊണ്ടുതന്നെ നഗരമെന്ന നരകത്തിന്റെ കോലാഹലങ്ങളിൽ നിന്ന് അവനെ അടർത്തി മാറ്റിയിരുന്നു. തന്റെ ജന്മനാട്ടിൽ നിൽക്കും തോറും രഘു തന്റെ കുടുംബത്തിന്റെ വേരുകൾ ആ മണ്ണിന്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുകയാണെന്ന സത്യം പതിയെ അറിയുകയായിരുന്നു. ആ ഗ്രാമത്തിൽ ഇന്നും പരിഷ്കാരത്തിന്റെ പടികൾ കയറാത്ത ഇരുണ്ട മുറികൾ ഉണ്ടെന്ന സത്യം രഘു മനസ്സിലാക്കുന്നു. തന്റെയും ഭാര്യയുടെയും സ്വാർത്ഥതയ്ക്കും അത്യാർത്ഥിക്കുമിടയിൽ ഞെരി

0: അമരുന്നത് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് അന്നത്തിനായി കഷ്ടപ്പെടുന്ന ജീവനുകളാണെന്ന തിരിച്ചറിവ് രഘുവിനെ ഒരു പുനർവിചാരത്തിലേക്ക് നയിക്കുന്നു. തന്റെ നാട് എന്നും തനിക്ക് സമാധാനവും ശാന്തിയും പകരുന്നതാണെന്ന സത്യം രഘുവിൽ കുറ്റബോധം ജനിപ്പിക്കുന്നു. ഏതു ദുഃഖത്തിലും തിരക്കേറിയ ജീവിതത്തിലും കുട്ടിക്കാലത്തെ ഓർമ്മകളും അവ ഉറങ്ങുന്ന മണ്ണും അതിലിന്നും ആശ്രിതരായുള്ള മനുഷ്യരും എല്ലാം തന്നെ മനസ്സിന് കുളിർമയേകുന്നവയാണെന്ന് രഘു മനസ്സിലാക്കുകയാണ്. അവധി കഴിഞ്ഞ് മനസ്സിൽ ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി രഘു തന്റെ ഗ്രാമത്തിൽ നിന്ന് യാത്ര പറയാനൊരുങ്ങുന്നു. ഒരു വശത്ത് തിരിച്ചെത്തുന്ന തന്നോട് വസ്തുകാര്യം അന്വേഷിക്കാൻ നിൽക്കുന്ന ഭാര്യയും മറുവശത്ത് തന്റെ മനസ്സു മാറിയെന്ന് ആശ്വസിച്ച് മണ്ണ് നഷ്ടപ്പെടില്ല എന്ന വിശ്വാസത്തോടെ കഴിയുന്ന സഹോദരങ്ങളും. കാറിൽ ചാരിയിരുന്ന് ഗ്രാമത്തിനടുത്തുള്ള ടൗണിന് മുമ്പെത്തുമ്പോൾ രഘു ഒരു തീരുമാനത്തിലെത്തുന്നു. തന്റെ കുടുംബത്തിന്റെ മാത്രം സുഖത്തിനു വേണ്ടി തന്റെ സ്നേഹത്തിന്റെ വേരുകൾ, ബന്ധങ്ങൾ, ഓർമ്മകൾ ഇവയൊന്നും പൊട്ടിച്ചെറിയുവാൻ താൻ തയ്യാറല്ല എന്ന ഉറച്ച തീരുമാനം. വായനക്കാർക്ക് രഘു ഇത്തരമൊരു തീരുമാനത്തിലൂടെ കഥയ്ക്ക് സന്തോഷകരമായ തിരശീലയിടുന്നു. ബന്ധങ്ങൾ, അവ നൽകുന്ന സ്നേഹം, സമാധാനം, കരുതൽ, സംരക്ഷണം ഇവയെല്ലാം തന്നെ അനശ്വരമാണെന്ന സത്യം മലയാറ്റൂർ രാമകൃഷ്ണൻ തന്റെ വേരുകൾ എന്ന കൃതിയിലൂടെ തെളിയിക്കുകയാണ്. തികച്ചും ഹൃദയസ്പർശിയായി.
1: ഹരിഷ്മ എസ് നായർ അവതരിപ്പിച്ച പുസ്തക നിരൂപണമാണ് ഇതുവരെ കേട്ടത്.
2: ഇനി പ്രിയനാരായണൻ എഴുതി അവതരിപ്പിക്കുന്ന ഗദ്യ കവിതകൾ.
3: മോഹിനി. കാട്ടുമുല്ല കോർക്കുകയാണ്. വെൺപാലപ്പൂക്കൾ വിളർന്ന് കാൽക്കൽ വീണു. കിഴക്കുദിക്കുന്ന ചന്ദ്രന് ചുവപ്പ് രാശി. പ്രണയത്തിന്റെ സിന്ദൂരമാണ് ചിരിയിൽ. ത്യാഗത്തിന്റെ വിഷാദമാണ് കണ്ണിൽ. ഒന്നിച്ച് നാഗത്തറയിൽ കൊളുത്തിയ ദീപങ്ങളെല്ലാം കരിന്തിരി കെട്ടടങ്ങി. ഒന്നിച്ച് പിന്നിട്ട വഴികളിലെല്ലാം കരിനിഴൽ മൂടി. ഒന്നിച്ച് പങ്കിട്ട സ്വപ്നങ്ങളെല്ലാം ഓർമ്മകളായി. ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഭൂതകാലത്തിൻ്റേതായ ഒന്നും ഇവിടെ ഇപ്പോൾ ശേഷിക്കുന്നില്ല. മാദകമായ സൗന്ദര്യം മാത്രം ബാക്കി. ഇന്നും ഇവിടെ കാത്തിരിക്കുകയാണ്. പരില്ലെന്നറിഞ്ഞുകൊണ്ട് മാല കോർക്കുകയാണ്. നീ എവിടെയാണ്? കാറ്റായി പാറി നടന്ന് തിരഞ്ഞു. പൂവായി വിടർന്ന് തിരഞ്ഞു. മഴയായി ഒഴുകിയലഞ്ഞു. എങ്ങും കണ്ടെത്താനായില്ല. വാക്കനുസരിച്ച് ഇന്നും ഈ പാലച്ചുവട്ടിൽ കാത്തിരിപ്പുണ്ട്. മണലിൽ പതിയുന്ന കാലടികളിൽ ഒന്നിച്ച് കാൽപതിപ്പിച്ച് നടക്കാൻ ഇനിയാകില്ല. കാലടികൾ ഇല്ലാത്തവൾക്കിനി ഒഴുകി നീങ്ങാനേ കഴിയൂ. അരികിലണഞ്ഞാലും തൊടുന്നതെങ്ങനെ? കാറ്റായിപ്പോലും സ്പർശിക്കാൻ കഴിയില്ലല്ലോ. നേരു പറയാനോ ഉള്ളു കാട്ടാനോ കണ്ണീരൊഴുക്കാനോ കഴിയില്ല. ഇതാണ് സ്വതന്ത്രമായ ബന്ധനം. ആർക്കും ഇന്ദ്രിയവേദ്യമാകാതെ പഴയ വഴികളിൽ അലയാം. പ്രിയപ്പെട്ടവരെ കാണാം. പഴയ ഓർമ്മകളിൽ അലിയാം. പല രൂപങ്ങളിൽ മാറാം. എങ്കിലും പ്രിയപ്പെട്ടവർക്ക് ഓർക്കാൻ പോലും ഭയമാണ്. ജീവിതത്തിലെല്ലാമായിരുന്നവളെ മരണശേഷം ഭയത്തോടെ മാത്രം ഓർക്കുന്നു. കൈകോർത്ത് നടന്ന വഴികളിലൂടെ നടക്കാൻ ഭയക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിച്ച നാഗത്തറയെ അനാഥമാക്കുന്നു. ഇപ്പോൾ കാലത്തിൻ്റെ തിരശീലയ്ക്ക് ഇരുപുറവുമാണ് നാം. ഇതാണ് വിരോധാഭാസം. ഇനി ഇവൾ കയ്യിൽ വാൽക്കണ്ണാടിയുമായി പൊട്ടുകുത്തുന്ന മോഹിനിയക്ഷിയാണ്. സങ്കല്പങ്ങളിലെ വശ്യതയാർന്ന മോഹിനിയക്ഷി. ഉന്മാദം. എന്റെ വഴി കരിയില മൂടിയതായിരുന്നു. നൂറ്റാണ്ടുകളുടെ ദീർഘനിദ്രയിൽ എന്റെ പാദമൂടിയത് ഞാൻ അറിഞ്ഞില്ല. നിന്റെ പദനിസ്സുനമാണ് എന്നെ ഉണർത്തിയത്. അന്തിമങ്ങിയ ചുവപ്പിൽ നിന്റെ കയ്യിലെ മഞ്ചരാത് ഏറെ പ്രകാശിച്ചു. നിനക്ക് ചെമ്പകത്തിന്റെ വർണ്ണം, നിനക്ക് താഴമ്പൂവിന്റെ ഗന്ധം. മുന്നിൽ കൊളുത്തിയ നെയ്ത്തിരിനാളത്തിൽ നിന്റെ മുഖം വ്യക്തമാണ്. ദീർഘമായ നിദ്രയിലും ഞാൻ സ്വപ്നം കണ്ടത് നിന്നെയായിരുന്നു. കാലടികൾ പതിയാത്ത മൺവഴിയിലൂടെ ഒടുവിൽ നീ എന്നെ തേടി വന്നിരിക്കുന്നു. ഇത് തപസ്സിന്റെ സാഫല്യം. ചിത്രകൂടക്കല്ലിൽ തട്ടി നിന്റെ വിരൽ മുറിഞ്ഞു. അന്തിമങ്ങുകയാണ് ഈ സന്ധ്യകൾ. ഇനി ആവർത്തനങ്ങൾ. ഇവിടെ കുടിയിരുന്നത് നിനക്ക് വേണ്ടി. രാത്രിയുടെ അന്ത്യാമത്തിലെങ്കിലും നിന്റെ മുറിപ്പാടിൽ ചുംബിക്കണം. ഇഴഞ്ഞെത്തുന്ന തണുത്ത സ്പർശമായി

0: ഒരു മാത്രം ഒന്ന് ചുംബിക്കണം. ഇളകിയ ചിത്രകൂടക്കല്ലിൽ പൊന്നിറമാർന്ന ധൂളി ചിതറിക്കിടന്നു. നീ മടങ്ങുകയാണ്. നിന്റെ പിന്നഴകിൽ ഇഴഞ്ഞാടുന്നതായിരം കരിനാഗങ്ങൾ. നീ മറയുകയാണ്. തപസ്സുടുക്കി പുതുമണ്ണിന്റെ ഗന്ധമറിഞ്ഞ് നിന്റെ വഴി തേടണം. നിനക്കായി ഞാൻ കാത്തതാണ് എന്റെ നെഞ്ചിലുറഞ്ഞ മാണിക്യം. ഇതാണെന്റെ സുഹൃതം, ഇതാണെന്റെ സാഫല്യം. ഇനി നിന്നിലേക്കുള്ള പ്രയാണമാണ്. നിന്നിലേക്കുള്ള വഴി ഞാൻ തേടട്ടെ. ഇതുന്മാദമാണ്, വിഷനീലിമ ഉടലാകെ വ്യാപിക്കുന്ന ഉന്മാദം.
1: പ്രിയ നാരായണൻ എഴുതി അവതരിപ്പിച്ച ഗദ്യ കവിതകളാണ് ഇപ്പോൾ കേട്ടത്.
2: ഇനി ശ്രീതി സുജയ് രചിച്ച കവിത കേൾക്കാം.
3: അമ്മ മനം ആ അടി

ിൽ തന്നിരകളെ തേടി അലയുന്ന വിജനപ്രാന്തങ്ങളിൽ വെറുതെ കറങ്ങിയൻ ചിന്തയും അവിടെയുണ്ടോ വിധ്വംസകർ പെണ്ണിനെ ചിന്തുവാൻ. അന്നും ഭയമായിരുന്നീ മഴയിരുട്ടിനെ അറിവു തേടി തിരികെ പുരയിലെത്തുവോളം എത്ര ഞെട്ടിച്ചിട്ടുണ്ടെന്നോ പുരുഷൻ ലജ്ജയില്ലാതെ പുരുഷത്വം കാട്ടി ഈ പാവം പെണ്ണിനെ ആകർഷിക്കാൻ ശ്രമിക്കവേ തൊട്ടടുത്തുള്ളൊരക്കൂരയിലേതോ ഒരമ്മ നൽകിയ തനിവെള്ളത്തിൽ എൻ അങ്കലാപ്പു തീർത്ത പതറും ഗദ്ഗദത്തിൽ മിഴിനീരു തൂകിയിട്ടുണ്ടെന്റെ സമൂഹമേ നിന്റെ വന്യമാം നിർലജ്ജതയോർത്തിവൾ. ഇന്നു ഞാൻ എൻ കാതുകൂർപ്പിക്കുന്നു, കണ്ണുമലർക്കെ തുറന്നു പിടിക്കുന്നു. പൊൻ പെൺമക്കളെ, നിനക്കു ചുറ്റിനും എത്ര കഴുകന്മാർ കൊത്താൻ ലാക്കു നോക്കി പതിയിരിക്കുന്നു. ഈ അമ്മയ്ക്കുറങ്ങാനാകുമോ രാവിലും? ഇന്നു ഞാൻ എൻ കാതു കൂർപ്പിക്കുന്നു, കണ്ണുമലർക്കെ തുറന്നു പിടിക്കുന്നു. പൊൻ പെൺമക്കളെ, നിനക്കു ചുറ്റിനും എത്ര കഴുകന്മാർ കൊത്താൻ ലാക്കു നോക്കി പതിയിരിക്കുന്നു. ഈ അമ്മയ്ക്കുറങ്ങാനാകുമോ രാവിലും?

0: തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയയ്ക്കുക youth.air@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ, യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: ഛായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: തോപ്പിൽ മുഹമ്മദ്

0: മീരാൻ എഴുതിയ നോവൽ തുറമുഖം. രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
4: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു.
0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം. ഇതിൽ ഇമ്മിണി ബല്യ ഒന്നിന്റെ ഇമ്മിണി ബല്യലോകം, എൻ ജെ ജോഷിലാൽ രചന നിർവഹിച്ച ചിത്രീകരണം. ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭത്തിൽ.

0: ആകാശവാണി സമയം 8 മണി.
1: നാട്ടുചിന്ത്. നാട്ടുചിന്തയിൽ ഇന്ന് കമ്പടിക്കളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് എം സുരേന്ദ്രനും സംഘവും.
2: ഓം താളത്തോടൊത്ത കമ്പം സദൃശമതിനിരട്ടിച്ച കാൽ കുത്തുകാൽ ചായക്കൊത്ത കാലും ചതുവിനമതുപോൽ ചെയ്വ നിന്നായി എള്ളിലെണ്ണ കലരുന്നതുപോലുലകത്തിലും ചുറ്റിലും തള്ളും വന്തിര തന്നിലും പ്രത്യൂരു കത്തിങ്കലും എന്ന പോലെന്നുള്ളിലും മാതാവും പിതാവും ശിവനും വിഷ്ണുവും അശലേത് കുശലേത് ലോകമത് മൻപിനോട് നാരദാദിമുനുമുഖ്യന്മാർ അഷ്ടവാലകരട്ടുപേരും ആദിയെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഇരിട്ടുപോകാൻ ജ്യോതിസ്സുപോലോതിത്തന്ന ഗുരുഭൂതവരന്മാരെയും ഈ സവയതിങ്കൽ കേട്ടിരിക്കും മാന്യവകാജനങ്ങളെയും ഉമയോട് ഗണപതിയും കഠിനമന്യേ ഉപദേശം ശിവപാദം വിളക്കി.

അവതരിപ്പിച്ച കമ്പടിക്കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ മധുകുമാരൻ നായർ, അനൂപ് എം എസ്, കിഷോർ എ ജെ, അഭിഷേക് എസ് നായർ, വിഷ്ണു, അനിൽ കുമാരൻ നായർ.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41, 42 എന്നിവയുടെ പൂർത്തീകരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അഥവാ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41 സംസ്ഥാന സർക്കാരുകളോട് അവരുടെ സാമ്പത്തിക ശേഷിയുടെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നിവയിലൂടെ കടന്നുപോകുന്ന പൗരന്മാർക്ക് പൊതുസഹായം നൽകാൻ നിർദ്ദേശിക്കുന്നു. 2017 പുറത്തുവന്ന പഠനമനുസരിച്ച് 2050 32.4 ദശലക്ഷം ഇന്ത്യക്കാർ, അതായത് ജനസംഖ്യയുടെ 20%, 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഇപ്പോഴുള്ളതുപോലെ 35% മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ 2050 20 ദശലക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രായമായ ജനസംഖ്യയുടെ 61.7% പേർക്ക് വരുമാന സുരക്ഷ ഇല്ലാതെയാകും. ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വഴി സാധിക്കും. എന്നിരിക്കലും ഈ പദ്ധതിയെക്കുറിച്ച് അവബോധം പൊതുസമൂഹത്തിൽ വളരെ കുറവാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പ്രായമായവർ, വിധവകൾ, വികലാംഗർ, കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ മരണം മൂലം ദാരിദ്ര്യത്തിലായ കുടുംബങ്ങൾ എന്നിവർക്ക് പിന്തുണ നൽകുന്നതിനുള്ള ഒരു സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 1995 ഈ പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര സഹായത്തിന് പുറമെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ അവരുടെ വിഹിതമായി തുല്യമായ തുക ഈ പദ്ധതിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം, അന്നപൂർണ എന്നിവ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകൻ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരിക്കണം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. 60 വയസ്സുള്ളവരാണ് ഈ പദ്ധതിക്ക് അർഹതയുള്ളവർ. ഈ പദ്ധതി പ്രകാരം 60 വയസ്സിനും 79 വയസ്സിനും ഇടയിലുള്ളവർക്ക് പെൻഷൻ 200 രൂപയാണ്. 80 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പ്രതിമാസം പെൻഷൻ 500 രൂപയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി. ഈ പദ്ധതിയിൽ ഭാഗമാവാനുള്ള പ്രായം 40 വയസ്സാണ്. പെൻഷൻ പ്രതിമാസം 300 രൂപ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ സ്കീം.

0: 18 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള, അംഗപരിമിതി 80% മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. പ്രതിമാസം 300 രൂപയാണ് ഈ പദ്ധതിയുടെ കീഴിലുള്ള പെൻഷൻ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം. കുടുംബനാഥൻ അഥവാ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് 20,000 രൂപ സഹായമായി നൽകും. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും സഹായം നൽകും. അന്നപൂർണ പദ്ധതി. ഈ പദ്ധതി വഴി ഒരു ഗുണഭോക്താവിന് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, ഗോതമ്പ് അല്ലെങ്കിൽ അരി ഉറപ്പുവരുത്തുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന എന്നാൽ അർഹരായ പ്രായമായവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവർക്ക് ഭക്ഷ്യസുരക്ഷ നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായമുറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ്. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077, 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. കോഴിക്കോട് കക്കയം അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ കുറ്റിയാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. അണക്കെട്ടിന്റെ പരമാവധി ജലസംഭരണ ശേഷി പിന്നിട്ടതായി അധികൃതർ അറിയിച്ചു. കോഴിക്കോട് തോട്ടുമുക്കത്ത് കനത്ത മഴയിൽ കിണറിടിഞ്ഞു താഴ്ന്നു. തോട്ടുമുക്കം തരിയോട് സ്വദേശി സാജുവിന്റെ കിണറാണ് ശക്തമായ മഴയിൽ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ 79th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നാഷണൽ കേഡറ്റ് കോർപ്സ് ന്യൂഡൽഹിയിൽ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 188,000 ബാരലായി വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഗ്ലാസ്ഗോയിലെ പ്രശസ്തമായ ഹൈഡ്രോ അരീനയിൽ നടക്കുന്ന വർണ്ണാഭമായ സമാപന ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തിരശീല വീഴും. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ചടങ്ങ്. 2030 നടക്കാനിരിക്കുന്ന ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് ഗെയിംസ് പതാകയും ഹോസ്റ്റ് ബാറ്റണും ഔദ്യോഗികമായി അഹമ്മദാബാദിന് കൈമാറും. 42nd അന്താരാഷ്ട്ര സുബ്രതോ കപ്പ് ഫുട്ബോൾ ലക്ഷദ്വീപ് സെലക്ഷൻ ടൂർണമെന്റിന് കവരത്തി ദ്വീപിൽ തുടക്കമായി. 9 ദ്വീപുകളിൽ നിന്ന് 17 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 18 ടീമുകളാണ് 11 ദിവസം നീണ്ടുനിൽക്കുന്ന മത്സരങ്ങളിൽ മാറ്റിരിക്കുന്നത്. പ്രൊഫസർ എം കെ സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ സാനു സമ്മാനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഡോക്ടർ എം ലീലാവതിക്ക് സമ്മാനിച്ചു. 1,00,000 രൂപയും ഉണ്ണിക്കാനായി രൂപകൽപ്പന ചെയ്ത ശില്പവും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ കേളകം ബോയ്സ് ടൗൺ മാനന്തവാടി റോഡിൽ ഗതാഗതം നിരോധിച്ചു. പാതയുടെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ റോഡ് താൽക്കാലികമായി അടച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ണൂർ ഇരിട്ടിയിൽ നാളെ നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കോട്ടയം പൂഞ്ഞാറിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച റെജീന ജോണിക്കും മകൻ ജോസഫിൻ ജോണിക്കും നാടിന്റെ അന്ത്യാഞ്ജലി. ഇരുവരുടെയും ഭൌതിക ശരീരം പയ്യാനിത്തോട്ടം സെന്റ് അൽഫോൺസ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പാലക്കാട് കിഴക്കഞ്ചേരി പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കോയമ്പത്തൂർ സ്വദേശി ഭാനുപ്രിയയാണ് മരിച്ചത്. ഇന്തോനേഷ്യയിലെ മധുര ദ്വീപിന് സമീപം കടലിൽ യാത്രാ ബോട്ടിന് തീപിടിച്ച് 5 പേർ മരിച്ചു. 41 പേരെ കാണാതായി. കാട്ടുതീ വ്യാപനത്തെ തുടർന്ന് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിൽ കാട്ടുതീ പടർന്നതോടെ ഏകദേശം 3000 ഏക്കർ കത്തിനശിക്കുകയും 1000 കണക്കിന് പേരെ ഒഴിപ്പിക്കുകയും ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന് തുടങ്ങുന്നതാണ്. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനുവേണ്ടി ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ബി ദക്ഷിണാമൂർത്തി, പാടിയത് യേശുദാസും പി ലീലയും.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: The closing ceremony at Glasgow's famous Hydro Arena that holds up to 13,000 fans will bring 11 days of athletic competition to a finale. The event, which is primarily a celebration of athlete performances, also acts as a thank you to the numerous volunteers and presents the host for the last time with performances by cultural organizations and community groups. The official transfer to the 24th Commonwealth Games in Ahmedabad in 2030 will also take place during the event. The ceremony will be headlined by Scottish rock band Simple Minds. Moreover, BEMS, Kami Barnes and Sandy Tom will also perform, while Australian singer Delta Goodrum will be making her third appearance at a Commonwealth Games ceremony. From India, Rashmika Mandanna and Shankar Mahadevan will headline India's cultural showcase in Glasgow. Doordarshan will broadcast the ceremony live for the fans. Chirag Jha from Sports Desk.
1: And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi launches 100 Freak nationwide anti-drug campaign, asserts drugs-free youth crucial for developed India. SBI research raises India GDP growth estimate to 7% in first quarter of current fiscal. Delhi government announces 7.5 lakh rupees compensation for families of prisoners dying unnaturally in jail. Flood situation in Odisha improves as Mahanadi River recedes. Rainfall intensity decreases in Kerala, bringing relief to people. In Indonesia, 5 persons killed and 41 missing after ferry catches fire off Madura Island. Curtains to come down on Commonwealth Games 2026 tonight. Ahmedabad to receive baton at closing ceremony, marking India's formal transition as host of the centenary 2030 edition. That's all in the news at 9. Good night.
2: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
4: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
5: കൂട്ടുകാരെ, ഒഡീസിയൂസും കൂട്ടുകാരും സ്വന്തം ദേശമായ ഇഥാക്കയിലേക്ക് പോകുന്ന വഴി അവർ നേരിടുന്ന പ്രതിസന്ധികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പ്രേതലോകത്തെത്തി, ഓരോ ആത്മാക്കളെയായി കണ്ടുമുട്ടുകയാണ്. ഇനി തുടർന്ന് കേൾക്കാം. അക്കിലസും പെട്രോക്ലോസും അവിടെ പ്രത്യക്ഷരായി. അവർ ഒഡീസിയൂസിനോട് വളരെ നേരം സംസാരിച്ചു. അവസാനം ഒഡീസിയൂസ് പറഞ്ഞു, അക്കിലസ് പ്രഭോ, അങ്ങ് മറ്റാരെയെങ്കാൾ അനുഗ്രഹീതനത്രേ. ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങേ ഒരു ദേവനെ പോലെ ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രേതലോകത്തിലും ഒരു രാജാവായി അങ്ങ് മാനിക്കപ്പെടുന്നുണ്ടല്ലോ. അക്കിലസ് പറഞ്ഞു, ഒഡീസിയോസ്, അങ്ങനെ എന്നെ സ്തുതിക്കുകയെന്നും വേണ്ട. പരേതാത്മാക്കളുടെ ഈ അധോലോകത്തിൽ രാജാധിരാജനായി വാഴുന്നതിനേക്കാൾ ഒരു ചെറിയ കൃഷിഭൂമിയിലെ സാധ കർഷകന്റെ കാളപൂട്ടുകാരനായിരിക്കുകയാണ് എനിക്കിഷ്ടം. ബ്രഹ്മാണ്ട വലിപ്പമുള്ള ഒരു കല്ല് അദ്ദേഹം സർവ്വശക്തിയെ ഉപയോഗിച്ച് കുന്നിന്റെ മുകളിലേക്ക് ഉയർത്തുന്നു. കുന്നിന്റെ ഉച്ചിയിലെത്തുമ്പോൾ കല്ല് വഴുതി താഴെ വീഴുന്നു. വീണ്ടും പഴയപടി കല്ലുരുട്ടി കുന്നിന്റെ മുകളിൽ എന്ന ഭാര്യയോടുകൂടി കഴിയുന്നു. ഈ പ്രേതാത്മാവിന് ചുറ്റും ഒരു പറ്റം പക്ഷികളെപ്പോലെ മറ്റു പ്രേതാത്മാക്കൾ ചുറ്റിത്തിരിയുന്നു. കരിങ്കല്ലുപോലെ കറുത്ത മേനിയാണ് അദ്ദേഹത്തിന്. ഹെർക്കുലീസ് വില്ല് കുലച്ചുകൊണ്ട് ആരെയോ കൊല്ലുവാനെന്ന പോലെ നാലുപാടും തന്റെ രൗദ്രദൃഷ്ടികൾ പായിക്കുന്നു. എണ്ണമറ്റ പരേതാത്മാക്കൾ പാതാള ലോകത്തുനിന്ന് അലറുകയും മുറയിടുകയും ചെയ്യുന്നത് കണ്ട് ഭയം കൊണ്ട് ഒഡീസിയൂസ് വിളറി വെളുത്തു. ഇനിയും താമസിക്കാൻ പാടില്ല. ഒഡീസിയൂസ് മന്ദം മന്ദം ചുവടുകൾ വെച്ച് കപ്പലിലേക്ക് മടങ്ങി. കൂട്ടുകാരൻ കപ്പലിൽ പ്രവേശിച്ചു. കപ്പൽ പായകൾ ശരിയാക്കി യാത്ര തുടങ്ങി. അപ്പോൾ ഉഗ്രമായ ഒരു കാറ്റ് ആഞ്ഞടിച്ചു. വായുവേഗത്തിൽ കപ്പൽ പിന്നോക്കം പാഞ്ഞു. ഒഡീസിയൂസും കൂട്ടുകാരും ഓഷാന സമുദ്രം കടന്ന് പ്രഭാത ദേവതയുടെ താമസ സ്ഥലമായ ഏയ ദ്വീപിലെത്തി. സഴ്സി അവരെ കാത്തിരിക്കുകയായിരുന്നു. തടികൾ വെട്ടി

ഈ കൂട്ടി എൽപിനോറിന്റെ മൃതദേഹം സംസ്കരിക്കുകയാണ് അവരാദ്യം ചെയ്ത പ്രവൃത്തി. വീഞ്ഞുകുടിച്ച് മതോന്മത്തനായി മാളികപ്പുറത്തു നിന്ന് വീണ കൂട്ടുകാരനായിരുന്നല്ലോ എൽപിനോർ. തന്റെ മൃതശരീരം സംസ്കരിച്ചു പറഞ്ഞു, ധീരസാഹസികരെ, നിങ്ങൾ പ്രേതഭൂമിയെ ജീവനോടെ സന്ദർശിച്ച് മടങ്ങി വന്നിരിക്കുന്നുവല്ലോ. മറ്റുള്ളവർ ഒരു തവണ മരിക്കുമ്പോൾ ധീരന്മാരായ നിങ്ങൾ രണ്ടു തവണ മരിക്കുന്നു. വരിക, യഥേഷ്ടം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. സമയമുണ്ട്. നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നിങ്ങൾക്ക് യാത്ര തുടരാം. സഴ്സിയുടെ നിർദ്ദേശമനുസരിച്ച് പകൽ മുഴുവൻ അവർ തിന്നും കുടിച്ചും മതിച്ചും കഴിഞ്ഞു. സൂര്യൻ സമുദ്രത്തിൽ മറഞ്ഞപ്പോൾ അവർ ഉറങ്ങാനായി കപ്പലിലേക്ക് പോയി. സഴ്സി ഒഡീസിയസിനെ മാത്രം വിളിച്ചുകൊണ്ട് ഒരൊഴിഞ്ഞ കോണിലേക്ക് പോയി. പ്രേതലോകത്ത് നടന്ന കാര്യങ്ങൾ വിസ്തരിച്ചു പറയാൻ അയാളോട് ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം സഴ്സിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഇനിയും പോകേണ്ട മാർഗങ്ങളെക്കുറിച്ച് ആ മായാമോഹിനി ഒഡീസിയസിന് നിർദ്ദേശങ്ങൾ നൽകി. സഴ്സി പറഞ്ഞു, നിങ്ങൾ ആദ്യം കടന്നു പോകാനുള്ളത് സൈറനുകൾ വസിക്കുന്ന ദ്വീപാണ്. ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഗാനമാലപിക്കുവാൻ ആ ഗന്ധർവ കന്യകമാർക്ക് കഴിയും. അവർ മാടി വിളിക്കുന്നത് കേട്ട് അവിടെ പ്രവേശിച്ചാൽ യാതൊരാൾക്കും സ്വദേശം കാണുവാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല. വിശ്വമോഹനമായ ഗാനങ്ങൾ കേട്ട് അവിടെ പ്രവേശിച്ച നിരവധി ആളുകളുടെ അസ്ഥികളും പുഴുത്തുനാറിയ ശവങ്ങളും അവിടെ കാണാം. അല്പം പോലും താൽപര്യം അവരുടെ ഗാനം കേൾക്കാൻ നിങ്ങൾക്കുണ്ടാകരുത്. സൈറനുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗവും സഴ്സി അദ്ദേഹത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. പ്രഭാതമായി. സഴ്സി യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഒഡീസിയസ് അനുചരന്മാരെയെല്ലാം വിളിച്ച് കപ്പലിലേക്ക് മടങ്ങി. നങ്കൂരമഴിക്കുകയും പായകൾ കെട്ടി ശരിപ്പെടുത്തുകയും ചെയ്ത് ആ നാവികർ യാത്രയ്ക്ക് ആരംഭം കുറിച്ചു. ഒഡീസിയസ് അനുചരന്മാരോട് പറഞ്ഞു, സഴ്സി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. നാം ഒരു മാന്ത്രിക ദ്വീപ് കടന്നു പോകേണ്ടതുണ്ട്. അത്ഭുതകരമായ ഗാനാലാപം നടത്തുന്ന സൈറനുകളാണ് അവിടെയുള്ളത്. ആ ഗാനഗന്ധർവകളുടെ മധുര സംഗീതത്തിൽ ഏതൊരു ജീവിയും ആകൃഷ്ടനാകും. പക്ഷേ ഗാനം ശ്രവിച്ച് അവിടെ പോയവരാരും മടങ്ങി വന്നിട്ടില്ല. നിങ്ങൾ ഗാനം ശ്രവിക്കാതിരിക്കാൻ ഞാനൊരു ഉപായം ചെയ്യാം. നിങ്ങൾ എന്നെ കപ്പലിൽ പായ്മരത്തോട് ചേർത്ത് ബലമായി ബന്ധിക്കണം. ഞാൻ എന്തു പറഞ്ഞാലും എന്നെ അഴിച്ചുവിടരുത്. നാവികർ ശ്രദ്ധിച്ചു കേട്ടു. പെട്ടെന്ന് കാറ്റ് നിലച്ചു. തിരമാലകൾ നിശ്ചലമായി. ഭയാനകമായ അന്തരീക്ഷം. ഒഡീസിയസ് കുറേ മെഴുകെടുത്ത് ഉരുളകളാക്കി ഉരുട്ടി അവ നാവികരുടെ ചെവികളിന്മേൽ ചേർത്ത് ഭദ്രമായി അടച്ചു. അവർ തൽക്ഷണം ബധിരന്മാരെപ്പോലെയായി. ഒരു ശബ്ദവും കാതിലേക്കിനി എത്തില്ല. ഒഡീസിയസിന്റെ നിർദ്ദേശമനുസരിച്ച് കൂട്ടുകാർ അദ്ദേഹത്തെ കപ്പൽ പായ്മരത്തോട് ചേർത്ത് ബലമേറിയ ചണച്ചരടുകളാൽ ബന്ധിച്ചു. കപ്പൽ മന്ദം മന്ദം നീങ്ങി. മനോഹരമായ ഒരു ദ്വീപ് പ്രത്യക്ഷമായി. സൗന്ദര്യധാമങ്ങളായ അനേകം കന്യകമാർ നിരന്നു നിൽക്കുന്നു. ശ്രുതിമധുരമായ ഗാനാലാപം അവരിൽ നിന്ന് ഉയരുന്നു. ഗന്ധർവ കന്യകമാരുടെ മാന്ത്രിക ഗാനം ഒഡീസിയസിന്റെ ഹൃദയത്തെ ആകർഷിച്ചു. ഒഡീസിയസിനെ കണ്ടപ്പോൾ സൈറനുകൾ ദ്വീപിന്റെ തീരത്തേക്ക് വന്നു. അവർ കൈമാടി വിളിച്ചു. വരൂ വരൂ ഒഡീസിയസ്, ലോകപ്രസിദ്ധനായ രാജാവേ, ഒരു നിമിഷം നിൽക്കൂ. വിശ്വം മയക്കുന്ന ഞങ്ങളുടെ ഗാനധാര ശ്രദ്ധിച്ചാലും തേൻ പോലെ മധുരമായ ഈ ഗാനം ശ്രവിച്ചാനന്ദിച്ചിട്ടല്ലാതെ ആരും ഈ പ്രദേശം വിട്ടുപോയിട്ടില്ല. ഞങ്ങളുടെ ഗാനം കേട്ടാൽ അവൻ വിജ്ഞാനിയാകും, ബുദ്ധിമാനാകും. വീരന്മാരെ, ട്രോയിൽ വച്ച് നിങ്ങൾ സൈറനുകളുടെ സമീപത്തേക്ക് പറന്നെത്താമായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ താൻ ബന്ധിതനാണ്, കൈകാലുകൾ അനക്കുവാൻ പോലും സാധ്യമല്ല. ഒഡീസിയസ് കൂട്ടുകാരെ നോക്കി വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട മിത്രങ്ങളെ, എന്റെ ബന്ധനങ്ങൾ അഴിക്കുവിൻ. ഞാൻ ആ മാന്ത്രിക ദ്വീപിലേക്ക് പറന്നെത്തട്ടെ. എത്ര മനോഹരമായ ഗാനം, വശ്യമായ സംഗീതധാര. ഒഡീസിയസിന്റെ അഭ്യർത്ഥന വാനരോദനമായി ഭവിച്ചു. കൂട്ടുകാരുടെ എല്ലാം ചെവികളിൽ മെഴുകു നിറച്ചു വച്ചിരിക്കുകയാണല്ലോ. യാതൊന്നും കേൾക്കുവാൻ അവർക്ക് വയ്യ. അവർ പൂർവാധികം ശക്തിയോടെ വഞ്ചി തുഴയുക മാത്രം ചെയ്തു. ഒഡീസിയസ് ബദ്ധപ്പെട്ട് കെട്ടുകൾ പൊട്ടിച്ച് മുന്നോട്ടു വരാൻ തുനിഞ്ഞു. പെരിമിഡസും യൂറിലോക്കസും പെട്ടെന്ന് എഴുന്നേറ്റ് പൂർവാധികം ബലമായി അയാളെ വരിഞ്ഞു കെട്ടി. അവരോട് ഒഡീസിയസിന് വെറുപ്പും കോപവും ഉണ്ടായി. പക്ഷേ ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിലാണ് അവരുടെ പെരുമാറ്റം. കപ്പൽ ദ്വീപിൽ നിന്നും അകന്നകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. ഒഡീസിയസും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന കപ്പൽ സൈറനുകളുടെ ദ്വീപിൽ നിന്നും അങ്ങ് അകന്നു. മാന്ത്രിക ഗാനം അവരുടെ ശ്രവണ മണ്ഡലങ്ങളിൽ നിന്നും അകലെയായെന്ന് ബോധ്യമായി. ഉടനെ നാവികർ ഒഡീസിയസിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റി. തങ്ങളുടെ ചെവികളിൽ അടച്ചു വെച്ചിരുന്ന എല്ലാം അവർ എടുത്തു കളഞ്ഞു. സൈറനുകളുടെ ദ്വീപ് വിട്ടകന്നതിൽ ആ നാവികർക്ക് സന്തോഷം തോന്നി. കപ്പൽ സാവധാനം നീങ്ങി. പെട്ടെന്ന് ആകാശമൊട്ടുമാറുള്ള ഒരു പുകപടലവും അതോടൊന്നിച്ച് പർവ്വതത്തിന്റെ വലിപ്പം

0: ഉള്ള ഒരു തിരയും രൂപം കൊണ്ടു. എട്ടു ദിക്കും നടുങ്ങുമാറുള്ള ഒരു ഭയങ്കര ശബ്ദം കേട്ട് നാവികർ ഭയം കൊണ്ട് വിറച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒഡീസിയസ് ഭയപ്പെട്ടു നിന്നു. നാവികരുടെ കൈകളിൽ നിന്നും തുഴകൾ വേർപെട്ട് അവയെ ബന്ധിച്ചിരുന്ന ചണനൂലുകളിൽ തൂങ്ങിക്കിടന്നു. കപ്പൽ നിശ്ചലമായി. ഒഡീസിയസ് ധൈര്യം സംഭരിച്ച് കപ്പലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്ന് കൂട്ടുകാർക്ക് ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. വരാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ച് സഴ്സി പറഞ്ഞിരുന്നതിനാൽ ഒഡീസിയസ് അതെല്ലാം മനസ്സിലാക്കിയിരുന്നു. ഇനി പോകുവാനുള്ള രണ്ട് വഴികൾ ഏറ്റവും ദുർഘടമാണ്. ചലിക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് ഒരു വഴി. പർവ്വതാകാരമായ രണ്ട് പാറക്കൂട്ടങ്ങൾ നിൽക്കുന്ന ഇടുങ്ങിയ മാർഗത്തിലൂടെ ഒരു ജീവിക്കും സ്യൂസ് ദേവന് ദേവാമൃതം കൊണ്ടുപോകുന്ന പ്രാവുകൾക്ക് പോലും കടക്കുക സാധ്യമല്ല. അത്യുന്നതമായ തിരമാലകളിലൂടെ നീങ്ങുന്ന കപ്പലുകൾ ചലിക്കുന്ന പാറകൾക്കടുത്തെത്തുമ്പോൾ അപകടം തീർച്ച. ആ പാറകൾ ഇരുഭാഗത്തു നിന്നും അടുത്തു വന്ന് പരസ്പരം കൂട്ടിമുട്ടും. കപ്പൽ ഞെരിഞ്ഞമരും. വീണ്ടും പാറകൾ പുറകോട്ടു മാറി അടുത്ത ശത്രുസംഹാരത്തിനായി ഒരുങ്ങി നിൽക്കും. ഉരുളൻ തടികളും മൃതശരീരങ്ങളും ആർത്തിരമ്പുന്ന തിരമാലകളും കൊടുങ്കാറ്റും അതിനോടടുത്ത് ആളിപ്പടരുന്ന അഗ്നിയും ആ മാർഗത്തിലൂടെ പോകുന്നവന്റെ അന്ത്യം കുറിക്കും. രണ്ടാമത്തെ മാർഗവും അപകടപൂർണമാണ്. അത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വഴിയാണ്. 12 മാസവും കാർമേഘ പടലങ്ങളാൽ ആ പ്രദേശം മൂടി നിൽക്കുന്നു. ഇടതുവശത്തെ പർവ്വത ശിഖരത്തിന്റെ ഒരു ഭാഗത്ത് സദാ ഇരുൾ മൂടിയ ഒരു ഗുഹയുണ്ട്. അവിടെ ഭീകരരൂപിണിയായ സില്ല താമസിക്കുന്നു. അവൾ സദാ ഗർജിച്ചുകൊണ്ടേയിരിക്കും. ബീഭത്സരൂപിണിയായ അവൾക്ക് 6 നെടുങ്കൻ കഴുത്തുകളും 12 ദീർഘങ്ങളായ പാദങ്ങളും ഉണ്ട്. ഓരോ കഴുത്തിന്റെയും അഗ്രത്തിൽ സർപ്പത്തിന്റേതുപോലെ വായകളും ഉണ്ട്. ഓരോ വായിലും ശക്തങ്ങളായ 3 വരിപ്പല്ലുകൾ കാണുന്നു. ശരീരഭാഗങ്ങൾ ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് നീണ്ട കഴുത്തുകൊണ്ട് കടലിലൂടെ പോകുന്ന യാത്രക്കാരെയും ഡോൾഫിൻ തുടങ്ങിയ മത്സ്യങ്ങളെയും പിടിച്ചു ഭക്ഷിക്കുകയാണ് സില്ലയുടെ ജോലി. ചൂണ്ടയിട്ട് ഇരകളെ പിടിക്കുന്നതുപോലെ നിരന്തരം പ്രവർത്തിക്കുന്ന ഈ രക്തരക്ഷസിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ജീവിയും ആ വഴി പോയിട്ടില്ല. ഒരു വശത്തെ പർവ്വതത്തിലുള്ള ഗുഹയിലാണല്ലോ സില്ല. മറുവശത്തുള്ള പർവ്വതത്തിലും ഒരു രക്തരക്ഷസുണ്ട്. കരിബ്ഡിസ് എന്നാണ് അതിന്റെ പേര്. നിറയെ ഇലകളുള്ള ഒരു അത്തിമരം ആ പർവ്വതത്തിൽ നിൽക്കുന്നു. അതിന്റെ കീഴിലാണ് കരിബ്ഡിസ് എന്ന ഭീഭത്സരൂപിണി താമസിക്കുന്നത്. കരിബ്ഡിസ് സമുദ്രജലം ദിവസത്തിൽ 3 പ്രാവശ്യം കുടിച്ചു വറ്റിക്കും. സമുദ്രത്തിന്റെ അടിയിലെ കരിമണ്ണ് കാണുന്നത് വരെ സമുദ്രപാനം തുടരും. ജലത്തിലുള്ള ജീവികളെയെല്ലാം കരിബ്ഡിസിന്റെ വയറ്റിനുള്ളിലാക്കും. പിന്നീട് മൂർച്ചയേറിയ പല്ലുകൾക്കിടയിലൂടെ വെള്ളം ചെയ്യാം. മറുവശത്ത് സില്ലയാണല്ലോ, അത് അതിനേക്കാൾ അപകടം. നാവികരെല്ലാം കിടുകിടയെ വിറച്ചുകൊണ്ട് തുഴഞ്ഞു. അതിവേഗം പോകുവാൻ ഒഡീസിയസ് ആജ്ഞ കൊടുത്തു. അതാ വെള്ളം ഒരു ഭാഗത്തേക്ക് അതിശയോടെ ഭീകരരൂപം കണ്ട് പേടിച്ച് നാവികർ തരിച്ചു നിന്നപ്പോൾ അവർക്ക് ധൈര്യം പകർന്ന് കപ്പൽ മുന്നോട്ടു പായിക്കുവാൻ ഒഡീസിയസ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. സില്ലയെ കാണാൻ ഒഡീസിയസ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ചുറ്റുപാടും മൂടൽ മഞ്ഞായിരുന്നതിനാൽ അതിനെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. നാവികർ ഭയന്ന് കരിബിഡിസിനെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഭയങ്കരമായ ചൂണ്ടകൾ പോലെ സില്ലയുടെ നീളൻ കഴുത്തുകൾ 6 എണ്ണവും കപ്പലിൽ വന്ന് വീണു. 6 പേരെ കഴുത്തിൽ പിടിച്ച് ചൂഴറ്റി മേൽപോട്ടെറിഞ്ഞു. ഒഡീസിയസും ശേഷിച്ചവരും ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ആത്മസ്നേഹിതർ അന്തരീക്ഷത്തിൽ കിടന്ന് പിടയുന്നതും പ്രാണവേദനയോടെ ഒഡീസിയസിനെ വിളിച്ച് കരയുന്നതുമാണ് കണ്ടത്. ചൂണ്ടയിൽ വീണ മത്സ്യങ്ങളെപ്പോലെ പിടച്ച അവരെ സില്ല ഗുഹയ്ക്കരികിലുള്ള പാറയിൽ അടിച്ചു. അതിനുശേഷം അവരെ ഇരുൾ തിങ്ങി നിൽക്കുന്ന ഗുഹയിലേക്ക് അവൾ കൊണ്ടുപോയി. ഏറ്റവും ഭീകരമായ ദൃശ്യമായിരുന്നു അത്. അതേസമയം തന്നെ കരിബ്ഡിസ് സമുദ്രജലം അതിവേഗം കുടിച്ചു വറ്റിക്കുകയുമായിരുന്നു. ശക്തമായ പ്രവാഹത്തിൽപ്പെട്ട് കപ്പൽ ആ ഭീകരരൂപിണിയുടെ വായ്ക്കകത്തേക്ക് അടുക്കുന്നത് കണ്ട് നാവികരെല്ലാവരും സർവശക്തിയും ഉപയോഗിച്ച് അകലേക്ക് തുഴഞ്ഞു. അത്യാധ്വാനപൂർവം തുഴഞ്ഞതുകൊണ്ട് അതിന് ഫലം കിട്ടി. കരിബ്ഡിസിന്റെ ആക്രമണത്തിൽ നിന്ന് കപ്പൽ മുക്തമായി. തുഴഞ്ഞു തുഴഞ്ഞ് അവരുടെ കരങ്ങൾ കുഴഞ്ഞു. മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കപ്പൽ സാവധാനം ലവണസമുദ്രത്തിലൂടെ നീങ്ങി.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: അക്ഷര സൗരഭം.

പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അതൊരു പ്രവാഹമാണ്, വാക്കുകളുടെ പ്രവാഹം. ആരും അന്നോളം പ്രയോഗിച്ചിട്ടില്ലാത്ത ശൈലിയിൽ, വാക്കുകളിൽ, ഭാവനകളിൽ, അങ്ങനെ പറയും പോലെ എഴുത്ത്. തനതായ വാക്യങ്ങളുടെ ചരടുപൊട്ടിയ പട്ടം കണക്കെ കയറി വന്നതിനെക്കുറിച്ച്, നിയന്ത്രണ വിധേയമായ നാക്കിൻ്റെ കെട്ടിനെക്കുറിച്ചും, സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അസ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവ എഴുത്തിൻ്റെ ചുവന്ന വർണ്ണമായി, അല്ല രക്തമായി തന്നെ അനുവാചകരിലേക്ക് പടർന്നുകയറി. ഇമ്മണി ബല്യസത്യമായി.

0: വേണ്ട വേണ്ട, അരപ്പണി ആശാനെയും കാണിക്കരുതെന്നാണ്.
1: പേരിട്ടോ?
0: ഇല്ല, എന്ത് പേര് കൊടുക്കും?
1: സുൽത്താൻ എന്നായാലോ? വേണ്ട, അത് എല്ലാവരും എടുത്ത് പ്രയോഗിച്ച് പഴകിയതാണ്. ബേപ്പൂരിൻ്റെ അതും വേണ്ട. പിന്നെ ഒരു ഈ പേര് കണ്ടെത്താനാണ് ഏറ്റവും വലിയ പ്രയാസം, അറിയാമോ?
0: ഈ പുസ്തകങ്ങളൊന്ന് തരയട്ടെ.
1: എവിടെ നോക്കട്ടെ?
0: ആ, മാന്ത്രിക പൂച്ച,
1: എന്റെ ഉപ്പുപ്പായ്ക്ക് ആനയുണ്ടാർന്ന്,
0: വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, ബാല്യകാല സഖി, ഒരിടത്തും ഈ പരിപാടിക്ക് ചേർന്ന പേരില്ല.
1: ആ, ഒരു കാര്യം ചെയ്യാം. ദേ, നമുക്ക് ഈ ശബ്ദശകലം ഒന്ന് കേട്ടു നോക്കിയാലോ?
2: ഈ ഭൂമിയെയും ഇവിടുത്തെ ജീവജാലങ്ങളെയും ഏറ്റവുമധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഭൂമിയുടെ അവകാശികൾ മനുഷ്യൻ മാത്രമല്ലെന്നും മണ്ണും മരവും ആടും കോഴിയും പാമ്പും പഴുതാരയും കീരിയും അണ്ണാനും ഒക്കെ ചേർന്ന ഈശ്വരന്റെ സൃഷ്ടികൾക്കെല്ലാം ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നും ബഷീർ വിശ്വസിച്ചു. ആ വിശ്വാസത്തെ സാക്ഷാത്കരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും കൃതികളും. വൈക്കം തലയോലപ്പറമ്പിൽ മൂവാറ്റുപുഴയാറിന്റെ തീരത്തുള്ള ഒരു പുരാതന മുസ്ലിം കുടുംബത്തിലാണ് ബഷീർ ജനിച്ചത്. ധാരാളം വൃക്ഷങ്ങളാലും കൃഷിയിടങ്ങളാലും സമ്പന്നമായിരുന്ന ആ ഗ്രഹാന്തരീക്ഷം ബഷീറിന്റെ പരിസ്ഥിതി ബോധത്തെ രൂപപ്പെടുത്തിയ പ്രധാന ഘടകമാണ്. മൂവാറ്റുപുഴയാറും പാലാങ്കടവ് പാലവും ആ നാട്ടിൻപുറത്തെ സാധാരണക്കാരായ ജനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത സങ്കല്പങ്ങളെ രൂപപ്പെടുത്തിയ ഘടകങ്ങളാണ്. രണ്ടായി പിരിഞ്ഞൊഴുകിയിരുന്ന മൂവാറ്റുപുഴയാറിന്റെ സംയോഗമാണ് ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്നാകും എന്ന ബഷീറിന്റെ കണ്ടെത്തലിന് നിദാനം.
1: ഇത് ഡോക്ടർ വത്സലാദേവിയുടെ പ്രഭാഷണം, ബഷീർ കഥകളിലെ പ്രകൃതി ദർശനം. ഈ പേരിൽ നടത്തിയ പ്രഭാഷണമാണ്
0: ഇമ്മിണി വലിയ ഒന്ന്. കുറച്ചുകൂടി നീട്ടിപ്പറഞ്ഞാൽ
1: ഇമ്മിണി വലിയ ഒന്നിന്റെ ഇമ്മിണി വല്യ ലോകം.
0: അത് തന്നെ, ഈ പരിപാടിക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാം,
1: ഇമ്മിണി വലിയ ഒന്നിന്റെ ഇമ്മിണി വല്യ ലോകം.
0: എഴുതിയാളിന്റെ പേര് പറയണേ.
1: വേണോ? ഈ പരിപാടിയുടെ അവസാനം പറഞ്ഞാൽ പോരേ?

0: നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യം നിന്നെ നീ മാത്രം അവശേഷിക്കാൻ പോവുകയാണ്.
1: പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് മെല്ലെ പെയ്തിറങ്ങുന്ന മഴയാണ് ബഷീർ.

0: അലഞ്ഞു നടന്ന ചിന്തകളെ ഒരു ചിമിഴിലേക്ക് ഒരുക്കിയെടുത്താൽ എങ്ങനെയുണ്ടാകും? ഒറ്റവാക്കിൽ അതാണ് ബഷീർ. താൻ കണ്ട ലോകത്തെ, തന്നിലേക്ക് വന്ന ലോകത്തെ, താൻ ജീവിച്ച ലോകത്തെ, അതിന്റെ യാഥാർത്ഥ്യങ്ങളെ, പച്ചയായ അനുഭവങ്ങളെ ഒക്കെ തന്നെ വാക്കുകൾ കൊണ്ട് ബഷീർ വരച്ചിട്ടു. വൈക്കം മുഹമ്മദ് ബഷീറുമായി എം എൻ കാരശ്ശേരി നടത്തിയ അഭിമുഖത്തിന്റെ ഒരു ഭാഗം കേട്ടാലോ.
1: പ്രൂഫ് വായിച്ച ആള് മുസ്ലിം ഭാഷയൊക്കെ തിരുത്തി, എന്നിട്ടത് അച്ചടി ഭാഷയാക്കി, എന്നിട്ട് ബഷീർ അത് കത്തിച്ചോളും. ശരിയാണോ?
2: ശരിയാണ്.
1: അത് ഏതാ പ്രസ്
2: ഓർമ്മയുണ്ടോ?
1: അത് ചെയ്ത ആളുടെ തമാശ കാണിച്ച ആളുടെ പേര് ഓർമ്മയുണ്ടോ?
2: ആ
1: രംഗൊന്ന്
2: നോക്കുമ്പോ എട്ട് പേജിലേ അച്ചടി വെച്ചിരിക്കാണ്. അപ്പൊ വാഴ മാലിരിക്കുന്നു. ഒരു മുസ്ലിമാണല്ലോ, വാഴ മോശമായിരിക്കും.
0: പ്രകൃതി ബഷീറിന് സരളമായ അനുഭവം പകർന്നു നൽകിയ പച്ചപ്പിന്റെ ആവരണമാണ്. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന പരമമായ സത്യം പറഞ്ഞത് ആ ദർശനത്തിൽ നിന്നുകൊണ്ടാണ്. പ്രകൃതിയുടെ അനാദിയ ദർശനം.

0: ഓർമ്മകളുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പിൽ ബഷീർ ഇങ്ങനെ എഴുതുന്നു:
1: ഞാൻ ജനിച്ചത് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തുള്ള മണക്കുന്നത്താണ്. വളർന്നത് ആറ്റിനക്കരെ തലയോലപ്പറമ്പിൽ, വൈക്കത്തിനടുത്ത്. മൂവാറ്റുപുഴയാറിൽ കൊല്ലത്തിൽ 2 പ്രാവശ്യം വെള്ളം പൊങ്ങും, കരകൾ കവിഞ്ഞൊഴുകുകയും ചെയ്യും. ആ കാലത്ത് ഞങ്ങൾ വലിയ വഞ്ചികളിലായിരുന്നു താമസം. എന്ന് പറഞ്ഞാൽ വലിയ വെള്ളപ്പൊക്ക കാലത്ത് ഈ മലവെള്ളത്തിലൂടെ പലതും ഒഴുകി വരും. ആന ചത്ത് ഒഴുകി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വൃക്ഷങ്ങൾ, പാമ്പുകൾ. പാമ്പുകൾ ചത്തതല്ല, അതെല്ലാം വൃക്ഷങ്ങളുടെ കൊമ്പുകളിലും വീടുകളുടെ പുറത്തും അഭയം പ്രാപിക്കും.

0: അനുഭവങ്ങളുടെ വൻകര എന്ന് എം എൻ വിജയൻ ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചു. രാജേഷ് ചിറപ്പാട് നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ഒരു ഭാഗം.
1: അനുഭവങ്ങളെ ചരിത്രവൽക്കരിക്കുകയായിരുന്നു ബഷീർ. അതാകട്ടെ ചരിത്രത്തിന്റെ സാമ്പ്രദായിക ആഖ്യാനങ്ങളായിരുന്നില്ല. ഇവിടെ അനുഭവവും ചരിത്രവും ഒന്നായിത്തീരുകയും സർഗാത്മകതയുടെ പുതിയ സഞ്ചാര വഴികൾ തുറക്കുകയും ചെയ്യുന്നു. അതിലൂടെ ദേശവും ജനതയും അവരുടെ ജീവിതവും ആർത്തിരമ്പി വരികയാണ്. ബഷീർ തുറന്നുവിട്ട ഈ അനുഭവ സഞ്ചയം കാലാതിവർത്തിയായി അതിൻ്റെ പ്രയാണം തുടരുകയാണ്. എഴുത്തുകാരൻ ഇവിടെ വിനീത ചരിത്രകാരനാണ്. ഒരു കൃതിയിൽ നിന്ന് മറ്റൊരു കൃതിയിലേക്കും തിരിച്ചും സ്വതന്ത്ര സഞ്ചാരം നടത്തുന്ന നിരവധി കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ രചനകളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, എട്ടുകാലി മമ്മൂഞ്ഞ്, മണ്ടൻ മുത്താപ്പ, സൈനബ, കൊച്ചു ത്രേസ്യ തുടങ്ങി എത്രയെത്ര കഥാപാത്രങ്ങളാണ് ചരിത്രമനുഷ്യരായി ഇങ്ങനെ ഒരു കൃതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വൈര്യവിഹാരം നടത്തുന്നത്. ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ തുടങ്ങിയ കൃതികളിലൂടെയാണ് അവർ ചരിത്ര നായകരായി തീർന്നത്. ബഷീറിന് ഓരോ കൃതിയും ചരിത്രമാണ്. ഒരു കൃതിയിലെ കഥാപാത്രത്തെ കൂടുതലായി പരിചയപ്പെടുത്താൻ ആ കഥാപാത്രം ജീവിക്കുന്ന തൻ്റെ തന്നെ മറ്റൊരു കൃതിയെ ചൂണ്ടിക്കാണിക്കുകയാണ് ബഷീർ. മിത്തും ചരിത്രവും ഇടകലർന്നൊഴുകി ഇമ്മിണി വലിയ ഒന്നായിത്തീരുന്ന ആഖ്യാനങ്ങളാണ് ബഷീറിൻ്റേത്. നമ്മുടെ സാമ്പ്രദായിക സാഹിത്യരൂപങ്ങളുടെ തടയണകളിൽ അത് ഒരിക്കലും കെട്ടിക്കിടക്കുന്നില്ല. അതിൻ്റെ ഒഴുക്ക് കാലത്തിനപ്പുറത്തേക്കാണ്. എഴുതി എഴുതി പ്രപഞ്ചത്തോളം വലുതായ ഒരു എഴുത്തുകാരനെ നമുക്കുള്ളൂ. അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അനുഭവം സമം സാഹിത്യം എന്ന സമവാക്യത്തെ ഇത്രമേൽ യാഥാർത്ഥ്യമാക്കിയ ഒരു എഴുത്തുകാരനും നമുക്കില്ല. കൊളോണിയൽ ചരിത്ര നിർമ്മിതികളെ സവിശേഷവും പ്രാദേശികവുമായ മനുഷ്യരുടെ ജീവിതവും അനുഭവവും കൊണ്ട് ചെറുത്തുനിന്ന ഈ വിനീത ചരിത്രകാരൻ്റെ രചനകൾ കാലത്തിനപ്പുറത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും.

0: ജീവിതത്തിന്റെ ഊഷരഭൂമിയിലൂടെ ഏറെ ദൂരം നടന്ന അവധൂതനാണ് ബഷീർ എന്ന് പറയാം. അവധൂതൻ എന്നാൽ സന്യാസി. ജീവിതം പച്ചപിടിക്കും മുമ്പ് സൂഫി സന്യാസിയായി നടന്ന കാലം ബഷീർ തന്നെ ഓർക്കുന്നു. എം എൻ കാരശ്ശേരിയുമായുള്ള സംഭാഷണത്തിൽ നിന്ന്.
1: അഹം ബ്രഹ്മസ്മിയെ പറ്റി പറഞ്ഞു, അനൽ ഹക്കിനെ പറ്റി പറഞ്ഞു. അപ്പോ ഇന്നിപ്പോ ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കാം. കൃത്യമായ അർത്ഥത്തില് ബഷീർ ഒരു സൂഫിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ യോജിക്കൂ?
2: പറയണ്ടായിരുന്നു. ഇപ്പൊ അതല്ല,
1: ആ ജീവിതം അവസാനിപ്പിക്കാൻ എന്താ കാരണം?
2: ഈ ജീവിതമായിട്ട് വേണ്ടല്ലോ.
1: അല്ല, അതും ഒരു ജീവിതമല്ലേ?
2: അതെയോ, അതൊരു ജീവിതമാണ്.
1: ഇപ്പൊ ബഷീറിന്റെ സാഹിത്യം വെച്ചിട്ട് ബഷീർ ഒരു സൂഫിയാണെന്ന് പറയാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ യോജിക്കില്ല അല്ലേ?
0: തിരുശീലയിലേക്ക് കൂടി ബഷീർ തന്റെ തൂലിക ചലിപ്പിച്ചു. ഭാർഗവി നിലയം അങ്ങനെ പിറവികൊണ്ടു. ഭാർഗവി നിലയത്തിന്റെ ഓർമ്മകൾ ഇങ്ങനെ ബഷീർ കുറിച്ചിരുന്നു.
3: ഭാർഗവി നിലയത്തിന്റെ സ്ക്രീൻ പ്ലേ ഞാൻ വായിച്ചു നോക്കി ശരിക്കും ഏകാഗ്രതയോടെ. ഏതാണ്ട് കാൽ നൂറ്റാണ്ടിന് മുമ്പായിരിക്കണം എഴുതിയതാണല്ലോ. ആകെ കൂടി തരക്കേടില്ലെന്ന് തന്നെ തോന്നുന്നു. ഇത് ഖണ്ഡശ കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ നിന്ന് വായിച്ച പലരും എനിക്ക് എഴുതിയിട്ടുണ്ട്. ഭാർഗവി നിലയം സിനിമയാക്കിയപ്പോൾ ഓർക്കുന്നു ഞാൻ മൂവി ക്യാമറയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഞാൻ എഴുതിയ രംഗങ്ങളൊക്കെ തന്നെയാണ് ചിത്രീകരിച്ചത്. നീലവെളിച്ചം എന്ന പേരാണ് പടത്തിന് ടി കെ പെരിക്കുട്ടി ഉദ്ദേശിച്ചത്. പറയുകയും ചെയ്തു. ഭാർഗവി നിലയം എന്ന വീട്ടുപേര് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു. വിൻസെന്റും പ്രഭുവും യോജിച്ചു. മദ്രാസിൽ ചന്ദ്രതാര ഓഫീസിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ ഭാർഗവി നിലയം സ്ക്രീൻ പ്ലേ എഴുതി തീർത്തത്.

ഒരെഴുത്തുകാരൻ എന്ന നിലയിലും സഞ്ചാരി എന്ന നിലയിലും ബഷീർ തന്റേതായ ലോകം തീർത്തിരുന്നു. മാംഗോയിസ്റ്റിൻ മരം, സോജ രാജകുമാരി എന്ന ഗാനം, ഇരുവിരലുകൾക്കിടയിൽ എരിയുന്ന ബീഡി, ചാരുകസേര, ബഷീർ ബിംബങ്ങൾ, ഇതൊക്കെയാണ്.

ബാല്യകാല സഖി ഏറെ ശ്രദ്ധിക്കപ്പെട്ട കാലം. ഫാബി, ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമോ? വ്യക്തമാക്കാം. ഫാബി ബഷീർ ഈ സുൽത്താന്റെ പ്രിയപത്നി. അവരെ കൂടി കേട്ടു നോക്കാം.

0: എം എൻ കാരശ്ശേരി ഫാബിയുമായി സംസാരിച്ചതിൻ്റെ കുറച്ചു ഭാഗം. ടാറ്റ എന്നാണ് ഫാബി ബഷീറിനെ വിളിക്കുന്നത്.
1: ടാറ്റയുടെ കൂടെ കുറെ കൊണ്ടായിട്ടുള്ള ഒരാളോട് ചോദിക്കാം, എത്ര കൊല്ലായി? ഏത് കൊല്ലാണ്?
2: 58 ഡിസംബർ 15.
1: അപ്പൊ അതിന് മുമ്പേ ബഷീറിനെ പറ്റി സ്വഭാവമായിട്ട് ധാരാളം കേട്ടിട്ടുണ്ടാവും.
2: അല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. ആങ്ങളൊക്കെ 10 ക്ലാസ് പഠിക്കുമ്പോഴേ നോഡിറ്റയില് ഉപകരാനുണ്ടായിരുന്നു.
1: അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ?
2: ഞാനല്ല, എന്റെ ആങ്ങളെ കാട്ടിട്ട് 5.
1: ആദ്യമായിട്ട് വായിച്ച ബഷീറിന്റെ പുസ്തകം ഏതാ?
2: ഏറ്റവും
1: ഇഷ്ടമുള്ള പുസ്തകം ഏതാ ബഷീറിന്റെ?
2: ബാല്യകാലസഖി.
1: പിന്നെ ഞാൻ അതിലൊരു കുസൃതി ചോദിക്കാം. അതിലിപ്പോ ബഷീറിന്റെ തന്നെ ഒരു പ്രേമകഥയാണ് എന്നാണ് ബഷീർ പറയുന്നത്. അപ്പൊ ആ തരത്തിൽ അതിനോടൊരു ഒരു കയ്പം തോന്നിയിട്ടില്ല? ഇപ്പൊ നിങ്ങൾ ഒന്നിച്ച് ബഷീർ ആയതിനു ശേഷം, കല്യാണത്തിന് ശേഷം ബഷീർ ധാരാളം എഴുതിയിട്ടുണ്ടല്ലോ. കല്യാണം ചെറിയ കഥകൾ മധുരകനു ശേഷം, കല്യാണത്തിന് ശേഷം ബഷീർ എഴുതിയ ആദ്യത്തെ കൃതി ഏതാന്ന് ഓർമ്മയിട്ടു? കഥയോ?
2: അത് പാത്തുമ്മയുടെ അടാണ്. ഞാൻ വന്നപ്പോ എഴുതിക്കൊണ്ട് പൂർത്തിയാക്കിട്ടില്ലായിരുന്നു. പാത്തുമ്മയുടെ അടാണ് ടാറ്റ എനിക്ക് വായിച്ചതാണ്. ഞാൻ കല്യാണം കഴിഞ്ഞോടും.
3: ബാല്യകാല സഖി ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ്. വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു.
0: എം പി പോളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, അത് തുടരുന്നു.
3: ചിലർക്ക് ചുടുചോര കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു പേടിയും അറപ്പും തോന്നും. ബോധക്ഷയം തന്നെ സംഭവിച്ചേക്കാം. അങ്ങനെയുള്ളവർ സൂക്ഷിച്ചിട്ട് വേണം ഒരു പുസ്തകം വായിക്കുവാൻ. കാമിനീ കാമുകന്മാർ സ്വസാമർഥ്യവിശേഷം കൊണ്ടോ ഭാഗ്യവിശേഷം കൊണ്ടോ എല്ലാ പ്രതിബന്ധങ്ങളും വിജയപൂർവം തരണം ചെയ്ത് വിവാഹമണ്ഡപത്തിൽ സുസ്മേരവദനരായി പ്രവേശിക്കുന്ന കഥകൾ മാത്രം വായിച്ചു പരിചയിച്ചിട്ടുള്ളവർ ഇക്കഥ വായിക്കുമ്പോൾ ഭഗ്നാശരായേക്കാം. എന്തു ചെയ്യട്ടെ, അവരുടെ അഭിലാഷം പോലെയാണോ ജീവിതത്തിൻ്റെ പോക്ക്?
0: ബഷീർ, സ്വാതന്ത്ര്യസമരസേനാനി, എം എൻ കാരശ്ശേരി നടത്തിയ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം കേൾക്കാം.
4: നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത് പോലെ വൈക്കം മുഹമ്മദ് ബഷീർ എന്നത് ഒരെഴുത്തുകാരന്റെ ശരിയായ പേരല്ല, അതൊരു തൂലികാനാമമാണ്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് കൊച്ചു മുഹമ്മദ് എന്നാണ്. ഇത് യൗവനകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായും രാജഭരണങ്ങൾക്കെതിരായും രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതുന്നതിനു വേണ്ടി സ്വീകരിച്ച കള്ളപ്പേരാണ്. അക്കാലത്ത് പ്രഭ മുതലായ പേരുകളിലും എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് ബഷീർ എന്ന് പേരുള്ള മറ്റൊരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് എഴുതിയത് താനാണ് എന്നും പറഞ്ഞ് ബഷീർ രംഗത്ത് വരുന്നത്. അങ്ങനെയാണ് ആ പേരൊറച്ചത്. ബ്രിട്ടീഷ് കോയ്മയ്ക്കെതിരായി, രാജാധിപത്യത്തിനെതിരായി, പൗരോഹിത്യത്തിനെതിരായി, പുരുഷാധിപത്യത്തിനെതിരായി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. നിശിതമായി സമൂഹത്തെ വിമർശിക്കുവാൻ ബഷീർ ആളായി. ആ വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട ഉപായം ഹാസ്യം ആയിരുന്നതുകൊണ്ട് അത്രയേറെ ശത്രുക്കളുണ്ടായില്ല. നവോത്ഥാന മൂല്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. കുടുംബങ്ങൾക്കകത്തും പുറത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന നാനാവിധമായ ചൂഷണങ്ങളെ ആ കഥാസാഹിത്യം തുറന്നെതിർത്തു. ബഷീറിന്റെ സിദ്ധികളിൽ പ്രധാനം ഭാഷാലാളിത്യവും നർമ്മബോധവുമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരർത്ഥം ബഷീർ അടിസ്ഥാനപരമായി രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എഴുതുന്നത്. പിൽക്കാലത്താണ് കഥകളും നോവലുകളുമൊക്കെ വരുന്നത്. ആദ്യത്തെ കൃതി 1944 ഇറങ്ങിയ ബാല്യകാല സഖി എന്ന നോവലാണെന്നാണ് പലരുടെയും വിചാരം. അതിനും 6 മുമ്പ് ധർമ്മരാജം എന്ന പേരിൽ 1938 പുറപ്പെട്ടതാണ് ആദ്യത്തെ പുസ്തകം. രാജാധിപത്യത്തെ വിമർശിക്കുന്നതായതിനാൽ ഇറങ്ങിയ ഉടനെ അത് നിരോധിക്കപ്പെട്ടു. തിരുവിതാംകൂർ രാജ്യത്തെ ഒരു പ്രജയായിട്ടാണ് 1908 ബഷീർ ജനിക്കുന്നത്. 9 ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്റെ നാട്ടിൽ 1924 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹമാണ് ആ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ആദ്യത്തെ പ്രധാന സംഭവം. വൈക്കത്തെ ക്ഷേത്രത്തിന് മുന്നിലെ നിരത്തിലൂടെ അയിത്തജാതിക്കാർക്ക് വഴി നടക്കാൻ അനുവാദം കിട്ടണം എന്ന ആവശ്യത്തിനു വേണ്ടി നടന്ന ആ സമരം അഖിലേന്ത്യാ ശ്രദ്ധ ആകർഷിച്ചു. 1925 മാർച്ച് 8 സത്യാഗ്രഹ പന്തൽ സന്ദർശിച്ച ഗാന്ധിജിയെ കാണാൻ വേണ്ടി ജനത്തിരക്കിൽ നിന്ന ബഷീർ മഹാത്മാവിന്റെ വലത്തെ തോളിൽ തൊട്ടു. ആ മഹാസ്പർശമാണ് ആ യുവാവിനെ അടിമുടി മാറ്റിമറിക്കുന്നത്.
0: ലോകം ബഷീറിന് വീടാണ്. പ്രകൃതിയുടെ എല്ലാ സ്പന്ദനങ്ങളും മനുഷ്യന്റെ ജീവൽ സന്ധാരണത്തിനു മാത്രമല്ല എന്ന് ബഷീർ വിശ്വസിക്കുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയെന്ന് ബഷീർ ഉറപ്പിച്ചു പറയുന്നു. അധ്യാപിക ജി വത്സലാദേവി നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്
5: പാത്തുമ്മ വളർത്തിയ ആടും മുറ്റത്ത് കായ്ച്ചു നിന്ന ചാമ്പമരവും താൻ രൂപപ്പെടുത്തിയെടുത്ത പൂന്തോട്ടവും തോട്ടത്തിന്റെ നാലതിരിലും പൂത്തു നിൽക്കുന്ന ചെമ്പരത്തിയും ഒക്കെ ആ മനുഷ്യനെ പ്രകൃതിയിലേക്ക് വീണ്ടും വീണ്ടും അടുപ്പിച്ചുകൊണ്ടിരുന്നു. ചെടികളെയും പൂക്കളെയും സ്നേഹിച്ച ബഷീർ ജയിലറകളിലും ലോക്കപ്പുകളിലും വരെ പനിനീർ ചെടികൾ വച്ചുപിടിപ്പിച്ചു. അതിന്റെ പൂക്കൾ അവിടെയൊക്കെ ജീവിതത്തിന്റെ സൗരഭ്യം പരത്തി. ബഷീറിന്റെ ജീവിത ദർശനത്തെയും ഈ പ്രകൃതിയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെയും വിളിച്ചോതുന്ന കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. ആത്മകഥാഖ്യാനത്തിന്റെ പരിവേഷം ഉൾക്കൊള്ളുന്ന ഈ രചനയിൽ പ്രധാനമായും സൃഷ്ടിക്കപ്പെടുന്നത് ജീവത്തായ ഈ പ്രകൃതി തന്നെയാണ്. ബേപ്പൂരിൽ താൻ വിലയ്ക്ക് വാങ്ങിയ 2 ഏക്കർ തെങ്ങിൻപുരയിടവും അതിലെ ചെറിയ വീടും ഭൂമിയുടെ മറ്റു സന്തതികളായ കുറുക്കൻ, കീരി, മരപ്പെട്ടി, എലി, വവ്വാല്, മൂർഖൻ പാമ്പ് തുടങ്ങിയവയും സ്വന്തമെന്ന പോലെ ഉപയോഗിക്കുന്നു. അവയോടൊപ്പം ആ സൗകര്യങ്ങൾ പങ്കുവയ്ക്കാൻ ബഷീറിന് സന്തോഷമേയുള്ളൂ. കൊടും വിഷമുള്ള പാമ്പിനെയും കരിക്ക് കഴിച്ചു കുടിക്കുന്ന വവ്വാലിനെയും കോഴിയെ പിടിക്കുന്ന കുറുക്കനെയും കൊന്നൊടുക്കാൻ ബഷീറിന് കഴിയില്ല. കാരണം അവയുടെ ജന്മസിദ്ധമായ അത്തരം സ്വഭാവങ്ങളാണ് അവരെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നത്. അവയുടെ ജീവനോപാധിയും ആ ജന്മസ്വഭാവങ്ങൾ തന്നെ. കൊല്ലണമെന്ന് എളുപ്പം പറയാം, കൊല്ലുകയും ചെയ്യാം, പക്ഷെ ജീവൻ നൽകി സൃഷ്ടിക്കാൻ ആർക്ക് കഴിയും എന്ന് പാമ്പിനെ തല്ലിക്കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്ന ഭാര്യയോട് ബഷീർ ചോദിക്കുന്നു. ഒരു താങ്ങുമില്ലാതെ കോടാനുകോടി ഗോളങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈശ്വരൻ ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ് പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, പുല്ല്, വെള്ളം, പുഷ്പങ്ങളും വായുവും ചൂടും വെളിച്ചവും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജന്തുക്കളും പക്ഷികളും കൃമികീടങ്ങളും വൃക്ഷങ്ങളും ചെടികളും എല്ലാം അതിന്റെ അവകാശികളാണത്രേ. അതുപോലെയുള്ള അവകാശം മാത്രമേ അവയിൽ മനുഷ്യനുമുള്ളൂ എന്ന് ബഷീർ വിശ്വസിച്ചു. തന്റെ ഉടുപുടവയ്ക്കകത്ത് കയറിപ്പറ്റിയ കരിന്തേളിനെ കൊല്ലാതെ സംരക്ഷിക്കുവാൻ വെമ്പൽ കാട്ടിയ ഉമ്മായുടെ ജീവിസ്നേഹവും ജീവികളെ ഉപദ്രവിക്കരുതെന്ന് ഉപദേശിച്ച ബാപ്പായുടെ ആർദ്രതയും ബഷീറിന്റെ ജീവിതത്തിലും രചനകളിലും സ്വാധീനം ചെലുത്തി. ബഷീറിന്റെ മിക്ക കഥാപാത്രങ്ങളിലും കാണാം ഈ സഹജീവി സ്നേഹം. പാത്തുമ്മായുടെ ആട് ഒരു വലിയ കുടുംബത്തിന്റെ ജീവിത മാർഗവും പ്രതീക്ഷയുമാണ്. ആ ആടിന് വീട്ടിലെ ഒരംഗത്തിനുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യവും പരിഗണനയും അവർ നൽകിപ്പോന്നു. തന്റെ ചോര കുടിച്ചു വീർത്ത കന്നട്ടയെ കൊന്നുകളയാതെ അതിന്റെ മാതാപിതാക്കളുടെ സമീപത്തേക്ക് വാത്സല്യത്തോടും ശാസനയോടും കൂടി പറഞ്ഞുവിടുന്നു ഇന്റെ പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നുവില്ലേ കുഞ്ഞുപാത്തുമ്മ. തന്നെ നോവിച്ചവരോട് പോലും കാരുണ്യം കാണിക്കാൻ അവൾക്ക് കഴിയും. വിദ്യാസമ്പന്നനായ നിസാർ അഹമ്മദ് കൃഷിയെയും ചെടികളെയും സ്നേഹിക്കുന്നവനാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത നിരക്ഷരായ അയൽവാസികളെ അയാൾ ബോധ്യപ്പെടുത്തി. അവർക്ക് കുഴിക്കക്കൂസുകൾ ഉണ്ടാക്കിക്കൊടുത്തു. ഉണ്ണാനും ഉറങ്ങാനും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന അവരെ ജീവിതമെന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തു. നാം ജീവിക്കുന്ന മഹാപ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യൻ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ മരണത്തെക്കുറിച്ചും ബഷീർ ബോധവാനായിരുന്നു. മനുഷ്യന് മാത്രമല്ല, ചെടികൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ സ്വൈര്യമായി ജീവിക്കുവാൻ പര്യാപ്തമായ ഭൂമിയാണ് ബഷീർ വിഭാവന ചെയ്തത്. അവിടെ കള്ളന്മാരും പോക്കറ്റടിക്കാരും മുച്ചീട്ടുകളിക്കാരും വേശ്യകളും ഒക്കെയുണ്ട്. ഇവരെല്ലാം ചേർന്ന ഒരു ലോകമാണ് ബഷീറിന്റേത്.
0: പ്രകൃതിയുടെ പച്ചപ്പ് വരണ്ടു പോകുന്നത് കണ്ട് ഏറെ ആശങ്കപ്പെട്ടിട്ടുണ്ട് ബഷീർ. ഓർമ്മയുടെ അറകളിലെ വാക്കുകൾ.
6: ശാസ്ത്രം പറയുന്നു സൂര്യഗോളത്തിന്റെ ചൂട് കുറഞ്ഞു വരികയാണ്. മാനവരാശി സ്വയം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ജീവികളും വൃക്ഷങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളവും വായുവും വിഷമയമായി വരുന്നു. ജീവജാലങ്ങളെല്ലാം നശിച്ചുപോകും. ഒടുവിൽ സൂര്യന്റെ വെളിച്ചവും ചൂടും ഇല്ലാതാവും. എണ്ണ തീർന്ന വിളക്ക് പോലെ സൂര്യൻ എന്നേക്കുമായി അണയും. ജലവും വായുവും ഇല്ലാതാവും. ഒന്നും അവശേഷിക്കില്ല. ഖുർആൻ പറയുന്നു, പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കും, ഗോളസമൂഹങ്ങൾ കൂട്ടിയിടിച്ച് തകരും, എല്ലാം ധൂളിയായി ആദിമമായ അനന്തമായ അന്ധകാരത്തിൽ ലയിക്കും, ഭയാനകമായ ആദിശൂന്യതയിൽ.
0: എഴുതുകയല്ല, പറഞ്ഞ വാക്കുകൾ അക്ഷരങ്ങളിലേക്ക് പകരുകയാണ്. പറയുന്ന ഭാഷയുടെ ചാരുതയാണ് മലയാളത്തിന് ബഷീർ ചുണ്ടിന്റെ കോണിൽ വിരിയുന്ന ഒരു പുഞ്ചിരിയാണ്. കൺകോണിൽ നിന്നും അടർന്നു വീഴുന്ന നീർത്തുള്ളിയാണ്. ആരും നടന്നു പോകാത്ത ഒറ്റയടി പാതയാണ്.

ഞാനേതാണ്ട് മരിക്കാറായിരിക്കുകയാണ്. വയസ്സ് കൂടി അധികമായല്ലോ, ഒരുപാട് രോഗങ്ങളുമുണ്ട്. പിന്നെ സ്വസ്ഥതയെന്താണ്? സാമാന്യം ഇല്ല, മനസ്സിന് ശാന്തിയില്ല, ശരീരത്തിന് സൗഖ്യമില്ല. ഇതാണുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ആരോഗ്യപരമായ ജീവൻ നയിക്കുക, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുക. ഇതാ വേണ്ടത്. കഴിയുമെങ്കിൽ നന്മ പ്രവർത്തിക്കാൻ ശ്രമിക്കുക, കഴിയുമെങ്കിൽ മാത്രം. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, സഹായിച്ചില്ലെങ്കിലും. കരുണാമയനായ അള്ളാഹു എല്ലാ സൗഭാഗ്യങ്ങളും തന്നെ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.

0: ഇമ്മിണി ബല്യ ഒന്നിൻ്റെ ഇമ്മിണി ബല്യ ലോകം പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. രചന എൻ ജെ ജോഷിലാൽ. ശബ്ദസാന്നിധ്യം മനീഷ് എം പി, എൽ ജയലക്ഷ്മി. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം ശ്രീകല പി.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ ഗാമ

0: സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്.
1: പുരുഷാഭരണം രൂപം രൂപാഭരണമാം ഗുണം ഗുണാഭരണമാം ബോധം ബോധാഭരണമാം.

ബഹുജനാരാധനം കാലാന്തരത്തിലും നേടിക്കൊടുക്കും. കാലാന്തരത്തിലും ഒരാൾ അനുസ്മരിക്കപ്പെടുക എന്നതാണ് ജീവിതത്തിൻ്റെ സാഫല്യം. പദവികളുടെ മഹത്വം കൊണ്ടുള്ള ആദരവും മാന്യതയും തുറമുഖത്തടുത്ത കപ്പലിൻ്റെ കാഴ്ച പോലെയാണ്. തുറമുഖം വിട്ടാൽ ആ കപ്പലിനെ ആരോർക്കാനാണ്? ബഹുമുഖമായ അറിവിനും ആഭരണമാണ് ക്ഷമ. പ്രതീകാര ബുദ്ധിയില്ലാത്ത സഹിഷ്ണുതയാണ് ക്ഷമ. ഭരണാധികാരികളും അല്ലാത്തവരും ക്ഷമ ശീലമാക്കുന്നത് പൊന്നുംകുടത്തിന് പൊട്ടുതൊടും പോലെയാണ്. ഒരിടത്ത് ഒരിക്കൽ നിർബന്ധബുദ്ധിയെടുത്ത് കരയുന്ന കുഞ്ഞിനെ ഉന്തുവണ്ടിയിലിരുത്തി ഒരപ്പൂപ്പൻ പാർക്കിലെ ഭംഗികൾ കാണിക്കാൻ പാടുപെടുകയായിരുന്നു. കുഞ്ഞ് അതൊന്നും കാണാൻ കൂട്ടാക്കുന്നില്ല, വാശിയെടുത്ത് കരയുകയാണ്. അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന് കാരണവർ കൂടെ കൂടെ പറയുന്നുമുണ്ട്. ആര് കേൾക്കാൻ? കുഞ്ഞ് വാശിയിൽ തന്നെ ആവുന്നത്ര ഉച്ചത്തിൽ കരച്ചിലാണ്. കാരണവർ പല്ലവി ആവർത്തിക്കുകയാണ്, അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന്. ഒരു വൃദ്ധയ്ക്ക് ആ കരച്ചിൽ തീരെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. അരിശപ്പെട്ട വൃദ്ധ കുഞ്ഞിനോട് കയർത്തു, എടാ കുഞ്ഞുണ്ണി, നിർത്തലാ കരച്ചിൽ. എത്ര നേരം കൊണ്ട് നിന്റെ മുത്തശ്ശൻ നിന്നോട് കരച്ചിലടക്കാൻ പറയുന്നു? അത് കേട്ട് കാരണവർ പറഞ്ഞു, അടങ്ങു കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞത് എന്നോട് തന്നെയാണ്. കുഞ്ഞുണ്ണി എന്നത് എൻ്റെ പേരാണ്, കുഞ്ഞിൻ്റെ പേരല്ല. ആ വൃദ്ധയ്ക്ക് തോന്നിയ അരിശം പതിന്മടങ്ങ് കാരണവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹം സ്വയം നിയന്ത്രിക്കുകയാണ്, അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന്. ഈ ക്ഷമയാണ് ക്ഷമ. മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് രണ്ട് പിടപെടയ്ക്കാൻ കാരണവർക്ക് കഴിയാത്തതല്ല. അങ്ങനെ സ്വയം അരിശം തീർക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. ഭർത്താവ് ശകാരം ആരംഭിക്കുമ്പോൾ വായിൽ വെള്ളം കൊള്ളുന്ന ഒരു ഭാര്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനു പകരം രണ്ടിന് നാലെന്ന മട്ടിൽ വക്കാണത്തിന് മുതിരുന്ന ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ കുടുംബജീവിതത്തെ കുട്ടിച്ചോറാക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം എത്ര പ്രശംസനീയമായിരിക്കും. സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും ഭീഷണമായ ആപത്തെന്താണ്? ക്ഷമയില്ലായ്മ. സ്വയം നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാത്ത

0: കാളിദാസൻ ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയിക്കുന്നത്. കുടുംബം, സമൂഹം, രാഷ്ട്രം ഇവ തീപിടിച്ച വീടായി മാറാതിരിക്കണമെങ്കിൽ ക്ഷമാന്വിതമായ സ്വയം നിയന്ത്രണം ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ശീലമാക്കണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ കെ.വി. ദേവ്.

0: can fill the enumeration form online at www.voters.eci.gov.in. In Odisha, the flood situation is improving as Mahanadi River recedes. However, the situation remains challenging in the worst affected districts. Shortages of drinking water, extensive crop damage and destruction of houses have added to the hardships of flood-affected families. The 2026 Commonwealth Games will come to a close with a spectacular closing ceremony at the iconic Hydro Arena in Glasgow tonight. On the occasion, Ahmedabad will receive the Commonwealth Games flag and the host baton in a ceremonial handover during the closing ceremony, marking India as the host for the centenary 2030 edition. And that is the end of this news bulletin.
1: ആകാശവാണി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടു മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 13 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.

ആഷ ഭോസ്ലി, മുഹമ്മദ് റഫിക്കി ആവാസ്, ഉസി സജാ, ഷീ ഗീത്, ആൻ ഈവനിങ് ഇൻ പാരീസ് ഫിലിം സേ അഭി ആപ്നെ സുനാ. 1967 റിലീസ് ഈ ഫിലിം. ശങ്കർ ജയകിഷൻ കാ സംഗീത ഥാ, ഹസ്രത് ജയപുരി കി ലിഖി രചന. സാഥിയോ, രാത് കാ സമാ കൈ ബാർ നീന്ദ് നാ